ആകാശവാണി അനന്തപുരി FM 107.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948, ആഷാഢം 19. കൊല്ലവർഷം 1201, മിഥുനം 26. 2026 ജൂലൈ 10 വെള്ളിയാഴ്ച. സമയം 5 കഴിഞ്ഞ് 53:42. 107.9 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി അനന്തപുരി FM 101.9 സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഹാഫിസ് PH അബ്ദുൽ ഗഫാർ മൗലവി.
1: പെരുന്നാളിനായി വാങ്ങിയ പാന്റാണ്. വീട്ടിൽ വന്ന് ധരിച്ചു നോക്കിയപ്പോൾ 4 സെന്റിമീറ്റർ അധികം നീളമുണ്ട്. അത് കുറച്ചു തരാമോ എന്ന് ഉമ്മയോട് ചോദിച്ചു. തിരക്കിട്ട ജോലിയിലായിരുന്നതിനാൽ വൈകിട്ടാവട്ടെ എന്നായിരുന്നു മറുപടി. പെങ്ങളെ സമീപിച്ചു. അടുക്കളപ്പണിയിൽ മുഴുകിയിരുന്നതിനാൽ രാത്രി ശരിയാക്കിത്തരാം എന്ന് പറഞ്ഞു. നേരെ അങ്ങാടിയിലേക്ക് പോയി. തയ്യൽക്കാരൻ അധികം വന്ന നീളം വെട്ടിക്കുറച്ച് പാൻസ് ശരിയാക്കി കൊടുത്തു. അവൻ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. ഇതൊന്നും ഉമ്മയോ പെങ്ങളോ അറിഞ്ഞിരുന്നില്ല. അവനൊട്ടു പറഞ്ഞതുമില്ല. അന്ന് രാത്രി അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീണ സമയം ഉമ്മ റൂമിൽ കയറി ഭദ്രമായി അലമാരയിൽ വെച്ചിരുന്ന പാൻ്റെടുത്തു. 4 സെന്റിമീറ്റർ വെട്ടിക്കുറച്ചു. പെങ്ങൾ ജോലിയെല്ലാം കഴിഞ്ഞ് വന്ന് വസ്ത്രമെടുത്ത് വീണ്ടും 4 സെന്റിമീറ്റർ വെട്ടിക്കുറച്ചു. പെരുന്നാൾ പ്രഭാതത്തിൽ ഏറെ സന്തോഷത്തോടെ താൻ ഇഷ്ടപ്പെട്ട് വാങ്ങിയ പാൻസ് ധരിച്ച് പള്ളിയിൽ പോകാൻ ഒരുങ്ങുമ്പോൾ ഞെട്ടിപ്പോയി. അതിൻ്റെ നീളം കാൽമുട്ട് വരെ മാത്രം. ഒരിക്കലും ധരിക്കാൻ പറ്റാത്ത വിധം അത് അലങ്കോലമായിരിക്കുന്നു. ആരാണ് ഇവിടെ കുറ്റക്കാർ? മാതാവോ സഹോദരിയോ ടെയ്ലറോ അവനോട് അനീതി കാണിച്ചിട്ടുണ്ടോ? അവർ സഹായിക്കുകയല്ലേ ചെയ്തത്? പക്ഷേ സഹായം ദുരന്തമായി മാറി. ആരും അന്യോന്യം അറിഞ്ഞിരുന്നില്ല. അറിയിക്കുക എന്ന ഉത്തരവാദിത്വം അവൻ നിർവഹിച്ചതുമില്ല. പരസ്പരം അറിഞ്ഞും മനസ്സിലാക്കിയും പ്രവർത്തിക്കുമ്പോൾ കിട്ടുന്ന വിജയം, തമ്മിൽ തമ്മിലുള്ള ധാരണയില്ലാതെ വിഘടിച്ച് ചെയ്യുമ്പോൾ കിട്ടില്ല എന്ന് സാരം. ജോലി ആത്മാർത്ഥമായതുകൊണ്ട് മാത്രം ലക്ഷ്യം നേടില്ല. ജോലിക്കാർക്കിടയിൽ ഏകോപനവും ശരിയായ ആശയവിനിമയങ്ങളും ഇല്ലാതായാൽ ഫലം വിപരീതമാവും. താൻ എന്ത് ചെയ്യുന്നുവെന്ന് അറിഞ്ഞിരിക്കണം. കൂടെയുള്ളവരും ചെയ്യുന്നതെന്താണെന്ന് അറിയണം. ഒരാളുടെ പ്രവൃത്തിയുടെ വിജയം അയാളുടേത് മാത്രമല്ല, മറ്റുള്ളവരുടെ നീക്കങ്ങളെയും കൂടി ആശ്രയിച്ചാണ് അത് നിലകൊള്ളുന്നത്. പ്രവാചക തിരുമേനിയും അനുയായികളും യാത്രയിലാണ്. വഴിയിൽ വച്ച് അവർ ഭക്ഷണം പാകം ചെയ്യാൻ തീരുമാനിച്ചു. നബി ഓരോരുത്തർക്കായി ചുമതലകൾ വീതിച്ചു നൽകി. അവിടെന്ന് പറഞ്ഞു, വിറകു ശേഖരിക്കുന്ന ജോലി ഞാൻ ഏറ്റെടുക്കുന്നു. കൂട്ടുകാർ പറഞ്ഞു, ദൈവദൂതരെ, അങ്ങ് വിശ്രമിച്ചാലും, അതൊക്കെ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. തിരുമേനി പറഞ്ഞു, ഒരിക്കലുമില്ല. ഒരു സംഘം ചുമതലകൾ നിർവഹിക്കേണ്ടത് പരസ്പരം അറിഞ്ഞും സഹകരിച്ചും ആയിരിക്കണം. എത്ര വലിയ ഗുണപാഠമാണ് അവിടുന്ന് പഠിപ്പിച്ചത്! എന്റെ ജോലി ചെമ്പിൽ അരിയിടലാണ് എന്ന് പറഞ്ഞ് ആരെയും കാത്തു നിൽക്കാതെ ആ ജോലി മാത്രം ഒരാൾ ചെയ്താലുള്ള അവസ്ഥ ആലോചിച്ചു നോക്കുക. ചെമ്പ് കഴുകിയിട്ടില്ല, തീ പൂട്ടിയിട്ടില്ല, വെള്ളം വെച്ചിട്ടുമില്ല. ഇതിനൊന്നും കാത്തു നിൽക്കാതെ ഞാൻ എൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ചു എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? താനെടുക്കുന്ന വിഷയം മറ്റൊരാൾ പഠിപ്പിക്കുന്നുണ്ടെന്നറിയാതെ ക്ലാസ്സിൽ കയറുന്ന അധ്യാപകന്റെ അവസ്ഥ ഒന്ന് ചിന്തിക്കുക. ഗവേഷണങ്ങൾ എപ്പോഴും വ്യത്യസ്തമായിരിക്കണം. ഉദ്ദിഷ്ട വിഷയത്തിൽ ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാതെ അതിന് മുതിർന്നാൽ തള്ളപ്പെടാനാണ് സാധ്യത. സംഘടിച്ച് ചെയ്യേണ്ടത് വിഘടിച്ച് ചെയ്താൽ അപശ്രുതികൾ ഉയരും, താളക്രമം നഷ്ടപ്പെടും.

0: കൃത്യമായ ഏകോപനമാണ് സംഘടിത യജ്ഞങ്ങളെയെല്ലാം വിജയിപ്പിച്ചെടുക്കുന്നത്. ഏകോപനങ്ങളുടെ അഭാവമാണ് വിഘടനകൾ സൃഷ്ടിക്കുന്നത്. സാധാരണക്കാരെ അസാധാരണമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സഹായിക്കുന്ന രഹസ്യം ടീം വർക്കാണ്. ഒരു ആഫ്രിക്കൻ പഴമൊഴി ഇങ്ങനെയാണ്: ഇഫ് യു വാണ്ട് ടു ഗോ ഫാസ്റ്റ് ഗോ എലോൺ, ഇഫ് യു വാണ്ട് ടു ഗോ ഫാർ ഗോ ടുഗദർ.
1: സുഭാഷിതമാണ് കേട്ടത്. അവതരിപ്പിച്ചത് ഹാഫിസ് പി എച്ച് അബ്ദുൽ ഗഫാർ മൗലവി. ആകാശവാണി അനന്തപുരി എഫ് എം 101.9, സമയം 6 മണി.
2: നമസ്കാരം, പ്രധാന വാർത്തകൾ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനം ഇന്ന് അവസാനിക്കും. മെൽബൺ സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി ഇന്ന് ഓസ്ട്രേലിയൻ പ്രതിപക്ഷ നേതാവ് ആംഗസ് ടെയ്ലറുമായി കൂടിക്കാഴ്ച നടത്തും. ഡൽഹിയിൽ കേരളത്തിന്റെ യഥാർത്ഥ അംബാസിഡർമാരായി എല്ലാ എംപിമാരും ഒരു ടീമായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തിന്റെ പ്രധാന ആവശ്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് തിരുവനന്തപുരത്ത് ചേർന്ന എംപിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഡിജിപിമാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. പോലീസ് ആസ്ഥാനത്താണ് യോഗം. എയിംസ് സ്ഥാപിക്കുന്നതിന് കേരളത്തിൽ നിർദ്ദേശിക്കപ്പെട്ട സ്ഥലങ്ങളുടെ പട്ടികയിൽ വെള്ളൂരിനെയും ഉൾപ്പെടുത്തിയതായി ഫ്രാൻസിസ് ജോർജ് എംപി. തിരുവനന്തപുരത്ത് എംപിമാരുടെ യോഗത്തിൽ ആവശ്യം ഉന്നയിച്ചതിനെ തുടർന്നാണ് തീരുമാനമെന്ന് അദ്ദേഹം കോട്ടയത്ത് പറഞ്ഞു. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കുണ്ട്. വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കാത്ത വിധത്തിൽ അധ്യാപകരുടെ സെൻസസ് ഡ്യൂട്ടി വിന്യാസം നടത്താൻ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി. ജില്ലാതല പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർമാർക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകാൻ കമ്മീഷൻ ഉത്തരവിട്ടു. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ട്രാഫിക് നിയമലംഘനങ്ങൾ തടയുന്നതിനും യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ട്രാഫിക് പോലീസും മോട്ടോർ വാഹന വകുപ്പും ചേർന്ന് പ്രത്യേക വാഹന പരിശോധന നടത്തി. നിയമലംഘനങ്ങൾ കണ്ടെത്തിയ 14 സ്വകാര്യ ബസുകൾക്ക് പിഴ ചുമത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസ് സെമിയിൽ. ക്വാർട്ടർ ഫൈനലിൽ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് മൊറോക്കോയെ പരാജയപ്പെടുത്തിയാണ് ഫ്രഞ്ച് ടീമിന്റെ ജയം. FM News Headlines, ഇനി 8 മണിക്ക്.

അറിയിപ്പുകളെ തുടർന്ന് 9 മണിവരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലകി, കെ സി കേശവപിള്ളയുടെ ഈശ്വരൻ എന്ന കവിത, ആലാപനം ഭാവന രാധാകൃഷ്ണൻ. തുടർന്ന് ഉദയഗീതം, ഇടവ ബഷീർ, എ ബഷീറ ബേബി എന്നിവർ പാടിയത്, പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്. 7:15 ആരണ്യകം ആയുരാരോഗ്യം, കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. 7:40 മക്കച്ചിയുടെ പായസക്കട ഗ്രാമകേരളം, തൊഴിൽ ദർശനം, നല്ല മലയാളം, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബയ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറുപ്പെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 74-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. 8:45 യോഗ സൌഖ്യം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം.

12:00 സഞ്ചാരി വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടിയിൽ ഇന്ന് കുടുക്കത്തുപാറ. 10:30 റീഗൽ ജുവലേഴ്സ്, ഇന്നത്തെ സ്വർണവില, തുടർന്ന് സഞ്ചാരി. 11:00 ചലച്ചിത്ര ഗാനങ്ങൾ, 11:30 തിരൈപ്പൂക്കൾ, 12:00 നവമാധുരി, 12:40 പ്രകാശധാര. എന്താണ് പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം അഥവാ PMOS? ഡോക്ടർ അശ്വതി ജി നാഥ് സംസാരിക്കുന്നു. 12:50, 2:30, വൈകുന്നേരം 5:02, രാത്രി 7:20 എന്നീ സമയങ്ങളിൽ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 1:00 പ്രണയഗീതങ്ങൾ, 2:00 വെള്ളി വെളിച്ചം, 2:45 ലംഹേ സ്പോൺസേഡ് പരിപാടി, 3:00 ഹലോ സന്ദേശഗാനം പുനഃപ്രക്ഷേപണം, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 4:00 മഴവില്ല്, 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, 5:45 പണ്ട്, 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, ശേഷം സന്ധ്യാഗീതം തുടരും. 6:50 വയലും വീടും, കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ പച്ചക്കറി ഇനങ്ങളും സവിശേഷതകളും, ഡോക്ടർ രശ്മിക പി കെ സംസാരിക്കുന്നു. 9:00 ഗസൽ, 9:30 സംഗീതസുധ, അനന്തലക്ഷ്മി വെങ്കിട്ടരാമൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി, 10:30 നിശാ സുരഭി, 11:00 സുഭാഷിതം, ഹാഫിസ് PH അബ്ദുൽ ഗഫാർ മൗലവി അവതരിപ്പിച്ചത്, 11:05 മുതൽ വിവിധ ഭാരതി റിലേ.

ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയുണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.4 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 2.5 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.9 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.5 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 9 മില്ലിമീറ്റർ. അറിയിപ്പ് കഴിഞ്ഞു.

പ്രിയ ശ്രോതാക്കളെ, നന്മയും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു നല്ല ദിവസത്തിന് തുടക്കമിട്ടുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ നമസ്തേ അനന്തപുരി.

ഇന്ന് നമസ്തേ അനന്തപുരിയുമായി ശ്രോതാക്കളോടൊപ്പമുള്ളത് ധന്യ രാജ്. പതിവ് പോലെ ആദ്യം കേൾക്കാം. ഉഷമലരിയിൽ ഇന്ന് കെ സി കേശവപിള്ളയുടെ ഈശ്വരൻ എന്ന കവിത പാരായണം ചെയ്യുന്നത് ഭാവന രാധാകൃഷ്ണൻ.

ദോഷമലരിയിൽ ഇതുവരെ കേട്ടത് കെ സി കേശവപിള്ളയുടെ ഈശ്വരൻ എന്ന കവിത. പാരായണം ചെയ്തത് ഭാവന രാധാകൃഷ്ണൻ.

നമസ്തേ. ഇത് ബുരിയിലിനി ഉദയഗീതം. ഇന്ന് ഉദയഗീതത്തിൽ ഇടവ ബഷീർ, എ ബഷീറ ബീവി എന്നിവർ പാടിയത് കേൾക്കാം. ആദ്യം ഇടവ ബഷീർ പാടിയത് അള്ളാഹു അള്ളാഹു എന്ന് തുടങ്ങുന്നു.

ഉദയഗീതത്തിൽ ഇതുവരെ കേട്ടത് ഇടവ ബഷീർ, എ ബഷീറ ബീവി എന്നിവർ പാടിയത്. പ്രഭാതഭേരി. പ്രഭാതഭേരിയിലേക്ക് സ്വാഗതം. പതിവ് പോലെ ആദ്യം പത്രവൃത്താന്തം. ആണവോർജ്ജം, സമുദ്രസുരക്ഷ, അപൂർവ ധാതുക്കൾ തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താനുള്ള കരാറുകളിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും ഒപ്പുവച്ചു. മെൽബണിൽ ചേർന്ന ഇരു രാജ്യങ്ങളുടെയും പ്രധാനമന്ത്രിമാരുടെ കൂടിക്കാഴ്ചയിലാണ് ഈ തീരുമാനം. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ

0: ഫിൻലെ രണ്ട് മൂന്ന് പ്ലാറ്റ്ഫോമുകളിൽ സ്ഥിതി ചെയ്യുന്ന വർഷങ്ങളോളം പഴക്കമുള്ള ഗോപുരം തകർന്നു വീണു. അപകടസമയത്ത് ഈ പ്ലാറ്റ്ഫോമുകളിൽ യാത്രക്കാരില്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. 20,000 ചതുരശ്ര മീറ്ററോ അതിലേറെയോ വിസ്തീർണമുള്ള പുതിയ കെട്ടിടങ്ങൾക്ക് ഊർജ്ജ കാര്യക്ഷമത റേറ്റിംഗ് കേന്ദ്ര സർക്കാർ നിർബന്ധമാക്കുന്നു. വൈദ്യുതിയുടെയും മറ്റ് ഇന്ധനങ്ങളുടെയും അമിതോപയോഗം നിയന്ത്രിക്കാനാണ് ഈ തീരുമാനം. കേന്ദ്ര സർക്കാർ സപ്ലൈകോയ്ക്ക് നൽകാനുള്ള തുകയിൽ 90 കോടി രൂപ അനുവദിച്ചു. 200 കോടി രൂപ കൂടി ഉടൻ അനുവദിക്കുമെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രാലയം സംസ്ഥാന സർക്കാരിനെ അറിയിച്ചു. വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ജൂൺ 29 നൽകിയ നിർദ്ദേശപ്രകാരം സോളാർ ഉപയോക്താക്കളുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ബിൽ ചെയ്ത് ശരാശരി പ്രതിമാസ ഉപയോഗത്തിന് ആനുപാതികമായി കണക്കാക്കുമെന്ന് KCB അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് രാത്രി സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വിംബിൾട്ടൺ ടെന്നീസ് വനിതാ സിംഗിൾസിൽ ചെക്ക് റിപ്പബ്ലിക് താരങ്ങളായ കരോലിന മുച്ചോവയും ലിൻഡ നുസ്കോവയും ഫൈനലിൽ കടന്നു.
1: പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു പരിസ്ഥിതി വിഷയത്തിലേക്കാണ് ഇന്നത്തെ പ്രഭാതഭേരി സഞ്ചരിക്കുന്നത്. പ്രകാശമലിനീകരണം അഥവാ ലൈറ്റ് പൊല്യൂഷൻ. രാത്രി എന്നത് പ്രകൃതിക്ക് വിശ്രമിക്കാനുള്ള സമയമാണ്. എന്നാൽ ഇന്ന് നഗരങ്ങളും ഗ്രാമങ്ങളും കൃത്രിമ വെളിച്ചത്തിൽ മുങ്ങി നിൽക്കുകയാണ്. പരസ്യബോർഡുകൾ, ഹൈമാസ്റ്റ് ലൈറ്റുകൾ, അനാവശ്യ അലങ്കാര വെളിച്ചങ്ങൾ, രാത്രിയിൽ മുഴുവൻ വിളക്കുകൾ തെളിഞ്ഞു നിൽക്കുന്ന കെട്ടിടങ്ങൾ, ഇവയെല്ലാം രാത്രിയുടെ സ്വാഭാവികമായ ഇരുട്ടിനെ ഇല്ലാതാക്കുന്നു. കേരളത്തിലും നഗരവൽക്കരണവും ടൂറിസം വികസനവും വർദ്ധിക്കുന്നതനുസരിച്ച് രാത്രിയിലെ വെളിച്ച ഉപഭോഗം കൂടുകയാണ്. എന്നാൽ ഇത് വെളിച്ചത്തിന്റെ മാത്രം പ്രശ്നമല്ല. അമിതമായ പ്രകാശം മനുഷ്യരുടെ ഉറക്കത്തെയും മാനസികാരോഗ്യത്തെയും പക്ഷികളുടെയും രാത്രികാലത്ത് പുറത്തിറങ്ങുന്ന ജീവികളുടെ സ്വാഭാവിക ജീവിതചക്രത്തെയും ബാധിക്കുന്നതായി പഠനങ്ങൾ വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ അനാവശ്യമായ വൈദ്യുതി ഉപയോഗം മൂലം ഊർജ്ജനഷ്ടവും വർദ്ധിക്കുന്നു.
2: പ്ലാസ്റ്റിക് പൊല്യൂഷനും ജൈവവസ്തുക്കളുടെ പൊല്യൂഷനും ഒക്കെ തന്നെ.
1: സർവ്വവിജ്ഞാനകോശം മുൻ ഡയറക്ടറും മുതിർന്ന അസ്ട്രോണമറുമായ K.പാപ്പൂട്ടി
2: ഇല്ലായ്മ ചെയ്യാനുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ പ്രകാശത്തിന്റെ കാര്യത്തിൽ പൊല്യൂഷൻ നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാണ്. 1914 ശേഷം കഴിഞ്ഞ 12 വർഷം കൊണ്ട് അത് ഏതാണ്ട് 16% വർദ്ധിച്ചു എന്നാണ് കണക്കാക്കുന്നത്. നഗരങ്ങളിലൊക്കെ ഉള്ള നമ്മുടെ മനുഷ്യര് ആകാശത്തിൽ നക്ഷത്രങ്ങളെ കാണാതായിട്ടുണ്ട്. ചെറിയ നഗരത്തിൽ പോലും നമുക്ക് കഷ്ടിച്ച് 1000 അതിൽ താഴെയോ നക്ഷത്രങ്ങളെ മാത്രമേ കാണാൻ കഴിയുള്ളൂ. പ്രകാശം കൂടിയ നക്ഷത്രങ്ങളെ മാത്രം. ചെറിയ കുട്ടികള് നരച്ച ആകാശത്തെ മാത്രം പരിചയപ്പെട്ടുകൊണ്ട് വളരുന്ന ഒരവസ്ഥ നമ്മുടെ സൈക്കോളജിക്കലായിട്ടുള്ള ലൈഫിനെയും നമ്മുടെ ജീവിതത്തിന്റെ താളത്തെ ആകെ തന്നെ ബാധിക്കുന്ന അവസ്ഥയുണ്ട്. രാത്രിയിൽ ഒരു 8 മണിക്ക് ശേഷവും മറ്റേ പരസ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രകാശം ഓഫ് ചെയ്യാൻ സർക്കാർ തന്നെ മുൻകൈ എടുത്തു കഴിഞ്ഞാൽ സാധിക്കുന്നതാണ്. പുറത്തേക്ക് പ്രകാശം വ്യാപിക്കാതെ റൂമുകളിൽ മാത്രം പ്രകാശം വരുന്ന വിധത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും വേണം. സ്ട്രീറ്റ് ലൈറ്റിന്റെ പ്രകാശം മുകളിലേക്ക് പോകാതെ നല്ല ഹുഡുകൾ ഉപയോഗിച്ച് താഴെ മാത്രം അത് പ്രചരിക്കത്തക്ക വിധത്തിൽ ആക്കി കഴിഞ്ഞാൽ ആകാശം കുറച്ചും കൂടി ഇരുട്ടുള്ളതായി കിട്ടും.
1: കോഴിക്കോട് റീജിയണൽ സയൻസ് സെന്റർ ആൻഡ് പ്ലാനറ്റോറിയം എഡ്യൂക്കേഷൻ ഓഫീസർ സുനിൽ KM.
3: ടെലിസ്കോപ്പുകൾ വളരെ ദൂരെയുള്ള ആകാശ വസ്തുക്കളിൽ നിന്നുള്ള ചെറിയ പ്രകാശം പോലും ശേഖരിച്ച് പഠിക്കാനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ നഗര വെളിച്ചത്തിൽ ഈ തിളക്കം ഈ പ്രകാശത്തെ എല്ലാം മറച്ചിടും. നിരീക്ഷണങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ടെലിസ്കോപ്പിലൂടെയുള്ള നിരീക്ഷണങ്ങൾ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ പുതിയ ധൂമകേതുക്കള്, ആകാശഗംഗകൾ തുടങ്ങിയവയെല്ലാം നോക്കണമെങ്കിൽ നമുക്ക് ഇരുണ്ട ആകാശം വളരെ അത്യാവശ്യമാണ്. പ്രധാനപ്പെട്ട ഒബ്സർവേറ്ററി എല്ലാം ഇപ്പോൾ വലിയ മലകളുടെ ഉയർന്ന പ്രദേശങ്ങളിലേക്കൊക്കെ ദൂരപ്രദേശങ്ങളിലേക്ക് മാറ്റേണ്ടി വരികയാണ്.
1: പക്ഷി നിരീക്ഷക രഹാന ഹബീബ്.
4: സൈബീരിയയിൽ നിന്നൊക്കെ വരുന്ന മൈഗ്രേറ്ററി ബേർഡ്സ് ആണ് അവര് നിർത്താതെ പറന്നു വരിക. പകല് സൂര്യപ്രകാശത്തിന്റെ സഹായത്തിലും രാത്രി നക്ഷത്രങ്ങളുടെയും ചന്ദ്രന്റെയും ഒക്കെ പ്രകാശത്തിലാണ് അവര് ഇങ്ങനെ പറന്നു വരുന്ന ഒരു സിറ്റി ഫുള്ളി ഇലൂമിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ പറന്നു വരുന്ന പക്ഷിക്ക് ആദ്യം നഷ്ടപ്പെടുന്ന അതിന്റെ ദിശാബോധമാണ്. ഈ പക്ഷിക്ക് ഒരു ട്രാക്ക് കിട്ടുന്ന ഒരുപാട് കാന്തിക മണ്ഡലങ്ങളുടെ സഹായത്തോടെയും ഒക്കെയാണ് അത് അതിന്റെ ദിശയിലോട്ട് കൊണ്ടിരിക്കുന്നത്. എവിടെയൊക്കെ പ്രകാശം കാണുന്നോ അതിനെയൊക്കെ ചുറ്റും കറങ്ങാൻ തുടങ്ങും. ഇങ്ങനെ കറങ്ങുമ്പം നഗരങ്ങളില് ഗ്ലാസ് ബിൽഡിങ്ങുകളൊക്കെ ആയിരിക്കും. ഈ പക്ഷി വന്ന് അതിനകത്ത് ഇടിക്കുന്ന ആഘാതത്തിൽ അതിന്റെ നെഞ്ചുപൊട്ടി മരിക്കാനൊക്കെ ഉള്ള ഒരു ചാൻസ് ഉണ്ട്. അവർ അവരുടെ മൈഗ്രേഷന്റെ ടൈമിങ്ങിനെ അത് ബാധിക്കും. കാരണം ഇങ്ങനെയൊക്കെ ഒരു ലൈറ്റ് കാണുമ്പം വളരെ നേരത്തെ ആയിരിക്കും അതിന്റെ ഡെസ്റ്റിനേഷനിൽ ചെന്നെത്തുന്നത്, അല്ലെങ്കിൽ വളരെ താമസിച്ചായിരിക്കും. ലേറ്റ് ആയിട്ട് വരുന്ന കാരണം അതിന് ഫുഡ് കിട്ടാതെ പോവും, നേരത്തെ വരുന്നത് കാരണവും ഫുഡ് കിട്ടാതെ പോവും. കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുക്കാനുള്ള ഒരു ഐഡിയൽ ടെമ്പറേച്ചറോ അല്ലെങ്കിൽ ഐഡിയൽ ക്ലൈമറ്റോ ആ സ്ഥലത്തുനിന്ന് ചിലപ്പോൾ ആ പക്ഷിക്ക് കിട്ടുന്നുണ്ടാവുന്നില്ല. റീപ്രൊഡക്ഷൻ

0: തിരിച്ച് കടലിലേക്ക് ഇറങ്ങുന്നത്. പരുന്ത് പോലെ കാക്കകൾ പോലെ ഉള്ള ജീവികൾ കുറവാണ്. മനുഷ്യന്റെ സാന്നിധ്യം ആ സമയങ്ങളിൽ കുറവായിരിക്കും. എന്നാൽ ആ സമയത്ത് അതിന്റെ കടലിന്റെ ദിശ നിർണ്ണയിക്കുന്നത് ചന്ദ്രന്റെ വെളിച്ചോ ഒക്കെ ആയിട്ടാണ്. ഈ ഒരു പ്രതിഭാസത്തെ തടസ്സപ്പെടുത്തുന്നതാണ് ബീച്ചുകളിലുള്ള വെളിച്ചം ചെയ്യുന്നത്. പലപ്പോഴും അത് കടലിലേക്ക് ഇറങ്ങുന്നതിന് പകരം വെളിച്ചമുള്ള ദിക്കിലേക്ക് തിരിച്ച് വരാനും അതുപോലെ കടലിലേക്ക് എത്താതെ ആമക്കുഞ്ഞുങ്ങൾ ഡീഹൈഡ്രേഷനിലേക്ക് കടന്നുപോയി ചത്തുപോകാനും സാധ്യതയുണ്ട്. ബീച്ച് ഏരിയയിലുള്ള വെളിച്ചം കടലാമക്കുഞ്ഞുങ്ങളുടെ മരണത്തിലേക്ക് തന്നെ നയിക്കാൻ സാധ്യതയുള്ളതായിട്ടാണ് ഗവേഷണങ്ങൾ പറയുന്നത്. ഒരു നവംബർ മാസം മുതൽ മാർച്ച് മാസം വരെയാണ് ഈ കടലാമ വന്ന് മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് കടലിലേക്ക് പോകുന്ന ഒരു സീസൺ. ആ സമയത്ത് നമ്മൾ ലോക്കൽ അഡ്മിനിസ്ട്രേഷനായിട്ടും പ്രാദേശിക ജനങ്ങളുമായിട്ടും ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി പറയാറുണ്ട്.
1: പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഇ പി അനിൽ.
2: 80% ഇരുട്ടുള്ള ആകാശങ്ങൾ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. ഏറ്റവും വികസിത രാജ്യം എന്ന് പറയാവുന്ന സിംഗപ്പൂരും ഹോങ്കോങ്ങും വെളിച്ചമുള്ള 24 മണിക്കൂറായി മാറിയിട്ടുണ്ട്. ഇത് മനുഷ്യർക്ക് മാത്രമല്ല ജീവികൾക്കും സസ്യങ്ങൾക്കും എന്തിനേറെ കടലിലെ ആവാസ വ്യവസ്ഥയ്ക്കും വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ടൂറിസവുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ഒരു തെറ്റായ ധാരണ, നൈറ്റ് ലൈഫ് എന്ന് പറയുന്ന ഒരു ടൂറിസം പദ്ധതി കേരളത്തെ ചർച്ച ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ പുതിയ തലമുറയ്ക്ക് നക്ഷത്രങ്ങളെ പറ്റിയും മറ്റും പഠിച്ച് പ്രകൃതിയെ കൂടുതൽ അടുത്തറിയാനുമുള്ള അവസരങ്ങൾ കൂടി നഷ്ടപ്പെടുന്നുണ്ട്. രാത്രികളിൽ ജീവിതം കരിപ്പിടിപ്പിക്കുന്ന ജീവവർഗങ്ങൾക്ക് പ്രതികൂലമായി മനുഷ്യന്റെ ഈ സമീപനം മാറുന്നുണ്ട്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്സർവേറ്ററി പ്രവർത്തിക്കുന്ന ലഡാക്കിലെ ഹല്ലേ ഇത്തരം ഡാർക്ക് സ്കൈ പ്രിസർവ് എന്ന തരത്തിൽ സംരക്ഷിച്ചിട്ടുണ്ട്. ഇരുട്ടുള്ള ആകാശത്തെ പ്രകാശപൂരിതമാക്കരുത്, അതുകൊണ്ടാണ് ഡാർക്ക് സ്കൈ പ്രിസർവ് എന്ന് പറയുന്നത്. ആകാശത്തെ ഇരുട്ടുള്ളതായി തന്നെ സംരക്ഷിക്കാനുള്ള പദ്ധതി എന്നതാണ് ഡാർക്ക് സ്കൈ പ്രിസർവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ചുരുക്കത്തിൽ രാത്രികളെ പകലാക്കി മാറ്റുക എന്നുള്ള ഒരു നിലപാട് ആധുനിക മനുഷ്യൻ വികസനത്തിന്റെ ഭാഗമായി കാണുമ്പോൾ അങ്ങനെയല്ലെന്നും രാത്രികൾ രാത്രിയിൽ ജീവിക്കുന്ന ജീവികൾക്കും കൃത്യസമയം ഉറങ്ങുക ശീലമാക്കിയിട്ടുള്ള മനുഷ്യർക്കു കൂടി ദോഷം ചെയ്യുമെന്നും നമ്മൾ തിരിച്ചറിയണം.
3: നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്, രാത്രി സമയത്തെ അമിതമായ വെളിച്ചം.
1: സ്ലീപ് ഡിസോർഡർ സ്പെഷ്യലിസ്റ്റും ENT സർജനുമായ ഡോക്ടർ ശ്രീലക്ഷ്മി പ്രദീപ്.
3: മൊബൈൽ ഫോൺ, TV, ലാപ്ടോപ്പ്, അതുപോലെ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റുകൾ, ഇതെല്ലാം നമ്മുടെ ശരീരത്തിലെ മെലറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിനെയാണ് ബാധിക്കുന്നത്. മെലറ്റോണിൻ സാധാരണയായിട്ട് രാത്രി ഇരുട്ട് കൂടുമ്പോഴാണ് ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ബ്രെയിനിനോട് ഇപ്പൊ ഉറങ്ങേണ്ട സമയമായി എന്നുള്ള സിഗ്നൽ ആണ് നൽകുന്നത്. പക്ഷേ രാത്രി നമ്മൾ അമിതമായ വെളിച്ചം, പ്രത്യേകിച്ച് മൊബൈൽ സ്ക്രീനൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ ബ്ലൂ ലൈറ്റിലൂടെ നമ്മുടെ കണ്ണിലൂടെ ഇത് ബ്രെയിനിലേക്ക് ഈ സിഗ്നൽ കൊടുക്കുമ്പോൾ മെലറ്റോണിൻ പ്രൊഡക്ഷൻ കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ഉറക്കം വൈകും, നമ്മൾ ഇടയ്ക്കിടെ എണീക്കാനുള്ള സാധ്യതകൾ, രാവിലെ ക്ഷീണം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. ആൻഡ് ഇനി ദീർഘകാലമായിട്ട് ഉറക്കക്കുറവ് വരികയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കോൺസെൻട്രേഷനെ ബാധിക്കും, സ്ട്രെസ് കൂട്ടും, ഇമ്മ്യൂണിറ്റി കുറയും, ഇങ്ങനെയുള്ള ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളാണ് നമുക്ക് ഉണ്ടാവുന്നത്. അതുകൊണ്ട് നമുക്ക് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്സ് ഇതിനു വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അതായത് ഉറങ്ങാൻ പോകുന്നതിന് കുറച്ച് മുമ്പ് നമുക്ക് TV, മൊബൈൽ, ലാപ്ടോപ്പ് എന്നിവ മാക്സിമം അവോയ്ഡ് ചെയ്യാം. ഇനി ബെഡ്റൂമിൽ മാക്സിമം ഡിം ലൈറ്റ്സ് ഉപയോഗിക്കാം. സ്ഥിരമായിട്ടുള്ള ഒരു സ്ലീപ്പ് റുട്ടീൻ പാലിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നൈറ്റ് പരമാവധി കഫീന്റെ അളവ് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. നല്ല ഉറക്കം നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്.
1: KSEB ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് മുൻ ഡയറക്ടർ സുരേന്ദ്ര പി.
4: ഷീൽഡ് ഇല്ലാത്ത ലൈറ്റ് ഉപയോഗിക്കുമ്പോൾ വേസ്റ്റേജ് ഓഫ് എനർജിയാണ്. ആവശ്യമുള്ള സ്ഥലത്തല്ലാണ്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ സ്പ്രെഡ് ചെയ്ത് പോകുമ്പോൾ അത്രയും എനർജി വേസ്റ്റ് ആവുന്നു എന്നുള്ളതാണ്. അപ്പോ ഷീൽഡിങ് നമ്മള് പൊതുവെ സ്ട്രീറ്റ് ലൈറ്റിനൊക്കെ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോ ലൈറ്റ് ആവശ്യമുള്ള സ്ഥലത്തേക്ക് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അത് സൈഡിലേക്കോ അല്ലെങ്കിൽ മേലോട്ട് പ്രകാശം വേസ്റ്റ് ആവാത്ത രീതിയിൽ ലൈറ്റ് ഫിക്സ്ചേഴ്സ് ആ രീതിയിൽ ഡിസൈൻ ചെയ്തുകൊണ്ട് ഷീൽഡ് ഉപയോഗിച്ചിട്ടുള്ള ലൈറ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വേസ്റ്റേജ് കുറക്കാൻ പറ്റും. ലൈറ്റ് പൊല്യൂഷൻ കുറക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, കൃത്യമായിട്ട് ഡിമ്മേഴ്സ് ഉപയോഗിക്കുക. ഡിമ്മേഴ്സ് എന്ന് പറയുമ്പോൾ ആവശ്യമുള്ളപ്പോൾ മാത്രം ലൈറ്റിന്റെ പ്രകാശം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം. ടൈമേഴ്സ് ഉപയോഗിക്കും. ടൈമേഴ്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരു സമയം കഴിഞ്ഞ് ലൈറ്റ് തനിയെ ഓഫ് ആവുന്നത്. ലക്സ് ലെവൽ, ഒരു റൂം നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലം, അവിടെ എത്രയാണോ ഈ ലൈറ്റിന്റെ പ്രകാശത്തിന്റെ ആവശ്യം, ലക്സ് എത്രയാണോ ആവശ്യമുള്ളത്, അതനുസരിച്ച് നമ്മൾ ഡിസൈൻ ചെയ്ത് ലൈറ്റുകളൊക്കെ നമ്മൾ സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ ലൈറ്റ് പൊല്യൂഷൻ നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റും. അതായത് ഒരു ബിൽഡിംഗ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ അവിടെ സ്മാർട്ട് ഹോം അല്ലെങ്കിൽ സ്മാർട്ട് ഓഫീസ് എന്നുള്ള സംവിധാനത്തിലൂടെ ലൈറ്റും എല്ലാ എക്യുപ്മെന്റ്സും സ്മാർട്ട് ഫോണിലൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു നൂതന സംവിധാനം കൊണ്ട് സ്മാർട്ട് ഹോം എന്ന് പറയുന്നത്.
1: വെളിച്ചം വികസനത്തിന്റെ അടയാളമാണെങ്കിലും അനാവശ്യമായ പ്രകാശം മലിനീകരണമായി മാറുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. രാത്രിയുടെ സ്വാഭാവികമായ ഇരുട്ട് മനുഷ്യർക്കും പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഒരുപോലെ അനിവാര്യമാണ്. ആവശ്യമില്ലാത്തപ്പോൾ വീടിനകത്തും പുറത്തുമുള്ള ലൈറ്റുകൾ ഓഫ് ചെയ്യുക, ഫോൺ സ്ക്രീനുകളുടെയും മറ്റുപകരണങ്ങളുടെയും രാത്രികാല ഉപയോഗം കുറയ്ക്കുക, താഴേക്ക് കേന്ദ്രീകരിക്കുന്ന

ലൈറ്റിംഗ് സംവിധാനങ്ങൾ ഉപയോഗിക്കുക, അനാവശ്യ അലങ്കാര ലൈറ്റുകൾ നിയന്ത്രിക്കുക. ഇത്തരം ചെറിയ ശീലങ്ങൾ പോലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. ഊർജ്ജ സംരക്ഷണത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനുമായി ഉത്തരവാദിത്തമുള്ള ലൈറ്റിംഗ് സംസ്കാരം നമുക്ക് വളർത്താം. പ്രകൃതിയുടെ താളം വീണ്ടെടുക്കാൻ നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം.

0: കന്യാകുമാരിയിൽ ഒരു കവിത എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ചുനക്കര രാമൻകുട്ടിയുടെ വരികൾ, കണ്ണൂർ രാജന്റെ സംഗീതം. നമസ്തേ അനന്തപുരി. ഇനി 6:55 തുടർന്ന് കേൾക്കാം ഇപ്പോൾ പ്രാദേശിക.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. 2047 ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിന് അടിസ്ഥാന ശാസ്ത്രരംഗത്ത് ശക്തമായ അടിത്തറ അനിവാര്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനം ഇന്ന് അവസാനിക്കും. കേരളത്തിന്റെ യഥാർത്ഥ അംബാസിഡർമാരായി എല്ലാ എംപിമാരും ഡൽഹിയിൽ ഒരു ടീമായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസ് സെമിയിൽ. 2 ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ വിശദമായി. 2047 ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിന് അടിസ്ഥാന ശാസ്ത്രരംഗത്ത് ശക്തമായ അടിത്തറ അനിവാര്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. ഭുവനേശ്വറിലെ ജെറ്റ്നിയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിന്റെ 15th ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. രാജ്യത്തിന്റെ ഭാവി വളർച്ചയ്ക്കും ആഗോള നേതൃത്വത്തിനും പിന്നിലെ ചാലകശക്തി ശാസ്ത്രരംഗത്തെ സ്വയം പര്യാപ്തതയായി മാറുമെന്ന് അദ്ദേഹം പറഞ്ഞു. വിജ്ഞാന അധിഷ്ഠിത സമ്പദ്വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിനും ദേശീയ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും സുസ്ഥിര വികസനം ഉറപ്പാക്കുന്നതിനും അടിസ്ഥാന ശാസ്ത്രങ്ങളിൽ ശക്തമായ അടിത്തറ അനിവാര്യമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡിയിൽ വന്ദേമാതരത്തിന്റെ നാൾവഴികൾ എന്ന സ്ഥിരം പ്രദർശനവും സർദാർ പട്ടേലിന്റെ ദർശനം, സംയോജനം, ഏകീകരണം, ഫെഡറലിസം എന്ന അന്താരാഷ്ട്ര സെമിനാറും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. ഷിംലയിൽ എത്താൻ ഉപരാഷ്ട്രപതി തീരുമാനിച്ചിരുന്നെങ്കിലും പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് തീരുമാനം മാറ്റുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനം ഇന്ന് അവസാനിക്കും. മെൽബൺ സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി ഇന്ന് ഓസ്ട്രേലിയൻ പ്രതിപക്ഷ നേതാവ് ആംഗസ് ടെയ്ലറുമായി കൂടിക്കാഴ്ച നടത്തും. ശേഷം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബസിനൊപ്പം പ്രധാനമന്ത്രി മെൽബൺ ക്രിക്കറ്റ് ഗ്രൌണ്ട് സന്ദർശിക്കും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ പ്രധാനമന്ത്രിയും സംഘവും മെൽബണിൽ നിന്ന് ന്യൂസിലാന്റിലെ ഓക്ലാന്റിലേക്ക് പോകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലെ നയതന്ത്രത്തിൽ ഒരു നിർണായക നിമിഷമായി എന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസും നടത്തിയ ഫലപ്രദമായ ആശയവിനിമയങ്ങൾ ഇരുവരും തമ്മിലെ വ്യക്തിപരവും തന്ത്രപരവുമായ ബന്ധത്തെ എടുത്തുകാണിച്ചുവെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര അഭിപ്രായപ്പെട്ടു. 3rd ഇന്ത്യ ഓസ്ട്രേലിയ ഉച്ചകോടിയിൽ ഇന്ത്യയിലേക്ക് ദീർഘകാല ഓസ്ട്രേലിയൻ യുറേനിയം വിതരണം സാധ്യമാക്കുന്ന ഭരണപരമായ ക്രമീകരണം അന്തിമമാക്കിയതോടെ ഊർജ്ജ സുരക്ഷയിൽ മഹത്തായ മുന്നേറ്റമാണ് കൈവരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. മെൽബണിൽ 3rd ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് ൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തിരുന്നു. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച പ്രതിനിധിതല ചർച്ചകൾ ഉച്ചകോടിയിൽ നടന്നു. ഇന്തോ പസഫിക് മേഖലയിലെ സമാധാനം സംരക്ഷിക്കുന്നതിന് സംയുക്ത പ്രതിരോധ സഹകരണ പ്രഖ്യാപനത്തിൽ ഇരുവരും ഒപ്പുവച്ചു. ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യയിലേക്ക് യുറേനിയം എത്തിക്കുന്നതിന് സുപ്രധാന കരാറിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചതായി പ്രധാനമന്ത്രി അറിയിച്ചിരുന്നു. നിർണായക ധാതു ഇടനാഴി, നൂതന സാങ്കേതിക സഹകരണം എന്നിവയ്ക്കും രാജ്യങ്ങൾക്കിടയിൽ ധാരണയായി.
1: ലോകോത്തര നിലവാരത്തിനനുസരിച്ച പ്രവർത്തന മികവും നൈപുണ്യവും കൊണ്ട് ആഗോളതലത്തിൽ ഇന്ത്യ ഗ്ലോബൽ കപ്പാസിറ്റി സെന്ററിന്റെ മികച്ച കേന്ദ്രമായി മാറിയെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന ദേശീയ GCC വ്യവസായ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. കുവൈറ്റ് സന്ദർശനം പൂർത്തിയാക്കിയ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഒമാനിലേക്കെത്തി. ഒമാൻ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഡയറക്ടർ ജനറൽ ഷെയ്ഖ് അഹമ്മദ് അൽ മസ്കരി അദ്ദേഹത്തെ സ്വീകരിച്ചു. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ന്യൂയോർക്ക്, ബ്രസൽസ് എന്നിവിടങ്ങളിൽ 11 പര്യടനത്തിനാണ് ഡോക്ടർ ജയശങ്കർ. ഒമാൻ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം 2028-29 യു എൻ സുരക്ഷാ കൌൺസിലിന്റെ കാലാവധിക്കായുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക പ്രചാരണത്തിന് തുടക്കം കുറിക്കാൻ അദ്ദേഹം ന്യൂയോർക്കിലേക്ക് പോകും. ഡൽഹിയിൽ കേരളത്തിന്റെ യഥാർത്ഥ അംബാസിഡർമാരായി എല്ലാ എംപിമാരും ഒരു ടീമായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങളും വികസന പദ്ധതികളും ചർച്ച ചെയ്യുന്നതിനായി തിരുവനന്തപുരത്ത് ചേർന്ന എംപിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പാർലമെന്റ് സമ്മേളനത്തിന് മുൻപ് സംസ്ഥാനത്തിന്റെ മുൻഗണനാ വിഷയങ്ങൾ തയ്യാറാക്കി എംപിമാരുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്ന പതിവ് രീതിയുടെ ഭാഗമായാണ് യോഗം സംഘടിപ്പിച്ചത്. കേരളത്തിന്റെ പൊതുവായ താൽപര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് കാര്യങ്ങൾ നേടിയെടുക്കാൻ എംപിമാർ ശ്രമിക്കണമെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിനു ശേഷം ആദ്യമായാണ് ഇത്തരത്തിൽ എം പിമാരുടെ ഔദ്യോഗിക യോഗം വിളിച്ചു ചേർക്കുന്നത്. ഫിഷറീസ്, ഹാർബർ, എഞ്ചിനീയറിംഗ്, സാമൂഹ്യനീതി വകുപ്പുകളിൽ ഗവൺമെന്റിന്റെ 100-ദിന പരിപാടിയുടെ ഭാഗമായി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളുടെ ഇവന്റ് ചാർട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രകാശനം ചെയ്തു. 500 കോടിയോളം വരുന്ന പദ്ധതികളിൽ തീരദേശ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഹാർബർ എഞ്ചിനീയറിംഗ്,

ഡിപ്പാർട്ട്മെന്റ്, സാമൂഹ്യനീതി വകുപ്പ് എന്നിവ മുഖാന്തരമാണ് പ്രധാന പദ്ധതികൾ 100 ദിനത്തിനകം പൂർത്തിയാക്കുവാൻ ഉദ്ദേശിക്കുന്നതെന്ന് മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ അറിയിച്ചു. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജില്ലാ ജനറൽ ആശുപത്രിയിൽ ഡോക്ടറെ കാണാൻ ക്യൂ നിന്ന രോഗി കുഴഞ്ഞു വീണ് മരിച്ച സംഭവത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറോട് റിപ്പോർട്ട് തേടിയതായി മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഈ വർഷത്തെ ശബരിമല തീർത്ഥാടന കാലം പരാതിരഹിതമായിരിക്കണമെന്നും മുൻവർഷത്തെ പാളിച്ചകൾ ആവർത്തിക്കരുതെന്നും മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. കൃത്യമായ മുന്നൊരുക്കങ്ങൾ വേണമെന്നും അയ്യപ്പന്മാർക്ക് സൌകര്യങ്ങൾ ഒരുക്കുന്നതിൽ വിട്ടുവീഴ്ച പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ ചേർന്ന ശബരിമല തീർത്ഥാടന അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി. വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കാത്ത വിധത്തിൽ അധ്യാപകരുടെ സെൻസസ് ഡ്യൂട്ടി വിന്യാസം നടത്താൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. ജില്ലാതല പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർമാർക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകാൻ ചീഫ് സെക്രട്ടറിക്ക് കമ്മീഷൻ ഉത്തരവ് നൽകി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ഒഴുകുന്ന ലഹരിമരുന്നിന്റെ ഉറവിടങ്ങൾ കണ്ടെത്തി തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡിജിപിമാരുടെ സംയുക്ത യോഗം ചേരുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. പോലീസ് ആസ്ഥാനത്താണ് യോഗം. കേരളത്തിലേക്ക് എത്തുന്ന രാസലഹരികളുടെയും ഹെറോയിന്റെയും സപ്ലൈ ചെയിൻ നിലനിൽക്കുന്നത് അയൽ സംസ്ഥാനങ്ങളിലെ മെട്രോ നഗരങ്ങളിലും അതിർത്തി ഗ്രാമങ്ങളിലുമാണ്. ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് താഴെത്തട്ടിലെ പോലീസ് നടപടികൾക്കൊപ്പം മാക്രോ ലെവലിലെ അന്തർ സംസ്ഥാന സുരക്ഷാ ഏകോപനത്തിനും ആഭ്യന്തര വകുപ്പ് മുൻഗണന നൽകുമെന്ന് രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് അറിയിച്ചു. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ അപകടസ്ഥലത്ത് ഇന്നും തെരച്ചിൽ തുടരും. ഇന്നലെ 3 മൃതദേഹങ്ങൾ കണ്ടെടുത്തിരുന്നു. ഇതോടെ മരണസംഖ്യ 6. മന്ത്രിമാരായ എ പി അനിൽകുമാർ, ടി സിദ്ദിഖ് എന്നിവർ പ്രദേശത്ത് ക്യാമ്പ് ചെയ്ത് തെരച്ചിലിന് നേതൃത്വം നൽകുന്നുണ്ട്. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടിമിന്നലിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 50-60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലേക്ക് ഇറങ്ങരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസ് സെമിയിൽ. ക്വാർട്ടർ ഫൈനലിൽ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് മൊറോക്കോയെ പരാജയപ്പെടുത്തിയാണ് ഫ്രഞ്ച് ടീമിന്റെ ജയം. തുടർച്ചയായ 3rd തവണയാണ് ഫ്രാൻസ് ലോകകപ്പ് സെമിയിലെത്തുന്നത്. ഇന്ന് രാത്രി 2rd ക്വാർട്ടർ ഫൈനലിൽ സ്പെയിൻ ബെൽജിയത്തെ നേരിടും. ശ്രീലങ്കയിലെ കൊളംബോയിൽ ഇന്ത്യ ശ്രീലങ്ക ത്രിദിന പരമ്പരയിൽ ഇന്ത്യയ്ക്ക് തോൽവി. ഇന്നലെ അവസാനിച്ച പരമ്പരയിലെ അവസാന മത്സരത്തിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടതോടെ 2-1 എന്ന പോയിന്റ് നിലയിൽ ശ്രീലങ്ക കിരീടം സ്വന്തമാക്കി. കേന്ദ്ര ഗവൺമെന്റ് സപ്ലൈകോക്ക് നൽകാനുള്ള തുകയിൽ 90 കോടി രൂപ കേന്ദ്ര ഭക്ഷ്യമന്ത്രാലയം അനുവദിച്ച് ഉത്തരവായതായി മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. 200 കോടി രൂപ കൂടി അനുവദിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയെ കണ്ടു നൽകിയ നിവേദനത്തെ തുടർന്നാണ് അടിയന്തരമായി തുക അനുവദിച്ചതെന്ന് മന്ത്രി അറിയിച്ചു. പി എസ് സി പരീക്ഷാ ക്രമക്കേടിൽ അന്വേഷണം ഊർജിതമാക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിറക്കി. ഐ ജി അജിതാബീഗം SIT നയിക്കും. SP സക്കറിയ മാത്യു, DYSP അജയ്നാഥ് എന്നിവരാണ് മറ്റംഗങ്ങൾ. അന്വേഷണത്തിന്റെ പുരോഗതി റിപ്പോർട്ട് 2 ആഴ്ച കൂടുമ്പോൾ സമർപ്പിക്കണമെന്ന് DGP ഉത്തരവിൽ നിർദ്ദേശിച്ചു. സംസ്ഥാനത്തെ PSC നിയമങ്ങളിൽ ഉണ്ടായ ക്രമക്കേടിൽ ഗവർണർ ഭരണഘടനാ പദവി ഉപയോഗിച്ച് അടിയന്തര നടപടികൾ കൈക്കൊള്ളണമെന്ന് യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ വി മനുപ്രസാദ് ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് അദ്ദേഹം ലോക്ഭവനിൽ എത്തി ഗവർണറെ കണ്ട് നിവേദനം നൽകി. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ പഴയ ക്ലോക്ക് ടവർ തകർന്നു വീണ സംഭവത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നിർദ്ദേശപ്രകാരം BJP ജില്ലാ പ്രസിഡന്റ് KP പ്രകാശ് ബാബു ഉൾപ്പെടെ പാർട്ടി നേതാക്കൾ റെയിൽവേ സ്റ്റേഷനിലെത്തി വിവരങ്ങൾ ആരാഞ്ഞു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ 100-ലധികം പഴക്കമുള്ള ക്ലോക്ക് ടവർ തകർന്നു വീണ സംഭവത്തിൽ റെയിൽവേ അടിയന്തര ഉന്നതതല അന്വേഷണം നടത്തണമെന്ന് MK രാഘവൻ MP ആവശ്യപ്പെട്ടു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ ക്ലോക്ക് ടവർ തകർന്ന സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തി കർശന നടപടി സ്വീകരിക്കണമെന്ന് KJയന്ത് MLA ആവശ്യപ്പെട്ടു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണ സംഭവം അതീവ ഗൌരവം ഉള്ളതാണെന്നും സംഭവത്തിലുണ്ടായ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്നും PA മുഹമ്മദ് റിയാസ് MLA ആവശ്യപ്പെട്ടു. എയിംസ് സ്ഥാപിക്കുന്നതിന് കേരളത്തിൽ നിർദ്ദേശിക്കപ്പെട്ട സ്ഥലങ്ങളുടെ പട്ടികയിൽ വെള്ളൂരിനെയും ഉൾപ്പെടുത്തിയതായി ഫ്രാൻസിസ് ജോർജ് MP അറിയിച്ചു. APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയുടെ വിവിധ പഠന വകുപ്പുകളിൽ MTech പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 13 വരെ നീട്ടി. പ്രാദേശിക വാർത്തകൾ, പ്രധാന വാർത്തകൾ വീണ്ടും. രണ്ടായിരത്തി 2047 ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിന് അടിസ്ഥാന ശാസ്ത്രരംഗത്ത് ശക്തമായ അടിത്തറ അനിവാര്യമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനം ഇന്ന് അവസാനിക്കും.
കേരളത്തിന്റെ യഥാർത്ഥ അംബാസഡർമാരായി എല്ലാ എം

പിമാരും ഡൽഹിയിൽ ഒരു ടീമായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡി ജി പിമാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസ് സെമിയിൽ. രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് സ്പെയിൻ ബെൽജിയത്തെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: ഗാനമാണ് കേട്ടത്.
1: മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരളം ഇന്ന് രാവിലെ 7:40. പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട, ശാസ്തമംഗലം പൈപ്പിൻ മൂഡ് റോഡ്, ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൗസ്, ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം.

0: ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക്. ചോദ്യമിതാണ്, ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യയുടെ ആദ്യ സ്വർണ്ണ മെഡൽ ജേതാവും ഒളിമ്പ്യനുമായ താരം അടുത്തിടെ അന്തരിച്ചു, അദ്ദേഹം ആരാണ്? ചോദ്യം ആവർത്തിക്കാം. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യയുടെ ആദ്യ സ്വർണ്ണ മെഡൽ ജേതാവും ഒളിമ്പ്യനുമായ താരം അടുത്തിടെ അന്തരിച്ചു, അദ്ദേഹം ആരാണ്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം 8 മണിയുടെ FM ന്യൂസ് ഹെഡ്ലൈൻസിന് ശേഷം കേൾക്കാം. അതുവരെ കാത്തിരിക്കും.
1: കാർഷിക മേഖല വാർത്തകൾ. കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനകൾക്ക് ആദരമായി 500,000 രൂപ സമ്മാനത്തുകയുള്ള ശ്രീ ഉമ്മൻചാണ്ടി സ്മാരക അവാർഡ് പുതുതായി ഉൾപ്പെടുത്തി 2025 സംസ്ഥാന കർഷക അവാർഡുകൾക്ക് സർക്കാർ അംഗീകാരം നൽകി. ഇതോടൊപ്പം മട്ടുപ്പാവ് കൃഷി ചെയ്യുന്ന മികച്ച കർഷകൻ, ഉദ്യാന ശ്രേഷ്ഠ എന്നീ രണ്ട് പുതിയ വിഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആകെ 38 വിഭാഗങ്ങളിലായാണ് ഇത്തവണ സംസ്ഥാന കർഷക അവാർഡുകൾ നൽകുന്നത്. അവാർഡുകൾക്കായുള്ള അപേക്ഷകൾ ഈ മാസം 13 വരെ ബന്ധപ്പെട്ട കൃഷിഭവനുകളിൽ സമർപ്പിക്കാം. സംസ്ഥാന കർഷക അവാർഡുകളിൽ കാർഷിക മേഖലയിലെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനുള്ള സി അച്യുതമേനോൻ സ്മാരക അവാർഡ്, മികച്ച കൃഷിഭവനുള്ള വി രാഘവൻ സ്മാരക അവാർഡ്, പത്മശ്രീ കെ വിശ്വനാഥൻ മെമ്മോറിയൽ നെൽക്കതിർ അവാർഡ്, സിബി കല്ലിങ്കൽ സ്മാരക കർഷകോത്തമ അവാർഡ്, കേരകേസരി, മികച്ച ജൈവ കർഷകൻ എന്നിവയുൾപ്പെടെ വിവിധ വിഭാഗങ്ങളിലായി അംഗീകാരങ്ങൾ നൽകും. അപേക്ഷാ ഫോറങ്ങളും കൂടുതൽ വിവരങ്ങളും ബന്ധപ്പെട്ട കൃഷിഭവനുകളിൽ ലഭിക്കും. വിശദവിവരങ്ങൾക്കായി ഇനി പറയുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക: www.kerala.agriculture.gov.in. സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് 2025 സംസ്ഥാന കർഷക അവാർഡുകളുടെ ഭാഗമായി മാധ്യമരംഗത്തെ മികവിന് നൽകുന്ന കർഷക ഭാരതി അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. മലയാള ഭാഷയിലൂടെ കാർഷിക മേഖലയ്ക്ക് വിലപ്പെട്ട സംഭാവനകൾ നൽകിയ മികച്ച ഫാം ജേർണലിസ്റ്റുകളെയാണ് അവാർഡിന് പരിഗണിക്കുന്നത്. വ്യക്തികളുടെ അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഗവേഷണ പ്രസിദ്ധീകരണങ്ങൾ പരിഗണിക്കില്ല. അച്ചടി മാധ്യമം, ദൃശ്യമാധ്യമം, നവമാധ്യമം എന്നീ 3 വിഭാഗങ്ങളിലായാണ് കർഷക ഭാരതി അവാർഡുകൾ നൽകുന്നത്. ഓരോ വിഭാഗത്തിലും വിജയിക്കുന്നവർക്ക് 50,000 രൂപ ക്യാഷ് അവാർഡ്, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ ലഭിക്കും. അവാർഡ് വിജ്ഞാപന തീയതി മുതൽ പിന്നോട്ടുള്ള 1 വർഷ കാലയളവിലെ മാധ്യമ പ്രവർത്തന മികവാണ് വിലയിരുത്തുക. അപേക്ഷാ ഫോറവും വിശദമായ മാർഗനിർദ്ദേശങ്ങളും www.kerala.agriculture.gov.in എന്ന കൃഷിവകുപ്പ് വെബ്സൈറ്റിലും www.fibkerala.gov.in എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്. അപേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി ഈ മാസം 14. അപേക്ഷകൾ പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം 695-0003 എന്ന വിലാസത്തിൽ അയക്കണം. കവറിന് പുറത്ത് കർഷക ഭാരതി അവാർഡ് 2025 എന്ന് വ്യക്തമായി രേഖപ്പെടുത്തണം. കർഷക സുരക്ഷയും വിള സംരക്ഷണവും ഉറപ്പാക്കുന്നതിനായി സംസ്ഥാന കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി ഖാരിഫ് 2026 സീസൺ അപേക്ഷ ക്ഷണിച്ചു. അർഹതപ്പെട്ട കർഷകർക്ക് അംഗീകൃത ഏജൻസികളിലൂടെയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലിലൂടെയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പ്രസ്തുത സീസണിൽ കൃഷി ചെയ്യുന്ന കർഷകർ ഈ അവസരം പ്രയോജനപ്പെടുത്തി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിച്ച ശേഷം ലഭിക്കുന്ന പോളിസി കോപ്പി നിർബന്ധമായും പരിശോധിച്ച് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രീമിയം തുക, ഇൻഷുറൻസ് ചെയ്ത പഞ്ചായത്ത്, വിളയുടെ പേര് എന്നിവ കൃത്യമാണോ എന്ന് ഉറപ്പുവരുത്തി സൂക്ഷിക്കേണ്ടതാണ്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മൂലമുള്ള കൃഷിനാശത്തിൽ നിന്നും കർഷകർക്ക് സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള ഈ പദ്ധതിയിൽ കൂടുതൽ കർഷകർ പങ്കാളികളാകണമെന്നും അധികൃതർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക: 1800-425-7064. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നടത്തപ്പെടുന്ന 3 വർഷ ദൈർഘ്യമുള്ള ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് പഠന പരിപാടിയിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 22. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കുക: 8714-253-165, 944-36-370-726. കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളായണി കാർഷിക കോളേജിലെ മോളിക്കുലാർ ബയോളജി ആൻഡ് ബയോടെക്നോളജി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ടെക്നിക്കുകളിൽ 10 ദിവസത്തെ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ഓഗസ്റ്റ് ആദ്യവാരം നടക്കുന്ന പരിശീലനത്തിൽ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 10 പേർക്കാണ് അവസരം. 10,000 രൂപയും GST ഉൾപ്പെടെയുള്ള തുകയാണ് രജിസ്ട്രേഷൻ ഫീസ്. കാർഷിക കോളേജിലെ പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ലബോറട്ടറിയിലാണ് പരിശീലനം. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 7709 01 0 4 8 5. കാർഷിക മേഖല വാർത്തകൾ കഴിഞ്ഞു.
2: ആരണ്യകം ആയുരാരോഗ്യം ഇന്നു രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽനട മണ്ണന്തല.

0: മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരളം ഇന്ന് രാവിലെ 7:40. പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട, ശാസ്തമംഗലം പൈപ്പിൻ മൂഡ് റോഡ്, ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൗസ്, ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം.
1: ചരിത്രത്തിൽ ഇന്ന്
0: 1951 ജൂലൈ 10 ഇന്ത്യയിലെ 1st പഞ്ചവത്സര പദ്ധതിയുടെ കരട് രൂപരേഖ പ്രസിദ്ധീകരിച്ചത്. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയും ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ചെയർമാനുമായിരുന്ന ജവഹർലാൽ നെഹ്റുവാണ് ഇത് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. യുവ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ കെ എൻ രാജ് ഉൾപ്പെടുന്ന വിദഗ്ധ സമിതിയാണ് ഈ പദ്ധതിയുടെ കരട് രൂപരേഖ തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത്. 1st പഞ്ചവത്സര പദ്ധതി ഹാരോഡ് ഡോമർ മാതൃകയെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. വിഭജനത്തെ തുടർന്നുണ്ടായ ഭക്ഷ്യക്ഷാമം പരിഹരിക്കുന്നതിനായി കാർഷിക മേഖലയുടെയും ജലസേചനത്തിന്റെയും വികസനത്തിന് ഈ പദ്ധതി മുൻഗണന നൽകി. ഈ കരട് രൂപരേഖ പിന്നീട് 1952 ഡിസംബറിൽ പാർലമെന്റ് അന്തിമമായി പാസാക്കി നടപ്പിലാക്കി. 1962 ജൂലൈ 10 ബഹിരാകാശ ഗവേഷണ ചരിത്രത്തിൽ ആദ്യത്തെ സജീവ വാർത്താവിനിമയ ഉപഗ്രഹമായ ടെൽസ്റ്റാർ ഭ്രമണപഥത്തിലേക്ക് വിക്ഷേപിച്ചു. ഇതോടെ ലോകത്തെ ടെലിവിഷൻ സംപ്രേക്ഷണത്തിലും ആശയവിനിമയത്തിലും വൻ മാറ്റങ്ങൾ സംഭവിച്ചു. ടെൽസ്റ്റാറിന് മുൻപും ഉപഗ്രഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അവ ഭൂമിയിൽ നിന്നുള്ള സിഗ്നലുകളെ പ്രതിഫലിപ്പിക്കുക മാത്രമാണ് ചെയ്തിരുന്നത്. എന്നാൽ ടെൽസ്റ്റാർ ഭൂമിയിൽ നിന്നുള്ള സിഗ്നലുകൾ സ്വീകരിക്കുകയും അവയെ ശക്തമാക്കിയ ശേഷം തിരികെ അയക്കുകയും ചെയ്തു. അമേരിക്കൻ ടെലിഫോൺ ആൻഡ് ടെലിഗ്രാഫ് കമ്പനി, ബെൽ ലബോറട്ടറീസ്, നാസ കൂടാതെ ബ്രിട്ടൻ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിലെ ടെലികോം വകുപ്പുകൾ സംയുക്തമായാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. വിക്ഷേപണം കഴിഞ്ഞ് 2 ദിവസത്തിനകം തന്നെ അമേരിക്കയ്ക്കും യൂറോപ്പിനുമിടയിൽ ചരിത്രത്തിലാദ്യമായി തത്സമയ ടെലിവിഷൻ ദൃശ്യങ്ങൾ കൈമാറാൻ ടെൽസ്റ്റാറിലൂടെ സാധിച്ചു. ടെലിവിഷൻ സംരക്ഷണത്തിനു പുറമെ ടെലിഫോൺ കോളുകൾ, ടെലിഗ്രാഫ് സന്ദേശങ്ങൾ, ഫാക്സ് എന്നിവയും ഈ ഉപഗ്രഹം വഴി വിജയകരമായി കൈമാറി. ഇന്ന് നമ്മൾ കാണുന്ന സാറ്റലൈറ്റ് ചാനലുകൾക്കും അതിവേഗ ഇന്റർനെറ്റ് സംവിധാനങ്ങൾക്കും ആഗോള ആശയവിനിമയ ശൃംഖലകൾക്കും അടിത്തറയിട്ടത് 1962 വിക്ഷേപിച്ച ഈ കുഞ്ഞൻ ഉപഗ്രഹമാണ്. അതിശയകരമായ മറ്റൊരു കാര്യം, ഈ ഉപഗ്രഹം ഇപ്പോൾ പ്രവർത്തനരഹിതമാണെങ്കിലും ഇപ്പോഴും ഭൂമിയെ വലം വെച്ചുകൊണ്ട് ബഹിരാകാശത്തുണ്ട് എന്നതാണ്. ലോക സിനിമയിലെ ഇതിഹാസ നടനായ ഒമർ ഷെരീഫ് മരണപ്പെട്ടത് 2015 ജൂലൈ 10. ഹോളിവുഡ് കീഴടക്കിയ ആദ്യത്തെ അറബ് നടൻ എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കപ്പെടുന്നു. മൈക്കൽ യൂസഫ് ദിമിത്രി ചൽഹൂബ് എന്നായിരുന്നു യഥാർത്ഥ പേര്. സിനിമയിലെത്തിയ ശേഷമാണ് പേര് മാറ്റിയതും ഇസ്ലാം മതം സ്വീകരിച്ചതും. ഡേവിഡ് ലീൻ സംവിധാനം ചെയ്ത ലോറൻസ് ഓഫ് അറേബ്യ എന്ന ചിത്രത്തിലെ ഷെരീഫ് അലി എന്ന കഥാപാത്രത്തിലൂടെയാണ് അദ്ദേഹം അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തനായത്. ഡോക്ടർ ഷിവാഗോ, ഫണ്ണി ഗേൾ, മക്കന്നാസ് ഗോൾഡ് എന്നിവ അദ്ദേഹത്തിന്റെ മറ്റ് ശ്രദ്ധേയമായ ചിത്രങ്ങളാണ്. മികച്ച സഹനടനായി ഓസ്കാർ അവാർഡിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ 3 തവണ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരവും നേടിയിട്ടുണ്ട്. ഒരു മികച്ച നടൻ എന്നതിനൊപ്പം ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു പ്രൊഫഷണൽ കോൺട്രാക്ട് ബ്രിഡ്ജ് കളിക്കാരൻ കൂടിയായിരുന്നു അദ്ദേഹം. ലോക ചരിത്രത്തെയും ക്രിസ്തു മതത്തെയും സ്വാധീനിച്ച പ്രമുഖ ഫ്രഞ്ച് ദൈവശാസ്ത്ര

0: ശാസ്ത്രജ്ഞനും പ്രൊട്ടസ്റ്റന്റ് നവീകരണ പ്രസ്ഥാനത്തിന്റെ മുൻനിര നേതാവുമായ ജോൺ കാൽവിൻ ജനിച്ചത് 1509 ജൂലൈ 10 മാർട്ടിൻ ലൂഥറിനു ശേഷം പ്രൊട്ടസ്റ്റന്റ് നവീകരണ പ്രസ്ഥാനത്തിന് ഏറ്റവും വലിയ സംഭാവന നൽകിയ വ്യക്തിയാണ് കാൽവിൻ. അദ്ദേഹത്തിന്റെ ആശയങ്ങളും ദൈവശാസ്ത്ര ചിന്തകളും പിൽക്കാലത്ത് കാൽവിനിസം എന്ന പേരിൽ അറിയപ്പെട്ടു. ദൈവത്തിന്റെ പരമാധികാരത്തിലും മനുഷ്യന്റെ മുൻവിധികളിലുമുള്ള വിശ്വാസമാണ് ഇതിന്റെ പ്രധാന കാതൽ. 1536 അദ്ദേഹം പ്രസിദ്ധീകരിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് ദി ക്രിസ്ത്യൻ റിലീജിയൻ എന്ന ഗ്രന്ഥം പ്രൊട്ടസ്റ്റന്റ് ദൈവശാസ്ത്രത്തിലെ ഏറ്റവും സ്വാധീനമുള്ള കൃതികളിലൊന്നായി കണക്കാക്കപ്പെടുന്നു.
1: ചരിത്രത്തിലിന്ന് ആരണ്യകം ആയുരാരോഗ്യം ഇന്നു രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.

തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും. ഫ്ലെക്സിബിളായി

0: വയലാർ ശരചന്ദ്രവർമ്മ രചിച്ച് മോഹൻ സിതാര സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം പളുങ്ക്.
1: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
2: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
0: സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
3: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം, ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
4: ആയുരാരോഗ്യത്തിന് ആരണ്യകം, തവിട് ധാന്യങ്ങൾ, മില്ലറ്റ്സ്, സൂപ്പർ സീഡ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, തേയില, കോഫി, വനവിഭവങ്ങൾ. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരണ്യകം, കോവിൽ നട, മണ്ണന്തല.
5: ആയുരാരോഗ്യത്തിലെന്ന് സ്തനാർബുദ പരിശോധനാ മാർഗങ്ങളെ കുറിച്ച് ഡോക്ടർ അരുൺ മോഹൻ സംസാരിക്കുന്നു.
6: സാധാരണ 40 വയസ്സിന് മേൽ പ്രായമുള്ള സ്ത്രീകളിലാണ് സ്തനാർബുദം കൂടുതലായി കാണപ്പെടുന്നതെങ്കിലും അപൂർവമായി 20 മുതൽ 40 വരെ പ്രായക്കാർക്കും ഗർഭിണികൾക്കും അർബുദം ബാധിക്കാം. എന്തൊക്കെയാണ് സ്തനാർബുദം വരാനുള്ള കാരണങ്ങളെന്ന് പരിശോധിക്കാം. ജീവിതശൈലി രോഗങ്ങളുടെ പട്ടികയിലാണ് സ്തനാർബുദത്തെ ഇന്ന് ഡോക്ടർമാർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശരീരത്തിലുണ്ടാവുന്ന ചില ജനിതക വ്യതിയാനങ്ങളാണ് അർബുദ രോഗബാധയ്ക്കുള്ള പ്രധാന കാരണം. എന്നിരുന്നാലും സ്ത്രീ ശരീരത്തിലെ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ തുടങ്ങിയ ഹോർമോണുകളുടെ വ്യതിയാനങ്ങൾ, ജീവിതശൈലിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, മാംസാഹാരവും കൊഴുപ്പ് കൂടിയതുമായ ഭക്ഷണക്രമം, അമിതവണ്ണം, വ്യായാമക്കുറവ്, പ്രസവിക്കുകയും മുലയൂട്ടുകയും ചെയ്യാത്ത അവസ്ഥ, കൂടുതലായുള്ള ഹോർമോൺ ഉപയോഗം, നേരത്തെയുള്ള ആർത്തവാരംഭം, വൈകിയുള്ള ആർത്തവവിരാമം തുടങ്ങിയ ഘടകങ്ങളും സ്തനാർബുദ ബാധയ്ക്കുള്ള കാരണങ്ങളായേക്കുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. വളരെ ചെറിയ 10% സ്ത്രീകളിൽ പാരമ്പര്യമായിട്ടും സ്തനാർബുദം ബാധിച്ചേക്കാം. സ്ത്രീകളിൽ മാത്രമല്ല, അപൂർവമായി പുരുഷന്മാർക്കും സ്തനാർബുദം ബാധിക്കാറുണ്ട്. പലപ്പോഴും പുരുഷന്മാരിൽ ഇത്തരം മുഴകൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതുകൊണ്ടോ അവഗണിക്കുന്നത് മൂലമോ അർബുദം വളരെ മൂർച്ഛിച്ച അവസ്ഥയിലാണ് കണ്ടുപിടിക്കപ്പെടാറുള്ളത്. എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങളെന്ന് പരിശോധിക്കാം. സ്വന്തം സ്തനങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും വേണ്ടത്ര കരുതലോടെ നിരീക്ഷിച്ചാൽ വളരെ നേരത്തെ തന്നെ സ്തനാർബുദം കണ്ടെത്തുവാൻ സാധിക്കും. എല്ലാ മാസവും കഴിവതും ആർത്തവ ദിനങ്ങൾ കഴിഞ്ഞ് ആദ്യത്തെ 10 ദിവസത്തിനുള്ളിൽ ഒരു കണ്ണാടിയുടെ മുന്നിൽ നിന്ന് സ്വയം സ്തനപരിശോധന നടത്തുന്ന വഴി ഇത്തരത്തിലുള്ള ചെറിയ വ്യത്യാസങ്ങൾ തിരിച്ചറിയാൻ സ്ത്രീകൾക്ക് സാധിക്കും. വേദന ഉള്ളതോ ഇല്ലാത്തതോ ആയ മുഴകൾ, സ്തനങ്ങളിലെ കല്ലിപ്പ്, ആർത്തവത്തോട് അനുബന്ധിച്ച് അല്ലാതെ അനുഭവപ്പെടുന്ന സ്തനങ്ങളിലെ വേദന, തൊലിപ്പുറത്തുള്ള നിറവ്യത്യാസം, മുലഞ്ഞിട്ട് അകത്തേക്ക് വലിയുക, സ്ഥലങ്ങളിൽ നിന്നും രക്തമയമുള്ളതോ അല്ലാത്തതോ ആയ സ്രവം പുറത്തേക്ക് വരിക, കക്ഷത്തിലോ കഴുത്തിലോ മുഴകൾ ഉണ്ടാകുക എന്നിവ കണ്ടെത്തിയാൽ ഉടനെ തന്നെ ഒരു വിദഗ്ധ ഡോക്ടറുടെ പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. മറ്റൊരു ചോദ്യം, എല്ലാ മുഴകളും അപകടകാരികളാണോ എന്നുള്ളതാണ്. 20 മുതൽ 40 വയസ്സ് വരെ പ്രായക്കാരിൽ കാണപ്പെടുന്ന തെന്നിമാറുന്ന മുഴകൾ അഥവാ ഫൈബ്രോ അഡനോമ അല്ലെങ്കിൽ സിസ്റ്റ്, ആർത്തവത്തോടനുബന്ധിച്ച് വരുന്ന വേദനയോട് കൂടിയ കല്ലിപ്പ് അഥവാ ഫൈബ്രോ അഡനോസിസ്, വർഷങ്ങളായി വലിപ്പ വ്യത്യാസം ഉണ്ടാകാത്ത മുഴകൾ, മുലയൂട്ടുന്ന സമയത്ത് മുലപ്പാൽ കെട്ടിനിന്ന് ഉണ്ടാകുന്ന മുഴകൾ അഥവാ ആബ്സസ് അല്ലെങ്കിൽ ഗലക്ടോസീൽ എന്നിവ സ്തനാർബുദം ആയിരിക്കാനുള്ള സാധ്യത താരതമ്യേന കുറവാണ്. എന്നിരുന്നാലും ഒരു ഡോക്ടറെ സമീപിച്ച് വേണ്ടത്ര പരിശോധനകൾ നടത്തി ഇക്കാര്യം ഉറപ്പുവരുത്തുന്നതാണ് അഭികാമ്യം. എന്തൊക്കെ പരിശോധനകളാണ് നടത്തേണ്ടതെന്ന് പരിശോധിക്കാം. ഒരു ഡോക്ടറെടുത്ത് എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണം വളരെ ലളിതമായ ചില പരിശോധനകളിലൂടെ ഇന്ന് സ്തനാർബുദ നിർണയം സാധ്യമാണ്. ട്രിപ്പിൾ ടെസ്റ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതിൽ ഒന്നാമതായി വിദഗ്ധ ഡോക്ടറുടെ പരിശോധന, രണ്ടാമതായി മാമോഗ്രാഫി പരിശോധന, മൂന്നാമതായി പത്തോളജി പരിശോധന. ഈ 3 പരിശോധനകളുടെയും സഹായത്തോടെ 99% മുഴകളിലും രോഗനിർണയം കൃത്യമായി നടത്തുവാൻ നമുക്കിന്ന് സാധിക്കും. സ്തനാർബുദം ആദ്യഘട്ടത്തിൽ കണ്ടെത്തുന്നതിൽ സ്ക്രീനിംഗിന് വളരെ പ്രാധാന്യമുണ്ട്. വിജയകരമായ ചികിത്സയ്ക്കും അതിനുശേഷമുള്ള അതിജീവനത്തിനും ശരിയായ സ്ക്രീനിംഗ് അത്യാവശ്യമാണ്. ബ്രസ്റ്റ് സ്ക്രീനിങ്ങിന് ധാരാളം മാർഗങ്ങളുണ്ട്. മാമോഗ്രഫി, അൾട്രാസോണോഗ്രഫി, MRI, ഡിജിറ്റൽ ബ്രസ്റ്റ് ടോമോസിന്തസിസ് എന്നിവയാണ് പ്രധാനപ്പെട്ടത്. ഇവയിൽ തന്നെ എക്സ്റേ പരിശോധനാ രീതിയായ മാമോഗ്രാമാണ് സ്തനാർബുദം കണ്ടെത്തുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമായി കരുതുന്നത്. എപ്പോൾ സ്ക്രീനിംഗ് തുടങ്ങണം എന്നത് ഓരോരുത്തരുടെയും ബ്രസ്റ്റ് ക്യാൻസർ റിസ്ക് ഘടകങ്ങളനുസരിച്ചിരിക്കും. സാധാരണഗതിയിൽ 40-45 വയസ്സിനുള്ളിലാണ് സ്ത്രീകൾ മാമോഗ്രഫി ചെയ്ത് തുടങ്ങേണ്ടതെങ്കിലും കുടുംബത്തിൽ സ്തനാർബുദത്തിന്റെ ചരിത്രം അഥവാ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ 25 വയസ്സ് മുതൽ മാമോഗ്രഫി ചെയ്തു തുടങ്ങുന്നതാണ് അഭികാമ്യം. ഒരു എക്സ്റേ ഉപയോഗിച്ച് സ്തനത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ നോക്കിക്കാണുന്നതിനെയാണ് നമ്മൾ മാമോഗ്രാം എന്ന് പറയുന്നത്. 40-45 വയസ്സിന് ശേഷമാണ് സാധാരണയായി മാമോഗ്രാം ചെയ്തു തുടങ്ങുന്നത് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. കാരണം അതിനു മുൻപുള്ള കാലഘട്ടത്തിൽ സ്തനത്തിന്റെ ഡെൻസിറ്റി അഥവാ കട്ടി വളരെ കൂടുതലാവുകയും അതുമൂലം എക്സ്റേ ഉപയോഗിച്ചുള്ള മാമോഗ്രാമിൽ ഒരുപക്ഷെ ക്യാൻസർ മുഴകൾ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കാതെ വരികയും ചെയ്യും. 40 മുതൽ 45 വയസ്സിന് ശേഷം ആണെങ്കിൽ വർഷത്തിൽ 1 അല്ലെങ്കിൽ 2 വർഷത്തിലൊരിക്കൽ മാമോഗ്രാം ചെയ്യുന്നതാണ് ഉത്തമം. വേദനയുള്ള വീക്കം സ്തനത്തിൽ കണ്ടാലും സ്തനാർബുദം കുടുംബത്തിലെ അടുത്ത വ്യക്തികൾക്കുണ്ടായാലുമൊക്കെ ഡോക്ടറെ കാണാൻ വൈകിക്കുന്നവരുമുണ്ട്. പലപ്പോഴും ഭയമോ അല്ലെങ്കിൽ നിഷേധാത്മക സ്വഭാവമോ ആണ് നിസ്സാരമാക്കുന്നതിന് പിന്നിൽ. ചുരുക്കത്തിൽ, സ്തനങ്ങളിൽ അസ്വാഭാവികമായ എന്തെങ്കിലും മാറ്റങ്ങളോ മുഴകളോ ഉണ്ടെന്ന് സംശയം തോന്നിയാൽ ഒട്ടും ഭയപ്പെടാതെ തക്ക സമയത്ത് തന്നെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി അവ ഉപദ്രവകാരികളല്ലെന്ന് ഉറപ്പുവരുത്തുവാൻ എല്ലാ സ്ത്രീകളും ശ്രദ്ധിക്കേണ്ടതാണ്.

0: യോഗത്തിലെന്ന് സ്ഥാനാർബുദ പരിശോധനാ മാർഗങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ അരുൺ മോഹൻ.
1: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽനട, മണ്ണന്തല.
2: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
3: പേടിക്കണ്ട സർ, എം ആർ ടി ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
2: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി എം ആർ ടി ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി. കണ്ടീഷൻ സപ്ലൈ. സന്ദർശിക്കൂ എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
4: ഈ കെ കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
5: എന്തോറ്റി
4: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
6: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
7: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
6: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
7: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
1: നീ അറിഞ്ഞോ, നമ്മുടെ ഈഞ്ചിക്കൽ എസ് പി മെഡിഫോർട്ട് ആശുപത്രിയിൽ 100 റോബോട്ടിക് സർജറികൾ പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി ഈ വരുന്ന ജൂലൈ 11 ശനിയാഴ്ച റൈ സി എം ആർ റോബോട്ടിക് കോൺക്ലേവ് നടത്തുന്നുവെന്ന്.
8: സി എം ആർ റോബോട്ടിക് കോൺക്ലേവോ?
1: അതേനെ, റൈസ് റോബോട്ടിക് ഇന്നൊവേഷൻ സർജിക്കൽ എക്സലൻസ്. കഴിഞ്ഞ മാസം അച്ഛന് റോബോട്ടിക് നെഫ്രക്ടമി സർജറി നടത്തിയത് ഞാൻ പറഞ്ഞിരുന്നില്ലേ?
8: ട്രഡീഷണൽ സർജറി പോലൊന്നുമല്ലെന്ന് നീ പറഞ്ഞിരുന്നു.
1: അതെ, എളുപ്പത്തിലുള്ള സർജറിയും വേഗത്തിൽ റിക്കവറിയുമാണ് ഇതിന്റെ പ്രത്യേകത.
8: കൊള്ളാലോ.
1: ഈ വേർസിയസ് റോബോട്ടിന്റെ പ്രവർത്തനങ്ങൾ ലൈവ് ഡെമോയിലൂടെ കാണിച്ചു തരാനും വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ റോബോട്ടിക് സർജന്മാരുമായി നേരിട്ട് സംസാരിക്കാനും സർജറി പൂർത്തിയാക്കിയ പേഷ്യൻസിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുമായി ഒരുക്കുന്ന ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് റൈസ് സി എം ആർ കോൺക്ലേവ്. അച്ഛനെയും അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അച്ഛനൊപ്പം ഞാനും പോകും.
8: എന്നാ പിന്നെ ഞാനുമുണ്ട്, കൂട്ടുകാരോടും വരാൻ പറയാം.
1: പിന്നെ യൂറോളജിക്ക് മാത്രമല്ല, ഗൈനക്കോളജി, കുടൽ രോഗങ്ങൾ, ജനറൽ സർജറി എന്നിവയും വേർസിയസ് റോബോട്ടിക് ഉപയോഗിച്ച് നടത്തുന്നുണ്ട്.
8: അതെയോ?
1: മറക്കണ്ട, ജൂലൈ 11 വൈകുന്നേരം 3 മണി മുതൽ 5 മണി വരെ. അപ്പോയിന്റ്മെന്റുകൾക്കും റിസർവേഷനുമായി വിളിക്കൂ 0471-310-0001 അല്ലെങ്കിൽ 0471-310-0001.
8: എസ് പി മെഡിഫോർട്ട് ഹോസ്പിറ്റൽ, ഇന്റർനാഷണൽ എയർപോർട്ട് സർവീസ് റോഡ്, ഈഞ്ചക്കൽ, തിരുവനന്തപുരം.
1: എസ് പി മെഡിഫോർട്ട്, യു ഫസ്റ്റ് ഓൾവേസ്.
9: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
10: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
9: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
11: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
12: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ. ഫോൺ 9444-73-41-484.
13: നഗരപുരാണം. കോഴി കൂവിയാൽ കേൾക്കുന്ന സ്ഥലമായിരുന്നു കോഴിക്കോട്. അതോ കോവിലും കോട്ടയും ഒരുമിച്ചുള്ള സ്ഥലമോ? രണ്ടാമത്തെ അനുമാനത്തിനാണ് കൂടുതൽ യുക്തിയെന്ന് തോന്നുന്നു. പഴയ ചേരവംശത്തിന്റെ വ്യാപ്തി കോഴി കൂവിയാൽ കേൾക്കുന്ന ദൂരവും കടന്ന് തെക്ക് കൊച്ചി മുതൽ വടക്ക് ഏഴിമല വരെ പരന്നുകിടക്കുന്നു. അതുകൊണ്ട് കോഴി കൂവിയാൽ കേൾക്കുന്ന സ്ഥലം എന്ന ആദ്യത്തെ അനുമാനം ഒഴിവാക്കാം. പിന്നെയുള്ളത് കോവിലും കോട്ടയുമാണ്. രണ്ടും ചേർന്ന് കോവിൽ കോട്ടയായി, കോവിൽ കോട്ട ലോപിച്ച് കോഴിക്കോടും. ഊഹിക്കാനേ കഴിയൂ, ഈ അനുമാനത്തിനും തെളിവുകളില്ല. വിദേശികൾ കാലിക്കൂത്ത് എന്ന് വിളിച്ചതിന് രേഖകളുണ്ട്. ബ്രിട്ടീഷുകാർ വന്നപ്പോൾ കാലിക്കൂത്ത് കാലിക്കറ്റായി. പെരുമ്പടപ്പ് സ്വരൂപം, അതായത് ഇന്നത്തെ കൊച്ചി മുതൽ കണ്ണൂരു വരെ സാമൂതിരിമാരുടെ കീഴിലായിരുന്നു. ഇടക്കാലത്ത് ആ സ്ഥാനം കോഴിക്കോട്ടേക്ക് മാറ്റിയതായി രേഖകളുണ്ട്. കോവിലും കോട്ടയും ഇതിന്റെ ഭാഗമായി നിലവിൽ വന്നിരിക്കണം. ക്ഷേത്രം എന്ന അർത്ഥത്തിലല്ല, കൊട്ടാരം എന്ന അർത്ഥത്തിലാണ് കോവിൽ അക്കാലത്ത് ഉപയോഗിച്ചത്. തമിഴ്നാട്ടിൽ ഇത് നേരെ തിരിച്ചാണ്. തളിക്ഷേത്രത്തെ തളിക്കോവിലെന്ന് വിളിച്ചിട്ടില്ല. ടിപ്പുവിന്റെ പടയോട്ടകാലത്ത് നശിപ്പിക്കപ്പെട്ട ക്ഷേത്രം പുതുക്കി പണിഞ്ഞത് അന്നത്തെ സാമൂതിരിയാണ്. പഴയ ചേരരാജവംശത്തിന്റെ അവശേഷിപ്പുകൾ കോഴിക്കോടിന്റെ മണ്ണിനടിയിൽ ഇന്നുമുണ്ട്. സംഘകാലത്തോളം പഴക്കം അതിനുണ്ടെന്നറിയുമ്പോൾ വസ്തുതകൾ കണ്ടെടുക്കാൻ ഏറെ ദൂരം കുഴിച്ച്

മലബാർ തീരം ആദ്യകാല ചേരന്മാരുടെ വരുതിയിലായിരുന്നു എന്നതിന് രേഖകളുണ്ട്. കച്ചവടത്തിനുള്ള ഇടനാഴിയായി അവരതിനെ കണ്ടു, വികസിപ്പിച്ചു. രണ്ട് ഘട്ടമുണ്ട് ഇതിന്. ആദ്യകാല ചേരകാലഘട്ടം സംഘകാലത്തും രണ്ടാമത്തേത് ക്രിസ്തുവർഷം 800 മുതൽ 1102 വരെയാണ്. ചോളരും പാണ്ഡ്യരുമായിരുന്നു അന്ന് ദക്ഷിണേന്ത്യയിലെ മറ്റ് രണ്ട് പ്രമുഖ രാജവംശങ്ങൾ. കടലിനഭിമുഖമായി വളർന്ന നഗരമാണ് കോഴിക്കോടെന്ന് മുമ്പ് പറഞ്ഞു. കൃത്യമായി പറഞ്ഞാൽ കപ്പലുകൾക്കും കടൽപ്പാലങ്ങൾക്കും അഭിമുഖമായി വളർന്ന നഗരം എന്ന് പറയാം. തെക്കും വടക്കുമായി രണ്ട് വലിയ കടൽപ്പാലങ്ങളുണ്ടായിരുന്നു കോഴിക്കോടിന്. ഇരുമ്പുകൊണ്ടും നിലമ്പൂർ കാടുകളിലെ തേക്കിൻ തടികൊണ്ടുമായിരുന്നു അത് നിർമ്മിച്ചത്. ഇതിൽ തെക്കേ കടൽപ്പാലം പൂർണമായി നശിച്ചു. വടക്കേ കടൽപ്പാലത്തിന്റെ അവശേഷിപ്പുകൾ ബാക്കിയുണ്ട്. അതിനി എത്രകാലം നിൽക്കുമെന്ന് അറിഞ്ഞുകൂടാ. ഫോട്ടോ പോയിന്റായി ആളുകൾ അതിനു മുൻപിൽ നിൽക്കാറുണ്ട്. ഒരു ചരിത്രശേഷിപ്പിന്റെ അവസാന

0: കോഴിക്കോട്ടെ തെരുവുകൾ മിക്കതും കടലിനഭിമുഖമാണ്. ഗുജറാത്തി സ്ട്രീറ്റും സിൽക്ക് സ്ട്രീറ്റും വലിയങ്ങാടിയും അങ്ങനെയാണ്. സാമൂതിരിയുടെ സദസ്സിലെ സംസ്കൃത കവി ഉദ്ദണ്ഡൻ തന്റെ കോകില സന്ദേശം എന്ന കാവ്യത്തിൽ പറയുന്നത് ലക്ഷ്മിദേവി താമസമുറപ്പിച്ച നഗരമാണ് കോഴിക്കോട് എന്നാണ്. പിതാവായ സമുദ്രം രത്നങ്ങൾ കൊണ്ട് നഗരം നിറച്ചിരിക്കുന്നു എന്ന് ആ കാവ്യത്തിൽ പരാമർശമുണ്ട്. മിഠായി തെരുവിനെ പറ്റിയും സമാനമായ പരാമർശം കാണാം. കഥ വേറെയാണെങ്കിലും സമ്പത്തിന്റെ ദേവതയായ ലക്ഷ്മിദേവി തന്നെയാണ് രണ്ടിടത്തും പരാമർശിക്കപ്പെടുന്നത്. നഗരപുരാണം, രചന മധുശങ്കർ മീനാക്ഷി, ആഖ്യാനം ഗായത്രി ദേവി.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.

0: പൂവച്ചൽ ഖാദർ രചിച്ച് രവീന്ദ്രൻ സംഗീതം നൽകി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം മിണ്ട പൂച്ചയ്ക്ക് കല്യാണം.
1: പിട്ടാപ്പുലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാ ഗാർഡിന്റെ വാട്ടർ പ്യൂരിഫയറിന് മെഗാ ഓഫറുകൾ ഉണ്ട്.
2: മഴക്കാലം കൂടിയല്ലേ, ഉപയോഗിക്കുന്ന വെള്ളം പ്യൂർ അല്ലെങ്കിൽ പണി കിട്ടും, നമുക്ക് വാങ്ങാം.
1: ആർ ഒ യു വി യു എഫ് ആൽക്കലൈൻ ടെക്നോളജി മോഡലുകൾ തുടങ്ങി ലേറ്റസ്റ്റ് സ്ലിം ഗ്ലാസ് ഡിസൈനർ മോഡലുകൾ വരെ ഉണ്ട്. 1800 രൂപ വരെ ക്യാഷ് ബാക്ക്, ഫ്രീ ഗ്ലാസ് കെറ്റിൽ. ഇ എം ഐ ആണെങ്കിൽ 900 രൂപ മുതൽ.
2: പിട്ടാപ്പുലിൽ ഏജൻസീസ്.
3: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.

0: സമയം 7 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
1: മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരള പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട ശാസ്തമംഗലം പൈപ്പിൻമൂട് റോഡ് ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൌസ് ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവച്ച
2: 25-ലധികം വെറൈറ്റി പായസങ്ങളുമായി മക്കാച്ചിയുടെ പായസക്കട ശാസ്തമംഗലം പൈപ്പിൻമൂട് റോഡ് ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൌസ് ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം. ഫോൺ 9645-14-7158.
3: വട്ടത്തിൽ ചവിട്ടിയാൽ നീളത്തിൽ ഓടുന്നത് എന്ത് എന്ന കുസൃതി ചോദ്യത്തിന് ഉത്തരമായി നമ്മിൽ പലരും കുട്ടിക്കാലത്ത് കേട്ടത് ഒന്ന് മാത്രം, സൈക്കിൾ. അന്ന് സ്കൂൾ വിദ്യാർത്ഥികളെ ഏറ്റവും അധികം ആകർഷിച്ച ലാളിത്യം മുഖമുദ്രയായ ഇരുചക്രവാഹനം.

0: സൈക്കിളിന്മേലൊന്ന് കയറിയിരുന്ന് അതിനെ സ്വയം മുന്നോട്ട് നയിക്കാനുള്ള മെയ്യഭ്യാസം നേടുക എന്നത് നാട്ടിലെ ഏതൊരു ആൺകുട്ടിയുടെയും ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. അതിന്റെ പരിശീലനത്തിനായുള്ള അഖണ്ഡ യജ്ഞത്തിനിടെ എത്ര വട്ടം വീണു, എത്ര അപകടങ്ങൾ നേരിട്ടു എന്നതൊക്കെ പിൽക്കാലത്ത് തമാശയായി മാത്രം കാണാനുള്ള വകയായി പലർക്കും. നാലണയോ എട്ടണയോ കൊടുത്ത് വാടകയ്ക്കെടുക്കുന്ന സൈക്കിൾ നിശ്ചിത സമയം കഴിഞ്ഞ് തിരിച്ചേൽപ്പിക്കണം. അതിനു മുമ്പേ പരമാവധി പരിശീലനം പൂർത്തിയാക്കാനുള്ള തത്രപ്പാടിലായിരിക്കും ബാലക സമൂഹം. ഇന്ന് സ്കൂട്ടറിലും ബൈക്കിലും ലിഫ്റ്റ് ചോദിച്ച് കയറി യാത്ര ചെയ്യുന്നത് പോലെ ഒരു കാലത്ത് സൈക്കിൾ ചവിട്ടി പോകുന്ന ചേട്ടന്മാരുടെ അനുവാദത്തോടെ പിന്നിലെ കാരിയറിൽ ചാടിക്കയറി സ്കൂളിലും മറ്റും എത്തിയിരുന്ന ബാല്യം ഏതാനും പതിറ്റാണ്ടുകൾ മാത്രമേ കടന്നിട്ടുള്ളൂ. ടയറുകളിൽ കാറ്റ് നിറച്ച് അപ്പപ്പോൾ വേണ്ടുന്ന ചെറിയ അറ്റകുറ്റ പണികൾ തീർത്താൽ ഇന്ധന ചെലവില്ലാത്ത സൈക്കിൾ എന്ന വാഹനം അന്നും ഇന്നും എക്കോ ഫ്രണ്ട്ലി അഥവാ പ്രകൃതി സൗഹൃദം തന്നെയാണ്. നാട്ടിലെ റോഡിലൂടെ യഥേഷ്ടമുള്ള സൈക്കിൾ സവാരി ഒരു കാലത്ത് ഏതൊരു യുവാവിനെയും മോഹിപ്പിച്ചിരുന്നു. ഇന്ന് ആഡംബര ബൈക്കുകളിൽ ചീറിപ്പായുന്ന യുവാക്കളുടേതിനേക്കാൾ ഗമയും അന്തസ്സും നിലനിർത്തിയിരുന്നു അന്നത്തെ ചെറുപ്പക്കാർ. എത്രയെത്ര പ്രണയ നാടകങ്ങൾക്കാണ് സൈക്കിൾ മൂകസാക്ഷിയായിട്ടുള്ളത്. ഇന്ന് മോട്ടോർ വാഹനങ്ങൾക്ക് വേണ്ടതുപോലെ ഒരു കാലത്ത് സൈക്കിളിനും ലൈസൻസ് വേണമായിരുന്നു. ലൈസൻസ് യഥാകാലം പുതുക്കിയില്ലെങ്കിൽ യാത്രികൻ പോലീസിന്റെ പിടിയിലാകും. രാത്രികാലങ്ങളിൽ ലൈറ്റില്ലാതെ പോയാലും കുടുങ്ങിയത് തന്നെ. സൈക്കിളും സൈക്കിളിലെ അഭ്യാസങ്ങളും റോഡിൽ ജനത്തിന് കൗതുക കാഴ്ചയായിരുന്ന ഒരു കാലം ഇന്നത്തെ മധ്യവയസ്കരുടെ ഓർമ്മയിലുണ്ടാകും. മഡ്ഗാർഡില്ലാത്ത സൈക്കിളിൽ ചക്രക്കമ്പികൾക്കിടയിൽ വലിച്ചുകെട്ടിയ ചരടിൽ തകരപ്പാട്ടകെട്ടി അതിവേഗത്തിൽ റോഡിലൂടെ പാഞ്ഞു പോകുന്ന സൈക്കിൾ, ദിക്കുകൾ ഭേദിക്കുന്ന ക്രിർ എന്ന ശബ്ദം തകരപ്പാട്ടയിൽ നിന്ന് മുഴങ്ങും. അഭ്യാസി കൈകൾ ആകാശത്തേക്ക് ഉയർത്തും, ചിലപ്പോൾ ഒറ്റക്കാലിൽ നിൽക്കും, പിന്നെ സീറ്റിൽ ചമ്രം പടിഞ്ഞിരുന്നാകും സൈക്കിൾ ഓടിക്കുക. മലർന്നും കമിഴ്ന്നും കിടന്ന് സൈക്കിൾ ഓടിക്കും അഭ്യാസി. റോഡിലെ ഈ സൈക്കിൾ അഭ്യാസം കുട്ടികളും മുതിർന്നവരും അന്തം വിട്ട് നോക്കി നിൽക്കും. കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴാണ് റോഡിലെ സൈക്കിൾ വേലക്കാരനെ മൈതാനത്തിലെ സൈക്കിൾ യജ്ഞക്കാരനായി കണ്ടത്. എട്ടോ ഒൻപതോ ദിവസം നീളുന്ന സൈക്കിൾ യജ്ഞത്തിന് നാട്ടുഭാഷയിൽ സൈക്കിൾ ചവിട്ട് എന്നാണ് പറഞ്ഞിരുന്നത്. മൈതാനത്തിന് നടുവിൽ നാട്ടിയ തൂണിൽ ചേർത്ത് കെട്ടിയ ട്യൂബ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ യജ്ഞക്കാരൻ MGRനെയും പ്രേംനസീറിനെയും പോലെ അണിഞ്ഞൊരുങ്ങി ഒരു സുന്ദരിക്ക് പിന്നാലെ പ്രണയാതുരനായി പാടി ആടുന്നത് കാണാം. ആണ് പെൺവേഷം കെട്ടിയതാകും സുന്ദരി. പരിഭവിച്ചോടുന്ന പവിഴക്കൊടി, നിന്റെ പരിഭവവും നല്ല കവിത, ഇത്തരത്തിലുള്ള പാട്ടുകളാണ് അന്നത്തെ റെക്കോർഡ് ഡാൻസ് എന്നറിയപ്പെടുന്ന ഈ ഗാന പ്രണയ രംഗങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നത്. സൈക്കിൾ യജ്ഞക്കാരന്റെ അഭ്യാസ പ്രകടനങ്ങളൊക്കെ രാത്രി മൈതാനത്ത് കൂടിയ പൗരാവലിയുടെ മുന്നിലായിരിക്കും. സമയം പോക്കാൻ ദൃശ്യമാധ്യമങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ഗ്രാമീണർക്ക് ഇത് ഏറെ ആസ്വാദ്യമായിരുന്നു. അഭ്യാസ പ്രകടനങ്ങൾക്ക് മുന്നിൽ ജനം വിസ്മയസ്തബ്ധരായി നിൽക്കുമ്പോൾ പെൺവേഷക്കാരനും സഹായിയും പിന്നെ മുൻപേ പറഞ്ഞ നായകനും അവർക്കരികിലേക്ക് പണപ്പിരിവിനായി എത്തുന്നു. പകലന്തിയോളം അധ്വാനിച്ചിട്ട് അന്ത്യക്ക് പരിപാടി ആസ്വദിക്കുവാനും ഒന്ന് രസിക്കുവാനും എത്തിയ സാധാരണക്കാർ തങ്ങൾക്കാകും പോലെ സാമ്പത്തികം നൽകി യജ്ഞക്കാരനെയും കൂട്ടുകാരനെയും സന്തോഷിപ്പിക്കും.
1: സൈക്കിൾ യജ്ഞം, രചന രാജ്മോഹൻ കുവളശ്ശേരി, ആഖ്യാനം NJ ജോഷിലാൽ, നിർവഹണം G സന്തോഷ് കുമാർ, നിർവഹണ സഹായം MINI GS.
2: മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരള, പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട, ശാസ്തമംഗലം പൈപ്പിൻമൂട് റോഡ്, ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൌസ്, ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം.
3: ആകാശവാണി അനന്തപുരി FM-ൽ നമസ്തേ അനന്തപുരിയാണ് കേൾക്കുന്നത്. സമയം 7 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.

0: കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ചാ?
1: എന്തു പറ്റി?
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിങ് പർച്ചേസിലേക്ക് 4000 സ്വർണ്ണ മോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
4: 0NGC ലിമിറ്റഡിന്റെ സബ്സിഡിയറി സ്ഥാപനമായ മംഗളൂരു റിഫൈനറി ആൻഡ് പെട്രോകെമിക്കൽസ് ലിമിറ്റഡ് ഫയർ ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 5 ഒഴിവുണ്ട്. ഇതിൽ 4 ഒഴിവ് ജനറൽ വിഭാഗത്തിനും 1 ഒഴിവ് OBC വിഭാഗത്തിനുമാണ്. യോഗ്യത 60% മാർക്കോടെ ഫയർ ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ് ബിരുദവും 5 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 50 വയസ്സ് കവിയരുത്. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 16. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://mrpl.co.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://mrpl.co.in. പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡിന്റെ സബ്സിഡിയറി സ്ഥാപനമായ നൈനി എയ്റോസ്പേസ് ലിമിറ്റഡ് വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 28 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും ഓപ്പറേറ്റർ SS 19, ഇലക്ട്രോണിക്സ് മെക്കാനിക് 8, ഫിറ്റർ 5, ഇലക്ട്രീഷ്യൻ 6, ജൂനിയർ അസിസ്റ്റന്റ് 9, IMM 3, HR 2, ഫിനാൻസ് 2, IT 2. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.nael.co.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.nael.co.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 17. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന് കീഴിൽ ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലുള്ള ഡിഫൻസ് ഇലക്ട്രോണിക്സ് ആപ്ലിക്കേഷൻ ലബോറട്ടറിയിൽ അപ്രന്റീസ്ഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. 77 ഒഴിവുണ്ട്. ബിരുദം, ഡിപ്ലോമ, ITI യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ഗ്രാജുവേറ്റ് അപ്രന്റീസ് ഒഴിവ് 19. വിഷയങ്ങൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ലൈബ്രറി സയൻസ്. യോഗ്യത കുറഞ്ഞത് 60% മാർക്കോടെ BE, BTech, BSc, PCM, PCB, BLIB, BLISC. ഡിപ്ലോമ അപ്രന്റീസ് ഒഴിവ് 8. വിഷയങ്ങൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. യോഗ്യത എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജി ഡിപ്ലോമ. ട്രേഡ് അപ്രന്റീസ് ഒഴിവ് 50. ട്രേഡുകൾ ഇലക്ട്രോണിക്സ് മെക്കാനിക്, ICTSM, മെക്കാനിക് ഓട്ടോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, മെക്കാനിക് കം ഓപ്പറേറ്റർ, ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, മെഷീനിസ്റ്റ്, ടർണർ, ഇൻസ്ട്രുമെന്റ് മെക്കാനിക്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, മെക്കാനിക് കമ്മ്യൂണിക്കേഷൻ, എക്യുപ്മെന്റ് മെയിന്റനൻസ്, ഡ്രോട്ട്സ്മാൻ, കോപ്പ, ലൈബ്രറി അസിസ്റ്റന്റ്, സ്റ്റെനോഗ്രാഫർ, ഇലക്ട്രോപ്ലേറ്റർ, ഷീറ്റ് മെറ്റൽ വർക്കർ, വയർമാൻ, ലൈൻമാൻ. യോഗ്യത ITIയും NCVT, SCVT സർട്ടിഫിക്കറ്റും. 2022 മുതൽ 2026 വരെയുള്ള വർഷങ്ങളിൽ റെഗുലർ കോഴ്സിലൂടെ ഡിഗ്രി, ഡിപ്ലോമ, ITI യോഗ്യത നേടിയവരെയാണ് പരിഗണിക്കുക. നിലവിൽ ഏതെങ്കിലും സ്ഥാപനത്തിൽ അപ്രന്റീസ്ഷിപ്പ് ചെയ്യുന്നവരോ മുൻപ് ചെയ്തവരോ അപേക്ഷിക്കാൻ അർഹരല്ല. 1 വർഷമോ അതിൽ കൂടുതലോ പ്രവൃത്തി പരിചയമുള്ളവരും ഉയർന്ന യോഗ്യതകൾ നേടിയവരും അപേക്ഷിക്കാൻ പാടില്ല. 18 വയസ്സിന് താഴെയുള്ളവരെയും പരിഗണിക്കില്ല. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. അപ്രന്റീസ്ഷിപ്പ് പോർട്ടലുകളിൽ രജിസ്റ്റർ ചെയ്താണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 22. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://drdo.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://drdo.gov.in.
5: തൊഴിൽ ദർശനം.
6: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
7: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ?
8: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.

0: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ കെ ആർ പ്രഭാകരൻ.
1: അല്പമായ നിർത്തലിനെ കുറിക്കുവാൻ അങ്കുശം അഥവാ കോമ ഉപയോഗിക്കണം. സംസാരിക്കുമ്പോൾ നിർത്തി പറയുകയും വേണം. ദുഷ്ടനും നീചനുമായ രാവണൻ ശ്രീരാമഭക്തിയായ സീതയെ അപഹരിച്ചു എന്ന വാക്യത്തിൽ രാവണൻ കഴിഞ്ഞ് അങ്കുശം ഉപയോഗിക്കുകയും പറയുമ്പോൾ നിർത്തി പറയുകയും വേണം. വാക്യം പൂർണ്ണമാകുമ്പോൾ പൂർണ്ണവിരാമത്തെ കുറിക്കുന്ന കുത്ത് അഥവാ ബിന്ദു ഇടണം. അർത്ഥവിരാമത്തെ കുറിക്കുവാൻ രോധിനി അഥവാ സെമിക്കോളൻ ഉപയോഗിക്കണം. കോളൻ അഥവാ ഭിത്തിക സമനിലയിലുള്ള രണ്ട് ഭാഗങ്ങളെ വേർപെടുത്തുന്നു. വലയത്തിനകത്തു വരുന്ന ഭാഗം ഗർഭവാക്യമാകുന്നു. ഗർഭവാക്യത്തിനകത്ത് വേറെ ഗർഭവാക്യം വരുമ്പോൾ കോഷ്ഠം ഉപയോഗിക്കാം. ഗ്രന്ഥരചനയിൽ മറ്റ് ഗ്രന്ഥകാരന്മാരുടെ വാക്കുകൾ ഉദ്ധരിക്കുമ്പോൾ ഉദ്ധരണി ഒറ്റയായോ ഇരട്ടയായോ ഉപയോഗിക്കാം. കാകു ചോദ്യത്തെ കുറിക്കുന്നു. ഇത് സംസാരത്തിൽ ശബ്ദവ്യതിയാനം കൊണ്ട് സ്ഫുടിപ്പിക്കണം. വിക്ഷേപണി വ്യാക്ഷേപകങ്ങളുടെയും സംബോധനയുടെയും പിന്നിൽ ചേർക്കണം. നാടകീയ സന്ദർഭങ്ങളിൽ വാമൊഴിയിലും വരമൊഴിയിലും ഇത് പ്രകടമാക്കണം. വരികളിൽ വാക്കുകൾ മുറിഞ്ഞു പോകുമ്പോൾ തുടർച്ചയെ കാണിക്കാൻ ശൃംഖല ഉപയോഗിക്കുന്നു. ഇന്നത്തെ കമ്പ്യൂട്ടർ പ്രിന്റിംഗിൽ ഇത് മിക്കവാറും ഒഴിവാക്കിയിരിക്കുന്നു. സംക്ഷേപിച്ചു പറഞ്ഞതിനെ വിവരിച്ച് സ്ഫുടമാക്കുന്നതിന് രേഖ ഉപയോഗിക്കുന്നു. ചില അക്ഷരങ്ങൾ ലോപിച്ചു പോയിട്ടുണ്ടെന്ന് വിശ്ലേഷം സൂചിപ്പിക്കുന്നു. നല്ലോണം എന്ന് ഉദാഹരണം, നല്ലവണ്ണം എന്ന് പൂർണ്ണരൂപം. പ്രശ്ലേഷം സംസ്കൃതത്തിലെ മാത്രം ചിഹ്നമാകുന്നു. ആ എ ഓ ഇത്യാദികളുടെ അപ്രകട സാന്നിധ്യം ഇത് കുറിക്കുന്നു. രാമോഹം എന്നുദാഹരണം, രാമഹ അഹം എന്ന് മനസ്സിലാക്കണം. വരമൊഴിയിൽ സമസ്തപദങ്ങളെ ഒരുമിച്ച് ചേർത്ത് എഴുതുകയും സംസാരിക്കുമ്പോൾ അതുപോലെ തന്നെ പറയുകയും വേണം. പ്രയോഗിക്കുവാൻ സജ്ജമായ പദങ്ങൾ മാത്രം സ്പേസ് ഇട്ട് എഴുതണം. മഹാത്മാഗാന്ധി സർവകലാശാലയിൽ സമർപ്പിച്ച പ്രബന്ധം എന്ന വാക്യം ഘടനാപരമായി ശരിയാണെങ്കിലും തത്വത്തിൽ തെറ്റാണ്. മഹാത്മാഗാന്ധി പ്രബന്ധം സമർപ്പിച്ചിട്ടില്ല. മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള മഹാത്മാഗാന്ധി സർവകലാശാലയിൽ ഗവേഷണ വിദ്യാർത്ഥിയാണ് പ്രബന്ധം സമർപ്പിച്ചത്. സമാസം ശരിയായി ധരിച്ച് എഴുതുകയും പറയുകയും ചെയ്തില്ലെങ്കിൽ ഇതുപോലെ കർത്തൃകർമ്മ വ്യതിക്രമങ്ങൾ വന്നു ചേരും. മലയാള ഭാഷയുടെ ഘടനാപരമായ ഒരു പ്രശ്നമാണിത്. സംസ്കൃതത്തിൽ ഇത്തരം സന്ദർഭങ്ങളിൽ ഇത്രയും കുഴപ്പങ്ങൾ ഉണ്ടാകാറില്ല.
0: നല്ല മലയാളം അവതരിപ്പിച്ചത് ഡോക്ടർ കെ ആർ പ്രഭാകരൻ.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ. രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
3: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: നീ അറിഞ്ഞോ, നമ്മുടെ ഈഞ്ചിക്കൽ SP മെഡിഫോർട്ട് ആശുപത്രിയിൽ 100 റോബോട്ടിക് സർജറികൾ പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി ഈ വരുന്ന ജൂലൈ 11 ശനിയാഴ്ച RISE EMR റോബോട്ടിക് കോൺക്ലേവ് നടത്തുന്നുവെന്ന്.
5: CMR റോബോട്ടിക് കോൺക്ലേവോ?
4: അതേനേ, RISE റോബോട്ടിക് ഇന്നൊവേഷൻ സർജിക്കൽ എക്സലൻസ്. കഴിഞ്ഞ മാസം അച്ഛന് റോബോട്ടിക് നെഫ്രക്ടമി സർജറി നടത്തിയത് ഞാൻ പറഞ്ഞിരുന്നില്ലേ?
5: ആ, ട്രഡീഷണൽ സർജറി പോലൊന്നുമല്ലെന്ന് നീ പറഞ്ഞിരുന്നു.
4: അതെ, എളുപ്പത്തിലുള്ള സർജറിയും വേഗത്തിൽ റിക്കവറിയുമാണ് ഇതിന്റെ പ്രത്യേകത.
5: ആഹാ, കൊള്ളാലോ.
4: ഈ വേർസിയസ് റോബോട്ടിന്റെ പ്രവർത്തനങ്ങൾ ലൈവ് ഡെമോയിലൂടെ കാണിച്ചു തരാനും വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ റോബോട്ടിക് സർജന്മാരുമായി നേരിട്ട് സംസാരിക്കാനും സർജറി പൂർത്തിയാക്കിയ പേഷ്യൻസിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുമായി ഒരുക്കുന്ന ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് RISE CMR കോൺക്ലേവ്. അച്ഛനെയും അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അച്ഛനൊപ്പം ഞാനും പോകും.
5: എന്നാ പിന്നെ ഞാനുമുണ്ട്, കൂട്ടുകാരോടും വരാൻ പറയാം.
4: ആ പിന്നെ യൂറോളജിക്ക് മാത്രമല്ല, ഗൈനക്കോളജി, കുടൽ രോഗങ്ങൾ, ജനറൽ സർജറി എന്നിവയും വേർസിയസ് റോബോട്ടിക് ഉപയോഗിച്ച് നടത്തുന്നുണ്ട്.
5: അതെയോ?
4: മറക്കണ്ട, ജൂലൈ 11 വൈകുന്നേരം 3 മുതൽ 5 വരെ. അപ്പോയിന്റ്മെന്റുകൾക്കും റിസർവേഷനുമായി വിളിക്കൂ 0471-3100-101 അല്ലെങ്കിൽ 0471-3100-101.
6: SP മെഡിഫോർട്ട് ഹോസ്പിറ്റൽ, ഇന്റർനാഷണൽ എയർപോർട്ട് സർവീസ് റോഡ്, ഈഞ്ചക്കൽ, തിരുവനന്തപുരം.
4: SP മെഡിഫോർട്ട്, യു ഫസ്റ്റ് ഓൾവേസ്.

0: എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസിന് ശേഷം നമസ്തേ അനന്തപുരി. തുടർന്ന് കേൾക്കാം സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രണ്ടായിരത്തി 2047 ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിന് അടിസ്ഥാന ശാസ്ത്ര രംഗത്ത് ശക്തമായ അടിത്തറ അനിവാര്യമാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഭുവനേശ്വറിൽ നൈസറിന്റെ 15-ാമത് ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി.

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനം ഇന്ന് അവസാനിക്കും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ പ്രധാനമന്ത്രിയും സംഘവും മെൽബണിൽ നിന്ന് ന്യൂസിലൻഡിലെ ഓക്ലൻഡിലേക്ക് പോകും. കുവൈറ്റ് സന്ദർശനം പൂർത്തിയാക്കി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഒമാനിലെത്തി. ഒമാൻ വിദേശകാര്യമന്ത്രാലയത്തിലെ ഡയറക്ടർ ജനറൽ ഷെയ്ഖ് അഹമ്മദ് അൽമസ്കരി അദ്ദേഹത്തെ സ്വീകരിച്ചു. ഫിഷറീസ്, ഹാർബർ എഞ്ചിനീയറിംഗ്, സാമൂഹ്യനീതി വകുപ്പുകളിൽ ഗവൺമെന്റിന്റെ 100-ദിന പരിപാടിയുടെ ഭാഗമായി നടപ്പാക്കുന്ന പദ്ധതികളുടെ ഇവന്റ് ചാർട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രകാശനം ചെയ്തു. 500 കോടിയോളം രൂപയുടെ പദ്ധതികളാണ് വകുപ്പുകളിൽ നടപ്പാക്കുന്നത്. ഈ വർഷത്തെ ശബരിമല തീർത്ഥാടനകാലം പരാതിരഹിതമായിരിക്കണമെന്നും മുൻവർഷത്തെ പാളിച്ചകൾ ആവർത്തിക്കരുതെന്നും മന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരത്ത് ശബരിമല തീർത്ഥാടന അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ പി എസ് സി നിയമനങ്ങളിലുണ്ടായ ക്രമക്കേടിൽ ഗവർണർ ഭരണഘടനാ പദവി ഉപയോഗിച്ച് അടിയന്തര നടപടികൾ കൈക്കൊള്ളണമെന്ന് യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ വി മനുപ്രസാദ്. ഇത് സംബന്ധിച്ച് അദ്ദേഹം ലോക്ഭവനിലെത്തി ഗവർണർക്ക് നിവേദനം നൽകി. എ പി ജെ അബ്ദുൾ കലാം സാങ്കേതിക സർവകലാശാലയുടെ വിവിധ പഠനവകുപ്പുകളിൽ എം ടെക് പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിന് അവസാന തീയതി ഈ മാസം 13 വരെ നീട്ടി. മുഴുവൻ സമയ എം ടെക് പ്രോഗ്രാമുകളിലേക്കാണ് പ്രവേശനം നടത്തുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2ാം ക്വാർട്ടർ ഫൈനലിൽ സ്പെയിൻ ബെൽജിയത്തെ നേരിടും. ഇന്ന് രാത്രി 12:30 ലോസ് ആഞ്ചൽസിലാണ് മത്സരം. എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസ്, ഇനി 10 മണിക്ക്.

ഇനി ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക്. ചോദ്യമിതായിരുന്നു, ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യയുടെ ആദ്യ സ്വർണ്ണ മെഡൽ ജേതാവും ഒളിമ്പ്യനുമായ താരം അടുത്തിടെ അന്തരിച്ചു, അദ്ദേഹം ആരാണ്? ശരിയുത്തരം രാജ രൺധീർ സിംഗ്. 1978 ബാങ്കോക്ക് ഏഷ്യൻ ഗെയിംസിലെ ട്രാപ്പ് ഷൂട്ടിംഗ് ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടിയാണ് അദ്ദേഹം ഇന്ത്യയുടെ ആദ്യ ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗ് സ്വർണ്ണ മെഡൽ ജേതാവായത്. 5 തവണ ഒളിമ്പിക്സിൽ പങ്കെടുത്ത മികച്ചൊരു കായിക താരം കൂടിയായിരുന്നു അദ്ദേഹം. കായിക താരം എന്നതിലുപരി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ സെക്രട്ടറി ജനറൽ, അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അംഗം, ഒളിമ്പിക് കൌൺസിൽ ഓഫ് ഏഷ്യ പ്രസിഡന്റ് എന്നീ നിലകളിലും അദ്ദേഹം ശ്രദ്ധേയമായ സേവനങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ട്.

0: 916 ஹால்மார்க் ஸ்வர்ணாபரணங்களுடைய விற்பனையில் பதிட்டாண்டுகளுடைய பாரம்பரியமாய் சுதர்ஷன் ஜுவல்லர்ஸ் அமரவிழா.
1: ஏற்றவும் புதிய மாடல்களும் குறைந்த பணிக்கூலியும் சுதர்ஷன் ஜுவல்லர்ஸ் அமரவிழா.
2: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
3: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
2: ഇൻറോയൽ അപ്ടോൺ, കണ്ണമൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
3: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
4: ആ മാഷെ, സുഖാണോ?
5: ആ, സുഖം തന്നെ, സുഖം തന്നെ.
4: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
5: അവ ഐ ടി ഐക്ക് ചേർന്നോ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
4: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ഐ ടി ഐ പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ഐ ടി ഐകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ഐ ടി ഐകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
3: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
6: നമസ്തേ അനന്തപുരിയിൽ, ഇനി കാലം സാക്ഷി.
7: ഉറൂപ്. മലയാള നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായിരുന്ന ഉറൂപ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്ന പി സി കുട്ടികൃഷ്ണൻ 1915 ജൂലൈ 8 മലപ്പുറം ജില്ലയിലെ പള്ളിപ്പുറം ഗ്രാമത്തിൽ ജനിച്ചു. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അദ്ദേഹം തന്റെ ആദ്യ കഥയും കവിതയും എഴുതി. സാഹിത്യ ലോകത്ത് ചുവടുവെച്ചു തുടങ്ങുന്നതിനിടയിൽ അദ്ദേഹം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും സഞ്ചരിച്ച് വിവിധ ജോലികൾ ചെയ്തു. നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം അദ്ദേഹം കോഴിക്കോട് KR Brothers പ്രസിദ്ധീകരണശാല, മംഗളോദയം മാസിക എന്നീ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തു. കോഴിക്കോട് ആകാശവാണിയിൽ കാൽ നൂറ്റാണ്ടോളം പ്രവർത്തിച്ച അദ്ദേഹം പല ജനപ്രിയ പരിപാടികളുടെയും നിർമ്മാതാവ് കൂടിയായിരുന്നു. സാഹിത്യരംഗത്ത് സജീവമായ അദ്ദേഹത്തിന്റെ ആദ്യ കഥാസമാഹാരം നീർച്ചാലുകൾ എന്ന കൃതിയായിരുന്നു. മൗലവിയും ചങ്ങാതിമാരും ഉമ്മാച്ചു, സുന്ദരികളും സുന്ദരന്മാരും, വെളുത്ത കുട്ടി, ഗോപാലൻ നായരുടെ താടി, രാച്ചിയമ്മ, ലാത്തിയും പൂക്കളും എന്നിവ അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ രചനകളാണ്. ഇടശ്ശേരിയുടെ കൂട്ടുകൃഷി എന്ന നാടകത്തിലെ അബൂബക്കർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് അദ്ദേഹം ശ്രദ്ധ പിടിച്ചുപറ്റി. മലയാള ബാലസാഹിത്യ ശാഖയ്ക്കും അദ്ദേഹം മികച്ച സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അംഗവീരൻ, മല്ലനും മരണവും, അപ്പുവിന്റെ ലോകം തുടങ്ങിയവ ഈ രംഗത്തെ മികച്ച സൃഷ്ടികളാണ്. ഉറൂബ് കഥയും തിരക്കഥയും തയ്യാറാക്കിയ നീലക്കുയിൽ എന്ന സിനിമ രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ കരസ്ഥമാക്കി. കൂടാതെ ഉമ്മാ

0: ശിശു, നായരു പിടിച്ച പുലിവാൽ, രാരിച്ചൻ എന്ന പൗരൻ തുടങ്ങിയ ചലച്ചിത്രങ്ങളും ഉറൂബിന്റെ രചനകളെ ആസ്പദമാക്കിയുള്ളവയാണ്. കഥാസാഹിത്യത്തിൽ അദ്ദേഹത്തിന് ചിരപ്രതിഷ്ഠ നേടിക്കൊടുത്ത സുന്ദരികളും സുന്ദരന്മാരും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിനും ഉമ്മാച്ചു കേരള സാഹിത്യ അക്കാദമി അവാർഡിനും അർഹനാക്കി. ലളിതമായ ശൈലിയും ഭാഷയും കൊണ്ട് മലയാള സാഹിത്യത്തിൽ മറക്കാനാവാത്ത രചനകൾ സമ്മാനിച്ച് ഓരോ കൃതിക്കും വ്യത്യസ്തമായ ജീവിത പശ്ചാത്തലമൊരുക്കിയ അദ്ദേഹം 1979 ജൂലൈ 10 ഈ ലോകത്തോട് വിട പറഞ്ഞു. കാലം സാക്ഷിയിൽ ഇന്ന് ഉറൂബിന്റെ ശബ്ദം കേൾക്കാം.
1: ഹേ സുന്ദരി, സ്വന്തം സൗന്ദര്യത്തെ കുറിച്ച് സംസാരിച്ച് നിനക്കു ചുറ്റുമുള്ള തേജോവലയം തകർക്കാതിരിക്കുക. ഈ അർത്ഥം വരുന്ന ഒരു സ്പാനിഷ് കവിതയുടെ ഇംഗ്ലീഷ് വിവർത്തനം കുറെ മുമ്പ് വായിക്കുകയുണ്ടായി. എന്റെ കൃതികളെപ്പറ്റി ഞാൻ തന്നെ സംസാരിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ ആ കാവ്യഖണ്ഡം ഓർമ്മ വന്നു. എന്റെ കൃതിയുടെ ഗുണാഗുണത്തെപ്പറ്റി പറയുന്നത് അവിനീതത്വമോ അതിവിനയമോ ആയി കലാശിക്കുമെന്നും തോന്നി. ഒന്നു ചെയ്യാം, എന്റെ കൃതികൾ ഏതെല്ലാം സാഹചര്യത്തിൽ ഏതൊരു കാഴ്ചപ്പാടോടുകൂടി രചിക്കപ്പെട്ടു എന്ന് പറയാം. മറ്റു കാര്യങ്ങളൊക്കെ വായനക്കാർക്ക് വിട്ടുകൊടുക്കുന്നതായിരിക്കും ഭംഗി. കവിതയിൽ തുടങ്ങി കഥയിൽ പരക്കുക എന്നാണ് എന്റെ സാഹിത്യത്തിന്റെ യോഗം. കവിയോ സാഹിത്യകാരനോ എന്തെങ്കിലും ആകണമെന്ന് ചെറുപ്പനാളിൽ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. സ്വല്പം ഇംഗ്ലീഷും സ്വല്പം സംസ്കൃതവുമൊക്കെ പഠിച്ചപ്പോഴും സാഹിത്യത്തെ ലക്ഷ്യം വെച്ചല്ല അങ്ങനെ ചെയ്തത്. ഭാരതീയ തത്വശാസ്ത്രം ആദ്യകാലത്തന്നെ ആകർഷിച്ചു. യൗവനാരംഭത്തിൽ ചില ചില സാഹസങ്ങളിൽ ആളുകൾ ചെന്ന് ചാടാറുണ്ടല്ലോ. പ്രേമം, ആത്മഹത്യ, വേദാന്തക്കമ്പം, സമരം. എന്നെ ആകർഷിച്ചത് തത്വശാസ്ത്രവും ദേശീയ പ്രസ്ഥാനവുമായിരുന്നു. വിവേകാനന്ദ സ്വാമിയുടെ പുസ്തകങ്ങൾ മനസ്സിലായും മനസ്സിലാകാതെയും വായിച്ചുകൊണ്ടാണ് വായനശീലം ഉണ്ടാക്കിയത്. ഇങ്ങനെയൊക്കെ നടന്ന കാലത്താണ് ഞാൻ മഹാകവി കുമാരനാശാന്റെ കവിത യാദൃച്ഛികമായി വായിക്കുന്നത്. എന്റെ മനസ്സ് ഞാൻ അറിയാതെ തന്നെ അതുമായി പ്രതികരിക്കാൻ തുടങ്ങി. കാലത്തിന്റെയും സ്ഥലത്തിന്റെയും അകലം കൊണ്ട് ആ മഹാകവിയെ കാണാൻ എനിക്ക് സാധ്യമല്ലായിരുന്നു. പിന്നെ വള്ളത്തൂർ, ഉള്ളൂർ, ജി തുടങ്ങിയവരുടെ കവിതകൾ കിട്ടുന്നേടത്തോളം വായിക്കുകയായി. കാളിദാസന്റെയും മറ്റും കവിത സംസ്കൃത ഭാഷാ അഭ്യസനത്തിനായി എന്നെ പഠിപ്പിക്കുകയാണ് ചെയ്തത്. ആ കൃതികളിലെ അഗാധവും വിശാലവുമായ ഭാവസൗഭാഗ്യം വളരെ കഴിഞ്ഞാണ് കുറെയെങ്കിലുമൊക്കെ മനസ്സിലാകുന്നത്. ഇതിനിടയിൽ അവിചാരിതമായി ചില കൂട്ടുകാരെയും കിട്ടി. അവരിൽ പ്രമുഖൻ യശശ്വരീയനായ കവി ഇടശ്ശേരി ഗോവിന്ദൻ നായർ തന്നെ. പിന്നെ കുട്ടികൃഷ്ണമാരാരും ഈ നാരായണനും. ഈ കൂട്ടുകാരുടെ സാഹചര്യവും കവിതയുടെ നേരെ എനിക്കുണ്ടായിരുന്ന കമ്പവും കൂടി ഏതാനും കവിതകൾ രചിക്കാൻ എന്നെ പ്രേരിപ്പിച്ചു.
0: കാലം സാക്ഷിയിൽ ഇതുവരെ കേട്ടത് ഉറൂബിന്റെ ശബ്ദം.
2: എന്നും കാലം സാക്ഷി.
3: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
4: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
5: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
6: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
5: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
7: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
8: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്. കേരളത്തിലെ നമ്പർ 1 ക്യാമ്പസിൽ നിന്നും
7: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
8: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3x ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
7: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
9: നീ അറിഞ്ഞോ, നമ്മുടെ ഈഞ്ചിക്കൽ SP മെഡിഫോർട്ട് ആശുപത്രിയിൽ 100 റോബോട്ടിക് സർജറികൾ പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി ഈ വരുന്ന ജൂലൈ
7: ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
9: നീ അറിഞ്ഞോ, നമ്മുടെ ഈഞ്ചിക്കൽ SP മെഡിഫോർട്ട് ആശുപത്രിയിൽ 100 റോബോട്ടിക് സർജറികൾ പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി ഈ വരുന്ന ജൂലൈ 11 ശനിയാഴ്ച RISE EMR റോബോട്ടിക് കോൺക്ലേവ് നടത്തുന്നുവെന്ന്.
10: CMR റോബോട്ടിക് കോൺക്ലേവോ?
9: അതേനേ, RISE റോബോട്ടിക് ഇന്നോവേഷൻ സർജിക്കൽ എക്സലൻസ്. കഴിഞ്ഞ മാസം അച്ഛന് റോബോട്ടിക് നെഫ്രക്ടമി സർജറി നടത്തിയത് ഞാൻ പറഞ്ഞിരുന്നില്ലേ?
10: ആ, ട്രഡീഷണൽ സർജറി പോലൊന്നുമല്ലെന്ന് നീ പറഞ്ഞിരുന്നു.
9: അതെ, എളുപ്പത്തിലുള്ള സർജറിയും വേഗത്തിൽ റിക്കവറിയുമാണ് ഇതിന്റെ പ്രത്യേകത.
10: ആഹാ, കൊള്ളാലോ.
9: ഈ വേർസിയസ് റോബോട്ടിന്റെ പ്രവർത്തനങ്ങൾ ലൈവ് ഡെമോയിലൂടെ കാണിച്ചു തരാനും വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ റോബോട്ടിക് സർജന്മാരുമായി നേരിട്ട് സംസാരിക്കാനും സർജറി പൂർത്തിയാക്കിയ പേഷ്യൻസിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുമായി ഒരുക്കുന്ന ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ്.

0: റയീസ് CMR കോൺക്ലേവ്. അച്ഛനെയും അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അച്ഛനൊപ്പം ഞാനും പോകും.
1: എന്നാ പിന്നെ ഞാനുമുണ്ട്, കൂട്ടുകാരോടും വരാൻ പറയാം.
0: ആ പിന്നെ യൂറോളജിക്ക് മാത്രമല്ല, ഗൈനക്കോളജി, കുടൽ രോഗങ്ങൾ, ജനറൽ സർജറി എന്നിവയും വേർസിയസ് റോബോട്ടിക് ഉപയോഗിച്ച് നടത്തുന്നുണ്ട്.
1: അതെയോ?
0: മറക്കണ്ട, ജൂലൈ 11 വൈകുന്നേരം 3 മണി മുതൽ 5 മണി വരെ. അപ്പോയിന്റ്മെന്റുകൾക്കും റിസർവേഷനുമായി വിളിക്കൂ 04 7

നമസ്തേ അനന്തപുരിയിൽ ഇനി നമുക്ക് ചുറ്റും. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലുള്ള നവോദയ വിദ്യാലയ സമിതി രാജ്യത്തെ ജവഹർ നവോദയ വിദ്യാലയങ്ങളിലെ 2027-28 അക്കാദമിക വർഷത്തെ 6-ാം ക്ലാസ് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ജവഹർ നവോദയ വിദ്യാലയ സെലക്ഷൻ ടെസ്റ്റ് വഴിയാണ് പ്രവേശനം. നവംബർ 28-ാം തീയതി രാവിലെ 11:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ പരീക്ഷ നടക്കും. നവോദയ .gov.in എന്ന വെബ്സൈറ്റ് വഴി ജൂലൈ 31 വരെ അപേക്ഷിക്കാം. സംസ്ഥാനത്ത് മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൃഷിവകുപ്പ് ഏർപ്പെടുത്തിയ സംസ്ഥാന കർഷക അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ കൃഷിഭവനുകളിലും കേരള അഗ്രികൾച്ചർ .gov.in എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്. ഈ മാസം 13-ാം തീയതി വൈകുന്നേരം 5 മണിവരെ അപേക്ഷകൾ സ്വീകരിക്കും.

0: 2025-26 സർക്കാർ മെഡിക്കൽ കോളേജുകളിലും സ്വാശ്രയ കോളേജുകളിലും നടത്തുന്ന MSc MLT കോഴ്സിന് അപേക്ഷ സമർപ്പിച്ചവരുടെ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷമുള്ള വിവരങ്ങൾ lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. അപേക്ഷാർത്ഥികൾ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് ഇവ പരിശോധിക്കേണ്ടതും ആവശ്യപ്പെട്ടിട്ടുള്ള രേഖകൾ സമർപ്പിക്കുന്നതിനുള്ള തീയതി ജൂലൈ 13 5 മണിവരെയുമാണ്. പുതിയ ക്ലെയിമുകൾ നൽകുവാൻ സാധിക്കുകയില്ല. വിവരങ്ങൾ പരിശോധിച്ച് വരുത്തേണ്ടുന്ന മാറ്റങ്ങളുണ്ടെങ്കിൽ അത് വരുത്താത്തതും ആവശ്യപ്പെട്ടിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാത്തതും കാരണമുള്ള അനന്തരഫലങ്ങൾക്ക് അപേക്ഷാർത്ഥികൾ തന്നെയാകും ഉത്തരവാദി. ആവശ്യപ്പെട്ടിട്ടുള്ള രേഖകൾ അപ്ലോഡ് ചെയ്യാത്തവരുടെ അപേക്ഷ നിരസിക്കപ്പെടുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0471-2561-2561-62-2561-63 എന്നീ നമ്പറുകളിലും lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്. ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും.
1: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
2: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.

0: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
1: പേടിക്കണ്ട സർ, എം ആർ ടി ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
0: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി എം ആർ ടി ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻ സപ്ലൈ. സന്ദർശിക്കൂ എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
3: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
2: ഇൻറോയൽ അപ്ടോൺ, കണ്ണമൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
3: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.

0: ഒരു നാൾ വരുമെന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനമാണ് കേട്ടത്. മുരുകൻ കാട്ടാക്കടയുടെ വരികൾ, എം ജി ശ്രീകുമാറിന്റെ സംഗീതം.
1: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
2: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
3: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
4: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
5: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
6: എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
7: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
5: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971.
8: വിദ്യാർത്ഥികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്ന മണക്കാട് നാഷണൽ കോളേജ് ബിരുദ ബിരുദാനന്തര കോഴ്സുകൾക്കൊപ്പം ലേണിംഗ് ഇസ് ലൈഫ് എന്ന പദ്ധതിയുടെ ഭാഗമായി സിവിൽ സർവീസ് സപ്പോർട്ട്, വിദേശ ഭാഷാ പഠനം, ലൈഫ് സ്കിൽ ട്രെയിനിംഗ് എന്നീ പ്രോഗ്രാമിലൂടെ വിദ്യാർത്ഥികൾക്ക് മികച്ച കരിയർ സമ്മാനിക്കുന്നു.
5: ഉടൻ ജോയിൻ ചെയ്യൂ നാഷണൽ കോളേജ് മണക്കാട്. ട്രിവാൻഡ്രം
9: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
10: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം. ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
0: നോവൽ സഞ്ചാരം.
11: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
12: നന്നേ രാവിലെ എഴുന്നേൽക്കും, കുളിക്കും, അലക്കിയ മുണ്ടും തോർത്തും ധരിക്കും.

0: ഒന്നും ആവശ്യപ്പെടുകയില്ല, ഒരു നിർദ്ദേശവുമില്ല. ശങ്കു വാതിൽക്കൽ ചെന്ന് കാപ്പി കാലമായെന്നു പറഞ്ഞാൽ എഴുന്നേറ്റ് തളത്തിൽ വരും. ലക്ഷ്മിക്കുട്ടിയമ്മയും അയാളും അഭിമുഖമായിരുന്ന് കാപ്പി കുടിക്കും. രണ്ടാളും വിശേഷിച്ചൊന്നും പറയുന്നില്ല. ഇഡ്ഡലി ഇനി വേണ്ടേ? വേണ്ട. ചട്നി അല്പം. ഇനി കാപ്പി? വേണ്ട. പിന്നെ നീണ്ട നിശബ്ദത. അതിനിടയിൽ ശാന്ത കലമ്പൽ കൂട്ടിയെന്ന് വരും. അവളൊരു വായാടി പെണ്ണാണ്, ദുശഠ്യക്കാരിയുമാണ്. കുറുപ്പമ്മാന് എപ്പോഴും ആലോചനയാണ് അമ്മേ. നിനക്ക് ആലോചനാശേഷയില്ലാതാനും, അമ്മ പറയും. അതെയോ കുറുപ്പമ്മാൻ, എനിക്ക് ആലോചനയില്ലേ? കുറുപ്പ് ചിരിച്ചുകൊണ്ട് അവൾക്ക് അസലാലോചനയുണ്ടെന്ന് മുദ്ര കാണിക്കും. എന്നിട്ടൊന്ന് ചിരിക്കുകയും ചെയ്യും. പിന്നീട് പുറത്തളത്തിൽ വെച്ച് നൃത്താഭ്യാസമാണ്. അത് ഒന്നര മണിക്കൂറിലധികം നീണ്ടു നിൽക്കും. ശാന്തയ്ക്ക് അത് വലിയ രസമായിരുന്നു. എന്തെങ്കിലുമൊന്ന് ചെയ്യാമല്ലോ. കുറുപ്പ് വരുന്നതുവരെ ആ കുട്ടിയുടെ ജീവിതം വൈചിത്ര്യശൂന്യമായിരുന്നു. ഭക്ഷണം കഴിക്കുക, നല്ല നല്ല ഉടുപ്പുകൾ അണിഞ്ഞ് സ്കൂളിൽ പോവുക, തിരിച്ചുവന്ന് അമ്മയുടെയോ ശങ്കുവിൻ്റെയോ പിന്നാലെ കുറെ നടക്കുക, ഒരു പരിഷ്കൃത വനിതയായി വളരാനുള്ള അമ്മയുടെ വിദ്യാഭ്യാസം കൈക്കൊള്ളുക, ഇവയിൽ ഒതുങ്ങിയിരുന്ന ജീവിതം. അയൽപ്പക്കത്തെ കുട്ടികളുമായി കളിക്കാൻ അവളെ ലക്ഷ്മിക്കുട്ടിയമ്മ സമ്മതിച്ചില്ല. ചെറ്റ പിള്ളേരുമായി കൂട്ടുകൂടി വേണ്ടാത്തതൊക്കെ പഠിക്കും എന്നായിരുന്നു അവരുടെ അഭിപ്രായം. തന്റെ മകൾ ഒരു പരിഷ്കൃത വനിതയായി വളരണമെന്ന് ആ അമ്മയ്ക്കും കണിശമായി വാശിയുണ്ടായിരുന്നു. മുന്തിയ സാരികളും ലിപ്സ്റ്റിക്കും ക്യൂടെക്സും റിസ്റ്റ് വാച്ചും ഹാൻഡ്ബാഗുമായി വിലസുന്ന ഒരു മകളെയാണ് അവൾ ഭാവിയിലേക്ക് പ്രതീക്ഷിക്കുന്നത്. ഇവയുടെ കൂടെ അല്പം സംഗീതവും നൃത്തവും ഒരു പുഷ്പത്തിന് സൗരഭ്യമെന്ന പോലെ ചേർന്നിരിക്കുന്നത് നല്ലതാണല്ലോ. ഉയർന്ന മണ്ഡലങ്ങളിൽ കിടന്ന് അവൾ വിലസണം. നാലാൾ അവളെ അറിയണം. നാലു പേരോട് വർത്തമാനം പറയാൻ സാധിക്കണം. തനിക്കു സാധിക്കാതെ പോയതൊക്കെ തന്റെ മകളിലൂടെ നേടണമെന്ന് അവർ ആശിക്കുന്നു. അവളെ ഞാനൊരു നിലയ്ക്കെത്തിക്കും, കൂടെ കൂടെ അവർ തന്നോട് തന്നെ പറഞ്ഞു. ആ പ്രതിജ്ഞ നിറവേറ്റാനുള്ള ഒരു തീവ്രയത്നം ആ കുടുംബത്തിൽ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ഇതിനിടയിൽ അയൽപ്പക്കത്തെ കുട്ടികൾ പറങ്കിമാവിൽ പൊത്തിപ്പിടിച്ച് കയറുന്നതും മാഞ്ചുവട്ടിൽ വെച്ച് അടികലശലുണ്ടാക്കുന്നതും പറങ്കിയണ്ടി എറിഞ്ഞ് കളിക്കുന്നതും കൊത്തങ്കല്ലാടുന്നതും വട്ടുകളിക്കുന്നതുമെല്ലാം അസൂയ നിറഞ്ഞ കണ്ണുകളോടെ ശാന്ത നോക്കി നിന്നു. അപ്പോഴൊക്കെ അവൾ വിചാരിച്ചു, ഹോ, അവർക്കെന്തൊക്കെ കളിക്കാം. എന്നിട്ട് ജാലകപ്പഴുതിലൂടെ വെള്ളിമേഘങ്ങൾ നീങ്ങുന്നത് വീക്ഷിച്ചിരിക്കുക. കുട്ടിക്ക് പട്ടുകുപ്പായം തടവുമുറിയാണല്ലോ. ശാന്ത അതേസമയത്തു തന്നെ താൻ അവരെക്കാട്ടിലും മേലെയാണെന്നൊരു വിചാരവും വളർത്തിക്കൊണ്ടുവന്നു.
1: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.

0: സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റ്.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
2: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
3: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ബെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം ശ്രീകാര്യം, മണ്ണതല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
0: സ്നേഹവും കരുതലും പറയാതെ പറയുന്ന ബന്ധം.

0: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷേ ഇതിന്റെയൊക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
2: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര. ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
4: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
3: ഇൻറോയൽ അപ്ടോൺ, കണ്ണമ്പുല, ട്രിവാൻഡ്രം. കോൾ 9497012000.
4: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
5: പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാനീറ്റ വാട്ടർ പ്യൂരിഫയറുകൾക്ക് കിടിലൻ ഓഫറുകൾ.
6: കിണർ വെള്ളമോ പൈപ്പ് വെള്ളമോ ബോർ വെള്ളമോ ഏത് ജലസ്രോതസ്സിനും അനുയോജ്യമായ വാട്ടർ പ്യൂരിഫയറുകൾ കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡായ അക്വാനീറ്റയിൽ നിന്ന്. 24 മണിക്കൂറിനുള്ളിൽ ഇൻസ്റ്റലേഷൻ, വിശ്വസനീയമായ സർവീസ്.
5: കൂടാതെ പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ എല്ലാ വാട്ടർ പ്യൂരിഫയർ പർച്ചേസിനുമൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
6: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
7: യോഗ സൗഖ്യം.
8: ഇന്നീ പരിപാടിയിൽ യോഗയും വാർദ്ധക്യവും, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ വൃന്ദാജി നായർ.

0: വാർദ്ധക്യം സഹജമായ ഒരവസ്ഥയാണ്. ശരീരത്തിന്റെ വെയർ ആൻഡ് ടെയർ അഥവാ ജീർണിക്കലാണ് വാർദ്ധക്യത്തിലേക്ക് പോകുമ്പോൾ സംഭവിക്കുന്നത്. ലോകാരോഗ്യ സംഘടന ആരോഗ്യകരമായ വാർദ്ധക്യത്തെ അഥവാ ഹെൽത്തി ഏജിങ്ങിനെ നിർവചിക്കുന്നത് ഒരു വ്യക്തിയുടെ പ്രവർത്തന ശേഷി അഥവാ പ്രവർത്തന ക്ഷമത നിലനിർത്തി കൊണ്ടുപോകാൻ അഥവാ അത് വികസിപ്പിച്ചെടുക്കാൻ ഉതകുന്ന പ്രവൃത്തികളെയാണ്. വാർദ്ധക്യത്തിലെ ആരോഗ്യം ഉറപ്പുവരുത്താനായി അഥവാ പ്രവർത്തനക്ഷമതയുടെ ഒരു ഭാഗം ഒരു വ്യക്തിയുടെ പ്രാഥമികമായ ആവശ്യങ്ങൾ നിർവഹിക്കാനാവുകയും ശരീരത്തിന്റെ ചലനക്ഷമത കാണാനും കേൾക്കാനും ചിന്തിക്കാനും ഓർമ്മ വയ്ക്കാനുമുള്ള കഴിവുകളെ നിലനിർത്തുക എന്നുള്ളതുമാണ്. അതായത് ആരോഗ്യകരമായ വാർദ്ധക്യം ആസ്വദിക്കാൻ വളരെ മുൻപേ തന്നെ യൗവനത്തിലോ അതിനും മുൻപോ തന്നെ ആരോഗ്യകരമായ ജീവിത രീതി പിന്തുടരണം എന്നതാണ്. യോഗാഭ്യാസം എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനക്ഷമതകളെയും നിലനിർത്താൻ സഹായിക്കുന്ന ഒന്നാണ്. യോഗാസനങ്ങൾ വാർദ്ധക്യത്തിൽ പേശികൾക്ക് സ്ട്രെച്ചിങ് നൽകി അയച്ച് ബലം നൽകാനും ഹൃദയാരോഗ്യം, നാഡികളുടെ ആരോഗ്യം, ഹോർമോണുകളുടെ പ്രവർത്തനം എന്നിവ സമാവസ്ഥയിൽ നിലനിർത്താനും സഹായകമാണ്. വാർദ്ധക്യത്തിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു വ്യായാമം കൂടിയാണ് യോഗ. പ്രാണായാമം, ധ്യാനം മുതലായവ മാനസികമായി ഉണ്ടായേക്കാവുന്ന ഓർമ്മക്കുറവ്, ഏകാന്തത, ഭയം, വിരാമം തുടങ്ങിയവയെ അതിജീവിക്കാൻ സഹായകമാണ്. ആത്മീയമായ ഒരു വികാസത്തിനും കൂടി സഹായകമാണ് യോഗാഭ്യാസം. മനസ്സിനും ശരീരത്തിനും ശാന്തിയും തൃപ്തിയും യോഗാഭ്യാസം ഈ സമയത്ത് പ്രദാനം ചെയ്യുന്നു. പ്രത്യേകിച്ച് രോഗാവസ്ഥകൾ ഇല്ലാത്തവർക്ക് ലഘുവായ താടാസനം, വൃക്ഷാസനം, സുഖാസനം, വീരഭദ്രാസനം, പശ്ചിമോത്താനാസനം, പവനമുക്താസനം, വജ്രാസനം, ബദ്ധകോണാസനം മുതലായവയും നാഡീശോധന പ്രാണായാമം, ഭ്രാമരി മുതലായവയും പരിശീലിക്കാം. മറ്റ് രോഗാവസ്ഥകളുള്ളവർ വിദഗ്ധ നിർദ്ദേശപ്രകാരം യോജിച്ചവ മാത്രം നിർദ്ദേശാനുസരണം ചെയ്യാവുന്നതുമാണ്. യോഗ ഗ്രേസ്ഫുൾ ഏജിങ്ങിനായുള്ള നല്ല ഒരു ഉപാധിയാണ്.
1: യോഗയും വാർദ്ധക്യവും ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ വൃന്ദാജി നായർ.
2: എൺപത്തിരണ്ട് വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
3: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
2: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
4: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
5: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
6: നീ അറിഞ്ഞോ, നമ്മുടെ ഈഞ്ചിക്കൽ SP മെഡിഫോർട്ട് ആശുപത്രിയിൽ 100 റോബോട്ടിക് സർജറികൾ പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി ഈ വരുന്ന ജൂലൈ 11 ശനിയാഴ്ച RISE EMR റോബോട്ടിക് കോൺക്ലേവ് നടത്തുന്നുവെന്ന്.
7: CMR റോബോട്ടിക് കോൺക്ലേവോ?
6: അതേനേ, റൈസ് റോബോട്ടിക് ഇന്നോവേഷൻ സർജിക്കൽ എക്സലൻസ്. കഴിഞ്ഞ മാസം അച്ഛന് റോബോട്ടിക് നെഫ്രക്ടമി സർജറി നടത്തിയത് ഞാൻ പറഞ്ഞിരുന്നില്ലേ?
7: ആ, ട്രഡീഷണൽ സർജറി പോലൊന്നുമല്ലെന്ന് നീ പറഞ്ഞിരുന്നു.
6: അതെ, എളുപ്പത്തിലുള്ള സർജറിയും വേഗത്തിൽ റിക്കവറിയുമാണ് ഇതിന്റെ പ്രത്യേകത.
7: ആഹാ, കൊള്ളാലോ.
6: ഈ വേർസിയസ് റോബോട്ടിന്റെ പ്രവർത്തനങ്ങൾ ലൈവ് ഡെമോയിലൂടെ കാണിച്ചു തരാനും വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ റോബോട്ടിക് സർജന്മാരുമായി നേരിട്ട് സംസാരിക്കാനും സർജറി പൂർത്തിയാക്കിയ പേഷ്യൻസിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുമായി ഒരുക്കുന്ന ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് RISE CMR കോൺക്ലേവ്. അച്ഛനെയും അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അച്ഛനൊപ്പം ഞാനും പോകും.
7: എന്നാ പിന്നെ ഞാനുമുണ്ട്, കൂട്ടുകാരോടും വരാൻ പറയാം.
6: ആ പിന്നെ യൂറോളജിക്ക് മാത്രമല്ല, ഗൈനക്കോളജി, കുടൽ രോഗങ്ങൾ, ജനറൽ സർജറി എന്നിവയും വേർസിയസ് റോബോട്ടിക് ഉപയോഗിച്ച് നടത്തുന്നുണ്ട്.
7: അതെയോ?
6: മറക്കണ്ട, ജൂലൈ 11 വൈകുന്നേരം 3 മണി മുതൽ 5 മണി വരെ. അപ്പോയിന്റ്മെന്റുകൾക്കും റിസർവേഷനുമായി വിളിക്കൂ 0471-310-0001 അല്ലെങ്കിൽ 0471-310-0001.
7: SP മെഡിഫോർഡ് ഹോസ്പിറ്റൽ, ഇന്റർനാഷണൽ എയർപോർട്ട് സർവീസ് റോഡ്, ഈഞ്ചക്കൽ, തിരുവനന്തപുരം.
6: SP മെഡിഫോർഡ്, യു ഫസ്റ്റ് ഓൾവേസ്.

0: കഥ തുടരുന്നു എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ ശരത്ചന്ദ്രവർമ്മ രചിച്ച ഇളയരാജ ഈണം നൽകി കാർത്തിക് പാടിയ ഗാനം. കഥ തുടരുന്നു എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ ശരത്ചന്ദ്രവർമ്മ രചിച്ച ഇളയരാജ ഈണം നൽകി കാർത്തിക് പാടിയ ഗാനമാണ് കേട്ടത്.
1: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
2: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
1: ഇൻറോയൽ അപ്ടോ കണ്ണമൂല ട്രിവാൻഡ്രം. കോൾ 9497012000.
2: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
3: ആ മാഷേ, സുഖാണോ?
4: ആ സുഖം തന്നെ, സുഖം തന്നെ.
3: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
4: അവ ഐടിഐക്ക് ചേരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
3: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ഐടിഐ പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ഐടിഐകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ഐടിഐകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്.

ഇന്നത്തെ നമസ്തേ അനന്തപുരി പൂർണ്ണമാകുന്നു. പുതുമയാർന്ന പരിപാടികളും വാർത്തകളും വിശേഷങ്ങളും മധുര ഗാനങ്ങളും ഒക്കെയായി നമസ്തേ അനന്തപുരി വീണ്ടും എത്തും നാളെ രാവിലെ. ഇന്ന് നമസ്തേ അനന്തപുരിയുമായി ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് ധന്യരാജ്.

ഗാനോപഹാരത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഇന്ന് ഗാനോപഹാരത്തിൽ 2001 മുതൽ 2010 വരെയുള്ള കാലയളവിൽ പുറത്തിറങ്ങിയ ചില ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചതുരംഗം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഷിബു ചക്രവർത്തിയുടെ വരികൾ, എം ജി ശ്രീകുമാറിന്റെ സംഗീതം.

0: കെ.കെ. ചേട്ടൻ ഇത് എന്ത് ഭാവിച്ചാ?
1: എന്തോറ്റി?
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
4: ഗിഫ്റ്റ് വന്നിട്ടുണ്ട്.
5: ആഹാ, ലെജൻഡിന്റെ ബാറ്റ്!
6: ഇതുകൊണ്ട് ഞാൻ കളിക്കും.
5: അരേ, ഫ്യൂച്ചർ ബാറ്റിംഗ് ലെജൻഡ് ഞാനാണ്.
4: ഇതിൽ ആരുടെ പേരാണോ ഉള്ളത്, ബാറ്റ് അയാൾക്കാണ്.
5: ചേടാ,
4: കണ്ടില്ലേ, ഇതിൽ എന്റെ പേരില്ലായിരുന്നെങ്കിൽ ബുദ്ധിമുട്ടായെന്നെ. അതുകൊണ്ടാണ് RBI പറയുന്നത് ബാങ്ക് അക്കൗണ്ടിനും ബാങ്ക് ലോക്കറിനും നോമിനിയുടെ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന്. അങ്ങനെ നിങ്ങളുടെ സമ്പാദ്യം നിങ്ങൾ നിർദ്ദേശിക്കുന്ന ആൾക്ക് തന്നെ ലഭിക്കും. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
7: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
8: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
9: ഇൻറോയൽ അപ്ടോ, കണ്ണമൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
8: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
10: നീ അറിഞ്ഞോ, നമ്മുടെ ഈഞ്ചിക്കൽ SP മെഡിഫോർട്ട് ആശുപത്രിയിൽ 100 റോബോട്ടിക് സർജറികൾ പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി ഈ വരുന്ന ജൂലൈ 11 ശനിയാഴ്ച RISE EMR റോബോട്ടിക് കോൺക്ലേവ് നടത്തുന്നുവെന്ന്.
11: CMR റോബോട്ടിക് കോൺക്ലേവോ?
10: അതേനേ, RISE റോബോട്ടിക് ഇന്നൊവേഷൻ സർജിക്കൽ എക്സലൻസ്. കഴിഞ്ഞ മാസം അച്ഛന് റോബോട്ടിക് നെഫ്രക്ടമി സർജറി നടത്തിയത് ഞാൻ പറഞ്ഞിരുന്നില്ലേ?
11: ആ, ട്രഡീഷണൽ സർജറി പോലൊന്നുമല്ലെന്ന് നീ പറഞ്ഞിരുന്നു.
10: അതെ, എളുപ്പത്തിലുള്ള സർജറിയും വേഗത്തിൽ റിക്കവറിയുമാണ് ഇതിന്റെ പ്രത്യേകത.
11: ആഹാ, കൊള്ളാലോ.
10: ഈ വേർസിയസ് റോബോട്ടിന്റെ പ്രവർത്തനങ്ങൾ ലൈവ് ഡെമോയിലൂടെ കാണിച്ചു തരാനും വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ

0: റോബോട്ടിക് സർജൻമാരുമായി നേരിട്ട് സംസാരിക്കാനും സർജറി പൂർത്തിയാക്കിയ പേഷ്യൻസിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുമായി ഒരുക്കുന്ന ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് റൈസ് CMR കോൺക്ലേവ്. അച്ഛനെയും അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അച്ഛനൊപ്പം ഞാനും പോകും.
1: എന്നാ പിന്നെ ഞാനുമുണ്ട്, കൂട്ടുകാരോടും വരാൻ പറയാം.
0: ആ പിന്നെ യൂറോളജിക്ക് മാത്രമല്ല, ഗൈനക്കോളജി, കുടൽ രോഗങ്ങൾ, ജനറൽ സർജറി എന്നിവയും വേർസിയസ് റോബോട്ടിക് ഉപയോഗിച്ച് നടത്തുന്നുണ്ട്.
1: അതെയോ?
0: മറക്കണ്ട.

0: മാസ്റ്ററെ, സമയത്ത് തന്നെ വിത്ത് വിതച്ചത്.
1: ഞാൻ കാർഷിക വിളയെ കുറിച്ചല്ല, എൻ പി എസ് സഞ്ജയിനെ കുറിച്ചാണ് പറയുന്നത്.
0: ഏ മാസ്റ്ററെ, എൻ പി എസ് സഞ്ജയ് എന്ന് വെച്ചാൽ എന്താ?
1: ഭാരത സർക്കാരിന്റെ ഒരു അതോറിറ്റിയായ പി എഫ് ആർ ഡി എ നടത്തുന്ന പെൻഷൻ പദ്ധതിയാണ് എൻ പി എസ് സഞ്ജയ്. വെറും 250 രൂപയ്ക്ക് അക്കൗണ്ട് തുറക്കുകയും അത് അടച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. വാർദ്ധക്യത്തിൽ നിങ്ങൾക്ക് മാസം തോറും പെൻഷൻ ലഭിക്കും. ഇന്ന് തന്നെ എൻ പി എസ് സഞ്ജയിൽ സമ്പാദ്യം ആരംഭിക്കൂ, ഭാവി സുരക്ഷിതമാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കോമൺ സർവീസ് സെന്ററുമായോ നിങ്ങളുടെ ബാങ്കുമായോ ബന്ധപ്പെടുക. ഭാവിയിലേക്ക് തയ്യാറാകൂ, എൻ പി എസ് സഞ്ജയ്ക്കൊപ്പം.
2: अरे मोहन भाई, काफी बिजी लग रहे हो.
3: मैं सोच रहा हूँ कि बिजनेस शुरू करूँ. एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी. पेमेंट लिंक भी भेजा है.
2: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है. धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं.
3: सच?
2: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो. सतर्क रहें और ऑनलाइन ठगों से बचें.
3: समझ गया.
4: ആ മാഷേ, സുഖാണോ?
5: ആ സുഖം തന്നെ, സുഖം തന്നെ.
4: മോനിപ്പൊ എന്ത് ചെയ്യുന്നു?
5: അവ ഐ ടി ഐക്ക് ചേരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
4: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ഐ ടി ഐ പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ഐ ടി ഐകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ഐ ടി ഐകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ഐ ടി ഐ അഡ്മിഷൻസ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
6: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
7: എന്റെ ഹൃദയത്തിന്റെ ഉടമ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും ബിജു നാരായണനും പാടിയത്. ഒ എം ബി കുറുപ്പിന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

0: നീ അറിഞ്ഞോ, നമ്മുടെ ഈഞ്ചിക്കൽ എസ് പി മെഡിഫോർട്ട് ആശുപത്രിയിൽ 100 റോബോട്ടിക് സർജറികൾ പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി ഈ വരുന്ന ജൂലൈ 11 ശനിയാഴ്ച റൈ CMR റോബോട്ടിക് കോൺക്ലേവ് നടത്തുന്നുവെന്ന്.
1: CMR റോബോട്ടിക് കോൺക്ലേവോ?
0: അതേനേ, റൈസ് റോബോട്ടിക് ഇന്നോവേഷൻ സർജിക്കൽ എക്സലൻസ്. കഴിഞ്ഞ മാസം അച്ഛന് റോബോട്ടിക് നെഫ്രക്ടമി സർജറി നടത്തിയത് ഞാൻ പറഞ്ഞിരുന്നില്ലേ?
1: ആ, ട്രഡീഷണൽ സർജറി പോലൊന്നുമല്ലെന്ന് നീ പറഞ്ഞിരുന്നു.
0: അതെ, എളുപ്പത്തിലുള്ള സർജറിയും വേഗത്തിൽ റിക്കവറിയുമാണ് ഇതിന്റെ പ്രത്യേകത.
1: ആഹാ, കൊള്ളാലോ.
0: ഈ വേർസിയസ് റോബോട്ടിന്റെ പ്രവർത്തനങ്ങൾ ലൈവ് ഡെമോയിലൂടെ കാണിച്ചു തരാനും വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ റോബോട്ടിക് സർജന്മാരുമായി നേരിട്ട് സംസാരിക്കാനും സർജറി പൂർത്തിയാക്കിയ പേഷ്യൻസിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുമായി ഒരുക്കുന്ന ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് റൈസ് CMR കോൺക്ലേവ്. അച്ഛനെയും അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അച്ഛനൊപ്പം ഞാനും പോകും.
1: എന്നാ പിന്നെ ഞാനുമുണ്ട്, കൂട്ടുകാരോടും വരാൻ പറയാം.
0: ആ പിന്നെ യൂറോളജിക്ക് മാത്രമല്ല, ഗൈനക്കോളജി, കുടൽ രോഗങ്ങൾ, ജനറൽ സർജറി എന്നിവയും വേർസിയസ് റോബോട്ടിക് ഉപയോഗിച്ച് നടത്തുന്നുണ്ട്.
1: അതെയോ?
0: മറക്കണ്ട, ജൂലൈ 11 വൈകുന്നേരം 3 മുതൽ 5 വരെ. അപ്പോയിന്റ്മെന്റുകൾക്കും റിസർവേഷനുമായി വിളിക്കൂ 0471-3100-101 അല്ലെങ്കിൽ 0471-3100-101.
1: എസ് പി മെഡിഫോർട്ട് ഹോസ്പിറ്റൽ, ഇന്റർനാഷണൽ എയർപോർട്ട് സർവീസ് റോഡ്, ഈഞ്ചക്കൽ, തിരുവനന്തപുരം.
0: എസ് പി മെഡിഫോർട്ട്, യു ഫസ്റ്റ് ഓൾവേസ്.
2: ഗാനോപഹാരത്തിലെ അടുത്ത ഗാനം തന്മാത്ര എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം രചിച്ച് മോഹൻ സിത്താര സംഗീതം നൽകി MG ശ്രീകുമാർ പാടിയത്.

0: சமயம் 10 மணி.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയൻ പ്രതിപക്ഷ നേതാവ് ആംഗസ് ടെയ്ലറുമായി കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, വ്യാപാരം, വിദ്യാഭ്യാസം, ഇൻഡോ പെസഫിക് സുരക്ഷ, നിക്ഷേപം, ഉഭയകക്ഷി പിന്തുണ എന്നിവ ഇരുവരും ചർച്ച ചെയ്തു. ഡിസ്പ്ലേ അസംബ്ലി, ലിഥിയം അയോൺ സെൽ, ഇൻഡക്ടർ കോയിൽ മൊഡ്യൂൾ എന്നിവയുടെ നിർമ്മാണ വസ്തുക്കളുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവയിൽ കേന്ദ്ര ഗവൺമെന്റ് ഇളവ് പ്രഖ്യാപിച്ചു. സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ആഭ്യന്തര ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾ ആഗോളതലത്തിൽ മത്സരിക്കാൻ യോഗ്യരാകണമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. തിരുവനന്തപുരം അരുവിക്കരയിൽ SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയായിരുന്നു മന്ത്രി. കോട്ടയം ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പുതുതായി നിർമ്മിച്ച ഫ്രണ്ട് ഓഫീസ്, പകർച്ചവ്യാധി ക്യാമ്പ് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നാളെ ഉദ്ഘാടനം ചെയ്യും. മഴക്കാലത്തോടനുബന്ധിച്ച് പകർച്ചവ്യാധികൾ പ്രതിരോധിക്കാനാണ് പ്രത്യേക ക്യാമ്പ് ആരംഭിക്കുന്നത്. കേരള റെയിൽവേ പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ പ്രത്യേക പരിശോധനയിൽ 14 പേർ അറസ്റ്റിലായി. 16 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കണ്ണൂർ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിയുടെ ചികിത്സയിൽ ആശുപത്രിക്ക് പിഴവ് സംഭവിച്ചതിൽ പയ്യന്നൂർ പോലീസ് ഡോക്ടർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. എരമം സ്വദേശിയുടെ 1.5 വയസ്സായ കുഞ്ഞിന്റെ ചികിത്സയിൽ പിഴവുണ്ടായതായാണ് ആരോപണം. കേരള ക്രിക്കറ്റ് ലീഗിന് മുന്നോടിയായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന KCL ഫാൻ ലീഗ് ടൂർണമെന്റ് കോഴിക്കോട് രാമനാട്ടുകരയിൽ.

വാമനാട്ടുകര ഇസഡ് ഇലവൻ സോക്കർ അക്കാദമിയിലാണ് നാളെയും മറ്റന്നാളുമായി മത്സരങ്ങൾ. ചരിത്രത്തിലാദ്യമായി ഇംഗ്ലണ്ടിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ വനിതകളുടെ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരം ഇന്ന്. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലാണ് മത്സരം. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 11 മണിക്ക്.

ഈ പ്രകൃതി എത്ര സുന്ദരിയാണെന്ന് ഓരോ യാത്രയിലും നമുക്ക് തോന്നാറില്ലേ? മഴയും മഞ്ഞും തൊട്ടു തലോടുന്ന കുന്നും പച്ചപ്പും നടപ്പാതകളും, അങ്ങനെ സഞ്ചാരികൾക്ക് കുളിര് പകരാൻ കാഴ്ചകളേറെ. ഇന്ന് സഞ്ചാരി ടീം യാത്ര പോകുന്നത് ഒരു കൊടുമുടി കീഴടക്കുന്നത് പോലെ അത്രയും ആവേശത്തിലാണ്. കാരണം ഈ യാത്ര അത്ര എളുപ്പമല്ല. എവിടെയാണെന്നല്ലേ? കൊല്ലം ജില്ലയിലെ കുടുക്കത്തുപാറ. വിനോദവും സാഹസികതയും ഇടകലർന്ന ഈ യാത്രയിൽ എന്തൊക്കെ മനോഹര കാഴ്ചകളായിരിക്കും സഞ്ചാരികളെ കാത്തിരിക്കുന്നത്.

0: സഞ്ചാരിയുടെ ടീം ഇന്ന് നിൽക്കുന്നത് കുടുക്കത്തുപാറ എക്കോ ടൂറിസം സ്പോട്ടിലാണ്. ഇവിടെ നമ്മളോടൊപ്പം എക്കോ ടൂറിസം പദ്ധതിയെ പറ്റി പറയാൻ നമ്മുടെ ഇവിടുത്തെ ഗൈഡായിട്ടുള്ള ജോയിക്കുട്ടി ചേട്ടനുണ്ട്. നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. അപ്പം ഈ സ്ഥലത്തിന് ഈ പേര് വന്നത് എങ്ങനെയാണ്? കുടുക്കത്തുപാറ എന്ന് പറഞ്ഞു.
1: കുടുക്കത്തുപാറ എന്ന് പറഞ്ഞാൽ ഇതിന് പേര് വരാൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വരുന്ന സ്ഥലത്ത് ഒരു കുടുക്കത്ത് കാവുണ്ട്. അവിടുന്ന് അര കിലോമീറ്റർ നേരെ താഴോട്ട് ഇറങ്ങി ചെല്ലുന്നിടത്ത് കുടുക്കത്ത് പുത്തമ്പേട് എന്ന് കുറച്ച് വീട്ടുകാർ താമസം ഉണ്ടായിരുന്നു. ആ വീട്ടുകാരെ മേവിലാസം വെച്ചാണ് ഇതിന് കുടുക്കത്തുപാറ എന്ന് പേര് വന്നത്. ആ അമ്പലത്തിന്റെ പേരും കാവിന്റെ പേരും കുടുക്കത്തമ്പലം എന്നാണ് ഇട്ടേക്കുന്നത്.
0: ഇതൊരു എക്കോ ടൂറിസം സ്പോട്ടായിട്ട് പ്രവർത്തനം ആരംഭിച്ചത് ഏത് വർഷം?
1: ഇത് 2008 ഇത് പ്രഖ്യാപിച്ച് 2011 ആഗസ്റ്റ് മാസത്തിൽ ഇവിടെ ടിക്കറ്റ് കൊടുത്ത് കയറ്റാൻ തുടങ്ങി. ആദ്യം കയറുന്ന സമയത്ത് വലിയവർക്ക് 20 രൂപയും അങ്ങനെയായിരുന്നു ടിക്കറ്റ് ചാർജ്. ഞങ്ങളുടെ സ്റ്റാഫുകൾ 3 പേരുണ്ട്, 3 പേരും ഗൈഡായിട്ടാണ് കയറിയേക്കുന്നത്.
0: ഇത് നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് എത്ര ദൂരം കാണും നമ്മൾ ഈ മുകളിലേക്ക് വരുന്നത്?
1: ഇവിടെ വരെ വരാൻ 300 ഇവിടത്തേക്ക് ദൂരം. ഇവിടുന്ന് പിന്നെ മേറിലോട്ട് സ്റ്റെപ്പാണ്, 360 സ്റ്റെപ്പാണ് ഇവിടുന്ന്.
0: ഈ ടിക്കറ്റ് കൗണ്ടറിന്റെ അവിടെ നിന്ന് തന്നെ ഏതാണ്ട് 1 കിലോമീറ്ററിലധികം ദൂരമുണ്ട് ഈ കുടുക്കത്ത് പാറയിലേക്ക്. അപ്പോ ഈ കുടുക്കത്ത് പാറയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അത്രയും ദൂരം നമ്മൾ വനത്തിലൂടെ ഇങ്ങനെ നടന്നു പോകണം. ചുറ്റുമുള്ള കാനന ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കുന്നത് തന്നെ വളരെ ഒരു ഏതൊരു സഞ്ചാരിക്കും ഏറ്റവും സന്തോഷം പകരുന്ന ഒരു യാത്ര തന്നെയാണ്. ഇതിനിടയിൽ നമുക്ക് കുറച്ചു ദൂരം നടന്ന് ക്ഷീണിച്ചു എന്ന് തോന്നിയാലേ ഇടയ്ക്ക് വിശ്രമിക്കാനും ഇവിടെ ഇരിപ്പിടങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ടിക്കറ്റ് കൗണ്ടറിന്റെ അവിടെയാണ് കാറുകൾ ഇട്ടിരിക്കുന്നത് നമ്മൾ കണ്ടത്. ഇങ്ങോട്ട് 2-വീലർ പോകുന്നത് കണ്ടു. കാറുകളൊന്നും ഇങ്ങോട്ട് കടത്തിവിടാറില്ലേ?
1: കാറും 2-വീലറും എല്ലാം നേരത്തെ ഇവിടെ വന്നോണ്ടിരുന്നാണ്. ഇപ്പൊ ആടെ കയറി വന്ന ഭാഗം ഒരിച്ചിരി ഭാഗം ഇടിഞ്ഞു കിടക്കുന്നത് കൊണ്ട് പൊക്കമുള്ള കാറ് ഇഞ്ഞു വരും. ബാക്കിയെല്ലാ കാറ് അവിടുന്ന് ഒരു 300 മീറ്റർ ഇപ്പുറത്ത് വനത്തിനോട് ചേർന്ന് കൊണ്ടിടാനുള്ള പാർക്കിംഗ് ഏരിയ ഉണ്ട്. അവിടുന്ന് ബൈക്കുകളെല്ലാം ഇവിടെ വരും.
0: ബൈക്ക് അപ്പം ഈ താഴെ വരെ ഇവിടെ വരെ അലൌഡ് ആണ്.
1: ബൈക്കിന് 15 രൂപ അഡീഷണൽ ടിക്കറ്റും കാറിന് 30 രൂപ അഡീഷണൽ ടിക്കറ്റും ക്രോസ് ബാർ കഴിഞ്ഞ് കയറണമെങ്കിൽ എടുത്തേ പറ്റും.
0: അപ്പൊ അത് എടുത്താൽ നമുക്ക് ഇങ്ങനെ വരാൻ പറ്റും 2-വീലറിൽ?
1: 2-വീലർ വരാം, കുഴപ്പമൊന്നുമില്ല.

0: പ്രവേശന സമയം
1: രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെ പാസ് കൊടുക്കും. ഇറങ്ങേണ്ട എല്ലാം 5 മണി.
0: ഓൾമോസ്റ്റ് എല്ലാരും ആ ഒരു സമയം കൊണ്ട് തിരിച്ച് ഇറക്കും.
1: ഒരുമാരിപ്പെട്ട എല്ലാരും ഇറങ്ങും അന്നേരത്തേക്ക്. അവരൊക്കെ പറഞ്ഞാണ് കേറ്റുന്നത്.
2: നമ്മൾ ഇങ്ങോട്ടേക്ക് നടന്നു വരുമ്പോ തന്നെ കാടിന്റെ നടുവിലൂടെ നടക്കുന്നതുകൊണ്ട് തന്നെ മൃഗങ്ങൾ എന്തെങ്കിലുമൊക്കെ വരുമോ എന്ന് നമുക്കും പേടിയുണ്ടായിരുന്നു. വന്യമൃഗങ്ങളുടെ ശല്യം ഇവിടെ ഉണ്ടോ?
1: ഇല്ലില്ല, ഇവിടെ മൃഗങ്ങളുടെ ഒന്നും ശല്യം ഇല്ല. ഇവിടെ വന്യമൃഗങ്ങളുള്ള സ്ഥലമല്ല ഇവിടെ.
2: അപ്പൊ വേറെ എന്തൊക്കെ ജീവികൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും?
1: ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ പന്നി, കുരങ്ങൻ, മുയൽ ഇങ്ങനെയുള്ള ജീവികൾ മാത്രമേ ഉള്ളൂ.
2: ഞങ്ങൾ നടന്നു വന്നപ്പോ തന്നെ മയിലിന്റെ ശബ്ദം കേട്ടു. മയിലുകളുണ്ടല്ലേ?
1: മയിലൊക്കെ ഉണ്ട്, മയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്.
0: ഇത് ഈ വനപ്രദേശം ഏത് ഫോറസ്റ്റ് ഇതിൽ പെടുന്നതാണ്?
1: ഇത് അഞ്ചൽ റേഞ്ചിന്റെ പുനറോ ഡിവിഷന്റെ കീഴിലുള്ളതാണ്. പിന്നെ ഇതിന്റെ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറവന്തേരി സെക്ഷനാണ് ഇതിന്റെ.
0: നമ്മൾ ഈ നടന്നു വരുമ്പോ ആക്ച്വലി ഒരു വനത്തിൽ കൂടെ വരുമ്പോ നമുക്ക് സ്വാഭാവികമായിട്ടൊരു പേടി തോന്നുമല്ലോ. അങ്ങനെ പേടിക്കേണ്ടതില്ല അല്ലേ?
1: ഇവിടെ പേടിക്കേണ്ടതൊന്നുമില്ല. ഇവിടെ ലേഡീസും പിന്നെ ജെന്റ്സും എല്ലാവരും മിക്കവരും നടന്നാ വരുന്നത്. ഇവിടെ വരുന്നതിനൊന്നും പേടിക്കേണ്ട.

0: ഉയരം കൂടുന്നതിനനുസരിച്ച് കാടിന്റെ ഭംഗിയും തീവ്രതയും കൂടും. കുടുക്കത്ത് പാറയുടെ മനോഹരമായ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ 360 പടികൾ കയറി വേണം നമ്മൾ ഈ പാറയുടെ മുകളിലെത്താൻ. ഇത്രയും കഷ്ടപ്പെട്ട് ഈ പടികൾ കയറി മുകളിലെത്തുമ്പോൾ ഉള്ള ആ കാഴ്ചയെക്കുറിച്ച് നമുക്കൊന്ന് ചോദിച്ചാലോ.
1: കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെല്ലുന്ന വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കിഴക്കോട്ടുള്ള വ്യൂ പോയിന്റ് ആണ് കയറുന്നത്. അതൊരു 280 പടി കയറി ചെല്ലുമ്പോൾ നമുക്ക് ആ ഫസ്റ്റ് വ്യൂ പോയിന്റ് ചെല്ലാം. അവിടെ ചെന്നിട്ട് കിഴക്കോട്ട് നോക്കുന്ന സമയത്ത് കുളത്തൂപ്പുഴ കയറിയ തമിഴ്നാട് അതിർത്തി എല്ലാം നമുക്ക് കാണാനായിട്ട് കഴിയും. പിന്നെ നല്ല സ്ഥലമാണ്. ആദ്യം കയറുന്ന പാറയ്ക്ക് 375 ഉയരമുള്ള പാറയുടെ മണ്ടയ്ക്കാണ് നമ്മൾ കയറുന്നത്. ഫസ്റ്റിലെ ചെന്ന് കയറുന്നത് മണ്ടേ ചെല്ലുമ്പോൾ മരങ്ങളെല്ലാം അടിവശത്താവും, ആ ദേശങ്ങൾ മൊത്തം നമുക്ക് കാണാം. നല്ല കാഴ്ചയാണ്. പിന്നെ രണ്ടാമത് നമ്മൾ കയറുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കയറിയ പാറ എന്ന് പറയുന്നത് കോൺഫിഡൻസ് പാറ എന്നാണ് അതിന്റെ പേര്. രണ്ടാമത്തെ പാറ എന്ന് പറഞ്ഞാൽ കുളംപാറ എന്നാണ് അതിന്റെ പേര്. അതിനകത്തൊരു കുളമൊക്കെ ഉണ്ട്, ചെറിയൊരു വെള്ളക്കെട്ട കിടപ്പുണ്ട്, അതിന് കുളംപാറ എന്ന് പറയുന്നത്. അതിന് 425 ആ പാറയുടെ ഉയരം. അപ്പൊ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് പടിഞ്ഞാറോട്ട് നോക്കിക്കഴിഞ്ഞാൽ പടിഞ്ഞാറ് ചടയമംഗലം ജടായിപ്പാറ കാണാം, അഞ്ചൽ പ്രദേശങ്ങൾ കാണാം, പിന്നെ ആലഞ്ചേരി പള്ളി കിഴക്കൻ മലയോരത്തിലെ ഏറ്റവും വലിയ പള്ളിയാണ് ആലഞ്ചേരി പള്ളി കാണാം. നമുക്ക് ചുറ്റുപാടുകളും കടക്കൽ ഭാഗങ്ങൾ കാണാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 520 പാറ മണ്ടയ്ക്കാറുന്നത്. അത് ആനപ്പാറ എന്നതിന് പേരുണ്ടെങ്കിൽ ഇവിടുന്ന് കയറുമ്പോൾ നമുക്ക് കാണാം ആനയുടെ ഷേപ്പ്. അതിന്റെ ഏകദേശം കണ്ടു കഴിഞ്ഞാൽ ആനന്റെ മണ്ടയ്ക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് പൊന്മുടി കാണാം. നമ്മളങ്ങ് മണ്ട കയറുമ്പോഴത്തേക്ക് ഇതെല്ലാം അടിഭാഗമാകും, ആ ദേശങ്ങൾ മൊത്തം നമുക്ക് കാണാം.
2: ഏറ്റവും മുകളിൽ എത്തുമ്പോഴുള്ള കാഴ്ചകൾ തന്നെ നമുക്ക് വർണ്ണിക്കാവുന്നതിനപ്പുറമാണ്. കൂറ്റൻ മരങ്ങളൊക്കെ നമ്മൾ തലയാട്ടി വരവേൽക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഇതിന്റെ മുകളിൽ ശരിക്കും മഞ്ഞും മഴ പെയ്യുന്നതൊക്കെ കാണുന്നത് ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ്. ഇത്രയും സൗന്ദര്യം നമുക്ക് ആസ്വദിക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെട്ട് വേണം നമ്മൾ മുകളിലേക്ക് എത്താൻ. 360 പടിക്കെട്ടുകൾ കയറി വരുമ്പോൾ തന്നെ നടന്നു തളരുമ്പോൾ നമുക്ക് ഇടയ്ക്ക് വിശ്രമിക്കാനായിട്ടൊക്കെ ഇവിടെ ഇരിപ്പിടങ്ങളും ഒരുക്കിയിട്ടുണ്ട്.
1: നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ വൈകല്യമുള്ളവർ പോലും ആഗ്രഹങ്ങൾ കൊണ്ട് ഇവർ മേളിൽ പോയിട്ട് ഇറങ്ങി വരുന്നതായിട്ട് ഇടയ്ക്ക് കാണാനായിട്ട് എനിക്ക് കഴിഞ്ഞു. അവർക്ക് ആഗ്രഹം അത് കാണാനായിട്ടുള്ള,
3: അതെ, ആ ഇച്ഛാശക്തിയുടെ പുറത്ത് മാത്രം മേളിവരെ
1: പോയിട്ട് ഇറങ്ങി വരുന്നതായിട്ട് ഇറങ്ങി വന്ന് ഞാനും കൂടെ ഉണ്ടായിരുന്നു. എല്ലാം പറഞ്ഞൊക്കെ കൊടുത്താൽ ഞാൻ ഇവരെ കൊണ്ടുപോയി വരികയൊക്കെ ചെയ്തു.

0: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ഈ കേക്കേ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
3: എന്തോറ്റി?
2: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണ് തള്ളിപ്പോവല്ലേ.
4: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
5: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസുകൾക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
6: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
7: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
8: നീ അറിഞ്ഞോ, നമ്മുടെ ഈഞ്ചിക്കൽ SP മെഡിഫോർട്ട് ആശുപത്രിയിൽ 100 റോബോട്ടിക് സർജറികൾ പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി ഈ വരുന്ന ജൂലൈ 11 ശനിയാഴ്ച RISE EMR റോബോട്ടിക് കോൺക്ലേവ് നടത്തുന്നുവെന്ന്.
9: CMR റോബോട്ടിക് കോൺക്ലേവോ?
8: അതേനേ, RISE, റോബോട്ടിക് ഇന്നൊവേഷൻ സർജിക്കൽ എക്സലൻസ്. കഴിഞ്ഞ മാസം അച്ഛന് റോബോട്ടിക് നെഫ്രക്ടമി സർജറി നടത്തിയത് ഞാൻ പറഞ്ഞിരുന്നില്ലേ?
9: ട്രഡീഷണൽ സർജറി പോലൊന്നുമല്ലെന്ന് നീ പറഞ്ഞിരുന്നു.
8: അതെ, എളുപ്പത്തിലുള്ള സർജറിയും വേഗത്തിൽ റിക്കവറിയുമാണ് ഇതിന്റെ പ്രത്യേകത.
9: കൊള്ളാലോ.
8: ഈ വേർസിയസ് റോബോട്ടിന്റെ പ്രവർത്തനങ്ങൾ ലൈവ് ഡെമോയിലൂടെ കാണിച്ചു തരാനും വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ റോബോട്ടിക് സർജന്മാരുമായി നേരിട്ട് സംസാരിക്കാനും സർജറി പൂർത്തിയാക്കിയ പേഷ്യൻസിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുമായി ഒരുക്കുന്ന ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് RISE CMR കോൺക്ലേവ്. അച്ഛനെയും അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അച്ഛനൊപ്പം ഞാനും പോകും.
9: എന്നാ പിന്നെ ഞാനുമുണ്ട്, കൂട്ടുകാരോടും വരാൻ പറയാം.
8: പിന്നെ യൂറോളജിക്ക് മാത്രമല്ല, ഗൈനക്കോളജി, കുടൽ രോഗങ്ങൾ, ജനറൽ സർജറി എന്നിവയും വേർസിയസ് റോബോട്ടിക് ഉപയോഗിച്ച് നടത്തുന്നുണ്ട്.
9: അതെയോ?
8: മറക്കണ്ട, ജൂലൈ 11 വൈകുന്നേരം 3 മണി മുതൽ 5 മണി വരെ. അപ്പോയിന്റ്മെന്റുകൾക്കും റിസർവേഷനുമായി വിളിക്കൂ 0471-3100-101 അല്ലെങ്കിൽ 0471-3100-101.
10: SP മെഡിഫോർട്ട് ഹോസ്പിറ്റൽ, ഇന്റർനാഷണൽ എയർപോർട്ട് സർവീസ് റോഡ്, ഈഞ്ചക്കൽ, തിരുവനന്തപുരം.
8: SP മെഡിഫോർട്ട്, യു ഫസ്റ്റ് ഓൾവേസ്.
11: പിട്ടാപ്പുലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാ ഗാർഡിന്റെ വാട്ടർ പ്യൂരിഫയറിന് മെഗാ ഓഫറുകളുണ്ട്.
12: മഴക്കാലം കൂടിയല്ലേ, ഉപയോഗിക്കുന്ന വെള്ളം പ്യൂർ അല്ലെങ്കിൽ പണി കിട്ടും, നമുക്ക് വാങ്ങാം.
11: RO, UV, UF ആൽക്കലൈൻ ടെക്നോളജി മോഡലുകൾ തുടങ്ങി ലേറ്റസ്റ്റ് സ്ലിം ഗ്ലാസ് ഡിസൈനർ മോഡലുകൾ വരെയുണ്ട്. 1800 വരെ ക്യാഷ് ബാക്ക്, ഫ്രീ ഗ്ലാസ് കെറ്റിൽ. EMI ആണെങ്കിൽ 900 മുതൽ.
12: പിട്ടാപ്പുലിൽ ഏജൻസീസ്.
13: റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം സഞ്ചാരി തുടർന്ന് കേൾക്കാം. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
14: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജകർ
15: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
14: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
16: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
13: കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 35 രൂപ വർദ്ധിച്ച് 13,275 രൂപ നിരക്കിലും പവന് 280 രൂപ വർദ്ധിച്ച് 1,06,200 രൂപ നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
14: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
15: സമർപ്പിച്ചത് റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
14: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
13: സഞ്ചാരി തുടരുന്നു.
17: ഇവിടെ ഏത് സമയത്താണ് കൂടുതലും ആളുകൾ വരുന്നത്?
18: കൂടുതൽ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരിയിലൊക്കെയാണ് ആൾ കൂടുതൽ. അത് കഴിഞ്ഞ് പിന്നെ ഇനി ഓണമാകുമ്പോഴത്തേക്ക് ഭയങ്കര ആളായിരിക്കും, ഓണത്തിനൊക്കെ ഭയങ്കര ആളായിരിക്കും.
17: ഇത് കാടാണല്ലോ, അപ്പൊ കാടും ഈ പാറക്കൂട്ടങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ചോദിക്കുകയാണ്, ഇവിടെ ഉരുൾപൊട്ടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടോ? ഉരുൾപൊട്ടിയിട്ടുണ്ടോ ഇവിടെ?
18: ഇല്ല, ഇവിടെ ഉരുൾപൊട്ടൽ ഇതുവരെ ഈ ദേശത്തെങ്ങും ഉണ്ടായിട്ടില്ല, ഈ ഭാഗത്തെങ്ങും ഉരുൾപൊട്ടലൊന്നും ഉണ്ടായിട്ടില്ല.
17: അപ്പൊ അതുകൊണ്ട് ഈ മഴക്കാലമാണെങ്കിലും ഇവിടെ വരാൻ സേഫ് ആണോ?
18: വരാൻ സേഫ്. ഇവിടെ നമ്മുടെ കേന്ദ്ര നിരീക്ഷണ സംഘം വന്ന് നോക്കിയപ്പോ ഇവിടെ ഉരുൾപൊട്ടാനുള്ള ഒരു സാധ്യതയില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്.
17: അപ്പൊ സഞ്ചാരികൾക്ക് അങ്ങനെ ഒരു പേടി വേണ്ട അല്ലേ?
18: പേടി യാതൊരു വിധത്തിലും പേടിക്കേണ്ട കാര്യങ്ങളില്ല.
17: ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോ ഏകദേശം ഇതിന്റെ ലൊക്കേഷൻ ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതരാമോ?
18: തിരുവനന്തപുരത്ത് നിന്ന് ആയി വന്നിട്ട് നേരെ അഞ്ചല്, ആലഞ്ചേഴി വഴി ചെണ്ണപ്പെട്ട, ആനക്കുളം.
17: ഇവിടെ നമുക്ക് ബസ് ഏതെങ്കിലും ഇങ്ങനെ വരുന്നതുണ്ടോ?
18: അഞ്ചെന്ന് എപ്പോഴും ബസ് ഉണ്ട് ഇങ്ങോട്ട്. ആനക്കുളത്ത് ഇറങ്ങിയിട്ട് അവിടെ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, ഓഫീസിലേക്ക് വന്നിട്ട് ടിക്കറ്റ് എടുത്ത് കയറുക. രാവിലെ 9 മുതൽ വൈകിട്ട് 4 മണി വരെ പ്രവേശനം.
17: കുട്ടികൾക്ക് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ?
18: ഇല്ല, അങ്ങനെയല്ല, എല്ലാവർക്കും വരാം. 5 വയസ്സിന് മേളിൽ 15 വയസ്സിന് താഴെയുള്ളവർക്ക് 10 രൂപ ടിക്കറ്റും, 15 വയസ്സിന് മേളിലുള്ളവർക്ക് 30 രൂപ ടിക്കറ്റും ചാർജ്.
17: സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും പാക്കേജ് ഉണ്ടോ?
18: സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് പാക്കേജ് ഉണ്ട്. അത് നേരത്തെ ചെന്ന് റേഞ്ച് ഓഫീസിൽ നിന്ന് ഒരു പേപ്പർ പിടിച്ചുണ്ടെന്ന് ഫ്രീ ആയിട്ട് അവർക്ക് കേൾക്കാനുള്ള സംവിധാനം കേന്ദ്ര ഗവൺമെന്റിന്റെ വകയായിട്ടുണ്ട് അവർക്ക്.
17: കോളേജ് സ്റ്റുഡൻസിനും ഇതേ സെയിം സ്കീം ഉണ്ടോ?
18: RO ഓഫീസിൽ ഒരു പേപ്പർ മേടിച്ച് DO ഓഫീസിൽ ചെന്ന് അതിന് സീൽ ചെയ്തുകൊണ്ട് പോരുന്ന മാത്രം.
17: ഏതെങ്കിലും പ്രത്യേക ദിവസങ്ങൾ ഇവിടെ അവധി ഉണ്ടോ? അങ്ങനെ
18: ഇവിടെ ഒരു പ്രത്യേക ദിവസങ്ങളും ഇവിടെ അവധിയില്ല. ആഴ്ചയിൽ ഏഴ് ദിവസം ഇവിടെ ഓപ്പൺ ആണ്. പിന്നെ ഏതെങ്കിലും രീതിയിൽ മുൻതെങ്കിലും മുന്നറിയിപ്പ് പാട്ട മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മുന്നറിയിപ്പ് തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം അടച്ചിടും, അല്ലാതെ അങ്ങനെ അടച്ചിട്ടിട്ട്. പിന്നെ കൊറോണ സമയത്ത് അടച്ചിട്ടായിരുന്നു, അല്ലാതെ അവിടെ ഇതുവരെ വന്നിട്ടേ ഇല്ല.
17: ഇതിലിപ്പോ നമുക്കറിയാം ഈ ഇത്രയും ഒരു കാട്ടിൽ ഏകദേശം ഒരു കിലോമീറ്റർ അത്രയും കയറി വരുമ്പോ ഇവിടെ നമുക്ക് വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ ചായ കുടിക്കാനോ അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടോ?
18: നമുക്ക് ഇവിടെ നിന്ന് അത്രയും ഇവിടെ കയറി വരുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് അത്യാവശ്യ ചെറിയ സ്നാക്സും വെള്ളവും എല്ലാം ഇവിടെ നമുക്ക് ഇവിടെ കട സ്റ്റെപ്പിന്റെ അടുത്ത് തന്നെ കടയുണ്ട്. അവിടെ നമുക്ക് അത്യാവശ്യ കാര്യങ്ങളൊക്കെ വരണം. പിന്നെ ഒരുപാട് പേര് പാക്കേജ് ആയിട്ട് വരുന്നതിന് മുന്നേ അറിയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആഹാരം ചോറോ എന്തുവേണേലും അവർ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കും. അത് നമ്മുടെ വനസംരക്ഷണ സമിതിയുടെ ആൾക്കാർ തന്നെ അത് റെഡിയാക്കി കൊടുക്കുന്നത്.
17: വരുന്നതിന് മുന്നേ എന്തെങ്കിലും പാക്കേജ് പ്രകാരമാണ് വരുന്നതെങ്കിൽ നേരത്തെ അറിയിക്കുമ്പോൾ ഫുഡെല്ലാം റെഡിയാക്കി അവർ തന്നെ കൊടുക്കും അല്ലെ?
18: 50 അങ്ങനെ ആൾക്കാർക്കുള്ള വരുന്നുണ്ട്. അവർക്ക് ആഹാരം വേണമെങ്കിൽ ചോറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ വേണമെങ്കിൽ അവർ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുള്ള അറേഞ്ച്മെന്റ് ചെയ്യും.

0: കുടുക്കത്തുപാറയുമായി ബന്ധപ്പെട്ട് നമുക്ക് ബുക്കിങ്ങോ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാനോ ഉള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഏത് നമ്പറിലാണ് ബന്ധപ്പെടേണ്ടത്? ആ നമ്പർ ഒന്ന് പറയാം.
1: 90 48 25 44.
0: അപ്പോ ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം, അല്ലെങ്കിൽ വരേണ്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ പാക്കേജ് സംബന്ധിച്ച കാര്യങ്ങൾ അറിയാൻ വേണ്ടി. ഇപ്പൊ പറഞ്ഞു ഇത്രയും സ്റ്റെപ്പ് താണ്ടി ചെല്ലുമ്പോൾ മൂന്ന് തരം പാറകളുടെ പേര് പറഞ്ഞു. ഇതിൽ നമ്മുടെ ഈ ടൂറിസത്തിന്റെ പേര് തന്നെ കുടുക്കത്തുപാറയാണ്. അപ്പൊ ആ പാറയിൽ ആരെങ്കിലും കയറിയിട്ടുണ്ടോ?
1: ഇല്ല, ഇതുവരെ ഇന്ന് വരെ പാറയുടെ മണ്ടയ്ക്ക് ആരും കയറിയിട്ടില്ല. കയറാൻ പറ്റത്തില്ല, കാരണം അത് മുന പോലിരിക്കുക, അതുകൊണ്ട് അതിന്റെ മണ്ടയ്ക്ക് കയറാൻ പറ്റത്തില്ല. ഇവരെ നോക്കിയെങ്കിൽ അതിനെപ്പറ്റി അറിയാൻ പറ്റും, മുന പോലിരിക്കുന്നുണ്ട്. പിന്നെ ആ പാറയുടെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ആ പാറയ്ക്ക് 6 വശമാണ്. സാറിന് 4 വശമല്ല, റൗണ്ടൊക്കെ ആയിരിക്കും, ഈ പാറയ്ക്ക് 6 വശമാണ്. നമുക്ക് ആ പാറയുടെ താഴെ വന്നാൽ തന്നെ നമുക്ക് ആ പാറയുടെ 3 വശം മാത്രമേ കാണാൻ പറ്റൂ. ബാക്കി 3 വശം നമ്മൾ പാനം പറ്റത്തില്ല, കാണാനും പറ്റത്തില്ല, കാരണം അപ്പുറ സൈഡാണ്. 3 വശം നമുക്ക് കാണാം.
2: നമ്മൾ ഈ കാട്ടിലൂടെയാണല്ലോ ഈ കുടുക്കത്ത് പാറയിലേക്ക് എത്തുന്നത്. അപ്പോ പലതരത്തിലുള്ള മരങ്ങളും അതുപോലെ തന്നെ പലതരത്തിലെ പക്ഷികളൊക്കെ ഉണ്ടാവുമല്ലോ
1: ഇവിടെ. എല്ലാ പക്ഷികളും ഉണ്ട്, മയിലുണ്ട്, മലമുഴുക്കി വേഴാമ്പലുണ്ട്, പിന്നെ ബാക്കിയുള്ള എല്ലാ പക്ഷികളും ഉണ്ട്. അതായത് അതിന്റേതായിട്ടുള്ള കാലാവസ്ഥയുണ്ട്, ആ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചാണ് പക്ഷികൾ വരുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ എല്ലാ മരങ്ങളെല്ലാം കാണാം. മരത്തിൽ കൂടെ വന്നു കഴിഞ്ഞാൽ മരങ്ങളെല്ലാം കാണാം. ഇതിനകത്ത് ഇല്ലെന്ന് പറഞ്ഞാൽ, ഇല്ലാത്ത മരം എന്ന് പറഞ്ഞാൽ തേക്കില്ല, ചന്ദനമില്ല, ബാക്കി എല്ലാ തടികളും ഇതിനകത്തുണ്ട്.
3: പശ്ചിമഘട്ട മലനിരയുടെ കിരീടം പോലെ നിൽക്കുന്ന അപൂർവമായ കാഴ്ചയാണ് കുടുക്കത്ത് പാറ. 3 കൂറ്റൻ പാറകൾ സമൃദ്ധമായ പച്ചപ്പ് നിറഞ്ഞ വനത്തിനിടയിൽ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് പോലെയാണ് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്.

വനവീഥിയിലൂടെ ഒരു സുന്ദരമായ യാത്ര. നടന്നു നടന്നെത്തുന്നതോ അതിനേക്കാൾ മനോഹരമായ ഒരിടത്ത് പച്ചപ്പുകളുടെ ഇടയിൽ തലയുയർത്തി നിൽക്കുന്ന ഉടുക്കത്തുപാറ. ആവേശം ഒട്ടും ചോരാതെ പടിക്കെട്ടുകൾ കയറുമ്പോൾ കൂട്ടുവരുന്ന ഇളം കാറ്റ്. മുകളിലെത്തിയാലോ മനസ്സ് പാറിപ്പറക്കുന്ന ഒരു പട്ടമാവും. ചില യാത്രകൾ അങ്ങനെയാണ്. ലോകം മുഴുവൻ കീഴടക്കിയതുപോലെ തോന്നും. പലതരത്തിലുള്ള പാറകളും പാറയുടെ മുകളിൽ നിന്ന് പുക പോലെ ഉയരുന്ന മഞ്ഞും അങ്ങനെ മറക്കാനാകാത്ത ഒത്തിരി കാഴ്ചകളുടെ ഓർമ്മകളുമായി ഞങ്ങളും ഈ പടിക്കെട്ടുകൾ ഇറങ്ങുന്നു.

0: സഞ്ചാരി.
1: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
2: പേടിക്കണ്ട സർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
1: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി MRT ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻ സപ്ലൈ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
4: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
5: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
6: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
7: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും, സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
8: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
9: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോപ്പ് റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
10: ഇൻറോയൽ അപ്ടോപ്പ്, കണ്ണമ്പുല, ട്രിവാൻഡ്രം. കോൾ 9497012000.
7: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
11: ആ മാഷേ, സുഖാണോ?
12: ആ, സുഖം തന്നെ, സുഖം തന്നെ.
11: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
12: അവ ITI ചേർന്നോന്നും പറഞ്ഞോണ്ടിരിക്കുന്നു.
11: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ abhirichirla.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
7: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അതിരൻ എന്ന ചിത്രത്തിനുവേണ്ടി ഹരിശങ്കർ പാടിയത്, വിനായക് ശശികുമാറിന്റെ വരികൾ, PS ജയഹരിയുടെ സംഗീതം.

0: കേക്കേ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ചാ?
1: എന്ത് പറ്റി?
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ്ണ മോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
4: നീ അറിഞ്ഞോ, നമ്മുടെ ഈഞ്ചിക്കൽ SP മെഡിഫോർട്ട് ആശുപത്രിയിൽ 100 റോബോട്ടിക് സർജറികൾ പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി ഈ വരുന്ന ജൂലൈ 11 ശനിയാഴ്ച RISE EMR റോബോട്ടിക് കോൺക്ലേവ് നടത്തുന്നുവെന്ന്.
5: CMR റോബോട്ടിക് കോൺക്ലേവോ?
4: അതേനേ, RISE റോബോട്ടിക് ഇന്നൊവേഷൻ സർജിക്കൽ എക്സലൻസ്. കഴിഞ്ഞ മാസം അച്ഛന് റോബോട്ടിക് നെഫ്രക്ടമി സർജറി നടത്തിയത് ഞാൻ പറഞ്ഞിരുന്നില്ലേ?
5: ട്രഡീഷണൽ സർജറി പോലൊന്നുമല്ലെന്ന് നീ പറഞ്ഞിരുന്നു.
4: അതെ, എളുപ്പത്തിലുള്ള സർജറിയും വേഗത്തിൽ റിക്കവറിയുമാണ് ഇതിന്റെ പ്രത്യേകത.
5: കൊള്ളാലോ.
4: ഈ വേർസിയസ് റോബോട്ടിന്റെ പ്രവർത്തനങ്ങൾ ലൈവ് ഡെമോയിലൂടെ കാണിച്ചു തരാനും വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ റോബോട്ടിക് സർജന്മാരുമായി നേരിട്ട് സംസാരിക്കാനും സർജറി പൂർത്തിയാക്കിയ പേഷ്യൻസിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുമായി ഒരുക്കുന്ന ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് RISE CMR കോൺക്ലേവ്. അച്ഛനെയും അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അച്ഛനൊപ്പം ഞാനും പോകും.
5: എന്നാ പിന്നെ ഞാനുമുണ്ട്, കൂട്ടുകാരോടും വരാൻ പറയാം.
4: പിന്നെ യൂറോളജിക്ക് മാത്രമല്ല, ഗൈനക്കോളജി, കുടൽ രോഗങ്ങൾ, ജനറൽ സർജറി എന്നിവയും വേർസിയസ് റോബോട്ടിക് ഉപയോഗിച്ച് നടത്തുന്നുണ്ട്.
5: അതെയോ?
4: മറക്കണ്ട, ജൂലൈ 11 വൈകുന്നേരം 3 മുതൽ 5 വരെ. അപ്പോയിന്റ്മെന്റുകൾക്കും റിസർവേഷനുമായി വിളിക്കൂ 0471-3100-101 അല്ലെങ്കിൽ 0471-3100-101.
5: SP മെഡിഫോർട്ട് ഹോസ്പിറ്റൽ, ഇന്റർനാഷണൽ എയർപോർട്ട് സർവീസ് റോഡ്, ഈഞ്ചക്കൽ, തിരുവനന്തപുരം.
4: SP മെഡിഫോർട്ട്, യു ഫസ്റ്റ് ഓൾവേസ്.
6: 82 സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
7: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
6: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം, കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
8: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
9: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോപ്പ് റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
10: ഇൻറോയൽ അപ്ടോപ്പ്, കള്ളമൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
6: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
11: ലവ് ആക്ഷൻ ഡ്രാമ എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീജിത്ത്, നന്ദ, ദേവൻ, നാരായണി ഗോപൻ എന്നിവർ പാടിയത്, മനു മഞ്ജിത്തിന്റെ വരികൾ, ഷാൻ റഹ്മാന്റെ സംഗീതം.

0: ചലച്ചിത്രഗാനങ്ങൾ പ്രധാന വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം. ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഓസ്ട്രേലിയയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസുമായും പ്രതിപക്ഷ നേതാവ് ആംഗസ് ടെയ്ലറുമായും മെൽബണിൽ ചർച്ച നടത്തി. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ പ്രധാനമന്ത്രിയും സംഘവും മെൽബണിൽ നിന്ന് ന്യൂസിലാന്റിലെ ഓക്ലാന്റിലേക്ക് പോകും. വയനാട് കള്ളാടിയും മണ്ണിടിച്ചിൽ അപകടസ്ഥലത്ത് നിന്ന് ഒരു മൃതദേഹം കൂടി ലഭിച്ചു. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവർ 7. മീനാക്ഷിപ്പുഴയിലെ തിരച്ചിലിലാണ് അല്പം മുൻപ് മൃതദേഹം കണ്ടെത്തിയത്. രാജ്യത്തെ മികച്ച ഗോത്ര ഗവേഷണ കേന്ദ്ര ദേശീയ പുരസ്കാരത്തിന് കോഴിക്കോട് കിർത്താഡ്സ് അർഹമായി. കേന്ദ്ര ഗോത്രവർഗ മന്ത്രാലയമാണ് കിർത്താഡിനെ മികച്ച ഗവേഷണ കേന്ദ്രമായി തിരഞ്ഞെടുത്തത്. കൃത്രിമ ഗർഭധാരണ ചികിത്സാ മേഖലയിലെ ക്രമക്കേടുകളെക്കുറിച്ച് പരിശോധിക്കാൻ ദേശീയ വനിതാ കമ്മീഷൻ ഉന്നതതല വിദഗ്ധ സമിതി രൂപീകരിച്ചു. ഈ മേഖലയിലെ ആശങ്കകൾ വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിലാണ് ദേശീയ വനിതാ കമ്മീഷന്റെ നടപടി. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ യുവജന വിഭാഗമായ യങ് ഇന്ത്യൻസ് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന മോഡൽ പാർലമെന്റ് ഇന്നും നാളെയും. വിദ്യാർത്ഥികൾക്ക് പാർലമെന്ററി നടപടിക്രമങ്ങൾ നേരിട്ട് അനുഭവിച്ചറിയുവാൻ സന്ദർഭമൊരുക്കാനാണ് പരിപാടി. ഇന്ന് ദേശീയ മത്സ്യകർഷക ദിനം. ദിനാചരണത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ മുതിർന്ന മത്സ്യകർഷകരെ ആദരിക്കുന്ന ചടങ്ങ് പുരോഗമിക്കുന്നു. ISO നിലവാരം കൈവരിക്കുന്നതിൽ 100 മേനി നേട്ടവുമായി കോഴിക്കോട് ജില്ലയിലെ CDS. ജില്ലയിൽ 82 CDS ഉന്നത ഗുണമേന്മ മുദ്രയായ ISO നിലവാരം കരസ്ഥമാക്കിയത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കെട്ടിടഭാഗം ഇടിഞ്ഞു വീണതിനെ തുടർന്ന് ട്രെയിൻ സമയങ്ങളിൽ മാറ്റം. കണ്ണൂർ കോഴിക്കോട് പാസഞ്ചർ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് വെസ്റ്റ് ഹില്ലിൽ സർവീസ് അവസാനിപ്പിക്കും. കോഴിക്കോട് കണ്ണൂർ പാസഞ്ചർ വെസ്റ്റ് ഹില്ലിൽ നിന്നാകും പുറപ്പെടുക. പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക് കേൾക്കാം.

ആകാശവാണി അനന്തപുരി എഫും 101.9 ചലച്ചിത്ര ഗാനങ്ങൾ തുടരുകയാണ്. ഇനി തട്ടുംപുറത്ത് അച്യുതൻ എന്ന ചിത്രത്തിനായി വിനീത് ശ്രീനിവാസൻ, രാധിക നാരായണൻ എന്നിവർ പാടിയ ഗാനം

0: சிபிலாய யுவதலமுறைக்காய் இன்டெகிரேட்டட் எம்சிஏ.
1: 4 வருஷத்தில் பிசிஏ, 1 வருஷம் கூட படிச்சால் எம்சிஏ, அதுவும் 100% பிளேஸ்மெண்ட் கேரண்டியோட.
0: ராஜதானி இன்ஸ்டிடியூட் ஆஃப் என்ஜினியரிங் அண்ட் டெக்னாலஜி, ட்ரிவாண்ட்ரம் அண்ட் பாலக்காடு.
2: പിട്ടാപ്പുലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാ ഗാർഡിന്റെ വാട്ടർ പ്യൂരിഫയറിന് മെഗാ ഓഫറുകളുണ്ട്.
3: മഴക്കാലം കൂടിയല്ലേ, ഉപയോഗിക്കുന്ന വെള്ളം പ്യൂർ അല്ലെങ്കിൽ പണി കിട്ടും, നമുക്ക് വാങ്ങാം.
2: RO, UV, UF ആൽക്കലൈൻ ടെക്നോളജി മോഡലുകൾ തുടങ്ങി ലേറ്റസ്റ്റ് സ്ലിം ഗ്ലാസ് ഡിസൈനർ മോഡലുകൾ വരെയുണ്ട്. 1800 രൂപ വരെ ക്യാഷ് ബാക്ക് ഫ്രീ ഗ്ലാസ് കെറ്റിൽ, EMI ആണെങ്കിൽ 900 രൂപ മുതൽ.
3: പിട്ടാപ്പുലിൽ ഏജൻസീസ്.
4: ഈ കേക്കേ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
5: എന്തോ
4: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
6: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
7: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ്ണമോതിരങ്ങൾ.
6: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
7: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
8: നീ അറിഞ്ഞോ, നമ്മുടെ ഈഞ്ചിക്കൽ SP മെഡിഫോർട്ട് ആശുപത്രിയിൽ 100 റോബോട്ടിക് സർജറികൾ പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി ഈ വരുന്ന ജൂലൈ 11 ശനിയാഴ്ച RISE EMR റോബോട്ടിക് കോൺക്ലേവ് നടത്തുന്നുവെന്ന്.
9: CMR റോബോട്ടിക് കോൺക്ലേവോ?
8: അതേനേ, റൈസ് റോബോട്ടിക് ഇന്നൊവേഷൻ സർജിക്കൽ എക്സലൻസ്. കഴിഞ്ഞ മാസം അച്ഛന് റോബോട്ടിക് നെഫ്രക്ടമി സർജറി നടത്തിയത് ഞാൻ പറഞ്ഞിരുന്നില്ലേ?
9: ആ, ട്രഡീഷണൽ സർജറി പോലൊന്നുമല്ലെന്ന് നീ പറഞ്ഞിരുന്നു.
8: അതെ, എളുപ്പത്തിലുള്ള സർജറിയും വേഗത്തിൽ റിക്കവറിയുമാണ് ഇതിന്റെ പ്രത്യേകത.
9: ആഹാ, കൊള്ളാലോ.
8: ഈ വേർസിയസ് റോബോട്ടിന്റെ പ്രവർത്തനങ്ങൾ ലൈവ് ഡെമോയിലൂടെ കാണിച്ചു തരാനും വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ റോബോട്ടിക് സർജന്മാരുമായി നേരിട്ട് സംസാരിക്കാനും സർജറി പൂർത്തിയാക്കിയ പേഷ്യൻസിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുമായി ഒരുക്കുന്ന ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് RISE CMR കോൺക്ലേവ്. അച്ഛനെയും അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അച്ഛനൊപ്പം ഞാനും പോകും.
9: എന്നാ പിന്നെ ഞാനുമുണ്ട്, കൂട്ടുകാരോടും വരാൻ പറയാം.
8: ആ പിന്നെ യൂറോളജിക്ക് മാത്രമല്ല, ഗൈനക്കോളജി, കുടൽ രോഗങ്ങൾ, ജനറൽ സർജറി എന്നിവയും വേർസിയസ് റോബോട്ടിക് ഉപയോഗിച്ച് നടത്തുന്നുണ്ട്.
9: അതെയോ?
8: മറക്കണ്ട, ജൂലൈ 11 വൈകുന്നേരം 3 മണി മുതൽ 5 മണി വരെ. അപ്പോയിന്റ്മെന്റുകൾക്കും റിസർവേഷനുമായി വിളിക്കൂ 0471-310-0001 അല്ലെങ്കിൽ 0471-310-0001.
10: SP മെഡിഫോർട്ട് ഹോസ്പിറ്റൽ, ഇന്റർനാഷണൽ എയർപോർട്ട് സർവീസ് റോഡ്, ഈഞ്ചക്കൽ, തിരുവനന്തപുരം.
11: SP മെഡിഫോർട്ട്, യു ഫസ്റ്റ് ഓൾവേസ്.
12: അടുത്ത ഗാനം റിമി ടോമി പാടിയതാണ്. രചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം വിദ്യാസാഗർ. ചിത്രം മുല്ല.

0: ലംഹെ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി വയലാർ ശരത്ചന്ദ്രവർമ്മ രചിച്ച മെജോ ജോസഫിന്റെ സംഗീതത്തിൽ നോട്ട്ബുക്ക് എന്ന ചിത്രത്തിനായി സുദീപ് കുമാറും മഞ്ജരിയും പാടിയ ഗാനം.

0: ആ മാഷേ, സുഖമാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേർന്നോന്നും പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
4: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
5: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
6: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്യുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
5: ഇൻറോയൽ അപ്ടോൺ, കണ്ണമ്പുല, ട്രിവാൻഡ്രം. കോൾ 9497012000.
2: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
7: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
8: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
9: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
10: സാദരം ഈ ചിത്രത്തിനായി സ്വർണലത പാടിയ ഗാനം. രചന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ജോൺസൺ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
3: പേടിക്കണ്ട സർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
2: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി MRT ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻ അപ്ലൈ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.

0: സമയത്ത് വിത്ത് വിതച്ചാൽ നിങ്ങൾക്ക് വമ്പൻ വിളവ് കിട്ടുമെന്ന് ഉറപ്പാണ്.
1: കർഷകനേക്കാൾ നന്നായി കൃഷി അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടോ മാസ്റ്ററെ? സമയത്ത് തന്നെ വിത്ത് വിതച്ചത്.
0: ഞാൻ കാർഷിക വിളയെ കുറിച്ചല്ല, NPS സഞ്ജയിനെ കുറിച്ചാണ് പറയുന്നത്.
1: മാസ്റ്ററെ, NPS സഞ്ജയ് എന്ന് വെച്ചാൽ എന്താ?
0: ഭാരത സർക്കാരിന്റെ ഒരു അതോറിറ്റിയായ PFRDA നടത്തുന്ന പെൻഷൻ പദ്ധതിയാണ് NPS സഞ്ജയ്. വെറും 250 രൂപയ്ക്ക് അക്കൌണ്ട് തുറക്കുകയും അത് അടച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. വാർദ്ധക്യത്തിൽ നിങ്ങൾക്ക് മാസം തോറും പെൻഷൻ ലഭിക്കും. ഇന്ന് തന്നെ NPS സഞ്ജയിൽ സമ്പാദ്യം ആരംഭിക്കൂ, ഭാവി സുരക്ഷിതമാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കോമൺ സർവീസ് സെന്ററുമായോ നിങ്ങളുടെ ബാങ്കുമായോ ബന്ധപ്പെടുക. ഭാവിയിലേക്ക് തയ്യാറാകൂ NPS സഞ്ജയ്ക്കൊപ്പം.
2: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ തിരൈപ്പൂക്കൽ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം യേശുദാസും പി സുശീലയും പാടിയതാണ് ചിത്രം നാളെ നമതേ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: തിരൈപ്പൂക്കളിൽ ഇനി SP ബാലസുബ്രഹ്മണ്യവും SJ ജാനകിയും പാടിയ ഗാനം ചിത്രം നാനേ രാജ.

0: നീ അറിഞ്ഞോ, നമ്മുടെ ഈഞ്ചിക്കൽ എസ് പി മെഡിഫോർട്ട് ആശുപത്രിയിൽ 100 റോബോട്ടിക് സർജറികൾ പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി ഈ വരുന്ന ജൂലൈ 11 ശനിയാഴ്ച റൈസ് EMR റോബോട്ടിക് കോൺക്ലേവ് നടത്തുന്നുവെന്ന്.
1: CMR റോബോട്ടിക് കോൺക്ലേവോ?
0: അതേനേ, റൈസ് റോബോട്ടിക് ഇന്നൊവേഷൻ സർജിക്കൽ എക്സലൻസ്. കഴിഞ്ഞ മാസം അച്ഛന് റോബോട്ടിക് നെഫ്രക്ടമി സർജറി നടത്തിയത് ഞാൻ പറഞ്ഞിരുന്നില്ലേ?
1: ആ, ട്രഡീഷണൽ സർജറി പോലൊന്നുമല്ലെന്ന് നീ പറഞ്ഞിരുന്നു.
0: അതെ, എളുപ്പത്തിലുള്ള സർജറിയും വേഗത്തിൽ റിക്കവറിയുമാണ് ഇതിന്റെ പ്രത്യേകത.
1: ആഹാ, കൊള്ളാലോ.
0: ഈ വേർസിയസ് റോബോട്ടിന്റെ പ്രവർത്തനങ്ങൾ ലൈവ് ഡെമോയിലൂടെ കാണിച്ചു തരാനും വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ റോബോട്ടിക് സർജന്മാരുമായി നേരിട്ട് സംസാരിക്കാനും സർജറി പൂർത്തിയാക്കിയ പേഷ്യൻസിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുമായി ഒരുക്കുന്ന ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് റൈസ് CMR കോൺക്ലേവ്. അച്ഛനെയും അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അച്ഛനൊപ്പം ഞാനും പോകും.
1: എന്നാ പിന്നെ ഞാനുമുണ്ട്, കൂട്ടുകാരോടും വരാൻ പറയാം.
0: ആ പിന്നെ യൂറോളജിക്ക് മാത്രമല്ല, ഗൈനക്കോളജി, കുടൽ രോഗങ്ങൾ, ജനറൽ സർജറി എന്നിവയും വേർസിയസ് റോബോട്ടിക് ഉപയോഗിച്ച് നടത്തുന്നുണ്ട്.
1: അതെയോ?
0: മറക്കണ്ട, ജൂലൈ 11 വൈകുന്നേരം 3 മുതൽ 5 വരെ. അപ്പോയിന്റ്മെന്റുകൾക്കും റിസർവേഷനുമായി വിളിക്കൂ 0471-3100-100 അല്ലെങ്കിൽ 0471-3100-101.
1: എസ് പി മെഡിഫോർട്ട് ഹോസ്പിറ്റൽ, ഇന്റർനാഷണൽ എയർപോർട്ട് സർവീസ് റോഡ്, ഈഞ്ചക്കൽ, തിരുവനന്തപുരം.
0: എസ് പി മെഡിഫോർട്ട്, യു ഫസ്റ്റ് ഓൾവേസ്.
2: ഈ കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
3: എന്തോറ്റി?
2: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
4: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
5: നറുക്കെടുപ്പിലൂടെ 8 സ്കൂട്ടർ, 8 ഗോൾഡൻ നെക്ലേസ്, 8 മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
4: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
5: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
6: തിരയിപ്പുകൾ തുടരുന്നു. ഇനി കോടിമലർ എന്ന ചിത്രത്തിനായി P. സുശീല പാടിയ ഗാനം.

0: സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആര്യശാല.
1: അടുത്ത ഗാനം സ്വാമി എന്ന ചിത്രത്തിനായി ഹരിഹരനും മഹതിയും പാടിയത്.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: നിസ്വാർത്ഥമായ കർമ്മമാണ് മാനവരാശിയുടെ ഏറ്റവും വലിയ കരുത്തെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സേവനത്തിന്റെയും സമർപ്പണത്തിന്റെയും ദൃഢനിശ്ചയത്തിൽ ഓരോ പൌരന്റെയും ജീവിതം മെച്ചപ്പെട്ട് രാജ്യം മുന്നോട്ട് കുതിക്കുമെന്നും നരേന്ദ്രമോദി സംസ്കൃത സുഭാഷിതം സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച് അഭിപ്രായപ്പെട്ടു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ യോഗം ആരംഭിച്ചു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കൊറോം ഹെൽത്ത് കമ്പനിയിലെ കൂട്ടപ്പിരിച്ചുവിടലിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിലെ ചർച്ച അല്പസമയത്തിനകം കൊച്ചിയിൽ തുടങ്ങും. അമേരിക്കയിൽ നിന്ന് കമ്പനി ഡയറക്ടർ ഓൺലൈനിൽ ചർച്ചയിൽ പങ്കെടുക്കും എന്നറിയിച്ചിട്ടുണ്ട്. തുറന്ന സംയമനത്തോടെയാണ് ഗവൺമെന്റ് കൊറോം ഹെൽത്തുമായി ചർച്ച നടത്തുന്നതെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കേരളത്തിലെ കേന്ദ്രങ്ങൾ ഇവിടെ തന്നെ നിലനിർത്തുക എന്നതിനാണ് മുൻഗണന നൽകുന്നതെന്നും അവർ കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. തിരുവനന്തപുരത്തെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആന്റ് റിസർച്ച് ഐസറിന്റെ 4th ഡയറക്ടറായി പ്രൊഫസർ ശ്രീനിവാസമൂർത്തി ശ്രീനിവാസലു ചുമതലയേറ്റു. ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ് അദ്ദേഹം. ISO നിലവാരം കൈവരിക്കുന്നതിൽ 100 മേനി നേട്ടവുമായി കോഴിക്കോട് ജില്ലയിലെ CDSുകൾ. ജില്ലയിൽ 82 CDSുകളാണ് ഉന്നത ഗുണമേന്മ മുദ്രയായ ISO നിലവാരം കരസ്ഥമാക്കിയത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കെട്ടിടഭാഗം ഇടിഞ്ഞു വീണതിനെ തുടർന്ന് ട്രെയിൻ സമയങ്ങളിൽ മാറ്റം. കണ്ണൂർ കോഴിക്കോട് പാസഞ്ചർ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് വെസ്റ്റ് ഹില്ലിൽ സർവീസ് അവസാനിപ്പിക്കും. കോഴിക്കോട് കണ്ണൂർ പാസഞ്ചർ വെസ്റ്റ് ഹില്ലിൽ നിന്നാകും പുറപ്പെടുക. സ്വർണ്ണവില പവന് 280 രൂപ കൂടി 1,06,200 രൂപയായി. 13,275 രൂപയാണ് ഗ്രാമിന്. പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക് കേൾക്കാം.

ആകാശവാണി അനന്തപുരി എഫ്എം 101.9 നവമാധുരി. നവമാധുരിയിൽ ഇന്ന് ആദ്യം സന മൊയ്തൂട്ടി പാടിയ ഒരു ഗാനമാണ് ചിത്രം അഭിരാമി. രചന ജിയോപോൾ, സംഗീതം ഷിബു സുകുമാരൻ.

ഇനി മൃദുല വാര്യർ പാടിയ ഒരു ഗാനമാണ്. രചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം സച്ചിൻ ബാലു. ചിത്രം ഭൂമിയിലെ മനോഹര സ്വകാര്യം.

0: ഈ കേക്കേ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ചാ?
1: എന്തു പറ്റി?
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിങ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണാവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
4: നീ അറിഞ്ഞോ, നമ്മുടെ ഈഞ്ചിക്കൽ SP മെഡിഫോർട്ട് ആശുപത്രിയിൽ 100 റോബോട്ടിക് സർജറികൾ പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി ഈ വരുന്ന ജൂലൈ 11 ശനിയാഴ്ച RISE EMR റോബോട്ടിക് കോൺക്ലേവ് നടത്തുന്നുവെന്ന്.
5: CMR റോബോട്ടിക് കോൺക്ലേവോ?
4: അതേനേ, RISE റോബോട്ടിക് ഇന്നോവേഷൻ സർജിക്കൽ എക്സലൻസ്. കഴിഞ്ഞ മാസം അച്ഛന് റോബോട്ടിക് നെഫ്രക്ടമി സർജറി നടത്തിയത് ഞാൻ പറഞ്ഞിരുന്നില്ലേ?
5: ആ, ട്രഡീഷണൽ സർജറി പോലൊന്നുമല്ലെന്ന് നീ പറഞ്ഞിരുന്നു.
4: അതെ, എളുപ്പത്തിലുള്ള സർജറിയും വേഗത്തിൽ റിക്കവറിയുമാണ് ഇതിന്റെ പ്രത്യേകത.
5: ആഹാ, കൊള്ളാലോ.
4: ഈ വേർസിയസ് റോബോട്ടിന്റെ പ്രവർത്തനങ്ങൾ ലൈവ് ഡെമോയിലൂടെ കാണിച്ചു തരാനും വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ റോബോട്ടിക് സർജന്മാരുമായി നേരിട്ട് സംസാരിക്കാനും സർജറി പൂർത്തിയാക്കിയ പേഷ്യൻസിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുമായി ഒരുക്കുന്ന ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് RISE CMR കോൺക്ലേവ്. അച്ഛനെയും അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അച്ഛനൊപ്പം ഞാനും പോകും.
5: എന്നാ പിന്നെ ഞാനുമുണ്ട്, കൂട്ടുകാരോടും വരാൻ പറയാം.
4: ആ പിന്നെ യൂറോളജിക്ക് മാത്രമല്ല, ഗൈനക്കോളജി, കുടൽ രോഗങ്ങൾ, ജനറൽ സർജറി എന്നിവയും വേർസിയസ് റോബോട്ടിക് ഉപയോഗിച്ച് നടത്തുന്നുണ്ട്.
5: അതെയോ?
4: മറക്കണ്ട, ജൂലൈ 11 വൈകുന്നേരം 3 മുതൽ 5 വരെ. അപ്പോയിന്റ്മെന്റുകൾക്കും റിസർവേഷനുമായി വിളിക്കൂ 0471-3100-101. അല്ലെങ്കിൽ 0471-3100-101.
6: SP മെഡിഫോർട്ട് ഹോസ്പിറ്റൽ, ഇന്റർനാഷണൽ എയർപോർട്ട് സർവീസ് റോഡ്, ഈഞ്ചക്കൽ, തിരുവനന്തപുരം.
4: SP മെഡിഫോർട്ട്, യു ഫസ്റ്റ് ഓൾവേസ്.
7: നവമാധുരിയിൽ ഇനി MG ശ്രീകുമാറും വിനീത് ശ്രീനിവാസനും പാടിയ ഒരു ഗാനമാണ്. രചന ലക്ഷ്മി ശ്രീകുമാർ, സംഗീതം ദീപക് ദേവ്, ചിത്രം ബ്രോഡാഡി.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
3: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
4: ഇൻറോയൽ അപ്ടോൺ, കണ്ണമ്പൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
5: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
6: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ. രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
7: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: ആപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാനീറ്റ വാട്ടർ പ്യൂരിഫയറുകൾക്ക് കിടിലൻ ഓഫറുകൾ.
1: കിണർ വെള്ളമോ പൈപ്പ് വെള്ളമോ ബോർ വെള്ളമോ ഏത് ജലസ്രോതസ്സിനും അനുയോജ്യമായ വാട്ടർ പ്യൂരിഫയറുകൾ കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡായ അക്വാനീറ്റയിൽ നിന്ന്. 24 മണിക്കൂറിനുള്ളിൽ ഇൻസ്റ്റലേഷൻ, വിശ്വസനീയമായ സർവീസ്.
0: കൂടാതെ വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ എല്ലാ വാട്ടർ പ്യൂരിഫയർ പർച്ചേസിനുമൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
1: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
2: നവമാധുരിയിൽ ഇനി മധുബാലകൃഷ്ണൻ പാടിയ ഒരു ഗാനം കേൾക്കാം, എഴുത്തോല എന്ന ചിത്രത്തിനായി. രചന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, സംഗീതം മോഹൻ സിതാര.

കൊരട്ടിപ്പട്ടണം റെയിൽവേ ഗേറ്റ് ഈ ചിത്രത്തിനായി ഷാജി ജലീൽ രചന നിർവഹിച്ച് ഗയോസ് ജോൺസന്റെ സംഗീതത്തിൽ പ്രദീപ് പള്ളുരുത്തി, റിമി ടോമി, രാജീവ് രാജൻ എന്നിവർ പാടിയ ഗാനമാണ് അടുത്തത്.

0: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
1: നീ അറിഞ്ഞോ, നമ്മുടെ ഈഞ്ചിക്കൽ എസ് പി മെഡിഫോർട്ട് ആശുപത്രിയിൽ 100 റോബോട്ടിക് സർജറികൾ പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി ഈ വരുന്ന ജൂലൈ 11 ശനിയാഴ്ച റൈസ് സി എം ആർ റോബോട്ടിക് കോൺക്ലേവ് നടത്തുന്നുവെന്ന്.
2: സി എം ആർ റോബോട്ടിക് കോൺക്ലേവോ?
1: അതേനേ, റൈസ് റോബോട്ടിക് ഇന്നൊവേഷൻ സർജിക്കൽ എക്സലൻസ്. കഴിഞ്ഞ മാസം അച്ഛന് റോബോട്ടിക് നെഫ്രക്ടമി സർജറി നടത്തിയത് ഞാൻ പറഞ്ഞിരുന്നില്ലേ?
2: ആ, ട്രഡീഷണൽ സർജറി പോലൊന്നുമല്ലെന്ന് നീ പറഞ്ഞിരുന്നു.
1: അതെ, എളുപ്പത്തിലുള്ള സർജറിയും വേഗത്തിൽ റിക്കവറിയുമാണ് ഇതിന്റെ പ്രത്യേകത.
2: ആഹാ, കൊള്ളാലോ.
1: ഈ വേർസിയസ് റോബോട്ടിന്റെ പ്രവർത്തനങ്ങൾ ലൈവ് ഡെമോയിലൂടെ കാണിച്ചു തരാനും വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ റോബോട്ടിക് സർജന്മാരുമായി നേരിട്ട് സംസാരിക്കാനും സർജറി പൂർത്തിയാക്കിയ പേഷ്യൻസിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുമായി ഒരുക്കുന്ന ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് റൈസ് സി എം ആർ കോൺക്ലേവ്. അച്ഛനെയും അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അച്ഛനൊപ്പം ഞാനും പോകും.
2: എന്നാ പിന്നെ ഞാനുമുണ്ട്, കൂട്ടുകാരോടും വരാൻ പറയാം.
1: ആ പിന്നെ യൂറോളജിക്ക് മാത്രമല്ല, ഗൈനക്കോളജി, കുടൽ രോഗങ്ങൾ, ജനറൽ സർജറി എന്നിവയും വേർസിയസ് റോബോട്ടിക് ഉപയോഗിച്ച് നടത്തുന്നുണ്ട്.
2: അതെയോ?
1: മറക്കണ്ട, ജൂലൈ 11 വൈകുന്നേരം 3 മുതൽ 5 വരെ. അപ്പോയിന്റ്മെന്റുകൾക്കും റിസർവേഷനുമായി വിളിക്കൂ 0471-3100-101 അല്ലെങ്കിൽ 0471-3100-101.
2: എസ് പി മെഡിഫോർട്ട് ഹോസ്പിറ്റൽ, ഇന്റർനാഷണൽ എയർപോർട്ട് സർവീസ് റോഡ്, ഈഞ്ചക്കൽ, തിരുവനന്തപുരം.
1: എസ് പി മെഡിഫോർട്ട്, യു ഫസ്റ്റ് ഓൾവേസ്.
3: നവമാധുരിയിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ബിനീഷ് ശ്രീനിവാസൻ പാടിയത്. ചിത്രം ക്ലാക്ലാ ക്ലേക്ലി നസറിയ തിരിഞ്ഞുനോക്കി. രചന ശ്യാം മംഗലത്ത്, സംഗീതം പ്രശാന്ത് മോഹൻ എം പി.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
1: പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം അഥവാ PMOS കുറിച്ച് ഗൈനക്കോളജിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അശ്വതി ജി നാഥ് സംസാരിക്കുന്നു.
2: നമ്മളിൽ മിക്കവരും കേട്ടിട്ടുള്ള ഒരു രോഗാവസ്ഥയാണ് PCOS അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന് പറയുന്നത്. മുമ്പ് ഇതിനെ PCOD അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് കാലക്രമേണ ഇത് PCOS അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രം എന്ന പേരിൽ അറിയപ്പെട്ടു. എന്നാൽ ഇത് ശരിക്കും ഒരു പ്രത്യേകതരം രോഗാവസ്ഥയാണോ? ഇതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഓവറികളിൽ അഥവാ അണ്ടാശയങ്ങളിൽ സിസ്റ്റ് ഉണ്ടാവുന്ന ഒരു കണ്ടീഷൻ മാത്രമാണോ ഇത് എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. സ്ത്രീകളിൽ കാണുന്ന ഹോർമോണൽ മെറ്റബോളിക് വ്യതിയാനങ്ങളിലുണ്ടാകുന്ന ഒരവസ്ഥയാണ്, അല്ലെങ്കിൽ ഹോർമോണൽ മാറ്റങ്ങളും മെറ്റബോളിക് മാറ്റങ്ങളും ഒരുമിച്ചുണ്ടാക്കുന്ന ഒരു രോഗാവസ്ഥയാണ് PCOS അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ ഹോർമോണിന്റെ അളവിലോ അല്ലെങ്കിൽ പ്രവർത്തനത്തിലോ മാറ്റം വരികയും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള പുരുഷ ഹോർമോണുകളായ ആൻഡ്രജൻസിന്റെ അളവിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ മൂലം നമ്മുടെ മാസമുറ, ശരീരഭാരം, ചർമ്മം, മുടി, ഗർഭധാരണം തുടങ്ങിയ പല കാര്യങ്ങളെയും ഇത് ബാധിക്കുന്നതിനാലാണ് ഇത് ഒരു മെറ്റബോളിക് സിൻഡ്രം എന്ന് നമ്മൾ പറയുന്നതിന്റെ കാരണം തന്നെ. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ഡിസീസ് അല്ല, സിൻഡ്രമാണ് എന്ന രീതിയിൽ PCOS എന്ന പേര് വരുന്നത്. ഇന്ത്യയിൽ ഏകദേശം ഓരോ 5 സ്ത്രീകളിൽ ഒരാൾക്ക് വരെ PCOS ഉണ്ടായേക്കാമെന്നാണ് പുതിയ പഠനങ്ങൾ പറയുക. ഇത് ശരീരത്തിലെ പല മെറ്റബോളിക് അവസ്ഥകളെയും ബാധിക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള വിദഗ്ധർ ഈ PCOS അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രം എന്ന പേര് കൊണ്ട് ഈ രോഗത്തെ പൂർണ്ണമായും വിവരിക്കാൻ പറ്റുന്നില്ല എന്നുള്ള അഭിപ്രായമുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രോഗാവസ്ഥയ്ക്ക് കുറച്ചും കൂടെ മെച്ചമായുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ ആപ്റ്റായിട്ടുള്ള ഒരു പേര് നിർദ്ദേശിക്കണം എന്നൊരു നിർദ്ദേശമുണ്ടായിരുന്നു. അതിൽ പ്രകാരം 2026 മെയ്യില് ഒരു പുതിയ പേരാണ് ഈ രോഗാവസ്ഥയെക്കുറിച്ച് ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത്. PMOS അഥവാ പോളിമെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രം എന്നാണ് ഇപ്പോൾ PCOS അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രത്തിനെ നമ്മൾ വിളിക്കുന്നത്. PMOS എന്തുകൊണ്ടുണ്ടാവുന്നു? പ്രധാനമായിട്ടുള്ള ചോദ്യം അതാണ്. പല കാരണങ്ങൾ കൊണ്ടാണ് PMOS ഉണ്ടാവുന്നത്. അതിലെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, പാരമ്പര്യം; രണ്ടാമത്തേത്, ഇൻസുലിൻ റെസിസ്റ്റൻസ്; മൂന്നാമത്തേത്, അമിതവണ്ണം, വ്യായാമക്കുറവ്, അമിതമായി പ്രോസസ്ഡ് ഫുഡ് കഴിക്കുക എന്നുള്ളത്, ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം, പരിസ്ഥിതി ഘടകങ്ങൾ. പരിസ്ഥിതി ഘടകങ്ങൾക്ക് ഉദാഹരണമാണ് അഡ്വാൻസ്ഡ് ഗ്ലൈക്കേഷൻ എൻഡ് പ്രോഡക്ട്സ് എന്ന് പറയുന്ന ഫുഡ് പ്രോഡക്ട്സ്, അതായത് നമ്മൾ എണ്ണയിലിട്ട് വറുക്കുകയും ഗ്രിൽ ചെയ്തെടുക്കുകയും ചെയ്യുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിലാണ് ഇത് കൂടുതൽ. ഇത് മൂലമുണ്ടാവുന്ന നമ്മുടെ മെറ്റബോളിക് ഡിസോർഡേഴ്സ്. പിന്നുള്ള ഒരു പരിസ്ഥിതി ഘടകമാണ് Bisphenol A എന്ന് പറയുന്നത്. പ്ലാസ്റ്റിക് കവറുകളിലും അതുപോലെ ക്യാൻഡ് ഫുഡ് കണ്ടെയ്നേഴ്സിലുമൊക്കെയാണ് Bisphenol A ഘടകങ്ങൾ കാണുന്നത്. അപ്പോ നമ്മുടെ PMOS ഉണ്ടാക്കുന്നവരിൽ പ്രധാനമായും കാണുന്ന രണ്ട് പരിസ്ഥിതി ഘടകങ്ങളാണ് ഒന്ന് അഡ്വാൻസ്ഡ് ഗ്ലൈക്കേഷൻ എൻഡ് പ്രോഡക്ട്സും പിന്നെ Bisphenol A. അപ്പോ ഇതൊക്കെയാണ് പ്രധാനമായും PMOS കാരണങ്ങളായിട്ട് വരുന്നത്. എപ്പോഴും ഒരു പ്രത്യേക ഘടകമോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കാരണമോ മാത്രമായിരിക്കില്ല കാണപ്പെടുന്നത്, രണ്ടോ മൂന്നോ കാരണങ്ങളായിരിക്കും. ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അമിതവണ്ണം, വ്യായാമക്കുറവ്, അമിതമായി പുറത്തുനിന്നുള്ള ജങ്ക് ഫുഡ് കഴിക്കുന്നവര്, ഇവർക്കൊക്കെ തന്നെ ഉറക്കക്കുറവുണ്ടായിരിക്കും, മാനസിക സമ്മർദ്ദമുണ്ടായിരിക്കും. ഇപ്പോഴും ഇതൊരു 3-4 ഫാക്ടേഴ്സ് അല്ലെങ്കിൽ കാരണങ്ങൾ ഒരു വ്യക്തിയിൽ തന്നെ ഒരുമിച്ചുണ്ടായിരിക്കുകയും അത് തന്നെ PMOS കാരണമാവുകയും ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് PMOS ലക്ഷണങ്ങൾ? സാധാരണയായി കാണപ്പെടുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ക്രമമല്ലാത്ത ആർത്തവം, അതായത് 3-4 മാസങ്ങൾ മാസം മുറയോ ഉണ്ടാവാറില്ല, അതിനുശേഷമായിരിക്കും വരിക. വരുമ്പോഴാവട്ടെ ഹെവി ബ്ലീഡിങ്ങോട് കൂടിയിട്ടായിരിക്കും വരിക. അമിതമായ രോമവളർച്ച, മുഖത്തും കൈകളിലും കാലുകളിലുമെല്ലാം അമിതമായ രോമവളർച്ച, മുഖക്കുരു, തലമുടി കൊഴിച്ചിൽ,

0: ശരീരഭാരം കൂടുക, ഗർഭം ധരിക്കാൻ ബുദ്ധിമുട്ട് കാണുക, കഴുത്തിലും കക്ഷത്തിലും കറുത്ത നിറം വരിക, ക്ഷീണം എന്നിങ്ങനെയാണ് പ്രധാനമായും കാണുന്ന ലക്ഷണങ്ങൾ. എന്ന് വെച്ചിട്ട് പല രോഗികൾക്കും ഇതിൽ ഒന്നോ ഒന്നിൽ കൂടുതലോ ലക്ഷണങ്ങൾ ഒരുമിച്ച് കാണാൻ സാധ്യതയുണ്ട്. എന്നാൽ ചിലർക്ക് PMOS ഉണ്ടെങ്കിലും എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാവണം എന്നും നിർബന്ധമില്ല. PMOS-ന്റെ ലക്ഷണങ്ങൾ അവഗണിച്ചാൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇത് നമ്മളിപ്പോൾ പറഞ്ഞത് പ്രധാനമായും മാസമുറയുടെ ക്രമമില്ലായ്മയുടെ ഒരു കാരണമായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇത് നമ്മൾ ചികിത്സിക്കാതെയിരുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെയിരുന്നു കഴിഞ്ഞാൽ ഇത് കാരണം കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു വ്യക്തിക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള അവസ്ഥകളാണ്: ഒന്ന്, പ്രമേഹം അഥവാ ഡയബറ്റിസ് മെലിറ്റസ്; ഉയർന്ന രക്തസമ്മർദ്ദം, ഹൈപ്പർ ടെൻഷൻ; കൊളസ്ട്രോൾ വർദ്ധിക്കൽ അഥവാ ഡിസ്ലിപ്പിഡീമിയ; ഹൃദ്രോഗ സാധ്യത, കൊറോണറി ആർട്ടറി ഡിസീസ്; ഫാറ്റി ലിവർ; ഉറക്കത്തിൽ ശ്വാസം മുട്ടൽ, സ്ലീപ്പ് ആപ്നിയ എന്ന് പറയും. ഗർഭം ധരിക്കുമ്പോഴുണ്ടാകുന്ന പ്രമേഹം; ഉയർന്ന രക്തസമ്മർദ്ദമുള്ള ഗർഭാവസ്ഥ; ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്നും ജസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ എന്നുമാണ് നമ്മൾ ഇതിനെ പറയുന്നത്. ഗർഭം ധരിക്കാനുള്ള ബുദ്ധിമുട്ട്, ഇൻഫെർട്ടിലിറ്റി; ഗർഭാശയത്തിന്റെ അകത്തെ പാളി കട്ടിയാകൽ, തിക്കൻഡ് എൻഡോമെട്രിയം എന്ന് പറയും. അപൂർവമായി എൻഡോമെട്രിയൽ ക്യാൻസറിന്റെ സാധ്യത വർദ്ധിക്കുക എന്നിങ്ങനെയും കാണും. കാര്യം 3-4 മാസങ്ങളായി മാസക്കുളി വരാതെ ഇരിക്കുന്ന ഒരാളുടെ ഗർഭപാത്രത്തിനകത്തെ ലെയർ കട്ടിയാകുകയും അത് കുറേ നാൾ കഴിയുമ്പോഴത്തേക്കിന് അപൂർവമായി ചിലപ്പോൾ ഗർഭപാത്രത്തിനകത്തുള്ള ക്യാൻസറിന് കാരണമായി തീരുകയും ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരിൽ എപ്പോഴും കാണുന്ന കുറച്ച് മാനസിക ബുദ്ധിമുട്ടുകളാണ് വിഷാദരോഗം, ഉത്കണ്ഠ, ആത്മവിശ്വാസക്കുറവ്, തങ്ങളുടെ ബാഹ്യരൂപത്തെക്കുറിച്ചുള്ള ആശങ്ക എന്നിവയും കൂടുതലായി കാണാം. അതുകൊണ്ട് തന്നെയാണ് PMOS നമ്മുടെ ശാരീരിക ആരോഗ്യത്തോടൊപ്പം മാനസികാരോഗ്യത്തിനും തുല്യ പ്രാധാന്യം നൽകി ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയായി മാറുന്നത്. PMOS-ന്റെ രോഗനിർണയം എങ്ങനെയാണ്? ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് നമ്മൾ എപ്പോഴും നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യന്റിനോട് ചോദിക്കുന്നത് രോഗലക്ഷണങ്ങളാണ്. പിന്നീട് ചോദിക്കുന്ന മാസമുറയുടെ ചരിത്രം, അതായത് മാസമുറ കൃത്യമായിട്ടാണോ വരിക, അഥവാ വന്നു കഴിഞ്ഞാൽ എത്ര ദിവസം ഉണ്ടാകും, ഇനി വരുന്ന സമയത്ത് ബ്ലീഡിംഗ് നോർമൽ ലെവലിലാണോ അതോ ഹെവി ആയിട്ടാണോ. നമ്മൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പാഡ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ എത്ര പാഡുകൾ ഒരു ദിവസം മാറ്റാറുണ്ട്, അതുപോലെ തന്നെ ഓരോ പാഡും എത്രത്തോളം നനഞ്ഞിട്ടാണ്, പൂർണ്ണമായും നനഞ്ഞു കുതിർന്നതിന് ശേഷമാണോ അതോ ചെറുതായിട്ട് നനയുമ്പോഴേ ഇവർ മാറുന്നുണ്ടോ എന്നൊക്കെയുള്ള ലഘുവായ ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ ബ്ലീഡിംഗ് ഹെവി ആണോ, ലൈറ്റ് ആണോ, മീഡിയം ആണോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത്. കണക്കുകൾ പറയുന്നത് ഏകദേശം ഒരു പീരീഡ്സിൽ 80 ml കൂടുതൽ ബ്ലഡ് ലോസ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ഹെവി ബ്ലഡ് ലോസ് ആയിട്ട് കണക്കാക്കണം എന്നാണ്. നമ്മൾ അതിന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള കണക്കിൽ പറയുകയാണെങ്കിൽ ഒരു ദിവസം 5-ൽ കൂടുതൽ പൂർണ്ണമായും നനഞ്ഞു കുതിർന്ന പാടുകൾ ചേഞ്ച് ചെയ്യേണ്ടി വരികയാണെങ്കിൽ അത് ഹെവി ബ്ലഡ് ലോസ് ആയിട്ട് കണക്കാക്കേണ്ടതാണ്. പിന്നീട് നടത്തുന്ന ശരീര പരിശോധന, നമ്മൾ നോക്കുന്നത് അമിതവണ്ണമുണ്ടോ, ഒബീസിറ്റി ഉണ്ടോ, കഴുത്തിലും കക്ഷത്തിലുമൊക്കെ കറുത്ത പാടുകളുണ്ടോ, ഹെയർ ഗ്രോത്ത് ഉണ്ടോ എന്നിങ്ങനെയുള്ള ശരീര പരിശോധനകളാണ് നടത്തുന്നത്. പിന്നീട് രക്തപരിശോധനയ്ക്ക്, ഇവിടെ രക്തപരിശോധനയിൽ നമ്മൾ ഹോർമോൺസിന്റെ അളവുകളാണ് നോക്കുന്നത്. മെയിൻ ആയിട്ട് നോക്കുന്നത് LH, FSH, ഈസ്ട്രജൻ, ആവശ്യമുണ്ടെങ്കിൽ ആൻഡ്രോജൻസിന്റെ ലെവലും നമ്മൾ നോക്കാറുണ്ട്. ഇൻസുലിന്റെ അളവും ചിലപ്പോൾ നോക്കാറുണ്ട്. ഇതിനുശേഷമാണ് അൾട്രാസൗണ്ട് പരിശോധനയ്ക്കായിട്ട് നമ്മൾ വിടുന്നത്. അൾട്രാസൗണ്ട് പരിശോധനയിൽ നമ്മൾ നോക്കുന്നത് അണ്ടാശയങ്ങൾ അഥവാ ഓവറീസിൽ സിസ്റ്റുകൾ കാണുന്നുണ്ടോ, എത്ര നമ്പർ ഓഫ് സിസ്റ്റുകൾ കാണുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ ഒരു പ്രധാന കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അൾട്രാസൗണ്ട് പരിശോധനയിൽ അണ്ടാശയത്തിൽ സിസ്റ്റുകൾ കണ്ടില്ല എന്നിരിക്കെ, എന്നാ രോഗിക്ക് ബാക്കി ലക്ഷണങ്ങളും ഈ പറയുന്ന പരിശോധനയിലും ഹിസ്റ്ററിപരമായിട്ടും ലക്ഷണങ്ങളുണ്ട് എങ്കിൽ നമ്മൾ ആ രോഗിക്ക് PMOS ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് അൾട്രാസൗണ്ടിൽ അണ്ടാശയത്തിൽ സിസ്റ്റ് ഉണ്ടാവണം എന്നുള്ളത് ഒരു ആവശ്യമായ ഘടകമേ അല്ല PMOS എന്ന കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്യാൻ. PMOS എന്ന് പറയുന്നത് എപ്പോഴും ഒരു രോഗമെന്നതിലുപരി ഒരു ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ്. അതിനെ ഭയപ്പെടേണ്ടതില്ല, എന്നാൽ അവഗണിക്കുകയും അരുത്. നേരത്തെയുള്ള രോഗനിർണയവും ശരിയായ ചികിത്സയും ആരോഗ്യകരമായ ഭക്ഷണരീതി, സ്ഥിരമായ വ്യായാമം, നല്ല ഉറക്കം, മാനസികാരോഗ്യ സംരക്ഷണം എന്നിവയാണ് PMOS-ന്റെ പ്രധാനമായിട്ടുള്ള ചികിത്സാരീതികൾ. ഇവയൊക്കെ കൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും കുടുംബജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ്.
1: പോളിഎൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം അഥവാ PMOS-നെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഗൈനക്കോളജിക്ക്

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം സുജാതയും സംഘവും പാടിയത്, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം SP വെങ്കടേഷ്. ചിത്രം മിന്നാമിനുങ്ങിനും മിന്നുകെട്ട്.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ DGP മാരുടെ യോഗം ആരംഭിച്ചു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. കേന്ദ്ര കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് രജിസ്ട്രേഷൻ സംസ്ഥാനത്ത് തുടക്കമായി. നെല്ല്, പച്ചക്കറി തുടങ്ങി 27 വിളകൾക്കാണ് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുക. കോറോ ഹെൽത്ത് കമ്പനിയിലെ കൂട്ട പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരത്തിന് കൊച്ചിയിൽ മന്ത്രിതല ചർച്ച തുടങ്ങി. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ കാക്കനാട് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിലാണ് യോഗം. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിൽ അപകടത്തിന് കാരണം അതിതീവ്ര മഴയാണെന്ന് കൊങ്കൺ റെയിൽവേ. 24 മണിക്കൂറിനുള്ളിൽ 240 മില്ലിമീറ്റർ മഴയാണ് പ്രദേശത്ത് രേഖപ്പെടുത്തിയതെന്നും പ്രഭവ കേന്ദ്രം നിർമ്മാണ മേഖലയ്ക്ക് പുറത്താണെന്നും കൊങ്കൺ അധികൃതർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. മുൻ നിയമസഭാ സ്പീക്കർ VM സുധീരനെതിരെ ഫേസ്ബുക്കിലൂടെ വ്യാജ പോസ്റ്റർ പ്രചരിപ്പിച്ച ആൾക്കെതിരെ തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് കേസെടുത്തു. മുഹമ്മദ് ഖലീൽ എന്ന ഫേസ്ബുക്ക് ID ഉപയോഗിക്കുന്ന ആൾക്കെതിരെയാണ് കേസെടുത്തത്. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ കീഴിൽ ജോലിയിലുണ്ടായിരുന്ന 10 സ്ഥിര ജീവനക്കാരെ കൂടി നിർബന്ധിത പെൻഷൻ നൽകി സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. പൊതുജന താൽപര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചെന്ന റിവ്യൂ കമ്മിറ്റി വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററുടെ നടപടി. മണ്ണിടിച്ചിലിൽ ഭീഷണിയെ തുടർന്ന് ഗതാഗതം നിരോധിച്ചിരുന്ന കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ പഴയ മൂന്നാറിൽ നിബന്ധനകളോടെ ഒറ്റവരിയായി ഗതാഗതം പുനരാരംഭിച്ചു. മൂന്നാറിൽ ചേർന്ന ഉന്നതാധികാര ടെക്നിക്കൽ കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ് കളക്ടർ ഗതാഗതത്തിന് അനുമതി നൽകിയത്. കണ്ണൂരിൽ തുടർച്ചയായി പെയ്യുന്ന മഴ സാധാരണ ജനജീവിതത്തെ ബാധിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. പ്രധാന വാർത്തകൾ ഇനി 2 മണിക്ക് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9. പ്രണയഗീതങ്ങൾ. പ്രണയഗീതങ്ങളിൽ ആദ്യം സത്യം ശിവം സുന്ദരം എന്ന ചിത്രത്തിനായി ഹരിഹരൻ പാടിയ ഗാനം. രചന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, സംഗീത വിദ്യാസാഗർ.

0: കേക്കേ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ചാ?
1: എന്തോ
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിങ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
4: എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
5: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
6: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246979719.
7: വിദ്യാർത്ഥികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്ന മണക്കാട് നാഷണൽ കോളേജ് ബിരുദ ബിരുദാനന്തര കോഴ്സുകൾക്കൊപ്പം ലേണിംഗ് ഇസ് ലൈഫ് എന്ന പദ്ധതിയുടെ ഭാഗമായി സിവിൽ സർവീസ് സപ്പോർട്ട്, വിദേശ ഭാഷാ പഠനം, ലൈഫ് സ്കിൽ ട്രെയിനിംഗ് എന്നീ പ്രോഗ്രാമിലൂടെ വിദ്യാർത്ഥികൾക്ക് മികച്ച കരിയർ സമ്മാനിക്കുന്നു.
8: ഉടൻ ജോയിൻ ചെയ്യൂ നാഷണൽ കോളേജ് മണക്കാട്.
9: വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാനീറ്റ വാട്ടർ പ്യൂരിഫയറുകൾക്ക് കിടിലൻ ഓഫറുകൾ.
10: കിണർ വെള്ളമോ പൈപ്പ് വെള്ളമോ ബോർ വെള്ളമോ ഏത് ജലസ്രോതസ്സിനും അനുയോജ്യമായ വാട്ടർ പ്യൂരിഫയറുകൾ കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡായ അക്വാനീറ്റയിൽ നിന്ന്. 24 മണിക്കൂറിനുള്ളിൽ ഇൻസ്റ്റലേഷൻ, വിശ്വസനീയമായ സർവീസ്.
9: കൂടാതെ വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ എല്ലാ വാട്ടർ പ്യൂരിഫയർ പർച്ചേസിനുമൊപ്പം

0: ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
3: പ്രണയഗീതങ്ങളിൽ ഇനി ശ്രീകുമാരൻ തമ്പി രചിച്ച് വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതത്തിൽ യേശുദാസും പി ലീലയും പാടിയ ഗാനം. ചിത്രം ഭാര്യമാർ സൂക്ഷിക്കുക.

0: നീ അറിഞ്ഞോ, നമ്മുടെ ഈഞ്ചിക്കൽ SP മെഡിഫോർട്ട് ആശുപത്രിയിൽ 100 റോബോട്ടിക് സർജറികൾ പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി ഈ വരുന്ന ജൂലൈ 11 ശനിയാഴ്ച RISE EMR റോബോട്ടിക് കോൺക്ലേവ് നടത്തുന്നുവെന്ന്.
1: CMR റോബോട്ടിക് കോൺക്ലേവോ?
0: അതേനേ, RISE റോബോട്ടിക് ഇന്നോവേഷൻ സർജിക്കൽ എക്സലൻസ്. കഴിഞ്ഞ മാസം അച്ഛന് റോബോട്ടിക് നെഫ്രക്ടമി സർജറി നടത്തിയത് ഞാൻ പറഞ്ഞിരുന്നില്ലേ?
1: ആ, ട്രഡീഷണൽ സർജറി പോലൊന്നുമല്ലെന്ന് നീ പറഞ്ഞിരുന്നു.
0: അതെ, എളുപ്പത്തിലുള്ള സർജറിയും വേഗത്തിൽ റിക്കവറിയുമാണ് ഇതിന്റെ പ്രത്യേകത.
1: ആഹാ, കൊള്ളാലോ.
0: ഈ വേർസിയസ് റോബോട്ടിന്റെ പ്രവർത്തനങ്ങൾ ലൈവ് ഡെമോയിലൂടെ കാണിച്ചു തരാനും വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ റോബോട്ടിക് സർജന്മാരുമായി നേരിട്ട് സംസാരിക്കാനും സർജറി പൂർത്തിയാക്കിയ പേഷ്യൻസിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുമായി ഒരുക്കുന്ന ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് RISE CMR കോൺക്ലേവ്. അച്ഛനെയും അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അച്ഛനൊപ്പം ഞാനും പോകും.
1: എന്നാ പിന്നെ ഞാനുമുണ്ട്, കൂട്ടുകാരോടും വരാൻ പറയാം.
0: ആ പിന്നെ യൂറോളജിക്ക് മാത്രമല്ല, ഗൈനക്കോളജി, കുടൽ രോഗങ്ങൾ, ജനറൽ സർജറി എന്നിവയും വേർസിയസ് റോബോട്ടിക് ഉപയോഗിച്ച് നടത്തുന്നുണ്ട്.
1: അതെയോ?
0: മറക്കണ്ട, ജൂലൈ 11 വൈകുന്നേരം 3 മുതൽ 5 വരെ. അപ്പോയിന്റ്മെന്റുകൾക്കും റിസർവേഷനുമായി വിളിക്കൂ 0471-3100-101. അല്ലെങ്കിൽ 0471-3100-101.
1: SP മെഡിഫോർട്ട് ഹോസ്പിറ്റൽ, ഇന്റർനാഷണൽ എയർപോർട്ട് സർവീസ് റോഡ്, ഈഞ്ചക്കൽ, തിരുവനന്തപുരം.
0: SP മെഡിഫോർട്ട്, യു ഫസ്റ്റ് ഓൾവേസ്.
2: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
3: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
4: ഇൻറോയൽ അപ്ടോൺ, കണ്ണമ്പൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
3: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
5: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെയൊക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
6: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
7: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
9: പേടിക്കണ്ട സർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
8: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി MRT ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻസ് അപ്ലൈ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
10: പ്രണയഗീതങ്ങൾ തുടരുകയാണ്. അടുത്ത ഗാനം യേശുദാസും SJ ജാനകിയും പാടിയത്. ചിത്രം പിൻനിലാവ്. രചന യൂസഫ് ലിക്കേച്ചേരി, സംഗീതം ഇളയരാജ.

0: പ്രണയഗീതങ്ങളിൽ അടുത്ത ഗാനം തേൻമാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിനായി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.
1: കറുത്ത പെണ്ണേ, നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: പ്രണയഗീതങ്ങളിൽ ഇനി രാജപരമ്പര എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയ ഗാനം. രചന അപ്പൻ തച്ചേത്ത്, സംഗീതം എ.ടി.ഉമാർ.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല
1: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45
2: പ്രണയഗീതങ്ങൾ തുടരുന്നു. ഇനി പി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് ചിത്രം ആടുപുലിയാട്ടം. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം രതീഷ് വേഗ.

പ്രണയഗീതങ്ങളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ഭാര്യ വിജയം എന്ന ചിത്രത്തിനായി പി ജയചന്ദ്രനും പി സുശീലയും പാടിയത്, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയ സന്ദർശനം പൂർത്തിയായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലൻഡിലെ ഓക്ലാൻഡിലെത്തും. ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, വാണിജ്യം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ ഇരുരാജ്യങ്ങളും കൈവരിച്ച നേട്ടങ്ങൾ നേതാക്കൾ അവലോകനം ചെയ്യും. നിതി ആയോഗ് അംഗം ഡോക്ടർ ജോറാം അനിയ യൂണിസെഫ് ഇന്ത്യ പ്രതിനിധി സിന്ധ്യ മക്കാഫ്രിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ശിശു കേന്ദ്രീകൃത വികസനം, സ്കൂൾ വിദ്യാഭ്യാസം, മനുഷ്യ വികസനം എന്നിവയിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ചായിരുന്നു ചർച്ച. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്ത സ്ഥലത്ത് നിന്നും ഇന്ന് ഒരു മൃതദേഹം കൂടി കണ്ടെടുത്തു. എഞ്ചിനീയർ രാകേഷിന്റെ മൃതദേഹമാണ് മീനാക്ഷിപ്പുഴയുടെ താഴ്ഭാഗത്ത് നിന്നും തെരച്ചിലിൽ കണ്ടെടുത്തത്. കോറോ ഹെൽത്ത് കമ്പനിയിലെ കൂട്ട പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ച 20-ന് വീണ്ടും തുടരും. സ്ഥാപനം കേരളത്തിൽ നിലനിർത്താൻ ഗവൺമെന്റ് എന്ത് ഭൌതിക സാഹചര്യം ഒരുക്കാനും തയ്യാറാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കോറോ കമ്പനിക്ക് ഇരട്ടത്താപ്പാണെന്ന് ഹൈബി ഈഡൻ MP. കേരളത്തിലെ ഓഫീസ് പ്രവർത്തനങ്ങളിൽ കമ്പനി

0: അധികൃതർ തൃപ്തരായിരുന്നുവെന്നും ബാലൻസ് ഷീറ്റിൽ 1000 കോടിയുടെ ലാഭം ഉണ്ടാക്കിയതായി മനസ്സിലായതായും MP പറഞ്ഞു. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ വീണ്ടും മാറ്റം. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മഞ്ഞജാഗ്രത. പലസ്തീനിൽ ഈ വർഷം നവംബർ അവസാനം തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് പ്രസിഡന്റ് മെഹ്മൂദ് അബ്ബാസ്. 2006 ശേഷം നടത്തുന്ന ആദ്യ തെരഞ്ഞെടുപ്പാകും ഇത്. അനന്തപുരി FM പ്രധാന വാർത്തകൾ ഇനി വൈകുന്നേരം 5 മണിക്ക് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9.
1: വെള്ളി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിഷ്ണുമോഹൻ വെള്ളനാട് നടത്തുന്ന വാതിൽപ്പുറ അഭിമുഖങ്ങളാണ്.
2: നമസ്കാരം. വെള്ളി വെളിച്ചത്തിന്റെ പുതിയ ഒരധ്യായത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ആദ്യത്തെ സുഹൃത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താണ്?
3: എന്റെ പേര് സുജി.
2: സ്ഥലം?
3: കാട്ടാക്കട.
2: കാട്ടാക്കട എവിടെയാണ്? ഇപ്പൊ കാട്ടാക്കട ആണല്ലോ ട്രെൻഡ്.
3: കാട്ടാക്കട തടിമിന്റെ അവിടെ.
2: എന്ത് ചെയ്യണം ഇപ്പോ?
3: ഞാനിപ്പോ ലാബ് ടെക്നീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു.
2: എവിടെയാണ്?
3: നാനാഞ്ചിറ.
2: ഈ ജോലിയിലോട്ട് വന്നപ്പോ എങ്ങനെയുണ്ട്?
3: അടിപൊളിയാണ്. മെഡിക്കൽ ഫീൽഡല്ലേ, അപ്പം അതിൻ്റെതായ പ്രഷറും കാര്യങ്ങളും പിന്നെ എൻജോയ്മെന്റും ഒക്കെ ഉണ്ട്.
2: ആരൊക്കെ ഉണ്ട് വീട്ടില്?
3: വീട്ടില് അമ്മയുണ്ട്, പപ്പയുണ്ട്, ബ്രദർ ഉണ്ട്, ഞാനും.
2: ജോലി തിരക്കൊക്കെ കഴിഞ്ഞ് ഒഴിവ് സമയം കിട്ടുമ്പോൾ എന്തൊക്കെയാണ് പരിപാടികളൊക്കെ?
3: ഒഴിവ് സമയം കിട്ടുമ്പോൾ കൂടുതൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ചിലവഴിക്കാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്.
2: ഫ്രണ്ട്സിനോടൊപ്പം എന്തൊക്കെയാണ് പ്രോഗ്രാംസ്?
3: യാത്രകളാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ അവരെ കൂടെ കൂടുതലും ചായ കുടിയാണല്ലോ, അപ്പോൾ ഒരു വൈകുന്നേരം സമയമാകുമ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് ചായ കുടിക്കുന്നു.
2: ഒരു ചായയൊക്കെ ഇല്ലെങ്കിൽ പിന്നെ എന്ത് രസമല്ലേ?
3: അതെ അതെ.
2: ഫുഡ് തേടി പല പല സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യാറുണ്ടോ?
3: അങ്ങനെ ഫുഡിനോട് വലിയൊരു പ്രിയം നമുക്കില്ല. നമ്മൾ കൂടുതലും ചായ പ്രേമികളായതുകൊണ്ട്.
2: ഒരു ദിവസം എത്ര ചായ കുടിക്കും?
3: 2 ചായ.
2: അത് വളരെ കുറവാണല്ലോ.
3: കാരണം രാവിലെ കുടിക്കുന്നില്ല, വൈകിട്ട് കുടിക്കുന്നുണ്ടല്ലോ 2 പ്രാവശ്യം.
2: അങ്ങനെ ഫ്രണ്ട്സിനോടൊപ്പം യാത്രകളൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞു.
3: അതെ.
2: നിങ്ങളെല്ലാം ചേർന്ന് ഇപ്പോൾ ഈ അടുത്തായിട്ട് എവിടെയെങ്കിലും പോയിട്ടുണ്ടായിരുന്നോ?
3: പൊന്മുടി പോയിട്ടു.
2: എങ്ങനെ ഉണ്ടായിരുന്നു?
3: അടിപൊളിയായിരുന്നു.
2: അപ്പൊ എന്തായാലും അടിച്ചു പൊളിച്ചു.
3: തീർച്ചയായിട്ടും.
2: പാടുന്ന ആളാണോ?
3: ആ, ചെറുതായിട്ട്.
2: അപ്പൊ നമുക്കൊരു രണ്ടുപേരെയും ശ്രമിച്ചു നോക്കിയാലോ?
3: അറിയത്തില്ല.
2: എന്തായാലും പാട്ടുകളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്.
3: അതെ അതെ അതെ.
2: എങ്ങനെയുള്ള പാട്ടുകളൊക്കെയാണ് കൂടുതൽ കേൾക്കാറുള്ളത്?
3: റൊമാൻറ്റിക്.
2: എന്താണ് ഇപ്പൊ റൊമാൻറ്റിക് സോങ്സിനോടൊരു കൂടുതൽ ഇഷ്ടം തോന്നാൻ?
3: ബിക്കോസ് ഒരാളോട്ട് ചെറുതായിട്ടൊന്ന് കമ്മിറ്റഡ് ആയി.
2: അപ്പൊ അതിന്റെ ഒരു
3: ഹാങ്ഓവർ.
2: ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
3: നീ ഹിമമഴയായി.
2: ഇടക്കാട് ബറ്റാലിയൻ എന്ന സിനിമയിലെ ഗാനമാണ്.
3: അതെ അതെ അതെ.
2: ഇടക്കാലത്ത് സൂപ്പർ ഹിറ്റ് ആയിരുന്ന ഒരു പാട്ടാണ്.
3: അതെ അതെ.
2: അപ്പൊ നമുക്ക് ഈ ഗാനം കേൾക്കാം. വളരെ നന്ദി.
3: താങ്ക് യു.

0: നമസ്കാരം. നമ്മളിപ്പോ മറ്റൊരു സുഹൃത്തിന്റെ അടുത്ത് തിരികെയാണ്. പേരെന്താ?
1: ദർശന.
0: സ്ഥലം?
1: സ്ഥലം പേയാട് വെളപ്പിശാല.
0: എന്ത് ചെയ്യണം അപ്പോ?
1: എക്സ്റേ ടെക്നീഷ്യൻ ആണ്.
0: ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: വീട്ടില് അച്ഛൻ, അമ്മ, ഹസ്ബൻഡ്, ഹസ്ബൻഡിന്റെ ചേട്ടൻ.
0: ഒഴി സമയം കിട്ടുമ്പോ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്?
1: പാട്ട് കേൾക്കും. വേറെ അങ്ങനെ
0: എഴുത്തോ അങ്ങനെ എന്തെങ്കിലും?
1: ഇല്ല. ഡാൻസ്?
0: ഡാൻസ് പഠിച്ചിട്ടുണ്ടോ?
1: പഠിച്ചിട്ടില്ല, എന്നാലും പാട്ടിട്ടാ കളിക്കും.
0: ഫ്രണ്ട്സിനോടൊപ്പം തന്നെ?
1: ആ അതെ.
0: സിനിമകളൊക്കെ ഇഷ്ടമാണോ?
1: ആ അങ്ങനെ ഒരുപാട് കാണില്ല, ഇഷ്ടമാണ്.
0: പാട്ടുകൾ കൂടുതലായി ഇപ്പോ മലയാളം തന്നെയാണോ, തമിഴ്, ഹിന്ദി എല്ലാം കേൾക്കും? എങ്ങനെയാണ്?
1: തമിഴ്, മലയാളം മിക്സ്.
0: മെലഡീസ് ആണോ? അടിച്ചുപൊളിയാണോ?
1: അടിച്ചുപൊളി. ആ മെലഡീസ് കേൾക്കുമ്പോ നമുക്ക് ഇങ്ങനെ ഇരിക്കുമ്പോ
0: ഒരു സുഖം.
1: ആ അടിച്ചുപൊളിയാകുമ്പോ നമുക്ക് ഒരുമിച്ച് നമുക്ക് തുള്ളാൻ
0: തോന്നും.
1: എനിക്കിങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന ഇഷ്ടമല്ല.
0: ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ ഒരു ഗാനം ചോദിച്ചാലേ പറയാം.
1: ഓർമ്മകൾ വേരോടും ഈ നല്ല തീരത്ത്.
0: ഡോക്ടർ ലവ് എന്ന സിനിമ. അപ്പൊ നമുക്ക് ഈ ഗാനം കേൾക്കാം. വളരെ നന്ദി.
1: താങ്ക്.

0: നമസ്കാരം. വെള്ളി വെളിച്ചത്തിൽ നമ്മളിപ്പോൾ മറ്റൊരു സുഹൃത്തിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താ?
1: എൻ്റെ പേര് സർവേഷ്.
0: സർവേഷ്, ഒരു വെറൈറ്റി പേരാണോ?
1: അതെ.
0: സ്ഥലം എവിടെയാണ്?
1: കൈമനം, പാപ്പനംകുട്ട.
0: എന്ത് ചെയ്യണം ഇപ്പോൾ?
1: ഞാനിപ്പോൾ ബി ബി എ കഴിഞ്ഞ് 3 ഇയർ കോഴ്സ് ആയിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത് MBA ക്ക് അപ്ലൈ ചെയ്തു.
0: ഇപ്പോഴായിട്ട് പാസ് ഔട്ടാണോ?
1: ആ, ഇപ്പം പാസ് ഔട്ടായിരുന്നു.
0: ശരി. ഫ്രണ്ട്സിനെയൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ?
1: ആ, കാരണം നമ്മൾ മൈസൂരായിരുന്നു, അപ്പം അവിടെ ആയിരുന്നു 3 വർഷവും. അത് കഴിഞ്ഞിട്ടിങ്ങനെ വന്നപ്പം ചെറിയൊരു മിസ്സിങ്.
0: അപ്പോൾ അവിടെ സ്ഥലങ്ങളൊക്കെ ഏകദേശം കണ്ടിട്ടുണ്ടോ?
1: ആ, കണ്ടിട്ടുണ്ട്.
0: 3 വർഷം അവിടെ അടിച്ച് പൊളിച്ചു.
1: ആ, പഠിത്തവും എല്ലാം ഉണ്ട്, രണ്ടും ഒരുമിച്ച് ബാലൻസ് ചെയ്തു.
0: അവിടെ നിങ്ങൾ എവിടെയൊക്കെ പോയിട്ടുണ്ട് ഫ്രണ്ട്സിനോടൊപ്പം?
1: ഏകദേശം മിക്ക സ്ഥലങ്ങളും. സൂ ആയാലും ശരി, പാലസ് ആയാലും ശരി, അവിടെ ദസറ വലിയ പരിപാടിയാണ്. 10 ദിവസം അവിടെ ഫുൾ പാലസിൻ്റെ അവിടെ തിരക്കായിരിക്കും, അങ്ങനെ ആയിരിക്കും. അപ്പം അതൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ട്.
0: വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ?
1: നല്ല എക്സ്പീരിയൻസ്.
0: അപ്പോൾ അവിടുത്തെ ഒരു ഫുഡൊക്കെ എങ്ങനെയായിരുന്നു?
1: ഫുഡ്
0: ഇഷ്ടപ്പെട്ടോ?
1: ഹോസ്റ്റലിൽ എത്തുമ്പോൾ കഷ്ടപ്പെട്ടു, കാരണം അത്രയും ആൾക്കാർക്ക് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഈ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കറിയിലൊക്കെ നമുക്ക് കൂടുതലായിട്ട് കിട്ടും.
0: ഫുള്ള് വെള്ളം തന്നെ ആയിരുന്നല്ലേ? അവിടെ കുക്ക് ചെയ്യായിരുന്നോ ഫ്രണ്ട്സിനോടൊപ്പം?
1: കെറ്റിലുണ്ട്, അപ്പോൾ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നൂഡിൽസും അതും ഇതും.
0: ഇപ്പോൾ അവിടെ കിട്ടുന്ന കുറച്ച് വെറൈറ്റി ഫുഡൊക്കെ ഒന്ന് പറയാമോ?
1: വെറൈറ്റി ആയിട്ട് അവിടെ അവരെ ബാത്ത് എന്ന് പറയുക, റൈസാണ്. ബസ്മതി റൈസ് പോലത്തെ ഒരു സാധനം ബ്രേക്ക്ഫാസ്റ്റാണ്, അത് കൊള്ളാം. പിന്നെ മൈസൂർ പാക്ക് അറിയാമല്ലോ അവിടുത്തെ. പിന്നെ ആ അവരെ ഒരു ബിരിയാണിയാണ്, ദൊണ്ണ ബിരിയാണി എന്ന് പറയും, അത് കൊള്ളാം.
0: അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു അല്ലേ?
1: അടിപൊളി.
0: ഇനി ഇവിടെ തന്നെ ചെയ്യണമെന്നാണോ ദൂരോട്ട് എവിടെയെങ്കിലും MBA ചെയ്യണമെന്നാണോ ആഗ്രഹം?
1: ബാംഗ്ലൂർ.
0: അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടൊന്നും വരാൻ മനസ്സ് സമ്മതിക്കുന്നില്ല?
1: ഇല്ല ഇല്ല.
0: ഫ്രണ്ട്സ് എല്ലാം ചേർന്നപ്പോൾ എവിടെയെങ്കിലും യാത്രയൊക്കെ പോയിരുന്നോ?
1: ആ, അവരെ വീട്ടിൽ തന്നെ. ഇപ്പം കണ്ണൂരുള്ള ആളാണെങ്കിൽ കണ്ണൂർ നമ്മൾ പോവും, കാരണം അടുത്താണ് മൈസൂരിന്ന് ട്രാവൽ ചെയ്യാൻ. ഫ്രണ്ട്സുമായിട്ട് കണ്ണൂരും കോഴിക്കോടും.
0: ആരൊക്കെ ഉണ്ട് വീട്ടിൽ?
1: വീട്ടിലെ അമ്മ, അച്ഛൻ, അനിയൻ.
0: അനിയനൊക്കെ എത്രയാണ്?
1: 10th കഴിഞ്ഞു.
0: പാടുന്ന ആളാണോ?
1: അല്ല അല്ല അല്ല.
0: പാട്ടുകളൊക്കെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന?
1: ഇഷ്ടപ്പെടുന്നു.
0: കൂടുതലും എങ്ങനെയുള്ള പാട്ടൊക്കെ എനിക്ക് കേൾക്കാറുണ്ട്?
1: വിൻറ്റേജ്.
0: വിൻറ്റേജ് സോങ്സ് ഒക്കെ ഇഷ്ടം.
1: ആ,
0: എന്താണ് ഇപ്പോൾ അങ്ങനെ പഴയ

0: ഞങ്ങളോട് ഒരു ഇഷ്ടം തോന്നാൻ. അതിൽ കാണുന്നൊരു പ്രത്യേകത എന്താണ്?
1: ഇപ്പോഴത്തെ സോങ്സ് ഒക്കെ 4 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ ഉള്ളത്, പണ്ടത്തെ സോങ്സ് 8 മിനിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അറ്റൻഷൻ സ്പാൻ ആയാലും ശരി, അതിങ്ങനെ ഫുള്ള് നമുക്ക് കേൾക്കണമെന്ന് മുമ്പ് ഇപ്പോഴത്തെ പാട്ടെല്ലാം തീരെയാണ്. അപ്പം പഴയ പാട്ടാണ്.
0: ഭാവിയിൽ എന്താണ് ലക്ഷ്യം?
1: MBA കഴിഞ്ഞ് ബിസിനസ്.
0: ഇന്ന് പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: ശ്രീരാഗം, പവിത്രം സിനിമ.
0: ആ സിനിമയെ കണ്ടിട്ടുണ്ടോ?
1: ആ
0: നമുക്ക് ഈ മനോഹര ഗാനം കേൾക്കാം. വളരെ നന്ദി.
1: താങ്ക് യു.

0: നമസ്കാരം, പേരെന്താ?
1: അഞ്ജന.
0: സ്ഥലം?
1: മംഗലയ്ക്കൽ, കാട്ടാക്കട മംഗലയ്ക്കൽ.
0: അവിടെ എന്തൊക്കെയാണ് വിശേഷങ്ങളത്?
1: അവിടെ വിശേഷം, വീട്ടിലെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു.
0: എന്ത് ചെയ്യാണ് ഇപ്പോൾ?
1: ഞാൻ ലാബ് ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു.
0: എവിടെയാണ്?
1: നാലാഞ്ചറ.
0: എങ്ങനെ പോകുന്നു ജോലിയൊക്കെ?
1: ജോലിയൊക്കെ നല്ല നൈസാണ്, മെഡിക്കൽ ഫീൽഡാണ്. അതിൻ്റെതായ ബുദ്ധിമുട്ടും ഉണ്ട്, ഹാപ്പിനെസ്സും ഉണ്ട്.
0: അപ്പോൾ അങ്ങനെ ജോലിയൊക്കെ ആസ്വദിച്ച് പോവുകയാണ്?
1: അതെ, ആസ്വദിക്കുകയാണ്.
0: ആരൊക്കെ ഉണ്ട് വീട്ടിൽ?
1: വീട്ടിൽ പപ്പ, അമ്മ, ചേട്ടൻ, ചേച്ചി, മാരിഡാണ്, ഹസ്ബൻഡ്.
0: ഫ്രീ ടൈമായി കിട്ടുമ്പോൾ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസൊക്കെ?
1: ആക്ടിവിറ്റീസ് കൂടുതൽ നേരം ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്, പിന്നെ ഡാൻസ്.
0: ഡാൻസ് പഠിച്ചിട്ടുണ്ടോ?
1: ഡാൻസ് പഠിച്ചിട്ടില്ല, എനിക്ക് ഡാൻസ് ഇഷ്ടമാണ്, ഞാൻ ഡാൻസ് കളിക്കും.
0: നമ്മൾ കൂട്ടുകാരെ കൂടെ അങ്ങ് ചെയ്യും അത്ര.
1: അതെ,
0: ഫ്രണ്ട്സിലൊരു ഡാൻസ് മാസ്റ്ററെ കാണുമല്ലോ.
1: അത് ഞാൻ തന്നെ.
0: ഞാൻ തന്നെയാണ് ഡാൻസ് മാസ്റ്റർ വിക്രം.
1: അതെ അതെ.
0: എങ്ങനെയാണ് സ്റ്റെപ്പുകളൊക്കെ ഇടുന്നത്?
1: സ്റ്റെപ്പുകളൊക്കെ നല്ല അടിപൊളിയാ, വെറൈറ്റി.
0: എത്ര പേരുണ്ട് നിങ്ങളെ ബാച്ചിൽ ഡാൻസ് ഒക്കെ കളിക്കാൻ?
1: ഡാൻസിൽ നമുക്ക് ഒരു 6-5 ഉണ്ട്.
0: എല്ലാവരും കൂടെ അങ്ങ് തകർക്കും?
1: തകർക്കും.
0: പുറത്തു പോയി പ്രോഗ്രാംസ് ഒക്കെ അവതരിപ്പിക്കാറുണ്ടോ?
1: ഇല്ല. റീൽസ് ഒക്കെ ചെയ്തിടാറുണ്ട്.
0: അപ്പോൾ അത് തന്നെയാണ് പരിപാടി?
1: ഇൻസ്റ്റയിൽ ചെയ്യുന്നുണ്ട്.
0: സിനിമകളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളാണോ?
1: ആ, സിനിമകളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ട്.
0: എങ്ങനെ ഇപ്പോൾ ഫ്രണ്ട്സിനോടെ പോകണോ ഫാമിലിയോടെ പോകണോ കൂടുതൽ സിനിമകളൊക്കെ?
1: ഫ്രണ്ട്സിനോടെ തന്നെ.
0: ഇപ്പോൾ അവസാനം കണ്ട ഒരു സിനിമ ഏതാ?
1: വാഴ.
0: എങ്ങനെ ഉണ്ടായ സിനിമ?
1: നൈസായിരുന്നു, ഹാഷിറിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു.
0: പാടുന്ന ആളാണോ?
1: അല്ല.
0: നമുക്ക് രണ്ടു പേരും ശ്രമിച്ചു നോക്കിയാലോ?
1: ദൈവമേ, കേറിയത്തില്ല.
0: പാട്ടുകളൊക്കെ ഒരുപാട് ഇഷ്ടമാണ്?
1: ഇഷ്ടമാണ്, ഒരുപാട് കേൾക്കാറുണ്ട്.
0: ഇഷ്ടപ്പെട്ട ഒരു ഗായകൻ ഗായികയൊക്കെ ചോദിച്ചാലോ?
1: ചിത്ര ചേച്ചി തന്നെയാണ് മെയിൻ. ഗായകനാണെങ്കിൽ കാർത്തിക് ഇഷ്ടമാണ്.
0: ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: ഈറൻ മേഘം.
0: ചിത്രം എന്ന സിനിമ അല്ലല്ലേ? എം ജി ശിവകുമാർ പാടിയ ഒരു ഗാനമാണ്.
1: അതെ അതെ, കാരണം സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, മോഹൻലാലും.
0: നമ്മൾ എപ്പോഴെ കണ്ടാലും നമുക്ക് ബോറടിക്കാത്തൊരു സിനിമയാണ്.
1: അതെ, ഇപ്പം ഇട്ടാലും ഞാൻ ഇരുന്ന് കണ്ടോളൂ.
0: അപ്പം നമുക്ക് ഈ ഗാനം കേൾക്കാം. വളരെ നന്ദി.
1: താങ്ക് യു.

0: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
0: ഇൻറോയൽ അപ്ടോൺ കണ്ണമ്പുല ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
2: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ 30 മിനിറ്റ്. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ബന്ധുക്കൾ ശത്രുക്കൾ എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയ ഗാനം. രചന സംഗീതം ശ്രീകുമാരൻ തമ്പി.

0: ലംഹെ സ്പോൺസേഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: നീ അറിഞ്ഞോ, നമ്മുടെ ഈഞ്ചിക്കൽ എസ് പി മെഡിഫോർട്ട് ആശുപത്രിയിൽ 100 റോബോട്ടിക് സർജറികൾ പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി ഈ വരുന്ന ജൂലൈ 11 ശനിയാഴ്ച റൈസ് EMR റോബോട്ടിക് കോൺക്ലേവ് നടത്തുന്നുവെന്ന്.
3: CMR റോബോട്ടിക് കോൺക്ലേവോ?
2: അതേനേ, റൈസ് റോബോട്ടിക് ഇന്നൊവേഷൻ സർജിക്കൽ എക്സലൻസ്. കഴിഞ്ഞ മാസം അച്ഛന് റോബോട്ടിക് നെഫ്രക്ടമി സർജറി നടത്തിയത് ഞാൻ പറഞ്ഞിരുന്നില്ലേ?
3: ട്രഡീഷണൽ സർജറി പോലൊന്നുമല്ലെന്ന് നീ പറഞ്ഞിരുന്നു.
2: അതെ, എളുപ്പത്തിലുള്ള സർജറിയും വേഗത്തിൽ റിക്കവറിയുമാണ് ഇതിന്റെ പ്രത്യേകത.
3: കൊള്ളാലോ.
2: ഈ വേർസിയസ് റോബോട്ടിന്റെ പ്രവർത്തനങ്ങൾ ലൈവ് ഡെമോയിലൂടെ കാണിച്ചു തരാനും വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ റോബോട്ടിക് സർജന്മാരുമായി നേരിട്ട് സംസാരിക്കാനും സർജറി പൂർത്തിയാക്കിയ പേഷ്യൻസിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുമായി ഒരുക്കുന്ന ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് റൈസ് CMR കോൺക്ലേവ്. അച്ഛനെയും അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അച്ഛനൊപ്പം ഞാനും പോകും.
3: എന്നാ പിന്നെ ഞാനുമുണ്ട്, കൂട്ടുകാരോടും വരാൻ പറയാം.
2: പിന്നെ യൂറോളജിക്ക് മാത്രമല്ല, ഗൈനക്കോളജി, കുടൽ രോഗങ്ങൾ, ജനറൽ സർജറി എന്നിവയും വേർസിയസ് റോബോട്ടിക് ഉപയോഗിച്ച് നടത്തുന്നുണ്ട്.
3: അതെയോ?
2: മറക്കണ്ട, ജൂലൈ 11 വൈകുന്നേരം 3 മുതൽ 5 വരെ. അപ്പോയിന്റ്മെന്റുകൾക്കും റിസർവേഷനുമായി വിളിക്കൂ 0471-3100-100 അല്ലെങ്കിൽ 0471-3100-101.
4: എസ് പി മെഡിഫോർട്ട് ഹോസ്പിറ്റൽ, ഇന്റർനാഷണൽ എയർപോർട്ട് സർവീസ് റോഡ്, ഈഞ്ചക്കൽ, തിരുവനന്തപുരം.
2: എസ് പി മെഡിഫോർട്ട്, യു ഫസ്റ്റ് ഓൾവേസ്.
5: ഇനി MG ശ്രീകുമാർ പാടിയൊരു ഗാനമാണ് ചിത്രം പൂക്കാലം വരവായി. രചന ബിജു തിരുമല, സംഗീതം മൗസേ പച്ചൻ.

കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 3 മണി.
1: ഹലോ സന്ദേശഗാനം.

നിറം മങ്ങിപ്പോയ പ്രിയനിമിഷങ്ങൾക്ക് വർണ്ണം ചാർത്താൻ, തിരക്കുകൾ കൊണ്ടകന്നുപോയ സൗഹൃദം വീണ്ടും തളിരിടാൻ, ആശംസകളും അഭിനന്ദനങ്ങളും കൊണ്ട് മനസ്സ് നിറയ്ക്കാൻ, സ്നേഹത്തിന്റെ രസതന്ത്രവുമായി ഹലോ സന്ദേശഗാനം ഇതാ വീണ്ടും. പ്രിയപ്പെട്ട ഹലോ സന്ദേശഗാനത്തിന്, എന്റെ മകനും ഭാര്യയും ആൻഡമാനിലാണിപ്പോൾ. ജൂലൈ 11 കാർത്തികയുടെ സന്തോഷ പിറന്നാളാണ്. മകളുടെ നാളും പേര്

0: പേരും കാർത്തിക. അവൾക്ക് വേണ്ടി മോനും കൂടി വേണ്ടി ഒരു നല്ല പാട്ട് വെക്കണം എന്നറിയിക്കുന്നു. എൻ്റെ വലിയ ആഗ്രഹമാണ്, അത് സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. എൻ്റെ അമ്മയ്ക്കും എനിക്കും ആകാശവാണി അത്ര പ്രിയപ്പെട്ടതാണ്. അവൾ പാടുകയും ചെയ്യും. ആകാശവാണിയിലെ എല്ലാവർക്കും സ്നേഹാശംസകൾ. ഞാൻ ജയശ്രീ പി കെ, ആലപ്ര. മകൻ്റെ പേര് വിഷ്ണു വിജയൻ. നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ, കാർത്തികയല്ലേ?
1: അതെ.
0: കാർത്തിക ആൻഡമാനിലാണോ കേരളത്തിലാണോ?
1: ആൻഡമാനിലാണ്.
0: അപ്പോ ഒരു കാര്യം പറയട്ടെ?
1: പറഞ്ഞോളൂ.
0: കുറച്ച് നേരത്തെയാണ്. പറയട്ടെ?
1: പറഞ്ഞോ.
0: പറഞ്ഞ എനിക്ക് എന്ത് തരും?
1: കാര്യം പറ.
0: പറഞ്ഞ എനിക്ക് എന്ത് തരും?
1: താങ്ക് യു പറഞ്ഞു.
0: അതാര് സൈഡിൽ നിന്ന് പറഞ്ഞു കൊടുത്തത് താങ്ക് യു പറയൂന്ന്?
1: എന്റെ ഭർത്താവ്
0: വിഷ്ണുവാ.
1: അതെ അതെ.
0: അത് ശരി. വിഷ്ണു ഒന്ന് ഒരിടത്തും പോവാതെ വീട്ടിൽ തന്നെ ഉണ്ടോ?
1: അല്ല, ഞങ്ങള് ലീവിലാണ്. ഇവിടെ ആൻഡമാൻ ഒക്കെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാ.
0: ഓ, നിങ്ങൾ കറങ്ങാൻ ഇറങ്ങിയതാണ്. ഓക്കെ ഓക്കെ.
1: അതെ അതെ.
0: അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ടു യു.
1: താങ്ക് യു.
0: ആൻഡമാനിൽ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി പോയതാണോ?
1: അല്ല, ഞങ്ങൾ ഇവിടേക്ക് ട്രാൻസ്ഫർ വന്നതാ.
0: ആഹ, എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്?
1: ഹസ്ബൻഡ് നേവിയിലാണ്.
0: ഓക്കെ.
1: അപ്പൊ ഞങ്ങൾ ഇവിടേക്ക് ട്രാൻസ്ഫർ വന്നതേ ഉള്ളൂ.
0: അപ്പോ നല്ലവണ്ണം പാടുന്ന ഒരാള് ഒരു പാട്ട് പാടി തരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ പാട്ട് പാടുമെന്ന് എന്റെ അടുത്ത് ഒരാൾ പറഞ്ഞായിരുന്നു.
1: അമ്മയാണോ?
0: ഒരു ജയശ്രീ പി കെ. ആരുടെ അമ്മ?
1: ഞങ്ങളുടെ അമ്മ. ഏട്ടന്റെ അമ്മയാണ്.
0: അമ്മ മോള് ഭയങ്കര പാട്ടുകാരിയാണെന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ ഞാൻ വിളിച്ച് ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു. അപ്പോ കാർത്തിക ഒരു പാട്ട് പാടി തരുന്നു. അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പോട്ടെ. ഇപ്പോ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിലാണ് എന്ന് വിചാരിക്കും. വേറെ ആരും കേൾക്കാത്ത. അത് കുഴപ്പമില്ല. അവിടെയുള്ള ആൾക്കാർക്ക് മലയാളം ഒന്നും അറിയില്ലല്ലോ.
1: ഇവിടെ മലയാളമൊക്കെ അറിയാം.
0: ആർക്ക്? അടുത്ത് നിൽക്കുന്ന ഭർത്താവിനല്ലേ, അയാൾക്കറിയാം. വേറെ ആർക്കും അറിയില്ലല്ലോ. ചുമ്മാ പാടുന്നേ.
1: അയ്യോ, എനിക്ക് അറിയത്തില്ല.
0: കാർത്തിക ഏത് പാട്ടാ പാടാൻ പോകുന്നേ?
1: എന്നെ നിർബന്ധിക്കല്ല, ഞാൻ ടെൻഷൻ അടിച്ചു. എനിക്ക് പാടാൻ അറിയത്തില്ല.
0: ഭർത്താവ് അടുത്ത് പോണ്ടല്ലോ, അതുകൊണ്ട് കുറച്ച് ടെൻഷൻ ഒക്കെ അടിക്കാം.
1: അമ്മ നന്നായിട്ട് പാടും, പക്ഷെ എനിക്ക് പാടാൻ അറിയത്തില്ല.
0: ഇതിപ്പോ പാടിയില്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ അമ്മ കള്ളിയാവും.
1: അയ്യോ.
0: ആ, അമ്മ ഏത് പാട്ട് കേട്ടിട്ടാണ് മോള് പാട്ടുകാരിയാണെന്ന് പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചത്?
1: അത് ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു കുഞ്ഞുണ്ട്, അപ്പൊ അവനെ കൊഞ്ചിക്കാൻ വേണ്ടി ഞാൻ പാട്ട് പാടും.
0: അത് പാടിയാ പോരെ, അതും പാട്ടല്ലേ?
1: അത് കാർട്ടൂണിലെ പാട്ടാണ്.
0: എന്തായാലും ഒരു പാട്ട് പാടണമെന്നല്ലേ ഞാൻ പറഞ്ഞോളൂ.
1: നാണക്കേടാവും.
0: പാടിയില്ലെങ്കിൽ അമ്മയ്ക്ക് നാണക്കേടാവും.
1: കാർട്ടൂണിലെ പാട്ടൊന്നും കുഴപ്പമില്ലല്ലോ.
0: ചുമ്മാ പാടുന്നേ.
1: പാടാവേ.
0: ആ,
1: മച്ചിൻ മോളിൽ കേറാം, കിട്ടോനുമ്മ കൊടുക്കാം, അപ്പൂസത്ത് കളിക്കാം, തുള്ളിച്ചാടി നടക്കാം. മച്ചിൻ മോളിൽ കേറാം, കിട്ടോനുമ്മ കൊടുക്കാം, അപ്പൂസത്ത് കളിക്കാം, തുള്ളിച്ചാടി നടക്കാം. നല്ലതു മാത്രം ചെയ്യാം, അമ്മ പറഞ്ഞാൽ കേൾക്കാം. കുറുമ്പ് കാട്ടാൻ നോക്കാം, കുസൃതി കാട്ടി രസിക്കാം. ഇത്ര എനിക്ക് അറിയത്തുള്ളൂ.
0: അവിടെ ആൻഡമാനിലെ കുട്ടികളൊക്കെ ഓടിക്കൂടിയോ?
1: ഇല്ല.
0: ഇങ്ങനെയുള്ള കുറച്ച് പാട്ടുകൾ എന്തായാലും ഉടനെ ആവശ്യം വരുമല്ലോ. പഠിച്ചു വെക്കുന്നത് നല്ലതാ. അപ്പൊ എന്തായാലും വീണ്ടും പിറന്നാൾ ആശംസകൾ. ഇത് ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനം പരിപാടിയിൽ നിന്ന് വിളിച്ചതാണ്. വിഷ്ണുവിനും കൂടി ചേർത്ത് ആശംസകൾ.
2: താങ്ക് യു. എപ്പോഴും റേഡിയോ കേട്ടോണ്ടിരിക്കുന്ന ഒരാളാണ്.
0: വലിയ സന്തോഷം.
2: എപ്പോഴും റേഡിയോ ഓൺ ആയിരിക്കും.
0: ഓക്കെ, ഇനി എന്നാണ് നാട്ടിലേക്ക്?
2: തൽക്കാലം ഈ ലീവ് ഞങ്ങൾ ആൻഡമാൻ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ്.
0: ശരി ശരി.
2: അടുത്തത് പിന്നെ നോക്കാം.
0: ശരി ശരി. അപ്പൊ രണ്ടുപേരും കൂടി അടിച്ചു പൊളിക്കുക. അപ്പൊ അതിനിടയിൽ നമുക്കൊരു പാട്ട് വെക്കണം. ഏത് പാട്ട് വെക്കണം?
2: മോള് ഉണ്ണിക്കണ്ണൻ എന്നുള്ള പാട്ട് മതി.
0: അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീ എന്ത് പരിഭവം അല്ലേ ഓതി വന്നു പോ. എന്തോ പരിഭവം പറഞ്ഞിട്ടാണോ വന്നിരിക്കുന്നത്?
2: പരിഭവമൊന്നുമില്ല.
0: അപ്പൊ എന്തായാലും വലിയ സന്തോഷം. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീ എന്നുള്ള പാട്ട് കേൾക്കാം. കൈതപ്പുറത്തിന്റെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ ഈണം നൽകി. എം ജി ശ്രീകുമാറും ചിത്രയും പാടിയതാണ് ഈ പാട്ട്. പാട്ട് കേൾക്കാം.
1: ഓക്കെ, താങ്ക് യു.
2: താങ്ക് യു.

പ്രിയപ്പെട്ട ആകാശവാണി, ഞാൻ തിരുവനന്തപുരം നിലയത്തിൻ്റെ ഒരു സ്ഥിരം ശ്രോതാവാണ്. പേര് ലൈല സെയ്ദ് മുഹമ്മദ്. ട്രഷറിയിലായിരുന്നു ജോലി. ഇപ്പോൾ കുടുംബസമേതം കുത്തിയതോട് എന്ന സ്ഥലത്ത് താമസം. എൻ്റെ അനുജത്തിക്ക് ഒരു സന്ദേശം അയക്കണമെന്നുണ്ട്. അവളുടെ പേര് ഷക്കീല അമീൻ. ഫിഷറീസിൽ നിന്ന് സീനിയർ സൂപ്രണ്ടായി വിരമിച്ച് ആലപ്പുഴയിൽ വലിയകുളം

0: എന്ന സ്ഥലത്താണ് താമസം. അവൾ നല്ലൊരു റേഡിയോ ശ്രോതാവാണ്, പാട്ട് വളരെ ഇഷ്ടപ്പെടുന്ന ആളാണ്, ഓഫീസിലൊക്കെ പാടാറുണ്ട്. അപ്പോൾ ഉറപ്പായും വിളിക്കുമല്ലോ. ഇങ്ങനെ ആകാശവാണിക്ക് ലെറ്റർ അയച്ച കാര്യം ഞാൻ അവളോട് പറഞ്ഞിട്ടില്ല. അത് ഒരു സസ്പെൻസ് ആയിരിക്കട്ടെ. ആകാശവാണിയിൽ നിന്നും വിളി എത്തുമ്പോഴുള്ള ആ എക്സൈറ്റ്മെൻറ്റും അതിനോടൊപ്പമുള്ള ചിരിയും ലൈവായി തന്നെ കേൾക്കാനാണ്. വിളിക്കുമെന്ന പ്രതീക്ഷയോടെ ലൈല സയ്യിദ് മുഹമ്മദ്. വിളിക്കുമ്പോൾ എക്സൈറ്റ്മെൻറ്റും ചിരിയുമൊക്കെ കേൾക്കാൻ പറ്റുമോ? വിളിക്കാം. ഹലോ, ഇത് ഷക്കീല അമീൻ ആണോ? മാഡം എവിടെയാണ്? ആലപ്പുഴ വലിയ കുളത്താണോ? ഞാനിപ്പൊ വിളിച്ചത് ഒരു പാട്ട് കേൾക്കാൻ
1: വേണ്ടിട്ടാ.
0: അത് ശരി, ഷക്കീല മാഡത്തിന്റെ ഓഫീസിലൊക്കെ പാടുന്ന ആളല്ലേ? ഓഫീസിലൊക്കെ പാട്ട് പാടുന്നു എന്ന് പറയുമ്പോൾ പൊട്ടി പൊട്ടിച്ചിരിക്കുന്നു. എന്തോന്നിത്? പാട്ട് പാടുന്നു എന്ന് പറയുമ്പോ പൊട്ടിച്ചിരിക്കുന്ന ഒരാളെ ആദ്യമായിട്ടാണ് കാണുന്നത്. അതെ, കേക്കുന്ന എനിക്ക് വയ്യ. കൃത്യം ഭാഷാശുദ്ധിയൊക്കെ ഉള്ള ആളാണ്. പേരൊന്നും പറയാൻ പറ്റൂല. പാട്ട് പാടിത്താ? അതാണ് ശബ്ദത്തിൽ ഒരു വ്യത്യാസം. ഞാൻ വിചാരിക്കുകയും ചെയ്തു. പനി പിടിച്ച് വീട്ടിലാണോ? ആ, അങ്ങനെയൊക്കെ ഇരിക്കാം. ഇടയ്ക്ക് പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യണ്ടേ? ഈ പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യുകയും പാട്ടൊക്കെ പഠിക്കാനൊക്കെ ശ്രമിക്കുകയും ചെയ്തിരുന്നെങ്കിൽ പനിയൊക്കെ വരുമായിരുന്നോ? ഓ, പിന്നെ എല്ലായിടത്തും ഉള്ള പനിയൊക്കെ നമ്മളെ കയറി പിടിക്കൂലേ. വീട്ടില് വെറുതെ ഇരുന്നിട്ടാ പാട്ടൊക്കെ പാടാതെ. ഈ അടുത്ത് കേട്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടേതാ? പിന്നെ അടുത്ത് നിൽക്കുന്ന ആൾക്ക് ഞാൻ പിന്നെ ഇതാരോട് ചോദിക്കുന്നത്? അതെന്തിനാ? പാട്ടല്ലേ പറയുന്നേ, കോമഡി അല്ലല്ലോ. ആ, ആരാധികയെ ഇറങ്ങിട്ട് കുറെ കാലായില്ലേ? റിട്ടയറായ കാര്യമൊക്കെ മറന്നുപോയാ? സർവീസ് ഇരുന്നപ്പോ കേട്ട പാട്ടല്ലേ? അമ്പിളി 2019 ഇറങ്ങിയ.
1: പക്ഷെ പാട്ടിപ്പോഴും
0: ഒരു ഫ്രഷ്നെസ്സിൽ തന്നെ നിൽക്കുന്നു അല്ലേ? പനി ഒഴിച്ചിരിക്കുന്നോണ്ടാണ്, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ പാടിച്ചേനെ. ആ, ഞാൻ പാടിയ നാട്ടുകാർ പാടുവിടും. ആ, അത് പറയാൻ പറ്റത്തില്ല. നാട്ടുകാർ മൊത്തം കേൾക്കുന്നൊരിടത്തുനിന്നാ ഈ വർത്തമാനം പറഞ്ഞോണ്ടിരിക്കുന്നെ. ആകാശവാണിയുടെ ഹലോ സന്ദേശഗാനം പരിപാടിയിൽ നിന്ന് വിളിച്ചതാ.
1: അയ്യോ, എനിക്ക്
0: ഹലോ, പനിയൊക്കെ പോയാ? അല്ല, ഇത് കേട്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് പനിയൊക്കെ പോയാന്ന് ചോദിച്ചത്. അത് പനി കൂടിയാ?
1: ഇല്ല ഇല്ല, ഇപ്പൊ കുറഞ്ഞു കേട്ടാ. ഭയങ്കര ചൂടാ ഇപ്പൊ കുറഞ്ഞ്. എനിക്ക് വയ്യ.
0: അപ്പൊ ഇതൊരു ചലച്ചിത്ര ഗാന പരിപാടിയാണ്.
1: ഓ, ഇപ്പൊ പിടി കിട്ടി. ആരാ അയച്ചത്? എനിക്ക് പിടി കിട്ടി.
0: ആരാ?
1: ഒരു ലൈല സയ്യിദ് മുഹമ്മദ് ആണ്.
0: ആരാ ഈ ലൈല സയ്യിദ് മുഹമ്മദ്?
1: എന്റെ ചേട്ടത്തിയ.
0: ട്രഷറിയിൽ ജോലി ഉണ്ടായിരുന്ന ആളാണോ?
1: അതെ അതെ.
0: ആ, അപ്പൊ ഹലോ സന്ദേശ ഗാനത്തിൽ ഏത് പാട്ടാ വെക്കേണ്ടത് ഇന്ന്? കടവിലെടുത്താൽ കാണുന്ന കൊട്ടാരത്തിൽ പ്രാണന്റെ നാട് ഭരിക്കണ സുൽത്താനുണ്ട് അല്ലേ? സുൽത്താൻ എവിടെ പോയി? പക്ഷെ അതൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അതൊന്നും പറയാതെ എഴുതിയത്. അപ്പൊ എന്തായാലും പറഞ്ഞു നന്നായി. അപ്പൊ രണ്ടുപേർക്കും ഗംഭീരമായ വിവാഹ വാർഷിക ആശംസകൾ. സാധാരണ ആൾക്കാർ പാട്ട് പറയുമ്പോ പറയൂല. പറയൂല, കണ്ടുപിടിച്ചാ മതി. അപ്പോ ഈ സുൽത്താനും റാണിയുമായി ഒരു ഒരു 100 ആണ്ട് ഇനിയും സന്തോഷമായിട്ട് ഗംഭീരമായിട്ട് ഐശ്വര്യ സമൃദ്ധമായി ജീവിക്കാൻ ആശംസകൾ നേരുന്നു. ഒരു ഗംഭീര പാട്ടാണ് ഉമ്മ സിനിമയിലെ പാട്ട്
1: അല്ലേ?
0: അല്ല, എം രാജയും ലീലയും. പി ഭാസ്കരന്റെ വരികൾക്ക് എം എസ് ബാബുരാജാണ് ഈണം നൽകിയിരിക്കുന്നത്. അപ്പൊ സുൽത്താനും റാണിയുമായി സൗന്ദര്യ സാമ്രാജ്യത്തിൽ പൊൻതാമര പൂക്കൾ തേടി പറന്നു പോയിട്ടൊക്കെ ഇരിക്കൂ. നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓക്കെ.

0: ഹായ്, ഹലോ സന്ദേശഗാനം. എൻ്റെ പേര് മായ. ഞാൻ ആലപ്പുഴ ജില്ലയിൽ കരുവാറ്റയാണ് താമസം. ജൂലൈ 8 എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ ശശിധരൻ പിള്ളയുടെ പിറന്നാളാണ്. ഒന്ന് വിളിക്കാമോ? ആശംസകൾ പറയാമോ? എല്ലാവരും ശശിചേട്ടൻ എന്ന് വിളിക്കും. ഹലോ.
1: ഹലോ, ആരാ?
0: ഹലോ, ഇത് ശശിധരൻ പിള്ളയാണോ?
1: ശശിധരൻ പിള്ളയ.
0: കരുവാറ്റയിൽ എന്തൊക്കെയുണ്ട് വിശേഷം?
1: നല്ല വിശേഷം.
0: നല്ല വിശേഷം എന്ന് പറഞ്ഞാ?
1: നല്ല വിശേഷം എന്ന് പറഞ്ഞാൽ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു.
0: റേഡിയോ ഒക്കെ കേട്ട് സുഖമായിട്ടിരിക്കുന്നു അതല്ലേ?
1: കേൾക്കും.
0: ഈ റേഡിയോ ഒക്കെ കേട്ടിരിക്കുമ്പോഴത്തേക്ക് ഒരുപാട് പാട്ടുകളൊക്കെ കേൾക്കുമായിരിക്കുമല്ലോ.
1: പാട്ടൊക്കെ കേൾക്കും.
0: ആരാ ഇഷ്ടപ്പെട്ട പാട്ടുകാരൻ?
1: ഇഷ്ടപ്പെട്ട പാട്ടുകാരൻ യേശുദാസ്.
0: എന്റെ അത് വേറെ സംശയമൊന്നുമില്ല.
1: ഇല്ല ഇല്ല ഇല്ല.
0: ഇപ്പോ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഒരു പാട്ട് പറയാൻ പറഞ്ഞാൽ ഏത് പാട്ട് പറയും?
1: വിഷമമാണല്ലോ.
0: ആയിരക്കണക്കിന് പാട്ടുകൾക്കിടയിൽ നിന്ന് ഒരു പാട്ട് പറയും. മൊത്തത്തിൽ റേഡിയോയിൽ വന്നുകൊണ്ടിരിക്കുന്നോണ്ട് നമ്മൾ അങ്ങനെ കേൾക്കും.
1: അത്രേ ഉള്ളൂ, നമ്മളെങ്ങനെ കേൾക്കും. റേഡിയോ പാട്ട് വലിയ ഇഷ്ടമാണ്. പാട്ടും മിക്കവാറും എല്ലാം കേൾക്കും നമ്മൾ രാവിലെ മുതൽ. ഒരു പാട്ട് പറയാൻ പറഞ്ഞാൽ ഞാൻ പറയാം. മോഹൻലാലിന്റെ ഒരു പാട്ടില് ആറ്റിൻകര ഓരത്തെന്ന് പറഞ്ഞ ഒരു പാട്ടുണ്ടല്ലോ,
0: ചാറ്റൽ മഴ ചോദിച്ചു കാറ്റേ കാറ്റേ വരുമോ.
1: അതൊരു പാട്ട് വലിയ ഇഷ്ടമാണ് എനിക്ക്.
0: വെള്ളത്തിന്റെ നാടായതുകൊണ്ടാണ് ആറ്റിൻകരയോരത്തെ പാട്ട് ഓർമ്മ വന്നത്.
1: അതെ അതെ, വെള്ളത്തിന്റെ നാടാ.
0: ഇതേ മായ എന്ന് പറഞ്ഞ ഒരാളറിയാമോ?
1: മായ അറിയാം.
0: ആരാ?
1: എന്റെ വൈഫിന്റെ നാത്തൂനാ.
0: നാത്തൂൻ ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനത്തിന് ഒരു സന്ദേശം അയച്ചു.
1: ഓ സന്തോഷം സാർ, ഭയങ്കര ഇഷ്ടമായി. സംശയം കേട്ടോ സാർ, ഈ ശബ്ദം നമ്മളെ ദിവസം കേൾക്കുന്ന, പക്ഷെ എന്നാലും അങ്ങോട്ട് പെട്ടെന്ന് പിടികിട്ടുന്നില്ല. ഇത് സാറിനെ മനസ്സിലായി, പരിപാടി മനസ്സിലായി.
0: പരിപാടി മനസ്സിലായ സ്ഥിതിക്ക് പരിപാടിയിൽ ഒരു പാട്ട് വെക്കണമല്ലോ.
1: ഞാനിപ്പോ പറഞ്ഞ പാട്ട്.
0: പാട്ട് വെച്ചാ മതിയോ?
1: മതി മതി.
0: രസതന്ത്രം എന്ന സിനിമയ്ക്ക് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഇളയരാജയുടെ ഈണം പാടിയത് മഞ്ചേരി.
1: സാറിനോട് സംസാരിച്ചല്ലേ ഭയങ്കര സന്തോഷം കേട്ടോ.
0: അതിന്റെ കൂടെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഒരു ഹാപ്പി ബർത്ത്ഡേ ടു യു കൂടി പറഞ്ഞാലോ? പാട്ടിന്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്ന് അതങ്ങ് മറന്നുപോയനെ.
1: ശരി ശരി,
0: നമുക്ക് പാട്ട് കേൾക്കാം.

0: ಅದೇ ಹೈ രാജ്യത്തിന് അകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
1: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് മൂന്നിരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: अरे मोहन भाई, काफी बिजी लग रहे हो.
3: मैं सोच रहा हूँ कि बिजनेस शुरू करूँ. एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी. पेमेंट लिंक भी भेजा है.
2: अरे मोहन भाई.

0: प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता। धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं।
1: सच?
0: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो। सतर्क रहें और ऑनलाइन ठगों से बचें।
1: समझ गया।
2: അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്യുപൈ സ്റ്റേജിലല്ലേ? പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
3: ഇൻറോയൽ അപ്ടോൺ, കണ്ണമ്പൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
2: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
4: നീ അറിഞ്ഞോ, നമ്മുടെ ഈഞ്ചിക്കൽ എസ് പി മെഡിഫോർട്ട് ആശുപത്രിയിൽ 100 റോബോട്ടിക് സർജറികൾ പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി ഈ വരുന്ന ജൂലൈ 11 ശനിയാഴ്ച റൈസ് സി എം ആർ റോബോട്ടിക് കോൺക്ലേവ് നടത്തുന്നുവെന്ന്.
5: സി എം ആർ റോബോട്ടിക് കോൺക്ലേവോ?
4: അതേനേ, റൈസ് റോബോട്ടിക് ഇന്നൊവേഷൻ സർജിക്കൽ എക്സലൻസ്. കഴിഞ്ഞ മാസം അച്ഛന് റോബോട്ടിക് നെഫ്രക്ടമി സർജറി നടത്തിയത് ഞാൻ പറഞ്ഞിരുന്നില്ലേ?
5: ആ, ട്രഡീഷണൽ സർജറി പോലൊന്നുമല്ലെന്ന് നീ പറഞ്ഞിരുന്നു.
4: അതെ, എളുപ്പത്തിലുള്ള സർജറിയും വേഗത്തിൽ റിക്കവറിയുമാണ് ഇതിന്റെ പ്രത്യേകത.
5: ആഹാ, കൊള്ളാലോ.
4: ഈ വേർസിയസ് റോബോട്ടിന്റെ പ്രവർത്തനങ്ങൾ ലൈവ് ഡെമോയിലൂടെ കാണിച്ചു തരാനും വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ റോബോട്ടിക് സർജന്മാരുമായി നേരിട്ട് സംസാരിക്കാനും സർജറി പൂർത്തിയാക്കിയ പേഷ്യൻസിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുമായി ഒരുക്കുന്ന ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് റൈസ് സി എം ആർ കോൺക്ലേവ്. അച്ഛനെയും അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അച്ഛനൊപ്പം ഞാനും പോകും.
5: എന്നാ പിന്നെ ഞാനുമുണ്ട്, കൂട്ടുകാരോടും വരാൻ പറയാം.
4: ആ പിന്നെ യൂറോളജിക്ക് മാത്രമല്ല, ഗൈനക്കോളജി, കുടൽ രോഗങ്ങൾ, ജനറൽ സർജറി എന്നിവയും വേർസിയസ് റോബോട്ടിക് ഉപയോഗിച്ച് നടത്തുന്നുണ്ട്.
5: അതെയോ?
4: മറക്കണ്ട, ജൂലൈ 11 വൈകുന്നേരം 3 മുതൽ 5 വരെ. അപ്പോയിന്റ്മെന്റുകൾക്കും റിസർവേഷനുമായി വിളിക്കൂ 0471310001 അല്ലെങ്കിൽ 0471310001.
6: എസ് പി മെഡിഫോർഡ് ഹോസ്പിറ്റൽ, ഇന്റർനാഷണൽ എയർപോർട്ട് സർവീസ് റോഡ്, ഈഞ്ചക്കൽ, തിരുവനന്തപുരം.
4: എസ് പി മെഡിഫോർഡ്, യു ഫസ്റ്റ് ഓൾവേസ്.
7: ഹലോ, സന്ദേശഗാനം തുടരുന്നു.
8: പ്രിയ ആകാശവാണി, ഞാൻ ഷീബ ദേവരാജ്, ചെങ്ങന്നൂർ. എന്നോടൊപ്പം ഫാർമസി കോഴ്സ് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജ് 1984-85 ബാച്ചിലെ ഇടുക്കി ജില്ലക്കാരിയായിരുന്ന അമ്പിളിക്കലയെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിച്ച് അതിശയിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇത് എഴുതുന്നത്. തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആയുർവേദ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും സൂപ്രണ്ടായി വിരമിച്ചതിനു ശേഷം ഇപ്പോൾ എറണാകുളം ജില്ലയിൽ കുടുംബസമേതം വിശ്രമ ജീവിതത്തിനിടയിൽ കവിതകളൊക്കെ എഴുതി സമയം ചെലവഴിക്കുകയാണ് അമ്പിളി. കുറേ നാളുകൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഫോണിൽ സംസാരിച്ചപ്പോൾ റേഡിയോ പരിപാടികളെപ്പറ്റി പറഞ്ഞു. പഠിക്കുന്ന കാലത്ത് തന്നെ ആൾ വലിയ ഫാഷണബിൾ ആയിരുന്നു. എന്തായാലും ആളിനെ വിളിച്ച് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് വെച്ചു കൊടുക്കണം. സ്നേഹപൂർവം, ഷീബ ദേവരാജ്, ആല, ചെങ്ങന്നൂർ. അമ്പിളിയുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വിളിച്ചു നോക്കാം.
9: ഹലോ.
8: ഹലോ, അമ്പിളി മാഡമാണോ?
9: അതെ അതെ.
8: അമ്പിളി മാഡം കവിത എഴുതുവാണോ?
9: കവിത എഴുതിക്കൊണ്ടിരിക്കുകയല്ല.
8: കവിത എഴുതിയൊക്കെ നിർത്തിയോ?
9: ഇല്ല ഇല്ല, അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് എഴുതും.
8: ഇപ്പൊ എന്താണ് മനസ്സിൽ തോന്നുന്ന വരികൾ?
9: മനസ്സിലാ, കവിതയും ഇപ്പൊ ഞാൻ വെബിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ചൊക്കെ ഇങ്ങനെ ഒരു പ്രസിദ്ധീകരണത്തിലൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ചിലതൊക്കെ വന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ
8: എഴുതാറുണ്ട്,
9: നോവൽ എഴുതാറുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ.
8: കവിത മാത്രല്ല, സകലതും എന്റെ കയ്യിലുണ്ട് എന്നല്ലേ.
9: ആ പിന്നെ ഇത് ഷീബ ആയിരിക്കും ഇതിലേക്ക് പറഞ്ഞു അല്ലേ.
8: ഷീബയോ? ഏത് ഷീബ?
9: എന്റെ ഒരു പ്രിയ കൂട്ടുകാരി ഷീബയുണ്ട്, അവളാണ് എന്റെ നമ്പർ തന്നല്ലേ. എന്നോട് സൂചിപ്പിച്ചിരുന്നു.
8: എന്തോന്നു?
9: എന്നോട് പറഞ്ഞു ഇങ്ങനെ വിളിക്കുന്നു പറഞ്ഞു.
8: ആര് വിളിക്കുമെന്ന്?
9: ആകാശവാണി.
8: എന്തിനാ കവിത എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളെ വിളിക്കുന്നത്?
9: പറഞ്ഞോളൂ.
8: ഞാൻ ചമ്മിയൊന്നുമില്ല. ആര് പറഞ്ഞു? ഏയ്, അതന്നെ ഞാൻ ചോദിച്ചെന്നൊന്നും മറുപടി പറഞ്ഞില്ല. ഈ ആകാശവാണിക്കാരെന്തിനാ കവിത എഴുതിക്കൊണ്ടിരിക്കുന്ന ആയുർവേദക്കാരെയൊക്കെ വിളിക്കുന്നത്? ഇപ്പൊ കവിതയ്ക്ക് ആയുർവേദത്തിന്റെ മണമാണോ?
9: കവിതയ്ക്ക് ആയുർവേദത്തിന്റെ മണമില്ല.
8: പിന്നെന്താ ഉള്ളത്? എന്തിനെ കുറിച്ചാണ് കവിതകൾ കൂടുതലും?
9: കവിതകൾ ഞാൻ അങ്ങനെ ഇല്ല, പലതിനെ കുറിച്ച് എഴുതാറുണ്ട്. നോവലൊന്നും എഴുതി, അത് സക്സസ് ആയി, അത് പ്രസിദ്ധീകരിച്ചു.
8: എന്തായിരുന്നു എന്റെ പേര്?
9: അത് തിം ഏലിയൻ ക്രയോണിക് സയൻസ്. അതിനെ കുറിച്ചുള്ള ഒരു ഇതായിരുന്നു.
8: സയൻസ് ഫിക്ഷൻ പൊതുവെ
9: പ്രണയിച്ച് പെൺകുട്ടി എന്നാണ് ആ നോവലിന്റെ പേര്. അത് 2022 പ്രകാശനം ചെയ്തു. കെ എൽ മോഹനവർമ്മയാണ് ആണ് പ്രകാശനം ചെയ്തത്. അങ്ങനെയൊക്കെ ഇപ്പൊ രണ്ടാമത്തെ നോവൽ എഴുതി കഴിഞ്ഞു.

0: കഥ പറച്ചിലാണ് നമ്മുടെ ഏരിയ അല്ലേ, കവിത അതിനിടയിൽ സംഭവിക്കുന്നതാണ്. ഈ ക്രയോണിക്സ് എന്ന് പറയുന്നത് ഡീപ് ഫ്രീസ് ചെയ്ത് ബോഡി സൂക്ഷിക്കും അതല്ലേ?
1: ഓ അങ്ങനെ തന്നെ, ഡെഡ് ബോഡിക്ക് ഇനി ജീവൻ കിട്ടുമോന്ന് അറിയാൻ വേണ്ടി ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് അമേരിക്കക്കാര് പരീക്ഷണം നടത്തുന്നുണ്ടല്ലോ.
0: അതെ,
1: ആ അതുപോലെ നമ്മുടെ ഇന്ത്യയില് പൂനയിലൊക്കെ ഉണ്ട്, അതിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അതിനെ കുറിച്ചാണ്.
0: അപ്പോ ഞാൻ ആരാണ് എന്താണ് എന്നൊക്കെ കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഇനി ഒരു പാട്ടും കൂടി പറഞ്ഞാൽ ഞാനിതങ്ങ് ആകാശവാണി കേൾപ്പിക്കായിരുന്നു.
1: പാട്ടോ, എനിക്കിഷ്ടപ്പെട്ട പാട്ട് വരുവാനില്ലാരും, അതാണ് ഇഷ്ടം. മണിചിത്രത്താഴിലെ
0: മധുമുട്ടം എഴുതിയ പാട്ടാണ്.
1: ഓ അത് ഭയങ്കര ഇഷ്ടമാണ്. എത്ര പ്രാവശ്യം കേട്ടാലും മതിയാവില്ല. ഷീബയ്ക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
0: അത് കേട്ടിട്ടെങ്കിലും ഷീബ വരട്ടെ എന്നല്ലേ,
1: എന്റെ പ്രിയ കൂട്ടുകാരിയല്ലേ.
0: അപ്പൊ എന്തായാലും ആ സൗഹൃദം വളരെ അടിപൊളിയായി ഗംഭീരമായി മുന്നോട്ട് പോട്ടെ. നമുക്ക് പാട്ട് കേൾക്കാം. മധുമുട്ടത്തിന്റെ വരികൾക്ക് എം ജി രാധാകൃഷ്ണന്റെ സംഗീതം, ചിത്രപാടിയത്.
1: അപ്പൊ
0: സംസാരിക്കാൻ കഴിഞ്ഞാൽ സന്തോഷം. പാട്ട് കേൾക്കാം.
1: ഓക്കെ.

0: പ്രിയപ്പെട്ട ആകാശവാണിക്ക് എന്റെ പേര് രജനി. ഹരിപ്പാടാണ് സ്വദേശം. ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്. 2026 June 21 ഞങ്ങളുടെ അയൽക്കാരനായ ചന്ദ്രമോഹൻ എന്ന മോഹനൻ ചേട്ടന്റെ 75 ജന്മദിനം. അദ്ദേഹത്തിന് ജന്മദിനാശംസകൾ അറിയിക്കണം. നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ.
1: ഹലോ
0: ഹലോ, മോഹൻ ചേട്ടനാണോ?
1: അതെ അതെ, ആരാണ്?
0: ആദ്യം തന്നെ ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ്.
1: അല്ല, എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് ആരാണ്?
0: 75 ജന്മദിനം ആഘോഷിച്ചതിന്റെ അനുരണനങ്ങൾ ഇതുവരെ തീരാതെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്ന് വിളിച്ചതാ.
1: ഞാൻ സാധാരണ അൺഐഡന്റിഫൈഡ് കോൾസ് അറ്റൻഡ് ചെയ്യാറില്ല. ഇപ്പൊ ഇതിനകത്ത് വന്നേക്കുന്ന ആരാണെന്ന് പറ
0: അതൊക്കെ പറയാം. ബർത്ത്ഡേ വിഷസ് മേടിക്കോ ഇല്ലേ?
1: അത് മേടിക്കും.
0: മനുഷ്യനെ ഒരുമാതിരി തോക്കിൻ മുലയിൽ നിർത്തിയിട്ട് മേടിക്കുന്നത് ബർത്ത്ഡേ വിഷസ്. എന്തോന്നിത്?
1: അല്ല, ആരെങ്കിലും ബർത്ത്ഡേ വിഷസ് പറഞ്ഞാൽ മേടിക്കും, അല്ലാതെ ഇപ്പൊ ഞാൻ ഡിന്നർ ചെയ്യാൻ പറ്റത്തില്ല.
0: ആ,
1: ഓളല്ലേ
0: പിന്നല്ല. അതൊക്കെ പോട്ടെ. ഈ June 21 അവിടെ എന്തൊക്കെയായിരുന്നു ആഘോഷങ്ങൾ?
1: June 21 ആഘോഷങ്ങള് പരിസരവാസികളെ വിളിച്ച് ഫുഡ് ഡിന്നർ ഒഴിച്ച് ബാക്കിയല്ല. മ്യൂസിക്കൽ ഫെസ്റ്റ് ഉണ്ടായിരുന്നു.
0: പാട്ടൊക്കെ പാടിയോ?
1: ഗാനമേള ട്രൂപ്പ് ഉണ്ടായിരുന്നു.
0: എന്നാലും ബർത്ത്ഡേ ബോയിൽ ഒരു പാട്ട് വേണമല്ലോ.
1: ഇല്ല, അങ്ങനെ പാടി നമ്മുടെ ആൾക്കാരെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു.
0: അപ്പൊ ഇപ്പൊ പെട്ടെന്ന് മനസ്സിലൊരു പാട്ട് വരുന്നത് ഏതായിരിക്കും?
1: ഇപ്പം പെട്ടെന്ന് മനസ്സിലൊരു പാട്ട് വരുന്നത്
0: വരാതിരുന്ന ആരെങ്കിലും ഓർമ്മ വന്നതാണോ?
1: ഈ പാട്ട് എനിക്ക് വർഷങ്ങളായിട്ട് എന്റെ മനസ്സിലുള്ളതാണ്.
0: വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടിൽ ഞാനും വൈഫും.
0: അങ്ങനെ പാട്ടൊക്കെ പാടിയിരിക്കുമ്പോഴാണ് ഇപ്പൊ ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനം പരിപാടി എന്നാണ് വിളിച്ചത്.
1: അയ്യോ, എന്റെ പറഞ്ഞ ഇത് ഭയങ്കര സർപ്രൈസ് ആയിരിക്കുന്നു. എനിക്ക് തോന്നുന്നില്ല ഒരു ഒരു ശബ്ദം ആകാശവാണി എന്നുള്ള രാവിലെ 5:30 മുതൽ റേഡിയോ ഓൺ ചെയ്യുന്നതാണ്.
0: അപ്പൊ കുറച്ച് താമസിച്ചായാലും ജന്മദിനാശംസകൾ വീണ്ടും.
1: ആകാശവാണി നമ്മൾ വിളിക്കുന്നത്.
0: അതെ,
1: എന്താ പറഞ്ഞ പേരെന്താ?
0: ഹലോ സന്ദേശ ഗാന പരിപാടി എന്നാ വിളിക്കുന്നത്?
1: ആണോ, ഞാൻ ഇതുവരെ അങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ, അറ്റൻഡ് ചെയ്തിട്ടുള്ളൂണ്ടാ.
0: അപ്പൊ ഇഷ്ടഗാനം ഏതാണ് വെക്കുന്നത്? മഞ്ഞിലയിൽ മുങ്ങി തോർത്തിയാ മതിയോ?
1: ഇഷ്ടഗാനം അതല്ല, അമരത്തിലെ ഒരു ശോകഗാനം ഉണ്ടല്ലോ,
0: വികാര നൗകയുമായി.
1: അത് ഞാൻ 3-4 പ്രാവശ്യം കേട്ടു.
0: അതെന്താ?
1: ആ അച്ഛന്റെ ഒരു കുട്ടിയെ വളർത്തിയെടുത്ത് അയാളുടെ സ്വപ്നങ്ങളെല്ലാം ശിഥിലമാക്കിക്കൊണ്ടുള്ള ഒരു ആ വിഷമം ഞാനും അത് ഏറ്റെടുക്കും. എനിക്ക് അങ്ങനെ അനുഭവം ഇല്ല എങ്കിലും ഞാനത് ഇങ്ങനെ മനസ്സിൽ
0: ആ അച്ഛന്റെ നൊമ്പരം ഏറ്റെടുക്കുന്നു. അല്ലെ,
1: മനസ്സിലെ നൊമ്പരം ഏറ്റെടുക്കുന്നു. ഭയങ്കര തീവ്ര ദുഃഖത്തിന്റെ ഒരു അവസാനം ആ പാട്ട് തീരാൻ നേരത്ത് ഈ മണൽ വലിച്ചടുപ്പിക്കുന്ന ഒരു സീനുണ്ട്. അതുപോലെ തന്നെ എന്റെ കൂട്ടത്തിൽ തന്നെ ലാസ്റ്റ് ആ വയലിന്റെ ഒരു കുറെ വയലിൻ ഒന്നിച്ച് ഒരു പ്രയോഗം.
0: എന്തായാലും സംസാരിക്കാൻ കഴിഞ്ഞാൽ സന്തോഷം. ഹരിപ്പാട് എന്നുള്ളൊരു രജനിയാണ് താങ്കളുടെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് സന്ദേശം അയച്ചിരിക്കുന്നത്. താങ്കളുടെ അയൽക്കാരിയാണ് എന്നാണ് എഴുതിയിരിക്കുന്നത്.
1: സന്തോഷം. ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിൽ ഞാൻ അൺഐഡന്റിഫൈഡ് കോൾസ് സാധാരണ അറ്റൻഡ് ചെയ്യാറില്ല. ഞാൻ ചെയ്യാറില്ല, വൈഫും ചെയ്യാറില്ല.
0: പക്ഷെ ഇത് ഇപ്പൊ നന്നായില്ലേ? ഒരു സർപ്രൈസ് ആയിട്ടൊരു ബർത്ത്ഡേ വിഷ് കിട്ടിയില്ലേ?
1: തീർച്ചയായും.
0: വല്ലപ്പോഴും ഒക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യാം. നമുക്ക് താങ്കളുടെ ഇഷ്ടഗാനം കേൾക്കാം. അമരം എന്ന ചിത്രത്തിന് വേണ്ടി കൈതപ്രത്തിന്റെ വരികൾക്ക് രവീന്ദ്രൻ ഈണം നൽകി യേശുദാസ് പാടിയ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം.

0: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മറക്കാനാവാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൊതിക്കുന്നുവെങ്കിൽ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതുക. വിലാസം:
1: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 8281420305.
1: ഹലോ സന്ദേശഗാനം.
0: നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശം പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം: മനീഷ് MP. നിർവഹണ സഹായം: കവിത അജിത്.
2: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരോട് തുറന്നു പറയാൻ മടിക്കുന്ന, എന്നാൽ നിത്യജീവിതത്തിൽ ഏറെ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് മലദ്വാരത്തിലുണ്ടാകുന്ന ഫിഷർ. മലദ്വാര സംബന്ധമായ രോഗങ്ങൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും ഒരുതരം പേടിയും ലജ്ജയുമൊക്കെ ഉണ്ടാകുക എന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ചികിത്സ തേടാൻ പലരും വൈകുന്നു എന്നതാണ് വാസ്തവം. ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത് ഏനൽ ഫിഷർ എന്ന രോഗാവസ്ഥയെക്കുറിച്ചാണ്. ഈ വിഷയത്തെ

0: കുറിച്ച് സംസാരിക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ സർജറി വിഭാഗം സീനിയർ കൺസൾട്ടന്റായ ഡോക്ടർ രാജീവ് കുമാറാണ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: സാർ. എന്താണ് ഏനൽ ഫിഷർ?
1: ഏനൽ ഫിഷർ എന്ന് പറഞ്ഞാൽ മലദ്വാരത്തിൽ ഉണ്ടാകുന്ന ഒരു വേദന ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ്. മലദ്വാരം വിണ്ടു കീറും, അതായത് അതിന്റെ കാരണങ്ങൾ മലം വളരെ കട്ടിപിടിച്ച് ഉരഞ്ഞു പോവുക, പിന്നെ വയറിളക്കം വരുമ്പോഴും വളരെ പിന്നെ സ്പീഡിൽ, അതായത് വളരെ ശക്തമായ രീതിയിൽ മലം പോകുമ്പോഴും മലദ്വാരം പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ അതിന് ചെറിയ വിണ്ടു കീറലുകൾ ഉണ്ടാകാം. അങ്ങനെ വിണ്ടു കീറി കഴിയുമ്പോൾ ഒരു മുറിവ്, ആ മുറിവിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ടാകാം, വേദന ഉണ്ടാകാം. അപ്പോൾ ഇങ്ങനെ മുറിവ് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, മലദ്വാരത്തിനെ കവർ ചെയ്യുന്ന രണ്ട് സ്പിങ്കർ മസിൽസ് ഉണ്ട്. ഇന്റേണൽ ഏനൽ സ്പിങ്കർ എന്നും എക്സ്റ്റേണൽ ഏനൽ സ്പിങ്കർ എന്നും പറയും. അതിൽ എക്സ്റ്റേണൽ സ്പിങ്കർ നമ്മുടെ കൺട്രോളിലാണെങ്കിലും ഇന്റേണൽ സ്പിങ്കർ നമ്മുടെ കൺട്രോളിലല്ല. അപ്പോൾ ഇന്റേണൽ സ്പിങ്കറിൻ്റെ ഒരു എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ വന്നാൽ അതങ്ങ് ടൈറ്റായിട്ട് കോൺട്രാക്ട് ചെയ്യും, ടൈറ്റായിട്ട് അടയും. അടഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ രണ്ട് കാരണങ്ങൾ പറ്റും. ഒന്ന്, ഈ കാരണം കൊണ്ട് ഈ മലദ്വാരത്തിനകത്ത്, അതായത് ഈ ഫിഷർ ഉണ്ടാകുന്ന മ്യൂക്കോസയിലോട്ട് രക്തഓട്ടം കുറയുകയും ഫിഷർ ഉണങ്ങാനുള്ള സാധ്യത മങ്ങുകയും ചെയ്യും, അത് കൂടുതൽ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കും. അതാണ് ഒരു കാരണം. രണ്ട്, ഈ ഇത് ടൈറ്റായിട്ട് ഇറുകി കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ മോശം പോകുമ്പോൾ ഇതങ്ങ് വികസിക്കും, ടൈറ്റ് അത് വളരെ സ്ട്രെച്ച് ചെയ്യും. നമ്മളൊരു ബലൂൺ വീർപ്പിക്കുന്ന പോലെ മലദ്വാരം വീർത്താൽ മാത്രമേ അടുത്ത മലം പോകത്തുള്ളൂ. അങ്ങനെ ശക്തമായിട്ട് മലദ്വാരം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിഭയങ്കര വേദന ഉണ്ടാകുകയും ചെയ്യും. ഇതാണ് ഫിഷറിൻ്റെ വേദനയുടെ മൂല കാരണം.
0: സർ, മലദ്വാരത്തിലുണ്ടാകുന്ന രോഗങ്ങളായ പൈൽസും ഫിഷറും ഫിസ്റ്റുലയും എങ്ങനെയാണ് തിരിച്ചറിയുക? ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
1: ഫിഷർ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു വിണ്ട് കീറുന്നതാണ്. ഫിസ്റ്റില എന്ന് പറഞ്ഞാൽ മലദ്വാരത്തിൻ്റെ സൈഡിലെ മലദ്വാരത്തിൻ്റെ ഗ്രന്ഥികൾ ഉണ്ട്, അത് പഴുത്ത് അകത്തേക്കും പുറത്തേക്കും പൊട്ടി ഒരു ട്രാക്ക് അല്ലെങ്കിൽ ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു ട്യൂബ് പോലെ ഒരു സാധനം, ഒരു ഓപ്പണിംഗ് തൊലിയുടെ അവിടെയും വേറൊരു ഓപ്പണിംഗ് മലദ്വാരത്തിൻ്റെ കവറിങ് മ്യൂക്കോസൊക്കെ അകത്തും ഉള്ള ട്യൂബ് പോലെ സാധനത്തിന് കിടക്കുന്നതിനാണ് ഫിസ്റ്റില എന്ന് പറയുന്നത്. പൈൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മലദ്വാരത്തിനകത്ത് മൂന്ന് ഏനൽ കുഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് മോഷണൊക്കെ പോയി എല്ലാ ആളുകൾക്കും ഉണ്ട്. ഈ കുഷൻസ് അങ്ങ് അടയുകയും മലദ്വാരത്തിനെ സീല് ചെയ്യുകയും ചെയ്യും, നമ്മളൊരു വാഷർ പൈപ്പിൻ്റെ വെള്ളം സീൽ ചെയ്യുന്ന പോലെ. പക്ഷേ ചില സാഹചര്യങ്ങൾ, അതായത് മലബന്ധം ഉണ്ടാവുന്നവരിലും ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്നവരിലും ഈ ഏനൽ കുഷൻസ് ടോട്ടൽ രക്തഓട്ടം കൂടുകയും അതങ്ങ് വളർന്ന് വളർന്ന് വളർന്ന് വലുതാവുകയും ചെയ്യും. ഇങ്ങനെ വളർന്ന് വലുതാവുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, അത് മലം പോകുമ്പോൾ അതിൽ ഒരഞ്ഞ് ബ്ലീഡിങ് ഉണ്ടാവും. അത് മാത്രമല്ല, അത് വളർന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് ആളുകൾ ഇത് കാണുന്നത്, അപ്പോഴാണ് അതിന് പൈൽസ് എന്നുള്ള ഒരു വകഭേദം വരുന്നത്. വാസ്തവത്തിൽ ഇപ്പം അങ്ങനെ വലിയ ഇത് വലുതായി വലുതായി വെളി ചാടി നിൽക്കുന്നതാണ് നമ്മൾ പൈൽസ് എന്ന് പറയുന്നത്. ഫിസ്റ്റില എന്ന് പറഞ്ഞാൽ ഒരു പഴുപ്പ് ഉണ്ടായി, ഏനൽ ഗ്ലാൻസ് പഴുത്ത് മലദ്വാരത്തിലെ അവിടെ പരു വന്ന് അകത്തേക്കും പുറത്തേക്കും പൊട്ടിയാണ് ഫിസ്റ്റില ഉണ്ടാകുന്നത്. ഫിഷർ എന്ന് വെച്ചാൽ അതിനൊരു വിണ്ട് കീറുന്നതാണ്. അപ്പോൾ ഇതിലൊരു വ്യത്യാസം, ഫിഷറിന് അതിഭയം നല്ല വേദനയായിരിക്കും, ഫിസ്റ്റില എപ്പോഴും പഴുപ്പ് വന്നുകൊണ്ടിരിക്കും, മറ്റേ പൈൽസിന് ബ്ലീഡിങ് വന്നുകൊണ്ടിരിക്കും. ഇതാണ് അതിൻ്റെ മെയിൻ വ്യത്യാസം.
0: സർ, ഈ ഫിഷർ വരാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്?
1: പ്രധാന കാരണം മലബന്ധം തന്നെയാണ്. മലബന്ധവും ആവശ്യമില്ലാതെ ഒരുപാട് സ്ട്രെയിൻ, ബാത്റൂം ടോയ്ലറ്റ് ഇരുന്ന് സ്ട്രെയിൻ ചെയ്യുക, ഇത് രണ്ടുമാണ് അതിന് പ്രധാന കാരണം. അപ്പോൾ അങ്ങനെ സ്ട്രെയിൻ ചെയ്യുമ്പോഴും മലം കട്ടിപിടിച്ച് പോകുമ്പോഴും മലദ്വാരത്തിൽ ഒരു ചെറിയൊരു വിള്ളൽ പോയി, വിള്ളലിനെയാണ് ഫിഷർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വയറിളകി പോകുമ്പോഴും വളരെ റാപ്പിഡായിട്ട് അത് ട്രാൻസിറ്റ് ചെയ്യുമ്പോഴും മലദ്വാരത്തിന് മുറിയാനുണ്ട്. മുറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഈ പറഞ്ഞ ഇന്റേണൽ സ്പിങ്കർ കോൺട്രാക്ട് ചെയ്യുകയും അപ്പം അതിനകത്തുള്ള രക്തഓട്ടം വീണ്ടും കുറയുകയും ആ ഫിഷർ അങ്ങനെയുള്ള മുറിവ് ഉണങ്ങാതിരിക്കുകയും ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ മോശം പോകുമ്പോൾ മലദ്വാരം വികസിക്കുമ്പം ഈ ഇന്റേണൽ സ്പിങ്കർ അടഞ്ഞിരിക്കുക, അതിനെ സ്ട്രെച്ച് ചെയ്യുമ്പോഴുള്ള ഉണ്ടായതാണ് നല്ല സിവിയർ പെയിൻ ഉണ്ടാകുക. പിന്നെ രണ്ട്, അതിന് വേറെ ചിലപ്പം ഫിഷറിൽ നിന്ന് ബ്ലഡും വരാം, കാരണം മുറിവ് തുറന്നിരിക്കുകയല്ലേ. അപ്പം ചിലപ്പം മല ഉരഞ്ഞു പോകുമ്പം ആ മുറിവിൽ നിന്ന് ബ്ലീഡിങ്ങും വരാം. ബ്ലീഡിങ്ങും പെയിനും വേദനയാണ് അതിൻ്റെ പ്രധാന ലക്ഷണം. ബ്ലീഡിങ്ങും വരാം, ഇത് രണ്ടുമാണ് അതിൻ്റെ ലക്ഷണങ്ങൾ.
0: സർ, ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ചൊന്ന് പറയാമോ?
1: ഏറ്റവും പ്രധാന ലക്ഷണം വേദന. മോഷം പോകുമ്പോഴത്തേക്ക് വേദന എടുക്കുന്നു, ആ മോഷം പോയി കഴിഞ്ഞ് രണ്ട് മൂന്ന് മണിക്കൂർ നല്ല അസഹനീയമായ വേദന കാണും, അതാണ് അതിൻ്റെ പ്രധാന ലക്ഷണം. ചിലപ്പോൾ ഇതിൽ നിന്ന് ബ്ലഡ് വരാം, ബ്ലഡ് ഇടയ്ക്കിടയ്ക്ക് വരാം. ഇത് രണ്ടും തന്നെയാണ് ഫിഷറിന്റെ പ്രധാന ലക്ഷണങ്ങൾ.
0: സർ, ചില ആളുകളിൽ മലദ്വാരത്തിന് ചുറ്റും ചൊറിച്ചിൽ അനുഭവപ്പെടുന്നതായി പറയാറുണ്ട്. ഇത് ശരിക്കും വിരശല്യം കൊണ്ടാണോ അതോ ഇത്തരം രോഗങ്ങളുടെ ഒരു ലക്ഷണമായി ഇതിനെ കണക്കാക്കാൻ കഴിയുമോ?
1: ഈ ചൊറിച്ചിൽ വരാൻ ഫംഗസ് ഇൻഫെക്ഷൻ ഒരു കാരണമാണ്, ഈ വിരയുടെ കാരണം, പിന്നെ ഫിഷർ പൈൽസിൽ നിന്നുള്ള ഡിസ്ചാർജ് ഉണ്ട് ഇതിൽ നിന്നൊക്കെ. അപ്പം ഇതും ചിലപ്പോൾ അവിടെ ഉണ്ടാക്കി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാക്കി ഫംഗസ് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാക്കി അതും ചൊറിച്ചിലുണ്ടാകും. അപ്പം ചൊറിച്ചിൽ അല്ല ഇതിന് പ്രധാന കാരണം, വേദനയും ഒക്കെയാണ്. പക്ഷേ ഇതിൻ്റെ ഡിസ്ചാർജ് ചിലപ്പം ചൊറിച്ചിലുണ്ടാക്കും, അതിൽ ഫംഗസ് ഇൻഫെക്ഷനൊക്കെ ഓവറായി അതിൻ്റെ പുറത്ത് ഫംഗസ് ഇൻഫെക്ഷനോ ബാക്ടീരിയൽ ഇൻഫെക്ഷനോ വന്ന ശേഷം

0: ഉണ്ടാകാറുണ്ട്.
1: സർ, അതുപോലെ തന്നെ മറ്റൊരു സംശയമുള്ളത് ഈ ഫിഷറുള്ള രോഗികളിൽ മലത്തോടൊപ്പം രക്തം കലർന്നു പോകുമോ എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: ഫിഷറിൽ നിന്ന് ബ്ലഡ് വരാം, ഫിഷർ ഒരു മുറിവല്ലേ, അതിൽ നിന്ന് ബ്ലഡ് വരാം. പക്ഷേ എന്നാൽ ഈ വേറെ ചില കണ്ടീഷൻ കൂടെ ഫിഷർ വന്നാൽ നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം. പ്രത്യേകിച്ച് ഓൾഡ് ഏജിൽ ഈ മലമായിട്ട് ബ്ലഡ് മിക്സ് ചെയ്ത് പോവാം. കാരണം ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് എന്നൊരു കണ്ടീഷൻ ഉണ്ട്, അതിനകത്ത് രണ്ട് അസുഖങ്ങളുണ്ട്, ക്രോൺസ് ഡിസീസ്, അൾസറേറ്റീവ് കൊളൈറ്റിസ്. ഇതിന് രണ്ടിനും ഫിഷർ വരാൻ സാധ്യതയുണ്ട്, ഫിഷറും ഫിസ്റ്റിലയും. അപ്പം ഈ നമ്മളുടെ ഈ അസുഖങ്ങൾ കുറവാണെങ്കിലും ആൾ കണ്ടുവരുന്നുണ്ട്. അപ്പം നമുക്ക് സംശയമുള്ള രോഗികളിൽ നമ്മൾ കൊളോണോസ്കോപ്പ് ചെയ്ത് ബയോപ്സി ചെയ്ത് ഈ രണ്ട് അസുഖങ്ങൾ തന്നെ ആൾ കണ്ടുപിടിക്കേണ്ടി വരും. പിന്നെ ഫിഷർ ഇരുന്നാൽ ബ്ലഡ് വരുന്നത് ഫിഷറിൽ നിന്ന് മാത്രമായിരിക്കണം, മുകളിൽ നിന്ന് കുടലിൽ നിന്നും വരാം. അപ്പം അങ്ങനെ വരുന്ന അത് നമുക്ക് ചിലപ്പം ക്യാൻസർ ഉണ്ടോ ഒക്കെ ആവാം. അപ്പം അതിനെ നമ്മൾ ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്യാൻസറും റൂൾ ഔട്ട് ചെയ്യേണ്ടി വരും ബ്ലഡ് വന്നു കഴിഞ്ഞാൽ. ഫിഷറിൽ നിന്ന് എപ്പോഴും ബ്ലഡ് വരുന്നത് മലമായിട്ട് മിക്സ് ചെയ്തായിരിക്കത്തില്ല, പ്യുവർ ഫിഷറിൽ നിന്നാണെങ്കിൽ മലമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് പൈൽസ് ആയാലും ഫിഷറായാലും ഈ ബ്ലഡ് വരുമ്പോൾ മലമായിട്ട് മിക്സ് ചെയ്യാറില്ല, അതിൻ്റെ പുറമേ ആയിരിക്കും വരുന്നത്. പൈൽസ് ആണെങ്കിൽ നല്ല രീതിയിൽ വരും, പൊട്ടിക്കഴിഞ്ഞാൽ ഫിഷർ ചെറിയ രീതിയിൽ ബ്ലഡ് വരാം. ഫിഷറിന് പെയിൻ ആണ് കൂടുതൽ, വേദനയാണ് കൂടുതൽ ഫിഷറിന്.
1: സർ, അതുപോലെ തന്നെ ചില ആളുകൾ പറയാറുണ്ട് മലദ്വാര സംബന്ധമായ രോഗങ്ങൾ ഉള്ളവർ ചൂടുള്ള അല്ലെങ്കിൽ ഉഷ്ണ സ്വഭാവമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ശരിയല്ല എന്ന്. അത് രോഗത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുമെന്നാണ് അവർ പറയുന്നത്. ഇത് എത്രത്തോളം ശരിയാണ്?
0: ഇതിന് വാസ്തവത്തിൽ ശാസ്ത്രീയമായ തെളിവുകളുണ്ടോ എന്ന് അറിയില്ല, പക്ഷേ പല രോഗികളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പം ചിക്കൻ കുറേ കഴിച്ചു കഴിയുന്നു, ഉടനെ മലദ്വാരത്തിൽ വേദന പറയുന്നു, അല്ലെങ്കിൽ ബിരിയാണി, ചിക്കൻ, ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ, ചില മുട്ട കഴിക്കുമ്പോഴോ, ഇതൊക്കെ രോഗികൾ പലരും പറഞ്ഞു വെക്കുന്നു. അത് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ഫ്ലെയർ അപ്പ് ആവും എന്ന് പറഞ്ഞ്, ചിലപ്പോൾ ഇത് കഴിച്ച് എന്തെങ്കിലും ആ മലദ്വാരത്തിൽ ഇറിറ്റേഷൻ വരുന്നതുകൊണ്ടായിരിക്കാം, പിന്നെ ഫിഷർ ഉള്ളത് ചിലപ്പം വീണ്ടും റിയാക്ടിവേറ്റ് ചെയ്താവാം. അങ്ങനെ പല കാരണങ്ങൾ കാണും. ഇത് പൊതുവെ അങ്ങനെ ഭക്ഷണ രീതിയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഹെൽത്തി ഭക്ഷണം, അതായത് നമ്മൾ ഫൈബർ നാര് കൂടിയ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഈ അസുഖങ്ങളൊക്കെ വളരെ കുറഞ്ഞിരിക്കുന്നതാണ്. റിഫൈൻഡ് ഫുഡ്സ് കഴിക്കുന്ന ഒരു മലബന്ധമാണ് ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം. അങ്ങനെ മലബന്ധം ഉണ്ടാകുന്ന ഭക്ഷണങ്ങൾ, അതായത് റിഫൈൻഡ് ഫുഡ്സ്, നോൺ വെജിറ്റേറിയൻ ഫുഡ്സ് ഒക്കെ കൂടുതൽ കഴിക്കുന്നവരിലാണ് ഇതെല്ലാം കൂടുതൽ കാണുന്നത്.
1: സർ, ഈ ഫിഷറിന്റെ ചികിത്സാ രീതിയെ കുറിച്ച് ഒന്ന് പറയാമോ?
0: ഫിഷറിന്റെ ചികിത്സ വസതി വളരെ നിസ്സാരമാണ്. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഫിഷറിന്റെ ബേസിക് അസുഖത്തിന്റെ അത് അസുഖം കൂട്ടുന്നത് ആ ഇന്റേണൽ സ്പിൻഡർ എന്നുള്ള ഒരു ഒരു മസിൽ ഒരു അത് വളരെ ടൈറ്റായിട്ട് ഇറുകിയിരിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ ആ മസിലിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ആ മലദ്വാരം അങ്ങ് റിലാക്സ്ഡ് ആവും. കാരണം ഇന്റേണൽ സ്പിൻഡർ നമ്മുടെ കൺട്രോളിലല്ല, മറ്റേ എക്സ്റ്റേണൽ സ്പിൻഡർ നമ്മുടെ എക്സ്റ്റേണൽ സ്പിൻഡറാണ് മെയിനായിട്ടും ഉള്ള സ്പിൻഡർ എങ്കിൽ ഇന്റേണൽ സ്പിൻഡറിന് ഒരു ഫംഗ്ഷനുണ്ട്. പക്ഷേ ഇന്റേണൽ സ്പിൻഡറാണ് ഈ ഫിഷറിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇന്റേണൽ സ്പിൻഡർ സർജറി സമയത്ത് അതിനെ ചെറിയൊരു ഇൻസിഷൻ ഇട്ട് അതിനെ മുറിച്ച് കൊടുത്തു കഴിയുമ്പോൾ അതങ്ങ് റിലാക്സ് ആയി പോകും. അങ്ങനെ റിലാക്സ് ആയി പോകുമ്പോൾ ഈ ഫിഷറിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ കൂടുന്നു, നമുക്ക് ആ മലദ്വാരം വികസിക്കുന്നതിന് തടസ്സം വരത്തില്ല, വേദന അപ്പോഴത്തന്നെ നിൽക്കുകയും ചെയ്യും. അങ്ങനെ വളരെ നിസ്സാരമായൊരു ഇതേ ഉള്ളൂ. പക്ഷേ അനസ്തീഷ്യ കൊടുത്തായിരിക്കും ചെയ്യുന്നത്, ചിലപ്പോൾ ലോക്കൽ അനസ്തീഷ്യ തന്നെ ചിലർക്ക് ചെയ്യാറുണ്ട്. അത് പിന്നെ ചെറിയൊരു ഒരു ഇൻസിഷൻ കട്ടിട്ടിട്ട് ആ സ്പിൻഡറിനെ കണ്ടെടുത്ത് അതിനെ നമുക്ക് ഒന്നുകിൽ ഇലക്ട്രോ കാർട്ട് വെച്ച് കരിച്ചു കളയും, അല്ലെങ്കിൽ സിസേഴ്സ് വെച്ച് കട്ട് ചെയ്ത് കൊടുക്കും, എന്നിട്ട് ആ മുറിവ് തയ്ച്ചു വിടുന്നു, അത്രേ ഉള്ളൂ. വളരെ ചെറിയൊരു സർജറിയാണത്. ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് പേഷ്യൻ്റ് റിലീഫുമാണ്. ചികിത്സയ്ക്ക് വേറെ ചില മരുന്നുകൾ കൂടിയുണ്ട്, അതായത് ഇന്റേണൽ സ്പിൻഡറിനെ റിലാക്സ് ചെയ്യുന്നതാണ്, റിലാക്സ് ചെയ്യുന്ന മസിൽസ്, അതായത് നിഫെഡിപ്പിൻ കണ്ടെയ്ൻ ഉള്ള ഓയിൻമെന്റ്സ്, പിന്നെ ചില അതായത് പിന്നെ ഡിൽറ്റിയാസം, നിഫെഡിപ്പിൻ, പിന്നെ ചില നൈട്രോഗ്ലിസറിൻ ഇങ്ങനെ ചേർന്നുള്ള ഓയിൻമെന്റുകളാണ്. ഇതൊക്കെ മസിലിനെ റിലാക്സ് ചെയ്യുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് ഇതിനെ ഓയിൻമെന്റിലാളാക്കി പരട്ടാറുണ്ട്. പിന്നെ പ്രധാന ചികിത്സ എന്താണെന്ന് വേദന സംഹാരി, വേദന സംഹാരികളാണ് ഇതിന്റെ പ്രധാന ചികിത്സ. പിന്നെ മലം പോകാനുള്ള മരുന്നുകൾ. അപ്പം ഈ മൂന്ന് ചെയ്യുമ്പോൾ തന്നെ ഭൂരിപക്ഷ ആളുകൾക്കും ഫിഷർ കുറഞ്ഞു കിട്ടും, വേദന മാറിക്കിട്ടും, സർജറി വേണ്ടി വരില്ല. ചെറിയൊരു ശതമാനം പേർക്ക് ക്രോണിക് ഫിഷറിലോട്ട് പോകുന്നവർക്കേ സർജറി വേണ്ടി വരുള്ളൂ. പിന്നെ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള അക്യൂട്ട് ഫിഷർ ഉണ്ടാകുന്നവർക്കും മലം മോശം തീരെയും പോകുന്നില്ല, അങ്ങനെ ഉണ്ടെങ്കിലും സർജറി വേണ്ടി വരും. അല്ലാതെ കുറേ ആളുകൾക്കും നമുക്ക് ഈ വേദന സംഹാരികളും മസിൽ റിലാക്സേഷൻ ഓയിൻമെന്റ്സുകളും ഇത് പരട്ടി പോകാൻ സാധിക്കും.
1: സർ, അതുപോലെ തന്നെ സിറ്റ്സ് ബാത്ത് ഈ രോഗത്തിന്റെ ശമനത്തിന് എത്രത്തോളം പ്രയോജനകരമാണ്?
0: അതൊരു സൂത്തിങ് എഫക്റ്റ് തന്നെ ഉള്ളൂ. അത് ഉപ്പിട്ട വെള്ളത്തിൽ ഇരിക്കുമ്പം നമുക്കൊരു കൗണ്ടർ റിട്ടൻ്റോ ഒരു റിലാക്സ് ഒരു ചെറിയൊരു ഒരു ഒരു മസാജിങ് എഫക്റ്റോ എല്ലാം കിട്ടുന്നതുകൊണ്ടുള്ള ഒരു എഫക്റ്റാണ്. പിന്നെ രണ്ട് അതിനകത്ത് വേറെ എഫക്റ്റ് കിട്ടുക, ഒരു ക്ലീ ഒരു ഒരു ഇതകത്ത് കുറച്ച് വെള്ളം കയറുമ്പം കുറച്ചൊരു ക്ലീനിങ് എഫക്റ്റ് കിട്ടുമായിരിക്കും. ഒരുപാട് വെള്ളമൊന്നും അകത്ത് കയറാൻ സാധ്യത കാരണം സ്പിൻഡർ ടൈറ്റായിട്ട് കോൺട്രാക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട്. എന്നാലും കുറച്ച് ഭാഗം വെള്ളമൊക്കെ കയറി കുറച്ചൊരു ആശ്വാസം കിട്ടാറുണ്ട്. ആ ചെറിയൊരു ചൂടിൻ്റെ ഒരു ആശ്വാസമൊക്കെയാണ് അവർക്ക് കിട്ടുന്നത്.
1: സർ, ഫിഷർ വരാതിരിക്കുവാനും ഈ രോഗമുള്ളവർക്ക് അത് മൂർച്ഛിക്കാതിരിക്കുവാനും എന്തെല്ലാം മുൻകരുതലുകളാണ് സ്വീകരിക്കേണ്ടത്?
0: പ്രധാനപ്പെട്ട ഇത് നമ്മൾ ഫൈബർ കണ്ടെയ്നിങ്, അതായത്

0: നാരുകളുള്ള ഭക്ഷണങ്ങൾ, അതായത് നമ്മൾ കുക്ക് ചെയ്യാത്ത വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, പിന്നെ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ, ചീര, അങ്ങനെയുള്ള ഇലക്കറികൾ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മലബന്ധം കുറയുകയും ഈ അസുഖം വളരെ വളരെ വളരെ കുറഞ്ഞു കിട്ടുകയും ചെയ്യും. രണ്ടാമത് ടോയ്ലറ്റ് ഇരുന്ന് ഒരുപാട് സ്ട്രെയിൻ ചെയ്യാതിരിക്കുക. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട ഫിഷർ ഉണ്ടാകുന്ന കാരണങ്ങൾ. ഇതിന് ഇത്രയേ ഉള്ളെന്ന് തോന്നുന്നു. വേറെ പ്രത്യേകിച്ച് ഫിഷറിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ, പിന്നെ വേറെ ചിലർക്ക് ഒരുപാട് ഇരിക്കുമ്പോൾ വരാറുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ ചില ഭക്ഷണങ്ങൾ കഴിച്ചാൽ ചിലർ ആൽക്കഹോൾ ഉപയോഗിക്കുമ്പം കൂടുതൽ വരാം, അതൊക്കെ എന്നാൽ ഒഴിവാക്കുകയാണ് നല്ലത്.
1: ഏനൽ ഫിഷർ എന്ന രോഗത്തെക്കുറിച്ചും അതിൻ്റെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും ഇതുവരെ സംസാരിച്ച ഡോക്ടർ രാജീവ് കുമാറിന് റേഡിയോ ഹെൽത്തിൻ്റെ നന്ദി.
0: താങ്ക് യു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
1: ലഹരി നമ്മുടെ സമൂഹത്തിൽ ആ പദം ഇന്ന് ഭീതിയുടെ പര്യായമായി മാറിയിരിക്കുകയാണ്. യുവാക്കളും കൗമാരപ്രായക്കാരായ കുട്ടികളും ഉൾപ്പെടെ എത്രയോ പേർ ലഹരിയുടെ പിടിയിൽപ്പെട്ട് ജീവിതം നാശത്തിന്റെ പാതയിലേക്ക് വഴുതി വീഴുന്നതിന്റെ വാർത്തകളാണ് നാം ദിനം പ്രതി അറിയുന്നത്. പലപ്പോഴും കൗമാരപ്രായക്കാർ ലഹരി ഉപയോഗത്തിലേക്ക് വരുന്നത് ആദ്യമൊക്കെ ഒരു കൗതുകമെന്ന വണ്ണം സൗഹൃദ കൂട്ടായ്മകൾക്കൊപ്പമായിരിക്കും. എന്നാൽ നിരന്തരമായുള്ള ഈ പരീക്ഷണങ്ങൾ എന്നേക്കുമായി ലഹരി പദാർത്ഥങ്ങളുടെ അടിമകളാക്കി ആ വ്യക്തിയെ മാറ്റുന്നു എന്നതാണ് വസ്തുത. യുവാക്കളോ മാനസിക സമ്മർദ്ദം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു മാർഗമെന്ന നിലയിലാവും പതിവായി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ നേർവിപരീത ഫലങ്ങളാവും ഇവർക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരിക. ഇത്തരം ലഹരി വസ്തുക്കൾ കുറച്ച് സമയത്തേക്ക് നമ്മെ ഉന്മാദാവസ്ഥയിലേക്ക് എത്തിക്കുന്നു എങ്കിലും അതിന്റെ വീര്യം കുറയുന്നതനുസരിച്ച് ആ പഴയ മാനസികാവസ്ഥയിലേക്ക് തന്നെയാവും വീണ്ടും എത്തിച്ചേരുക. പലപ്പോഴും ലഹരിക്ക് അടിമപ്പെടുന്നവർക്ക് ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നു. മാത്രവുമല്ല അവരുടെ വ്യക്തിത്വവും സാമൂഹ്യ ബോധവും ഇതോടൊപ്പം നഷ്ടപ്പെടുന്നു എന്ന തിരിച്ചറിവും അവർക്കില്ലാതാകുന്നു. ഒരു കാലത്ത് മയക്കുമരുന്ന് അഥവാ ലഹരി എന്ന് കേൾക്കുമ്പോൾ കഞ്ചാവ്, കറുപ്പ് എന്നൊക്കെയുള്ള പേരുകൾ മാത്രമായിരുന്നു നമുക്കറിയാവുന്നത്. എന്നാൽ ഇന്ന് പേരുകൾ പോലും അറിയാത്ത എത്രയോ സിന്തറ്റിക് മയക്കുമരുന്നുകളാണ് വിവിധ രൂപത്തിലും ഭാവത്തിലും നമ്മുടെ സമൂഹത്തിലേക്ക് എത്തുന്നത്. ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയാത്ത പ്രായത്തിലെ തന്നെ ഇത്തരം ലഹരിക്ക് അടിമപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ കുട്ടികളും യുവാക്കളും വഴുതി വീഴാതിരിക്കുവാൻ നമ്മുടെ പൊതുസമൂഹം ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകും. ലഹരി ഉപയോഗം നമ്മുടെ സാമൂഹ്യബോധത്തെയും വ്യക്തിബോധത്തെയും സർവോപരി നമ്മുടെ ആരോഗ്യത്തെയും നശിപ്പിക്കുന്ന ഒരു കൊടും വിഷമാണെന്ന തിരിച്ചറിവാണ് ആദ്യം തന്നെ നമ്മുടെ വിദ്യാർത്ഥികളിലും യുവാക്കളിലും ഒപ്പം പൊതുസമൂഹത്തിലും ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ ലഹരിക്ക് അടിമപ്പെടുന്നവരെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, അവരെ ലഹരിയുടെ പിടിയിൽ നിന്നും എന്നേക്കുമായി കരകയറ്റുന്നതിനുള്ള പരിശ്രമങ്ങളും വേണ്ടതാണ്. അതിനായി ഓരോ വ്യക്തികളും കുടുംബങ്ങളും സമൂഹവും ഒറ്റക്കെട്ടായി പരിശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കുന്ന, നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയെ നശിപ്പിക്കുന്ന ഈ കാളകൂടവൃക്ഷത്തെ നമുക്കിടയിൽ നിന്നും തുടച്ചു നീക്കാനാകൂ. ഇതിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ആത്മാർത്ഥമായ സഹകരണം ലഹരിക്കെതിരെയുള്ള ഓരോ ശ്രമങ്ങൾക്കും അത്യന്താപേക്ഷിതമാണ്. ലഹരിക്കെതിരെയുള്ള പ്രതിരോധം തീർക്കുന്നതിനായി വിപുലമായ കർമ്മപരിപാടികളാണ് നമ്മുടെ സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത്. ഇതിൽ പൊതുജന പങ്കാളിത്തം തന്നെയാണ് ഏറ്റവും പ്രധാനം. ഒരു ലഹരിമുക്ത കേരളത്തിനായി നമുക്ക് കൈകോർക്കാം. നമ്മുടെ സമൂഹത്തിൽ നിന്നും ലഹരിയെ എന്നേക്കുമായി തുടച്ചു നീക്കാം. അതിനായുള്ള ഓരോ ശ്രമങ്ങൾക്കും സർക്കാർ നമ്മോടൊപ്പമുണ്ട്. അകറ്റാം ലഹരിയെ എന്നേക്കുമായി. ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി അനന്തപുരി FM 101.9. സമയം 4 മണി. മഴവില്ല്. ഇന്ന് മഴവില്ലിൽ ആദ്യം ഒരു ഹിന്ദി ഗാനം കേൾക്കാം. ആന്ധി എന്ന ചിത്രത്തിനായി കിഷോർ കുമാറും ലതാ മങ്കേഷ്കറും പാടിയത്.

0: കേക്കേ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ചാ?
1: എന്തു പറ്റി?
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിങ് പർച്ചേസിനേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണാവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
4: നീ അറിഞ്ഞോ, നമ്മുടെ ഈഞ്ചിക്കൽ SP മെഡിഫോർട്ട് ആശുപത്രിയിൽ 100 റോബോട്ടിക് സർജറികൾ പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി ഈ വരുന്ന ജൂലൈ 11 ശനിയാഴ്ച RISE EMR റോബോട്ടിക് കോൺക്ലേവ് നടത്തുന്നുവെന്ന്.
5: CMR റോബോട്ടിക് കോൺക്ലേവോ?
4: അതേനേ, റൈസ് റോബോട്ടിക് ഇന്നോവേഷൻ സർജിക്കൽ എക്സലൻസ്. കഴിഞ്ഞ മാസം അച്ഛന് റോബോട്ടിക് നെഫ്രക്ടമി സർജറി നടത്തിയത് ഞാൻ പറഞ്ഞിരുന്നില്ലേ?
5: ആ, ട്രഡീഷണൽ സർജറി പോലൊന്നുമല്ലെന്ന് നീ പറഞ്ഞിരുന്നു.
4: അതെ, എളുപ്പത്തിലുള്ള സർജറിയും വേഗത്തിൽ റിക്കവറിയുമാണ് ഇതിന്റെ പ്രത്യേകത.
5: ആഹാ, കൊള്ളാലോ.
4: ഈ വേർസിയസ് റോബോട്ടിന്റെ പ്രവർത്തനങ്ങൾ ലൈവ് ഡെമോയിലൂടെ കാണിച്ചു തരാനും വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ റോബോട്ടിക് സർജന്മാരുമായി നേരിട്ട് സംസാരിക്കാനും സർജറി പൂർത്തിയാക്കിയ പേഷ്യൻസിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുമായി ഒരുക്കുന്ന ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് RISE CMR കോൺക്ലേവ്. അച്ഛനെയും അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അച്ഛനൊപ്പം ഞാനും പോകും.
5: എന്നാ പിന്നെ ഞാനുമുണ്ട്, കൂട്ടുകാരോടും വരാൻ പറയാം.
4: ആ പിന്നെ യൂറോളജിക്ക് മാത്രമല്ല, ഗൈനക്കോളജി, കുടൽ രോഗങ്ങൾ, ജനറൽ സർജറി എന്നിവയും വേർസിയസ് റോബോട്ടിക് ഉപയോഗിച്ച് നടത്തുന്നുണ്ട്.
5: അതെയോ?
4: മറക്കണ്ട, ജൂലൈ 11 വൈകുന്നേരം 3 മുതൽ 5 വരെ. അപ്പോയിന്റ്മെന്റുകൾക്കും റിസർവേഷനുമായി വിളിക്കൂ 0471-3100-101. അല്ലെങ്കിൽ 0471-3100-101.
6: SP മെഡിഫോർട്ട് ഹോസ്പിറ്റൽ, ഇന്റർനാഷണൽ എയർപോർട്ട് സർവീസ് റോഡ്, ഈഞ്ചക്കൽ, തിരുവനന്തപുരം.
4: SP മെഡിഫോർട്ട്, യു ഫസ്റ്റ് ഓൾവേസ്.
7: മഴവില തുടരുകയാണ്. ഇനി ആഹ എന്ന തമിഴ് ചിത്രത്തിനു വേണ്ടി ഹരിഹരൻ പാടിയ ഗാനം.

0: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോപ്പ് റെഡി ടു ഓക്യുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
0: ഇൻറോയൽ അപ്ടോപ്പ് കണ്ണമ്പുല ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
2: ആ മാഷേ, സുഖാണോ?
3: ആ സുഖം തന്നെ, സുഖം തന്നെ.
2: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
3: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
2: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITIകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITIകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
1: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
4: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
5: മഴവില്ല തുടരുന്നു. ഇനിയൊരു മലയാളം ആൽബം ഗാനമാണ് മാമ്പൂ വിരിയുന്ന രാവുകളിൽ എന്ന ആൽബത്തിനായി യേശുദാസ് പാടിയത്.

0: നിനക്കറിഞ്ഞോ, നമ്മുടെ ഈഞ്ചിക്കൽ എസ് പി മെഡിഫോർട്ട് ആശുപത്രിയിൽ 100 റോബോട്ടിക് സർജറികൾ പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി ഈ വരുന്ന ജൂലൈ 11 ശനിയാഴ്ച റൈസ് EMR റോബോട്ടിക് കോൺക്ലേവ് നടത്തുന്നുവെന്ന്.
1: CMR റോബോട്ടിക് കോൺക്ലേവോ?
0: അതേനേ, റൈസ് റോബോട്ടിക് ഇന്നൊവേഷൻ സർജിക്കൽ എക്സലൻസ്. കഴിഞ്ഞ മാസം അച്ഛന് റോബോട്ടിക് നെഫ്രക്ടമി സർജറി നടത്തിയത് ഞാൻ പറഞ്ഞിരുന്നില്ലേ?
1: ആ, ട്രഡീഷണൽ സർജറി പോലൊന്നുമല്ലെന്ന് നീ പറഞ്ഞിരുന്നു.
0: അതെ, എളുപ്പത്തിലുള്ള സർജറിയും വേഗത്തിൽ റിക്കവറിയുമാണ് ഇതിന്റെ പ്രത്യേകത.
1: ആഹാ, കൊള്ളാലോ.
0: ഈ വേർസിയസ് റോബോട്ടിന്റെ പ്രവർത്തനങ്ങൾ ലൈവ് ഡെമോയിലൂടെ കാണിച്ചു തരാനും വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ റോബോട്ടിക് സർജന്മാരുമായി നേരിട്ട് സംസാരിക്കാനും സർജറി പൂർത്തിയാക്കിയ പേഷ്യൻസിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുമായി ഒരുക്കുന്ന ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് റൈസ് CMR കോൺക്ലേവ്. അച്ഛനെയും അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അച്ഛനൊപ്പം ഞാനും പോകും.
1: എന്നാ പിന്നെ ഞാനുമുണ്ട്, കൂട്ടുകാരോടും വരാൻ പറയാം.
0: ആ പിന്നെ യൂറോളജിക്ക് മാത്രമല്ല, ഗൈനക്കോളജി, കുടൽ രോഗങ്ങൾ, ജനറൽ സർജറി എന്നിവയും വേർസിയസ് റോബോട്ടിക് ഉപയോഗിച്ച് നടത്തുന്നുണ്ട്.
1: അതെയോ?
0: മറക്കണ്ട, ജൂലൈ 11 വൈകുന്നേരം 3 മുതൽ 5 വരെ. അപ്പോയിന്റ്മെന്റുകൾക്കും റിസർവേഷനുമായി വിളിക്കൂ 0471-310-0001 അല്ലെങ്കിൽ 0471-310-0001.
1: എസ് പി മെഡിഫോർട്ട് ഹോസ്പിറ്റൽ, ഇന്റർനാഷണൽ എയർപോർട്ട് സർവീസ് റോഡ്, ഈഞ്ചക്കൽ, തിരുവനന്തപുരം.
0: എസ് പി മെഡിഫോർട്ട്, യു ഫസ്റ്റ് ഓൾവേസ്.
2: ഈ KK ചേട്ടൻ ഇത് എന്ത് ഭാവിച്ചാ?
3: എന്തോറ്റി?
2: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
4: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
5: നറുക്കെടുപ്പിലൂടെ 8 സ്കൂട്ടർ, 8 ഗോൾഡൻ നെക്ലേസ്, 8 മലേഷ്യൻ ട്രിപ്പ്, തീർന്നില്ല വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
6: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണാവസരവും.
7: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിള, കൊല്ലം.
8: മഴവില്ല തുടരുകയാണ്. ഇനി ജയ് ഭീം എന്ന തമിഴ് ചിത്രത്തിലെ ഗാനമാണ്. പാടിയത് അനന്തവും കല്യാണി നായരും.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: അനാർക്കലി എന്ന ഹിന്ദി ചിത്രത്തിനായി ലതാ മങ്കേഷ്കർ പാടിയ ഗാനമാണ് മഴവില്ലിൽ ഇനി.

0: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോപ്പ് റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
0: ഇൻറോയൽ അപ്ടോപ്പ് കള്ളമൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
2: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
3: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും.
2: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ് ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
3: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3x ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: മഴവില്ല തുടരുകയാണ്. ഇനി മോഹം എന്ന മലയാള ആൽബത്തിൽ നിന്നൊരു ഗാനം, പാടിയത് സ്വർണലത.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ജനാധിപത്യത്തിന്റെ സൌന്ദര്യം സംവാദങ്ങളിലും ചർച്ചകളിലുമാണെന്നും നിയമനിർമ്മാണ സഭകളുടെ പ്രവർത്തനങ്ങൾ യുവതലമുറ കൃത്യമായി മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി യങ് ഇന്ത്യൻസ് തിരുവനന്തപുരം ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച തളിർ യങ് ഇന്ത്യൻസ് പാർലമെന്റിന്റെ ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിച്ചു. കോറോ ഹെൽത്തിന്റെ കേരളത്തിലെ ഓഫീസുകളിൽ നിന്നും 800-ലേറെ ജീവനക്കാരെ പിരിച്ചുവിട്ട നടപടിയിൽ പരിഹാരത്തിനായി ചേർന്ന മന്ത്രിതല യോഗം പൂർത്തിയായി. അനുകൂല തീരുമാനമുണ്ടാകാത്തതിനെ തുടർന്ന് ജൂലൈ 20 കമ്പനി അധികൃതരുമായി വീണ്ടും യോഗം ചേരും. ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഫണ്ടിന്റെ ഭാഗമായി തൃക്കാക്കരയിൽ വൻ MDMA വേട്ട. തൃക്കാക്കര വാഴക്കാല ഭാഗത്തുള്ള അപ്പാർട്ട്മെന്റിൽ നിന്നും 387.26 ഗ്രാം MDMAയുമായി ജിം ട്രെയിനർ പിടിയിലായി. കേരളത്തെ മയക്കുമരുന്ന് മുക്തമാക്കാൻ കേന്ദ്ര ഏജൻസികളെയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകളെയും കോർത്തിണക്കി ഓപ്പറേഷൻ തൂഫാന്റെ 2 ഘട്ടം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിൽ നെഞ്ചുവേദനയുമായി എത്തിയ രോഗി കുഴഞ്ഞുവീണ് മരിച്ചതിൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യം ജില്ലാ മെഡിക്കൽ ഓഫീസർ അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷണർ ചെയർപേഴ്സൺ ഉത്തരവിട്ടു. സംസ്ഥാനത്ത് മഴ തുടരും. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2 ക്വാർട്ടറിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിന് അല്പസമയത്തിനകം തുടക്കം. പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്ര പാടിയത് ചിത്രം വല്യേട്ടൻ. ഈ ഗാനത്തിൻ്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം മോഹൻ സിതാര.

0: 916 ஹால்மார்க் ஸ்வர்ணாபரணங்களுடைய விற்பனையில் பதிட்டாண்டுகளுடைய பாரம்பரியமாய் சுதர்ஷன் ஜுவல்லர்ஸ் அமரவிழா.
1: ஏற்றவும் புதிய மாடல்களும் குறைஞ்ச பணிக்கூலியும் சுதர்ஷன் ஜுவல்லர்ஸ் அமரவிழா.
2: நீ அறிஞ்ஞோ, நம்മുടെ ஈஞ்ചിക്കൽ എസ് പി മെഡിഫോർട്ട് ആശുപത്രിയിൽ 100 റോബോട്ടിക് സർജറികൾ പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി ഈ വരുന്ന ജൂലൈ 11 ശനിയാഴ്ച റൈ CMR റോബോട്ടിക് കോൺക്ലേവ് നടത്തുന്നുവെന്ന്.
3: CMR റോബോട്ടിക് കോൺക്ലേവോ?
2: അതേനേ, റൈസ് റോബോട്ടിക് ഇന്നോവേഷൻ സർജിക്കൽ എക്സലൻസ്. കഴിഞ്ഞ മാസം അച്ഛന് റോബോട്ടിക് നെഫ്രക്ടമി സർജറി നടത്തിയത് ഞാൻ പറഞ്ഞിരുന്നില്ലേ?
3: ആ, ട്രഡീഷണൽ സർജറി പോലൊന്നുമല്ലെന്ന് നീ പറഞ്ഞിരുന്നു.
2: അതെ, എളുപ്പത്തിലുള്ള സർജറിയും വേഗത്തിൽ റിക്കവറിയുമാണ് ഇതിന്റെ പ്രത്യേകത.
3: ആഹാ, കൊള്ളാലോ.
2: ഈ വേർസിയസ് റോബോട്ടിന്റെ പ്രവർത്തനങ്ങൾ ലൈവ് ഡെമോയിലൂടെ കാണിച്ചു തരാനും വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ റോബോട്ടിക് സർജന്മാരുമായി നേരിട്ട് സംസാരിക്കാനും സർജറി പൂർത്തിയാക്കിയ പേഷ്യൻസിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുമായി ഒരുക്കുന്ന ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് റൈസ് CMR കോൺക്ലേവ്. അച്ഛനെയും അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അച്ഛനൊപ്പം ഞാനും പോകും.
3: എന്നാ പിന്നെ ഞാനുമുണ്ട്, കൂട്ടുകാരോടും വരാൻ പറയാം.
2: ആ പിന്നെ യൂറോളജിക്ക് മാത്രമല്ല, ഗൈനക്കോളജി, കുടൽ രോഗങ്ങൾ, ജനറൽ സർജറി എന്നിവയും വേർസിയസ് റോബോട്ടിക് ഉപയോഗിച്ച് നടത്തുന്നുണ്ട്.
3: അതെയോ?
2: മറക്കണ്ട, ജൂലൈ 11 വൈകുന്നേരം 3 മുതൽ 5 വരെ. അപ്പോയിന്റ്മെന്റുകൾക്കും റിസർവേഷനുമായി വിളിക്കൂ 0471-310-0001 അല്ലെങ്കിൽ 0471-310-0001.
1: എസ് പി മെഡിഫോർട്ട് ഹോസ്പിറ്റൽ, ഇന്റർനാഷണൽ എയർപോർട്ട് സർവീസ് റോഡ്, ഈഞ്ചക്കൽ, തിരുവനന്തപുരം.
2: എസ് പി മെഡിഫോർട്ട്, യു ഫസ്റ്റ് ഓൾവേസ്.
4: ഈ കേക്ക് ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
5: എന്തോറ്റി?
4: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
6: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
7: നറുക്കെടുപ്പിലൂടെ 8 സ്കൂട്ടർ, 8 ഗോൾഡൻ നെക്ലേസ്, 8 മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിങ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
6: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
7: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
8: ഇനി നമുക്ക് ഓർഡിനറി എന്ന ചിത്രത്തിന് വേണ്ടി കാർത്തിക്കും മധു ബാലകൃഷ്ണനും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. രചന രാജീവ് നായർ, സംഗീതം വിദ്യാസാഗർ.

0: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
2: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
3: മൃദുഭാവേ ദ്രുതകൃതി എന്ന ചിത്രത്തിനു വേണ്ടി നരേഷ് അയ്യറും മൃദുല വാര്യരും ചേർന്ന് പാടിയ ഗാനമാണിത്. സംഗീതം സജൻ മഹാദേവ്.

0: ஃபிளெக்சிபிளாய யுவ தலைமுறைக்காய் இன்டெகிரேட்டட் எம்சிஏ.
1: 4 வருஷத்தில் பிசிஏ, 1 வருஷம் கூடி படிச்சால் எம்சிஏ, அதுவும் 100% பிளேஸ்மெண்ட் கேரண்டியோட.
0: ராஜதானி இன்ஸ்டிடியூட் ஆஃப் என்ஜினியரிங் அண்ட் டெக்னாலஜி, ட்ரிவாண்ட்ரம் அண்ட் பாலக்காடு.
2: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ് ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
3: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
4: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചിക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
5: എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
6: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
7: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246979719.
8: വിദ്യാർത്ഥികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്ന മണക്കാട് നാഷണൽ കോളേജ് ബിരുദ ബിരുദാനന്തര കോഴ്സുകൾക്കൊപ്പം ലേണിംഗ് ഇസ് ലൈഫ് എന്ന പദ്ധതിയുടെ ഭാഗമായി സിവിൽ സർവീസ് സപ്പോർട്ട്, വിദേശ ഭാഷാ പഠനം, ലൈഫ് സ്കിൽ ട്രെയിനിംഗ് എന്നീ പ്രോഗ്രാമിലൂടെ വിദ്യാർത്ഥികൾക്ക് മികച്ച കരിയർ സമ്മാനിക്കുന്നു.
9: ഉടൻ ജോയിൻ ചെയ്യൂ നാഷണൽ കോളേജ് മണക്കാട്.
10: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ.
11: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
12: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
13: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവനമുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
14: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
13: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം, കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
15: ചിത്രം വെക്കേഷൻ.

0: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ, ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
0: ഇൻറോയൽ അപ്ടോൺ കണ്ണമ്പൂല ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
2: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ഗിരീഷ് പുതഞ്ചേരി രചിച്ച, വിദ്യാസാഗർ സംഗീതം നൽകി, യേശുദാസ് പാടിയത് ചിത്രം കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത്.

0: ஃபிளெக்சிபிளாய யுவ தலைமுறைக்காய் இன்டெகிரேட்டட் எம்சிஏ.
1: 4 வருஷத்தில் பிசிஏ, 1 வருஷம் கூடி படிச்சால் எம்சிஏ, அதுவும் 100% பிளேஸ்மெண்ட் கேரண்டியோட.
0: ராஜதானி இன்ஸ்டிடியூட் ஆஃப் என்ஜினியரிங் அண்ட் டெக்னாலஜி, ட்ரிவாண்ட்ரம் அண்ட் பாலக்காடு.
2: ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
3: എന്തോറ്റി?
2: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
4: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
5: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിങ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
6: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
7: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
8: ഇനി നമുക്ക് യേശുദാസ് പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം ചക്രവാളത്തിനുമപ്പുറം. രചന ഗിരീഷ് പുതഞ്ചേരി, സംഗീതം കോഴിക്കോട് ദാസ്.

0: അറിഞ്ഞോ, നമ്മുടെ ഈഞ്ചിക്കൽ SP മെഡിഫോർട്ട് ആശുപത്രിയിൽ 100 റോബോട്ടിക് സർജറികൾ പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി ഈ വരുന്ന ജൂലൈ 11 ശനിയാഴ്ച RISE EMR റോബോട്ടിക് കോൺക്ലേവ് നടത്തുന്നുവെന്ന്.
1: CMR റോബോട്ടിക് കോൺക്ലേവോ?
0: അതേനേ, RISE റോബോട്ടിക് ഇന്നൊവേഷൻ സർജിക്കൽ എക്സലൻസ്. കഴിഞ്ഞ മാസം അച്ഛന് റോബോട്ടിക് നെഫ്രക്ടമി സർജറി നടത്തിയത് ഞാൻ പറഞ്ഞിരുന്നില്ലേ?
1: ആ, ട്രഡീഷണൽ സർജറി പോലൊന്നുമല്ലെന്ന് നീ പറഞ്ഞിരുന്നു.
0: അതെ, എളുപ്പത്തിലുള്ള സർജറിയും വേഗത്തിൽ റിക്കവറിയുമാണ് ഇതിന്റെ പ്രത്യേകത.
1: ആഹാ, കൊള്ളാലോ.
0: ഈ വേർസിയസ് റോബോട്ടിന്റെ പ്രവർത്തനങ്ങൾ ലൈവ് ഡെമോയിലൂടെ കാണിച്ചു തരാനും വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ റോബോട്ടിക് സർജന്മാരുമായി നേരിട്ട് സംസാരിക്കാനും സർജറി പൂർത്തിയാക്കിയ പേഷ്യൻസിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുമായി ഒരുക്കുന്ന ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് RISE CMR കോൺക്ലേവ്. അച്ഛനെയും അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അച്ഛനൊപ്പം ഞാനും പോകും.
1: എന്നാ പിന്നെ ഞാനുമുണ്ട്, കൂട്ടുകാരോടും വരാൻ പറയാം.
0: ആ പിന്നെ യൂറോളജിക്ക് മാത്രമല്ല, ഗൈനക്കോളജി, കുടൽ രോഗങ്ങൾ, ജനറൽ സർജറി എന്നിവയും വേർസിയസ് റോബോട്ടിക് ഉപയോഗിച്ച് നടത്തുന്നുണ്ട്.
1: അതെയോ?
0: മറക്കണ്ട, ജൂലൈ 11 വൈകുന്നേരം 3 മുതൽ 5 വരെ. അപ്പോയിന്റ്മെന്റുകൾക്കും റിസർവേഷനുമായി വിളിക്കൂ 0471-3100-101 അല്ലെങ്കിൽ 0471-3100-101.
1: SP മെഡിഫോർട്ട് ഹോസ്പിറ്റൽ, ഇന്റർനാഷണൽ എയർപോർട്ട് സർവീസ് റോഡ്, ഈഞ്ചക്കൽ, തിരുവനന്തപുരം.
0: SP മെഡിഫോർട്ട്, യു ഫസ്റ്റ് ഓൾവേസ്.
2: ചിത്രയും സംഘവും പാടിയത് ചിത്രം പ്രണയവർണ്ണങ്ങൾ. രചന ഗിരീഷ് പുതഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6:02 കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ.
2: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ. ഫോൺ 9444734184.
3: നഗരപുരാണം.
0: കോഴികൂവിയാൽ കേൾക്കുന്ന സ്ഥലമായിരുന്നു കോഴിക്കോട്. അതോ കോവിലും കോട്ടയും ഒരുമിച്ചുള്ള സ്ഥലമോ? രണ്ടാമത്തെ അനുമാനത്തിലാണ് കൂടുതൽ യുക്തിയെന്ന് തോന്നുന്നു. പഴയ ചേരവംശത്തിന്റെ വ്യാപ്തി കോഴികൂവിയാൽ കേൾക്കുന്ന ദൂരവും കടന്ന് തെക്ക് കൊച്ചി മുതൽ വടക്ക് ഏഴിമല വരെ പരന്നുകിടക്കുന്നു. അതുകൊണ്ട് കോഴികൂവിയാൽ കേൾക്കുന്ന സ്ഥലം എന്ന ആദ്യത്തെ അനുമാനം ഒഴിവാക്കാം. പിന്നെയുള്ളത് കോവിലും കോട്ടയുമാണ്. രണ്ടും ചേർന്ന് കോവിൽ കോട്ടയായി, കോവിൽ കോട്ട ലോപിച്ച് കോഴിക്കോടും. ഊഹിക്കാനേ കഴിയൂ, ഈ അനുമാനത്തിനും തെളിവുകളില്ല. വിദേശികൾ കാലിക്കൂത്ത് എന്ന് വിളിച്ചതിന് രേഖകളുണ്ട്. ബ്രിട്ടീഷുകാർ വന്നപ്പോൾ കാലിക്കൂത്ത് കാലിക്കറ്റായി. പെരുമ്പടപ്പ് സ്വരൂപം, അതായത് ഇന്നത്തെ കൊച്ചി മുതൽ കണ്ണൂർ വരെ സാമൂതിരിമാരുടെ കീഴിലായിരുന്നു. ഇടക്കാലത്ത് ആസ്ഥാനം കോഴിക്കോട്ടേക്ക് മാറ്റിയതായി രേഖകളുണ്ട്. കോവിലും കോട്ടയും ഇതിന്റെ ഭാഗമായി നിലവിൽ വന്നിരിക്കണം. ക്ഷേത്രം എന്ന അർത്ഥത്തിലല്ല, കൊട്ടാരം എന്ന അർത്ഥത്തിലാണ് കോവിൽ അക്കാലത്ത് ഉപയോഗിച്ചത്. തമിഴ്നാട്ടിൽ ഇത് നേരെ തിരിച്ചാണ്. തളിക്ഷേത്രത്തെ തളിക്കോവിലെന്ന് വിളിച്ചിട്ടില്ല. ടിപ്പുവിന്റെ പടയോട്ടകാലത്ത് നശിപ്പിക്കപ്പെട്ട ക്ഷേത്രം പുതുക്കിപ്പണിഞ്ഞത് അന്നത്തെ സാമൂതിരിയാണ്. പഴയ ചേര

അന്ന് ദക്ഷിണേന്ത്യയിലെ മറ്റ് രണ്ട് പ്രമുഖ രാജവംശങ്ങൾ. കടലിനഭിമുഖമായി വളർന്ന നഗരമാണ് കോഴിക്കോടെന്ന് മുമ്പ് പറഞ്ഞു. കൃത്യമായി പറഞ്ഞാൽ കപ്പലുകൾക്കും കടൽപ്പാലങ്ങൾക്കും അഭിമുഖമായി വളർന്ന നഗരം എന്ന് പറയാം. തെക്കും വടക്കുമായി രണ്ട് വലിയ കടൽപ്പാലങ്ങളുണ്ടായിരുന്നു കോഴിക്കോടിന്. ഇരുമ്പുകൊണ്ടും നിലമ്പൂർ കാടുകളിലെ തേക്കൻ തടികൊണ്ടുമായിരുന്നു അത് നിർമ്മിച്ചത്. ഇതിൽ തെക്കേ കടൽപ്പാലം പൂർണമായി നശിച്ചു. വടക്കേ കടൽപ്പാലത്തിന്റെ അവശേഷിപ്പുകൾ ബാക്കിയുണ്ട്. അതിനി എത്രകാലം നിൽക്കുമെന്ന് അറിഞ്ഞുകൂടാ. ഫോട്ടോ പോയിന്റായി ആളുകൾ അതിനു മുൻപിൽ നിൽക്കാറുണ്ട്. ഒരു ചരിത്രശേഷിപ്പിന്റെ അവസാന ചിത്രം

0: കോഴിക്കോട്ടെ തെരുവുകൾ മിക്കതും കടലിനഭിമുഖമാണ്. ഗുജറാത്തി സ്ട്രീറ്റും സിൽക്ക് സ്ട്രീറ്റും വലിയങ്ങാടിയും അങ്ങനെയാണ്. സാമൂതിരിയുടെ സദസ്സിലെ സംസ്കൃത കവി ഉദ്ദണ്ഡൻ തന്റെ കോകില സന്ദേശം എന്ന കാവ്യത്തിൽ പറയുന്നത് ലക്ഷ്മിദേവി താമസമുറപ്പിച്ച നഗരമാണ് കോഴിക്കോട് എന്നാണ്. പിതാവായ സമുദ്രം രത്നങ്ങൾ കൊണ്ട് നഗരം നിറച്ചിരിക്കുന്നു എന്ന് ആ കാവ്യത്തിൽ പരാമർശമുണ്ട്. മിഠായി തെരുവിനെ പറ്റിയും സമാനമായ പരാമർശം കാണാം. കഥ വേറെയാണെങ്കിലും സമ്പത്തിന്റെ ദേവതയായ ലക്ഷ്മിദേവി തന്നെയാണ് രണ്ടിടത്തും പരാമർശിക്കപ്പെടുന്നത്. നഗരപുരാണം, രചന മധുശങ്കർ മീനാക്ഷി, ആഖ്യാനം ഗായത്രി ദേവി.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ.

0: പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട്
1: ഗ്രീക്ക് പുരാണ കഥകൾ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഗ്രീക്ക് പുരാണ കഥയിലെ ഇതിഹാസതുല്യനായ ഒരു കഥാപാത്രമാണ് ഒഡീസിയൂസ്. ആ ഒഡീസിയൂസിന്റെ സാഹസിക യാത്രകളെക്കുറിച്ചുള്ള കഥകളാണ് ഗ്രീക്ക് പുരാണത്തിൽ കൂട്ടുകാർ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒഡീസിയൂസിന്റെ യാത്രയിൽ തുടർന്ന് എന്താണുണ്ടായതെന്ന് കേൾക്കണ്ടേ? നമുക്ക് കഥ പറഞ്ഞു തരുന്നത് സുഷമ അനിൽ.
2: കൂട്ടുകാരെ, ഒഡീസിയൂസിന്റെ സാഹസിക കഥകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അല്ലേ? ഒഡീസിയൂസ് ഒരു ദ്വീപിൽ നിന്നും വീണ്ടും രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇനി അടുത്ത ദ്വീപ് അവർക്ക് കാണാം. കപ്പൽ അടുത്ത ദ്വീപിലേക്ക് അടുക്കുകയാണ്. അവിടെ ഇനി അവരെ കാത്തിരിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അവിടെ നിരവധി കപ്പലുകൾ തുറമുഖത്ത് ചേർത്തിട്ടിരിക്കുന്നത് അവർ കണ്ടു. ഏയാ ദ്വീപായിരുന്നു അത്. കരയ്ക്കിറങ്ങുവാൻ അവർ മടിച്ചു. ഇനി ആ ദ്വീപിൽ എന്തൊക്കെയാണെന്നുള്ള പേടിയാ അവർക്ക്. കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ ദുരന്തങ്ങൾ അവരുടെ മനസ്സിലങ്ങനെ നിൽക്കുകയല്ലേ. ഈ ദ്വീപിൽ ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നറിഞ്ഞൂടാ. 3 ദിവസം അവർ കരയിലിറങ്ങാതെ കപ്പലിൽ തന്നെ കഴിച്ചുകൂട്ടി. 3ാം ദിവസം പ്രഭാതമായപ്പോൾ ഒഡീസിയൂസ് തന്റെ വാളും ചാട്ടുളിയും ധരിച്ചുകൊണ്ട് കരയ്ക്കിറങ്ങി. എന്തോ വരട്ടെ എന്ന് വിചാരിച്ച് ഒഡീസിയൂസ് ഇറങ്ങി. പൊക്കമേറിയ ഒരു കുന്നിൽ കയറി നാലുപാടും നോക്കി. അവിടെയെങ്ങാനും മനുഷ്യന്റെ ശബ്ദമോ ചലനമോ ഉണ്ടോ എന്ന് നിരീക്ഷിച്ചു. നിബിഡമായ കുറ്റിക്കാടുകളാലും വൻമരങ്ങളാലും ചുറ്റപ്പെട്ട ഒരു കൊട്ടാരം ഒഡീസിയൂസ് കണ്ടു. അതിനുള്ളിൽ നിന്നും പുകയുയരുന്നുണ്ട്. കൂടുതൽ അന്വേഷണത്തിന് പോകണമോ വേണ്ടയോ എന്ന് കുറേ നേരം ചിന്തിച്ചു. അപകടഭീതി മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. അനുചരന്മാരെ ആശ്വസിപ്പിക്കണമെന്നും അവർക്ക് എന്തെങ്കിലും ആഹാരത്തിനുള്ള വക നൽകണമെന്നും അദ്ദേഹം തീരുമാനിച്ചു. അപ്പോ

കാനന ചോലയിൽ ഒരു മൃഗം നിൽക്കുന്നത് അദ്ദേഹം കണ്ടു. കൊമ്പുകൾ ശാഖോപശാഖകളായി വളർന്ന് ഭംഗിയും മെഴുമെഴുപ്പുമുള്ള ഒരു കലമാനായിരുന്നു അത്. ദാഹശമനത്തിന് വെള്ളം കുടിക്കുകയാണ് അവൻ. അവന്റെ മുതുകിനെ ലക്ഷ്യമാക്കി ഒഡീസിയസ് ഒരു അടി കൊടുത്തു. തന്റെ ശൂലം ആ കലമാന്റെ ദേഹത്ത് കുത്തിയിറക്കി. നിലവിളിയോടെ ആ മൃഗം തറയിലേക്ക് വീണു. അതിന്റെ പുറത്ത് ചവിട്ടിക്കൊണ്ട് ഒഡീസിയസ് ശൂലം വലിച്ചൂരിയെടുത്തു. കലമൻ ചത്തുപോയി. മൃഗത്തിന്റെ കൈകാലുകൾ വരിഞ്ഞു കെട്ടി ആ മൃഗത്തിനെയും ചുമന്നുകൊണ്ട് ഒഡീസിയസ് കപ്പലിലെത്തി. ഒഡീസിയസ് പറഞ്ഞു, സ്നേഹിതന്മാരെ, നമ്മുടെ ദുഃഖങ്ങൾക്ക് അറുതി വരേണ്ട സമയമായിരിക്കുന്നു. നാം ആരും ഇപ്പോൾ മരിക്കാൻ പോകുന്നില്ല. നമ്മുടെ കപ്പലിൽ ഭക്ഷണസാധനങ്ങൾ ഉള്ള കാലത്തോളം യഥേഷ്ടം നമുക്ക് ഭക്ഷിക്കാം. ധൈര്യമായിരിക്കുവിൻ. കൂട്ടുകാരെല്ലാം തങ്ങളുടെ മേൽമുണ്ടുകൊണ്ട് മുഖം മറച്ച് ദുഃഖിതരായിരിക്കുകയായിരുന്നു. ഒഡീസിയസിന്റെ ഉത്തേജകമായ വാക്കുകൾ കേട്ടതോടെ അവരെല്ലാം ഓടിയെത്തി ആ കലമാന്റെ ചുറ്റും കൂടി. നാവികർ കലമാന്റെ മാംസം കൊണ്ട് രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി. അന്ന് സന്ധ്യയാകുന്നതുവരെ അവർ അത് യഥേഷ്ടം ഭക്ഷിച്ചു. കപ്പലിൽ നേരത്തെ കരുതിയിരുന്ന മധുരവീഞ്ഞ് നാവികർ ആവോളം കുടിച്ചു. നേരമിരുട്ടി. കടലോരത്ത് സജ്ജീകരിച്ച കിടക്കകളിൽ അവർ എല്ലാവരും സുഖമായി ഉറങ്ങി. പ്രഭാതമായപ്പോ ഒഡീസിയസ് അനുചരന്മാരെ വിളിച്ചുണർത്തി, സ്നേഹിതന്മാരെ, ഇനി നമുക്ക് പ്രവർത്തിക്കാനുള്ള സമയമാണ്. എന്തെങ്കിലും തീരുമാനത്തിൽ നാം എത്തണം. എനിക്കാണെങ്കിൽ യാതൊന്നും തോന്നുന്നതേയില്ല. ഇന്നലെ ഞാൻ കുന്നിന്റെ മുകളിൽ കയറി ഒന്ന് നിരീക്ഷണം ചെയ്തതേയുള്ളൂ. ഈ ദ്വീപ് എന്തോ പ്രത്യേകതയുള്ളതാണ്. അടുത്തെങ്ങും വൻകരകൾ കാണുന്നതേയില്ല. ദ്വീപ് സമതലമാണ്. കുറച്ചകലെ ഒരു മാളികയുടെ മുഖപ്പും ഒരു മാളികയും അതിനു മീതെ പുകപടലങ്ങൾ ഉയരുന്നതും വൻവൃക്ഷങ്ങളുടെ ഇടയിലൂടെ ഞാൻ കണ്ടു. ഇനി എന്തെങ്കിലും അറിയണമെങ്കിൽ കൂടുതലായി അന്വേഷണം നടത്തണം. ഒഡീസിയസ് ഇത് പറഞ്ഞപ്പോൾ അവരുടെ മനസ്സിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് സങ്കടമുണ്ടായി. ലെസ്ട്രിഗോണിയൻ ആന്റിഫേറ്റസിന്റെയും ഒറ്റക്കണ്ണൻ സൈക്ലോപ്സിന്റെയും പൈശാചിക കൃത്യങ്ങളെക്കുറിച്ച് അവർ ചിന്തിച്ചു. പലരും കരഞ്ഞു. ആ കണ്ണുനീർ അവരിൽ തങ്ങിനിന്ന വിഷമത്തെ കുറെയെങ്കിലും കുറയ്ക്കുന്നതായി ഒഡീസിയസിന് തോന്നി. ഏതായാലും കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുക തന്നെയെന്ന് ഒഡീസിയസ് തീരുമാനിച്ചു. തന്റെ അനുചരന്മാരെ രണ്ട് സംഘങ്ങളായി അദ്ദേഹം തിരിച്ചു. ഒരു സംഘത്തിന്റെ നേതാവായി യൂറി ലോക്കസിനെ അദ്ദേഹം നിശ്ചയിച്ചു. അദ്ദേഹം ശക്തനും ബുദ്ധിമാനുമാണ്. രണ്ടാമത്തെ സംഘത്തിന്റെ നേതൃത്വം ഒഡീസിയസ് തന്നെ ഏറ്റെടുത്തു. ഏത് സംഘമാണ് ആദ്യമായി അന്വേഷണത്തിന് പുറപ്പെടേണ്ടത്? വിധി തന്നെ നിശ്ചയിക്കട്ടെ. ആദ്യം പോകേണ്ട സംഘം ഏതെന്നറിയുവാൻ അവർ കുറിയിട്ടു. യൂറി ലോക്കസിന്റെ സംഘം തന്നെ ആദ്യം അന്വേഷണത്തിനായി പോകണമെന്ന് കുറിമൂലം തീരുമാനമായി. യൂറി ലോക്കസും കൂട്ടുകാരും മുന്നോട്ട് നടന്നു. ഒഡീസിയസും അദ്ദേഹത്തിന്റെ കീഴിലുള്ള സംഘവും കപ്പലിനടുത്ത് തന്നെ കഴിഞ്ഞുകൂടി. യൂറി ലോക്കസും കൂട്ടുകാരും നടന്നു നീങ്ങവേ കപ്പലിനടുത്തുണ്ടായിരുന്നവരുടെ കണ്ണുകൾ നിറഞ്ഞു. എന്തായിരിക്കാം കൂട്ടുകാർക്ക് സംഭവിക്കുന്നതെന്നുള്ള ഉത്കണ്ഠ അവരെ അലട്ടുകയായിരുന്നു. കനത്ത ദുഃഖം മനസ്സിൽ തങ്ങി നിൽക്കുന്നതുകൊണ്ട് പരസ്പരം സംസാരിക്കുവാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. യൂറി ലോക്കസും കൂട്ടുകാരും ഉത്കണ്ഠയോടെ നടന്നു തുടങ്ങി. കുറ്റിക്കാടും വൻമരങ്ങളും നിറഞ്ഞ താഴ്വരയുടെ മധ്യത്തിൽ ഒരു മാളിക അവർ കണ്ടു. മനോഹരമായ തലമുടിയുള്ള ഭീകരദേവതയായ സഴ്സിയായിരുന്നു അവിടെ താമസം. ആളുകളെ കൊല്ലുന്നത് വിനോദമാക്കിയ എയ്റ്റാസിന്റെ സഹോദരിയായിരുന്നു സഴ്സി. സഴ്സി സാധാരണ മനുഷ്യഭാഷയിൽ സംസാരിച്ചിരുന്നു. ആരെയും ആകർഷിക്കുവാൻ പോരുന്ന സൗന്ദര്യം അവൾക്കുണ്ട്. ഒച്ചയും അനക്കവും കൂടാതെ യൂറി ലോക്കസും അനുചരന്മാരും മാളികയുടെ സമീപത്തെത്തി. അവിടെ നാലുപാടും ചെന്നായ്ക്കളും സിംഹങ്ങളും അലഞ്ഞു നടക്കുന്നു. ഇതിന്റെ രഹസ്യം എന്തെന്ന് അവർക്ക് മനസ്സിലായില്ല. മന്ത്രശക്തിയുള്ള സഴ്സി വിഷപാനീയം നൽകി മൃഗങ്ങളാക്കി മാറ്റിയ മനുഷ്യരായിരുന്നു അവ. മൃഗങ്ങളെ കണ്ടപ്പോ യൂറി ലോക്കസും കൂട്ടുകാരും ഭയന്നുപോയി. പക്ഷേ സിംഹങ്ങളും ചെന്നായ്ക്കളും അവരെ ആക്രമിക്കുകയോ ഭയപ്പെടുത്തുകയൊന്നും ചെയ്തില്ല. ഇണങ്ങിയ പട്ടികളെപ്പോലെ അവയെല്ലാം വന്ന് അവരുടെ ചുറ്റും കൂടി. എന്തെങ്കിലും ആഹാരം കിട്ടുമോ എന്ന് ആ മൃഗങ്ങൾ അന്വേഷിക്കുന്നത് പോലെ ആ നാവികർക്ക് തോന്നി. ആശ്ചര്യകരമായ ഈ കാഴ്ച കണ്ട് വികാരഭരിതരായ നാവികർ മാളികയുടെ അങ്കണത്തിലേക്ക് നടന്നു. അതിനുള്ളിൽ സഴ്സിയിരിപ്പുണ്ട്. ദേവസ്ത്രീകൾ നിർമ്മിക്കുന്ന തരം മനോഹരമായ വസ്ത്രങ്ങൾ നെയ്തുകൊണ്ടിരിക്കുകയാണ് സഴ്സി.
ശ്രുതിമധുരമായ ഒരു ഗാനം അവൾ ആലപിക്കുന്നുണ്ടായിരുന്നു. യൂറിലോക്കസിന്റെ സംഘത്തിൽ ഏറ്റവും മുൻപിലായി നിന്നിരുന്ന പോളിറ്റസ് വിളിച്ചു പറഞ്ഞു, സ്നേഹിതന്മാരെ, ഞാൻ ശബ്ദം കേൾക്കുന്നു. അതാ ഒരു സ്ത്രീ, അവൾ വസ്ത്രം നെയ്യുന്നതിനിടയിൽ ഗാനമാലപിക്കുന്നു. ഇമ്പകരമായ ഗാനം, നിങ്ങൾ കേൾക്കുന്നില്ലേ? അവൾ മനുഷ്യസ്ത്രീയോ അപ്സരസോ? നമുക്കുള്ളിലേക്ക് കടന്ന് അവളോടൊന്ന് സംസാരിക്കാം, നാവികർ ഉറക്കെ വിളിച്ചു പറഞ്ഞു. സ്നേഹിതന്മാരെ, ഞാൻ ശബ്ദം കേൾക്കുന്നു. അതാ ഒരു സ്ത്രീ, അവൾ വസ്ത്രം നെയ്യുന്നതിനിടയിൽ ഗാനമാലപിക്കുന്നു. നല്ല ഇമ്പകരമായ ഗാനം, നിങ്ങൾ കേൾക്കുന്നില്ലേ? ആ അവൾ മനുഷ്യസ്ത്രീയോ അപ്സരസോ? നമുക്കുള്ളിലേക്ക് കടന്ന് അവളോടൊന്ന് സംസാരിക്കാം, നാവികർ ഉറക്കെ വിളിച്ചു. പെട്ടെന്ന് സെർസി നെയ്ത്ത് നിർത്തി പുറത്തേക്ക് വന്നു. അവൾ മനോഹരമായി പുഞ്ചിരിച്ചു. മിന്നിത്തിളങ്ങുന്ന വാതിൽ തുറന്നുകൊണ്ട് ആഗതർക്ക് അവൾ സ്വാഗതമരുളി. യാതൊരു അപകടശങ്കയും കൂടാതെ അവർ ഭവനത്തിനുള്ളിൽ കടന്നു. യൂറിലോക്കസ് ആയിരുന്നല്ലോ അവരുടെ നേതാവ്. മൃഗങ്ങളുടെ പെരുമാറ്റവും ആശ്ചര്യകരമായ അന്തരീക്ഷവും അയാളിൽ സംശയം ജനിപ്പിച്ചിരുന്നു. എന്തോ കൊടിയ വഞ്ചന ഇതിലടങ്ങിയിട്ടുണ്ടെന്ന് യൂറിലോക്കസിന് തോന്നി. അയാൾ വീടിനുള്ളിൽ കടക്കാതെ ഒരൊഴിഞ്ഞ കോണിൽ പതുങ്ങിയിരുന്നു. വലിയ സ്നേഹാദരങ്ങളാണ് സുന്ദരിയായ സെർസി ആഗതരോട് കാട്ടിയത്. അവരെ അവൾ മിന്നിത്തിളങ്ങുന്ന കസേരകളിൽ ഇരുത്തി. ബാർലിമാവും വീഞ്ഞും കലർത്തിയ നറുതേനും അവർക്ക് കൊടുത്തു. പക്ഷേ അവരെല്ലാം അവരുടെ വീട് നാടും ഒക്കെ മറക്കത്തക്ക വിഷം അവൾ അതിൽ കലർത്തിയിരുന്നു. അവർ അത് യഥേഷ്ടം ഭക്ഷിച്ചു. ഭക്ഷണം കഴിഞ്ഞ വേളയിൽ സൾസി തന്റെ പക്കലുള്ള മാന്ത്രിക ദണ്ടുകൊണ്ട് ആ നാവികരെ ഒന്ന് തലോടി. പെട്ടെന്ന് ആ മനുഷ്യരുടെ എല്ലാം രൂപം മാറി. നീണ്ട തേറ്റകളും രോമവും ഉള്ള കാട്ടുപന്നികളായി അവർ മാറിക്കഴിഞ്ഞു. പന്നികളെ ഇട്ടിരുന്ന കൂട്ടിലേക്ക് അവരെ അയച്ച് അതിന്റെ വാതിൽ ബന്ധിക്കുകയും ചെയ്തു. പിന്നീട് പന്നികൾക്കുള്ള പയറും ഓക്ക് വൃക്ഷത്തിന്റെ കുതിർത്ത വിത്തുകളും സെർസി അവർക്ക് വിതറിക്കൊടുത്തു. വൃത്തികെട്ട മറ്റു പന്നികളോടൊപ്പം അവരും ആ പന്നിക്കൂട്ടിൽ കഴിഞ്ഞുകൂടി. യൂറിലോക്കസ് ഒളിച്ചിരുന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അയാൾ ഭയചകിതനായി. ഒഡീസിയൂസിനെയും കൂട്ടുകാരെയും ഈ വിവരമറിയിക്കുവാൻ അയാൾ കപ്പലിലേക്ക് ഓടി. കുറേ സമയത്തേക്ക് ഒരക്ഷരം പോലും സംസാരിക്കുവാൻ അയാൾക്ക് കഴിഞ്ഞില്ല. പേടിയും ദുഃഖവും കൊണ്ട് മൂകനായിരുന്നു അയാൾ. വളരെ നേരം കഴിഞ്ഞ ശേഷം സാധാരണ നില വീണ്ടെടുത്ത യൂറിലോക്കസ് കാര്യങ്ങളെല്ലാം വിക്കി വിക്കി ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു. യൂറിലോക്കസിന്റെ വിവരണം കേട്ടപ്പോൾ കൂട്ടുകാരെല്ലാം പേടികൊണ്ട് തരിച്ചിരുന്നു പോയി. ഒഡീസിയൂസിന് കോപവും താപവും അടക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് തന്റെ വെള്ളികെട്ടിയ വാൾ തോളിൽ തൂക്കിയിട്ട് അമ്പും വില്ലുമായി സെർസിയുടെ നേരെ പുറപ്പെടാൻ അദ്ദേഹം തയ്യാറായി. യൂറിലോക്കസിനോട് വഴികാട്ടുവാൻ ഒഡീസിയൂസ് പറഞ്ഞു. ഭയപ്പെട്ട യൂറിലോക്കസ് അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ് അപേക്ഷിച്ചു. ദയവ് ചെയ്ത് അങ്ങ് പോകരുതേ. അങ്ങാകട്ടെ, വേറെ ആരെങ്കിലും ആകട്ടെ, അവിടേക്ക് പോയാൽ ഒരിക്കലും തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കണ്ട. നമുക്ക് മിച്ചമുള്ള ആളുകളെയും കൂട്ടി എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കാം. ഘോര മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അത് മാത്രമേ മാർഗമുള്ളൂ, ഒഡീസിയസ് പറഞ്ഞു. നിങ്ങൾ പോരുന്നില്ലെങ്കിൽ പോരണ്ട. യഥേഷ്ടം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്ത് കപ്പലിനടുത്ത് തന്നെ കഴിഞ്ഞുകൊള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം പോയേ തീരൂ, പോവുക തന്നെ ചെയ്യും. ധീരവും ശക്തവുമായ ആ തീരുമാനത്തിന് എതിരെ നിൽക്കാൻ യൂറിലോക്കസിന് കഴിഞ്ഞില്ല. ഒഡീസിയൂസ് നടന്നു നീങ്ങുന്നത് ചങ്കിടിപ്പോടെ അയാൾ കണ്ടു. അനങ്ങാൻ പോലും ആകാതെ ചില പോലെ അവിടെ നിന്നു. ഒഡീസിയൂസ് അതിവേഗം മായാമോഹിനിയായ സെർസിയുടെ മാളികയ്ക്ക് സമീപമെത്തി. സുവർണ ദണ്ടുമായി നിൽക്കുന്ന ഒരു കോമള യുവാവിനെ അദ്ദേഹം കണ്ടു. യുവാവ് പറഞ്ഞു, സാധു മനുഷ്യ, നിങ്ങൾ എവിടെ പോകുന്നു? ഒരു പരിചയവുമില്ലാത്ത ഈ നാട്ടിൽ ഈ പർവ്വത സാനുവിലൂടെ ഏകനായി നിങ്ങൾ പോകുന്നത് എന്ത് നേടാനാണ്? ഒഡീസിയൂസ് മറുപടി പറഞ്ഞു, എനിക്ക് ഭയങ്കരിയായ സെർസിയെ കാണണം. എന്റെ അനുചരന്മാരോട് അവൾ ചെയ്ത കൊടും പാതകത്തിന് പ്രതികാരം ചെയ്യണം. യുവാവ് പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല അത്. ഞാൻ ഹെർമസ് ദേവനാണ്. ഈ അത്യാപത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞെന്ന് വരും. ഒഡീസിയൂസ് ഹെർമസിനെ വണങ്ങി. ഹെർമസ് തുടർന്നു, നിങ്ങളുടെ അനുചരന്മാരെയെല്ലാം സെർസി പന്നികളാക്കി മാറ്റി. മറ്റു പന്നികളോടൊപ്പം കൂട്ടിലടച്ചിരിക്കുന്നു. അവരെ മോചിപ്പിക്കാൻ വെറും കൈയോടെ പോയാൽ ഒരിക്കലും നിങ്ങൾക്ക് മടങ്ങി വരാനൊക്കെയില്ല. ഞാൻ എന്തു ചെയ്യണം ദേവാ? അത് പറഞ്ഞു തരൂ. ഒരു രക്ഷ ഒഡീസിയൂസിന് നൽകിക്കൊണ്ട് ഹെർമസ് പറഞ്ഞു, ഈ രക്ഷ ധരിക്കുക.
സർസിയുടെ ഭവനത്തിൽ ഇതണിഞ്ഞുകൊണ്ട് പ്രവേശിച്ചാൽ അപകടം

0: സംഭവിക്കുകയില്ല. സൾസിയുടെ മായാപ്രവർത്തനത്തെക്കുറിച്ച് ഹെർമസ് വിവരിച്ചു. അവൾ നിങ്ങൾക്ക് ഒരു പാനീയം തരും. മാന്ത്രിക ശക്തിയുള്ള വിഷം കലർത്തിയ പാനീയമാണത്. പക്ഷേ ഞാൻ തന്ന രക്ഷ അണിയുന്നത് മൂലം മായാവിദ്യകളൊന്നും നിങ്ങൾക്ക് ഏൽക്കുകയില്ല. പാനീയം കുടിച്ചു കഴിയുമ്പോൾ സൾസി തന്റെ കൈവശമുള്ള മാന്ത്രിക വടികൊണ്ട് നിങ്ങളെ തലോടും. അപ്പോൾ നിങ്ങൾ വാളുറയിൽ നിന്ന് ഊരി കൊല്ലുവാനെന്ന വിധം അവളുടെ നേർക്ക് ചെല്ലുക. അവൾ ഭയന്നു വിറയ്ക്കും. അവൾ സ്നേഹഭാവം കാട്ടുകയും അവളോടൊത്ത് കിടക്കുവാൻ അപേക്ഷിക്കുകയും ചെയ്യും. ആ അപേക്ഷ നിരസിക്കരുത്. അനുചരന്മാരെ മോചിപ്പിക്കുന്നതിനുള്ള ഏക മാർഗം അതാണ്. നിങ്ങളുടെ നേർക്ക് അവൾ യാതൊരു ഉപദ്രവവും ചെയ്യുകയില്ലെന്ന് ദേവകളെ മുൻനിർത്തി അവളെക്കൊണ്ട് സത്യം ചെയ്യിക്കണം. അല്ലാത്ത പക്ഷം സഹശയനവേളയിൽ നിങ്ങളെ അവൾ രൂപാന്തരപ്പെടുത്തുകയോ നിങ്ങളുടെ പൗരുഷം നശിപ്പിക്കുകയോ ചെയ്യും. ഹെർമസ് കൊടുത്ത രക്ഷ ഒരു ചെടിയുടെ രൂപത്തിലുള്ളതായിരുന്നു. അത് മണ്ണിൽ നിന്ന് പിഴുതെടുക്കുന്നത് ഒഡീസിയസ് കണ്ടു. സാധാരണഗതിയിൽ മനുഷ്യർക്ക് അദൃശ്യമാണത്. അതിന്റെ വേര് കടും കറുപ്പായിരുന്നെങ്കിലും പുഷ്പം പാലുപോലെ വെളുത്തിരുന്നു. അതെല്ലാം കൊടുത്തതിനു ശേഷം ഹെർമസ് ദേവൻ ഒളിമ്പസ് പർവ്വതത്തിലേക്ക് മടങ്ങി. കൂട്ടുകാരെ, അങ്ങനെ ഒഡീസിയസ് സൾസിയുടെ കൊട്ടാരത്തിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. ഒഡീസിയസിന് തന്റെ ലക്ഷ്യം വിജയിക്കുമോ? അനുചരന്മാരെ മോചിപ്പിക്കാൻ കഴിയുമോ? നമുക്ക് അടുത്ത അധ്യായത്തിൽ നോക്കാം.
1: ഒഡീസിയസിന്റെ സാഹസിക യാത്ര. ഈ കഥ നമുക്ക് പറഞ്ഞു തന്നത് സുഷമ അനിൽ.
2: പണ്ട്
3: ആകാശവാണി ആനന്ദപുരി FM 101.9. സമയം 6 മണി.
4: നമസ്കാരം. പ്രധാന വാർത്തകൾ.
3: ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യ ശൃംഖലയായി മാറിയെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പാർലമെന്ററി കാര്യമന്ത്രി അവലോകനം ചെയ്തു. ഈ മാസം 20-ന് വർഷകാല സമ്മേളനം ആരംഭിക്കും. മലപ്പുറം തിരൂരിലെ പ്രധാന റോഡുകളിലെ സീബ്ര ലൈൻ മാർക്കിംഗുകൾ, ട്രാഫിക് ബോർഡുകൾ, മറ്റ് സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ അടിയന്തിരമായി പരിശോധിച്ച് നവീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. കണ്ണൂർ ചക്കരക്കൽ നഗരത്തിലെ ജ്വല്ലറിയിൽ മുക്കുപണ്ടം വിൽക്കാൻ ശ്രമിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. മുഴുപ്പിലങ്ങാട് സ്വദേശികളായ അബ്ദുൾ റസാഖ്, മുഹമ്മദ് റൈഹാൻ എന്നിവരാണ് അറസ്റ്റിലായത്. ഓഹരി വിപണിയിൽ വിഷരഹിത പൂക്കളും പച്ചക്കറികളും എത്തിക്കാൻ കുടുംബശ്രീയുടെ ഓണക്കനി, നിറപൊലിമ പൂക്കൃഷി പദ്ധതികളുടെയും ജീവനം 2.0 പദ്ധതിയുടെയും വയനാട് ജില്ലാതല ഉദ്ഘാടനം മന്ത്രി TC സിദ്ദിഖ് മറ്റന്നാൾ രാവിലെ ചേലാട് നിർവഹിക്കും. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ ക്ലോക്ക് ടവർ തകർന്നു വീണ് അപകടമുണ്ടായ സംഭവത്തിൽ റെയിൽവേ സ്റ്റേഷൻ ഉദ്യോഗസ്ഥരോട് വിശദീകരണം തേടി മനുഷ്യാവകാശ കമ്മീഷൻ. കേരളത്തെ മയക്കുമരുന്ന് മുക്തമാക്കാൻ കേന്ദ്ര ഏജൻസികളെയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകളെയും കോർത്തിണക്കി ഓപ്പറേഷൻ തൂഫാന്റെ 2-ാം ഘട്ടം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് മഴ തുടരും. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2-ാം ക്വാർട്ടറിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണിപ്പോൾ. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ പച്ചക്കറി ഇനങ്ങളും സവിശേഷതകളും ഡോക്ടർ രശ്മിക പി കെ സംസാരിക്കുന്നു. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 ഗസൽ, 9:30 സംഗീതസുധ,

അനന്തലക്ഷ്മി വെങ്കിട്ടരാമൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. 10:30 നിശാസുരവി, 11 സുഭാഷിതം. ഹാഫിസ് പി എച്ച് അബ്ദുൾ ഗഫാർ മൗലവി അവതരിപ്പിച്ചത്. 11:05 മുതൽ വിവിധ ഭാരതി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം. ഡോക്ടർ ടി ജി രാമചന്ദ്രൻപിള്ള അവതരിപ്പിക്കുന്നു. 6:02 അറിയിപ്പുകൾ, തുടർന്ന് നമസ്തേനന്തപുരി, ഇതിൽ ഉഷമലരി. ചങ്ങമ്പുഴിയുടെ സാന്ത്വനം എന്ന കവിത ആലാപനം റെജു ജോസഫ്. ഉദയഗീതം അജിത് ജി കൃഷ്ണൻ പാടിയത്. പ്രഭാതഫേരി. 6:45 പ്രാദേശിക വാർത്തകൾ. ശേഷം നമസ്തേനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്. 7:15 ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, പാട്ടും പൊരുളും, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും.

8:30 ബാലരാമരം സുബയ്യ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 75. 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരം. ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:00 പുത്തൻപാട്ടുകൾ. 10:30 റിഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. ശേഷം പുത്തൻപാട്ടുകൾ തുടരും. 11:00 ഗാനകൈരളി. 11:30 ചലച്ചിത്ര ഗാനങ്ങൾ. 12:00 നവമാധുരി. 12:30 പ്രകാശധാര. വേൾഡ് പോപ്പുലേഷൻ ഡേ ഡോക്ടർ മഹിദ എം സി സംസാരിക്കുന്നു. ചലച്ചിത്ര ഗാനങ്ങൾ. 1:00 ഈണപ്പൂക്കൂട. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങൾ. 2:00 നേർമൊഴി. അധ്യാപകനും നാടോടി ജ്ഞാന ഗവേഷകനും കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവുമായ ഡോക്ടർ അജിത് കുമാർ എന്നുമായി അഭിമുഖം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 ലംഹെ സ്പോൺസേർഡ് പരിപാടി. 3:00 തിരയപ്പൂക്കൾ. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 4:00 നിത്യഹരിത ഹിന്ദി ഗാനങ്ങൾ. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 6:00 അറിയിപ്പുകൾ. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. പശുക്കളിലെ രോഗപ്രതിരോധത്തിന് ശുചിത്വത്തിന്റെ പ്രാധാന്യം ഡോക്ടർ ദിവ്യ ആർ നായരുമായി അഭിമുഖം. ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 സാറ്റർഡേ നൈറ്റ് ഫീവർ. 9:30 സംഗീത സുധ. മധുര കേശവ ഭാഗവതർ അവതരിപ്പിച്ച സംഗീത കച്ചേരി. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 വിവിദ് ഭാരതി റിലേ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്.

ഇനി നമുക്ക് കാലാവസ്ഥ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.4°C, കുറഞ്ഞ താപനില 24.4°C. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. യേശുദാസും ചിത്രയും പാടിയത് ചിത്രം നീലക്കടമ്പ്. രചന കെ ജയകുമാർ, സംഗീതം രവീന്ദ്രൻ.

0: ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
1: പേടിക്കണ്ട സർ, എം ആർ ടി ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
0: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി എം ആർ ടി ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി. കണ്ടീഷൻ സപ്ലൈ. സന്ദർശിക്കൂ എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: ചിത്രം പാടിയത് ചിത്രം ആനന്ദഭദ്രം.

0: പ്രാദേശിക വാർത്തകൾക്ക് ശേഷം സന്ധ്യാഗീതം തുടരും.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി ന്യൂസിലൻഡിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ഓപ്പറേഷൻ തൂഫാന് 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് തിരച്ചിൽ ഇന്നും തുടർന്നു. ഇനി കണ്ടെത്താനുള്ളത് ഒരാളെ കൂടി. കശുവണ്ടി മേഖലയിലെ പ്രതിസന്ധിയിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന് നിവേദനം സമർപ്പിച്ച് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2 ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലൻഡിലെ ഓക്ലൻഡിലെത്തി. ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സന്റെ നേതൃത്വത്തിൽ ഊഷ്മളമായ വരവേൽപ്പാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ക്രിസ്റ്റഫർ ലക്സനുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ വ്യാപാരം, വാണിജ്യം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും കൈവരിച്ച നേട്ടങ്ങൾ നേതാക്കൾ അവലോകനം ചെയ്യും. ബിസിനസ്, കായിക മേഖലകളിലെ പ്രമുഖരുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ന്യൂസിലൻഡിലെ ഇന്ത്യൻ സമൂഹത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. ഓസ്ട്രേലിയ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി ന്യൂസിലൻഡിലെത്തിയത്. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സഹകരണം പുതിയ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാൻ സന്ദർശനം സഹായിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. കേന്ദ്ര ഏജൻസികളെയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകളെയും കോർത്തിണക്കി ഓപ്പറേഷൻ തൂഫാന്റെ 2 നടപ്പാക്കി കേരളത്തെ പൂർണ്ണമായും ലഹരിമുക്തമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 5 സംസ്ഥാനങ്ങൾ തൂഫാന് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തതായും തിരുവനന്തപുരത്ത് നടന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗത്തിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിലും ഇതിന്റെ ഭാഗമായി സംയുക്ത ഓപ്പറേഷൻ നടത്തുമെന്ന് മന്ത്രി അറിയിച്ചു.
2: കേന്ദ്ര ഏജൻസികളും ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളിലെ പോലീസ് മേധാവികളും ചേർന്നുള്ള ഒരു വലിയ ഓപ്പറേഷൻ ആയിരിക്കും. കേരളം പരിപൂർണമായും ഒരു ഡ്രഗ് ഫ്രീ സ്റ്റേറ്റാക്കി മാറ്റാനുള്ള നടപടിയുമായിട്ടാണ് ഓപ്പറേഷൻ തുഫാൻ അടുത്ത ഘട്ടം മുന്നോട്ട് പോകുന്നത്. അതുപോലെ നമ്മൾ ഈ ഓപ്പറേഷൻ തുഫാൻ ശക്തിപ്പെടുത്തിയതോടുകൂടി ഈ ഡ്രഗ് പെഡലേഴ്സ് പുതിയ പുതിയ മാർഗങ്ങൾ കണ്ടെത്തുകയാണ്. ആ മാർഗങ്ങൾ എന്താണെന്ന് കണ്ട് നമ്മളും അതിനനുസരിച്ചുള്ള രീതികൾ അഡോപ്റ്റ് ചെയ്യാനാണ് ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത്.
1: തമിഴ്നാട്, കർണാടക, പുതുച്ചേരി DGP മാരും കസ്റ്റംസ്, നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ തുടങ്ങി വിവിധ കേന്ദ്ര ഏജൻസികളിലെ ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. വയനാട് മേപ്പാടി കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായ ഒരാൾക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നു. ഹിമാചൽ സ്വദേശി വിക്രം റാണയ്ക്കായുള്ള തെരച്ചിലാണ് മീനാക്ഷിപ്പുഴയിൽ പുരോഗമിക്കുന്നത്. ഇന്ന് രാവിലെയോടെ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു.

0: കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
1: മണ്ണിടിച്ചിലിൽ കാണാൻ ബാക്കിയുള്ള ഹിമാചൽ സ്വദേശി വിക്രം റാണയ്ക്കാണ് തിരച്ചിൽ ഊർജിതമായി തുടരുകയാണ്. ഇന്ന് രാവിലെ നടത്തിയ തിരച്ചിലിൽ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെടുത്തിരുന്നു. മൃതദേഹം വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് എംബാം നടപടികൾക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പ്രധാനമായും മീനാക്ഷി പുഴ കേന്ദ്രീകരിച്ചായിരുന്നു ഇന്നത്തെ തെരച്ചിൽ. NDRFന്റെ 70 അംഗ സംഘത്തോടൊപ്പം 110 ഫയർഫോഴ്സ് അംഗങ്ങളും 100 വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരും തിരച്ചിലിൽ പങ്കെടുത്തു. കൂടാതെ തുർക്കി ബസാറിലെ ജീവൻ രക്ഷാ പ്രവർത്തകരും തിരച്ചിലിൽ പങ്കെടുത്തു. അതിശക്തമായ മഴ പെയ്യാത്തത് തെരച്ചിലിന് അനുകൂലമായി.
0: കേരളത്തിലെ കശുവണ്ടി വ്യവസായ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ഇടപെടൽ അഭ്യർത്ഥിച്ച് മന്ത്രി ഷിബു ബേബി ജോൺ ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ സന്ദർശിച്ചു. ആയിരക്കണക്കിന് തൊഴിലാളികളുടെയും സംരംഭകരുടെയും ജീവനോപാധി സംരക്ഷിക്കുന്നതിനായി പുനരുദ്ധാരണ പാക്കേജ് നടപ്പാക്കണമെന്നാവശ്യപ്പെടുന്ന നിവേദനം ധനമന്ത്രിക്ക് കൈമാറി. പാക്കേജിന് തത്വത്തിൽ അംഗീകാരം ലഭിച്ചതായും കേരളത്തിന്റെ ആവശ്യങ്ങൾ മന്ത്രി അനുഭാവപൂർവ്വം പരിഗണിച്ചതായും ശ്രീ ഷിബു ബേബി ജോൺ പറഞ്ഞു. US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോറോ ഹെൽത്ത് കമ്പനിയുടെ കേരളത്തിലെ ഓഫീസുകളിൽ നിന്ന് 800+ ജീവനക്കാരെ പിരിച്ചുവിട്ട സംഭവത്തിൽ തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ ഇന്ന് കൊച്ചിയിൽ നടന്ന യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. വിഷയം ചർച്ച ചെയ്യാൻ July 20 വീണ്ടും യോഗം ചേരും. കമ്പനി പൂട്ടാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്നും നിലവിലുള്ള ജീവനക്കാരെ നിലനിർത്തി തൽസ്ഥിതി തുടരണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. പ്രവർത്തനം തുടരാൻ ആവശ്യമായ എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്ത മന്ത്രി അനുകൂല സമീപനം ഉണ്ടായില്ലെങ്കിൽ കർശന നിയമ നടപടികളിലേക്ക് നീങ്ങുമെന്ന് വ്യക്തമാക്കി. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സൌന്ദര്യം സംവാദങ്ങളിലും ചർച്ചകളിലുമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. നിയമനിർമ്മാണ സഭകളുടെ പ്രവർത്തനങ്ങൾ യുവതലമുറ കൃത്യമായി മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. സെക്രട്ടേറിയറ്റിലെ പഴയ നിയമസഭാ മന്ദിരത്തിൽ സംഘടിപ്പിച്ച യങ് ഇന്ത്യൻസ് മോഡൽ പാർലമെന്റ് 2026 ആശംസ അറിയിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി യങ് ഇന്ത്യൻസ് തിരുവനന്തപുരം ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച യങ് ഇന്ത്യൻസ് പാർലമെന്റിന്റെ ഉദ്ഘാടനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം ഇടിഞ്ഞുവീണ പഴക്കം ചെന്ന ക്ലോക്ക് ടവർ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനും കെട്ടിടത്തിന്റെ ബാക്കി ഭാഗം പൊളിച്ചു നീക്കുന്നതിനുള്ള പ്രവൃത്തികൾ ഇന്നും തുടർന്നു. ഗതാഗതം തടസ്സം നീക്കിയെങ്കിലും 2-3 പ്ലാറ്റ്ഫോമുകളുടെ സമീപമുള്ള ട്രാക്കിൽ ഗതാഗതം നിർത്തിവച്ചു. സംഭവത്തിൽ റെയിൽവേ ഉദ്യോഗസ്ഥരോട് മനുഷ്യാവകാശ കമ്മീഷൻ വിശദീകരണം തേടിയിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലെ അപകട സാധ്യതയുള്ള നിർമ്മിതികൾ പരിശോധിച്ച് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. തിരുവനന്തപുരം തമ്പാനൂർ ഹൈലാൻഡ് ഹോട്ടലിൽ തീപിടുത്തം. 1-ാമത്തെ നിലയിലാണ് തീപിടുത്തമുണ്ടായത്. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അഗ്നിരക്ഷാ സേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. താമസക്കാരെ അടിയന്തിരമായി ഒഴിപ്പിച്ചതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന പരിശോധനയിൽ കൊച്ചി വാഴക്കാലയിലെ അപ്പാർട്ട്മെന്റിൽ നിന്നും 387 ഗ്രാം MDMA ജിം ട്രെയിനർ പിടിയിൽ. ആലുവ ഇടത്തല സ്വദേശി മുഹമ്മദ് സാദിഖാണ് പിടിയിലായത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. നാളെ മുതൽ 14 വരെ നേരിയ മഴയ്ക്കാണ് സാധ്യതയെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ശക്തമായ നീരൊഴുക്കിനെ തുടർന്ന് തിരുവനന്തപുരം അരുവിക്കര ഡാമിന്റെ 2 മുതൽ 5 വരെയുള്ള ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതം ഉയർത്തി. സമീപവാസികളും നദിയുടെ ഇരുകരകളിലും താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. തൃശൂർ പൂമല ഡാമിലെ ജലവിതാനം ഉയരുന്ന സാഹചര്യത്തിൽ ഡാമിന്റെ ഷട്ടറുകൾ ഇന്ന് ഉച്ചയോടെ തുറന്നു. മലവായ തോടിന്റെ ഇരുവശങ്ങളിലും താമസിക്കുന്നവരും മുളങ്കുന്നത്തുകാവ് കോലഴി പഞ്ചായത്ത് നിവാസികളും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. കാലവർഷ മഴക്കാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായി വയനാട് കാരാപ്പുഴ അണക്കെട്ടിന്റെ 3 ഷട്ടറുകൾ നാളെ രാവിലെ 11 മണിക്ക് തുറക്കും. പുഴയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ കാരാപ്പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2-ാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. യൂറോപ്യൻ കരുത്തരായ ഇരു ടീമുകളും നേർക്കുനേർ വരുന്ന പോരാട്ടമാണ് ഇന്നത്തേത്. ആദ്യ ക്വാർട്ടറിൽ മൊറോക്കോയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് സെമിയിൽ പ്രവേശിച്ചു. ഞായറാഴ്ചയാണ് നോർവേ ഇംഗ്ലണ്ട് അർജന്റീന സ്വിറ്റ്സർലൻഡ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ.

0: കേരള ക്രിക്കറ്റ് ലീഗിന്റെ താരലേലം തിരുവനന്തപുരത്ത് നാളെ നടക്കും. 156 താരങ്ങളെയാണ് ലേലത്തിനായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ ടീമിനും പരമാവധി 50 ലക്ഷം രൂപയാണ് ചെലവാക്കാൻ ആവുക. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 828 പോയിന്റ് ഉയർന്ന് 77569, നിഫ്റ്റി 244 പോയിന്റ് നേട്ടത്തിൽ 24207 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. പവന് 280 രൂപ ഉയർന്ന് 106200 രൂപയും ഗ്രാമിന് 13275 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അനസ്തീഷ്യ നൽകുന്നതിൽ പിഴവ് സംഭവിച്ച് ഗുരുതരാവസ്ഥയിലായ കുട്ടിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. സംഭവത്തിൽ പയ്യന്നൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മുഖത്തുണ്ടായ ചെറിയ മുറിവ് ചികിത്സിക്കാനെത്തിയ 1.5 വയസ്സുള്ള കുട്ടിക്ക് ഡോക്ടറുടെ നിർദ്ദേശത്തോടെ അനസ്തീഷ്യ നൽകുകയായിരുന്നു. തൃശൂരിൽ വൻ കഞ്ചാവ് വേട്ട. 12 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശികളായ 2 പേരെ തൃശൂർ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ഈ മാസം 30 വരെ തുടരും. ജൂലൈ 1 മുതലാണ് എന്യൂമറേറ്റർമാർ വീടുകൾ സന്ദർശിച്ച് വിവരശേഖരണം തുടങ്ങിയത്. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി ന്യൂസിലൻഡിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ഓപ്പറേഷൻ തൂഫാന് 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് തിരച്ചിൽ ഇന്നും തുടർന്നു. ഇനി കണ്ടെത്താനുള്ളത് ഒരാളെ കൂടി. കശുവണ്ടി മേഖലയിലെ പ്രതിസന്ധിയിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് നിവേദനം സമർപ്പിച്ച് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2 ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് സ്പെയിൻ ബെൽജിയത്തെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി അനന്തപുരി FM 101.9 സന്ധ്യാഗീതം തുടരുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ സന്ധ്യാഗീതം പൂർണ്ണമാകുന്നു. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. മനുഷ്യജന്മം അലസമായി സമയം പാഴാക്കാനുള്ളതല്ല. സൂര്യനെപ്പോലെ ജ്വലിച്ച് പ്രകാശം പരത്തി കർമ്മനിരതമാകാനുള്ളതാണ്. ജീവിതത്തിൽ സംഭവിക്കുന്ന കടുത്ത പ്രതിസന്ധികളാണ് ഒരുപക്ഷെ ഭാവി പ്രവർത്തനത്തിനും ജീവിതത്തിനും കൂടുതൽ കരുത്തേകുന്നത്. കൂരിരുട്ടിൽ നക്ഷത്രങ്ങളുടെ നേരിയ പ്രകാശമുണ്ട്. മഹാസമുദ്രത്തിൽ അങ്ങിങ്ങ് ചെറിയ ദ്വീപുകളുണ്ട്. അതുപോലെ ഏത് മഹാവിപത്തിലും ആശ്വാസം പകരുന്ന എന്തെങ്കിലുമൊന്നുണ്ടാകും എന്ന് കരുതുക. ജീവിതമെന്നത് സുഖദുഃഖ സമ്മിശ്രമാണ്. ഇവ രണ്ടിലും ചലിക്കാത്ത മനസ്സുണ്ടാവുകയാണ് മുഖ്യം. ഈയൊരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പച്ചക്കറി ഇനങ്ങളിലെ പുതിയ സങ്കര ഇനങ്ങളെപ്പറ്റി ഡോക്ടർ രശ്മിക പി കെ സംസാരിക്കുന്നതാണ്. അതിനു മുൻപ് എന്നത്തെയും പോലെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇന്ത്യയിലെ ജൈവ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? എന്നാലും ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. നമ്മുടെ ആരോഗ്യകരമായ ജീവിതത്തിന് സമീകൃത ആഹാരം അനിവാര്യമാണ്. ആ സമീകൃത ആഹാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ് പച്ചക്കറികൾ. പച്ചക്കറികളിൽ ശരീരത്തിന് ആവശ്യമായ വിറ്റാമിനുകൾ, ധാതുലവണങ്ങൾ, നാരുകൾ, ആന്റി ഓക്സിഡന്റുകൾ എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇവ ശരീരത്തിന്റെ വളർച്ചയ്ക്കും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും പ്രധാന പങ്ക് വഹിക്കുന്നു. ഇലക്കറികൾ, ക്യാരറ്റ്, മത്തൻ, തക്കാളി തുടങ്ങിയവയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ എ കണ്ണുകളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. നെല്ലിക്ക, തക്കാളി, ക്യാപ്സിക്കം എന്നിവയിലെ വിറ്റാമിൻ സി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ചീര, മുരിങ്ങയില തുടങ്ങിയ ഇലക്കറികളിൽ ഇരുമ്പും ഫോളിക് ആസിഡും ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ രക്തക്കുറവ് തടയാൻ സഹായിക്കുന്നു. പച്ചക്കറികളിലെ നാരുകൾ ദഹനം സുഗമമാക്കുകയും മലബന്ധം തടയുകയും ചെയ്യുന്നു. കൂടാതെ പ്രമേഹം, ഹൃദ്രോഗം, അമിതവണ്ണം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനും പച്ചക്കറികൾ സഹായകമാണ്. ഒരു വ്യക്തി ദിവസവും കുറഞ്ഞത് 300 ഗ്രാം പച്ചക്കറികളെങ്കിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണമെന്ന് വിദഗ്ധർ ശുപാർശ ചെയ്യുന്നു. വിവിധ നിറങ്ങളിലുള്ള പച്ചക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ ശരീരത്തിനാവശ്യമായ പോഷക ഘടകങ്ങൾ കൂടുതൽ ലഭിക്കും. കഴിയുന്നത്ര നമ്മുടെ വീട്ടുവളപ്പിൽ വിഷരഹിതമായ പച്ചക്കറികൾ കൃഷി ചെയ്യാനും അവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനും ശ്രമിക്കണം. ഇത് ആരോഗ്യവും സാമ്പത്തിക ലാഭവും ഒരുപോലെ ഉറപ്പാക്കും. അതുകൊണ്ട് ഓരോ ദിവസവും നമ്മുടെ ഭക്ഷണത്തലികയിൽ ആവശ്യത്തിന് പച്ചക്കറികൾ ഉൾപ്പെടുത്താം. ആരോഗ്യകരമായ ജീവിതത്തിനും രോഗപ്രതിരോധ ശേഷിയുള്ള ഒരു സമൂഹത്തിനും ഇത് വലിയൊരു ചുവടുവയ്പായിരിക്കും. പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ ഇനത്തിലും ശ്രദ്ധിക്കേണ്ടതാണ്. കൃഷിയിൽ താൽപര്യമുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷേ അത് പ്രാവർത്തികമാക്കാൻ തുടങ്ങുമ്പോൾ ആദ്യകാലത്ത് ചെടികളൊക്കെ നശിച്ചുപോയെന്ന് വരാം, രോഗം ബാധിച്ച് മുരടിച്ചു പോയെന്ന് വരാം. എന്നാൽ ഇതൊന്നും അതിജീവിക്കാനാവാതെ കൃഷി മതിയാക്കുന്നവർ ധാരാളം. പക്ഷേ ഇതെല്ലാം അതിജീവിച്ചാലോ? വിളവ് വേണ്ടത്ര കിട്ടുകയില്ല. കൃഷി ഒരു വരുമാന മാർഗമാക്കാൻ നോക്കുന്നവർക്ക് അത് വേണ്ടത്ര പച്ചപിടിപ്പിക്കാൻ എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങും. ഇതിനൊക്കെ പരിഹാരമാണ് അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനങ്ങൾ. ഉൽപാദന ശേഷി കൂട്ടി വരുമാനം വർദ്ധിപ്പിക്കാനും രോഗകീടബാധകളിൽ നിന്ന് സംരക്ഷിക്കാനും സങ്കര ഇനങ്ങൾക്ക് കഴിയും. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പച്ചക്കറി ഇനങ്ങളിലെ പുതിയ സങ്കര ഇനങ്ങളെപ്പറ്റി പറഞ്ഞുതരികയാണ് വെള്ളാനിക്കര കാർഷിക കോളേജിലെ വെജിറ്റബിൾ സയൻസ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ രശ്മിക പി കെ.
1: കേരളീയരുടെ ഭക്ഷണരീതിയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു പച്ചക്കറിയാണ് പാവൽ. ഫലങ്ങൾക്ക് ഒട്ടേറെ പോഷക ഗുണങ്ങളും ഔഷധ ഗുണങ്ങളുമുണ്ട്. ഇത് പ്രമേഹം, ആസ്മ, രക്തസംബന്ധമായ രോഗങ്ങൾ, സന്ധിവാദം എന്നിവയ്ക്കുള്ള ചികിത്സയിൽ ഉപയോഗിക്കുന്നു. ജീവകങ്ങളായ എ, ബി, സി എന്നിവയും പൊട്ടാസ്യം, കാൽസ്യം, ഇരുമ്പ്, മഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കളും ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ പാവലൊരു മികച്ച പോഷകാഹാരമാണ്. 100 ഇനങ്ങൾ പാവലിലുണ്ട്. ഇടത്തരം വലുപ്പവും ധാരാളം മുള്ളുകളുമുള്ള ഇളം പച്ച നിറത്തിൽ അല്ലെങ്കിൽ വെളുത്ത നിറത്തിലുള്ള പാവലിനങ്ങൾക്കാണ് കേരളീയർക്ക് കൂടുതൽ പ്രിയം. കേരള കാർഷിക സർവകലാശാലയിലെ വെള്ളാനിക്കര കാർഷിക കോളേജിലെ പച്ചക്കറി ശാസ്ത്ര വിഭാഗം പ്രൊഫസർ ഡോക്ടർ പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിൽ അത്യുൽപാദന ശേഷിയുള്ള പ്രജനി, പ്രഗതി എന്ന 2 മികച്ച ഹൈബ്രിഡ് ഇനങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ സങ്കര ഇനങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് ഹൈബ്രിഡ് വിത്തുകളോടാണ് താല്പര്യം. കേരള കാർഷിക സർവകലാശാലയിൽ ഗൈനീഷ്യ സാങ്കേതിക വിദ്യ, അതായത് പെൺപൂക്കൾ മാത്രം ഉണ്ടാകുന്ന ചെടികളുടെ പ്രജനനം, ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പാവലിൽ പുറത്തിറക്കിയ സങ്കരീനങ്ങളാണ് പ്രജനിയും പ്രഗതിയും. ആകർഷകമായ മുള്ളുകളോടുകൂടി പച്ച നിറത്തിലുള്ള കായകൾ ഉണ്ടാകുന്ന പ്രജനിയിലും ഇളം പച്ച നിറത്തിൽ രൂപവർണമുള്ള പ്രഗതിയിലും പെൺപുഷ്പങ്ങൾ കൂടുതലായി ഉണ്ടാകുന്നുണ്ട്. ഇവ വിപണിയിൽ ലഭ്യമായ ഹൈബ്രിഡിനേക്കാൾ ഉയർന്ന വിളവും ഗുണനിലവാരവും കാണിക്കുന്നു. മനുഷ്യ ശരീരത്തിന് ആഗിരണം ചെയ്യുവാൻ കഴിയുന്ന ഇരുമ്പിന്റെ അംശം ഏറ്റവും കൂടുതലുള്ള വെള്ളരിവർഗ വിളയാണ് പാവൽ. സാധാരണ പാവൽ ഇനങ്ങളെക്കാൾ ഇരട്ടിയോളം ഇരുമ്പിന്റെ അംശം പ്രജനിയിലും പ്രഗതിയിലും അടങ്ങിയിട്ടുണ്ട്. വളരെ പോഷക മൂല്യമുള്ള ഹൈബ്രിഡുകളാണ് ഇവ. 1 പ്രജനി 30.8 ടൺ വിളവും പ്രഗതി 37.3 ടൺ വിളവുമാണ് നൽകുന്നത്. ഇവ കൃഷി ചെയ്യുക വഴി കർഷക തോട്ടങ്ങളിൽ സമൃദ്ധമായ വിളവെടുക്കാം. ഈ സങ്കരീനങ്ങളിൽ നേരത്തെ വിളവെടുക്കാമെന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. തെക്കേ ഇന്ത്യയിൽ ആദ്യമായാണ് പാവലിൽ ഗൈനീഷ്യ സാങ്കേതിക വിദ്യ വിജയകരമായി പരീക്ഷിച്ച് ഉപയോഗിക്കുന്നത്. സങ്കരീനങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രജനിക്ക് പച്ച നിറത്തിലുള്ള കായകളാണ്. ശരാശരി കായയുടെ നീളം 22 സെന്റിമീറ്റർ വരും. കായയുടെ ഭാരം 197 ഗ്രാം ആണ്. ഒരു ചെടിയിൽ നിന്ന് ശരാശരി 48 കായകൾ ലഭിക്കുകയും ഏകദേശം 7.9 കിലോഗ്രാം വിളവ് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഹെക്ടറിന് ശരാശരി 30.8 ടൺ വിളവാണ് ഈ സങ്കരീനത്തിന്റെ ഉൽപാദന ശേഷി. പ്രകൃതിക്ക് ഇളം പച്ച നിറത്തിലുള്ള കായകളാണ് ഉണ്ടാകുന്നത്. ശരാശരി കായയുടെ നീളം 23 സെന്റിമീറ്ററും കായയുടെ തൂക്കം 205 ഗ്രാമുമാണ്. ഒരു ചെടിയിൽ നിന്ന് ശരാശരി 42 കായകൾ ലഭിക്കുകയും ഏകദേശം 8 കിലോഗ്രാം വിളവ് ലഭിക്കുകയും ചെയ്യുന്നു. ഹെക്ടറിന് 37.3 ടൺ വരെ വിളവാണ് ലഭിക്കുന്നത്. ഇനി കൃഷി രീതിയെ കുറിച്ച് നമുക്ക് ചുരുക്കത്തിൽ നോക്കാം. ജനുവരി മുതൽ മാർച്ച് വരെയും സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയും കൃഷിക്ക് അനുയോജ്യമായ സമയമാണ്. മഴയെ ആശ്രയിച്ചുള്ള കൃഷിയിൽ ആദ്യ മഴയ്ക്ക് ശേഷം മെയ് ജൂൺ മാസങ്ങളിൽ കൃഷി ആരംഭിക്കാവുന്നതാണ്. 1 ഹെക്ടറിന് 5 മുതൽ 6 കിലോ വിത്ത് ആവശ്യമായിട്ട് വരും. ഇത്

രണ്ട് വരികൾ തമ്മിൽ 2 മീറ്റർ അകലത്തിലും വരിയിലെ 2 ചെടികൾ തമ്മിൽ 2 മീറ്റർ അകലവും കൊടുത്താണ് നടേണ്ടത്. വിത്ത് 150 PPM ഗാഠതയുള്ള പൊട്ടാസ്യം നൈട്രേറ്റ് ലായനിയിൽ 1:10 അനുപാതത്തിൽ 3 മണിക്കൂർ മുക്കി വയ്ക്കുന്നത് മുള വർദ്ധിപ്പിക്കുവാൻ സഹായിക്കും. 2 അടി വലുപ്പവും 1.5 അടി ആഴവും ഉള്ള കുഴികളെടുത്ത് മേൽമണ്ണും കാളിവളവും രാസവളവുമായി കലർത്തിയതിനു ശേഷം കുഴിയിൽ 4-5 വിത്ത് പാകണം. മുളച്ച് 2 ആഴ്ചയ്ക്ക് ശേഷം ഒരു തടത്തിൽ 3 തൈകൾ മാത്രം നിലനിർത്തിയാൽ മതി. വള്ളി വീശാൻ തുടങ്ങുമ്പോൾ പന്തലിൽ പടർത്തുക. ഇനി വളപ്രയോഗം എങ്ങനെയാണെന്ന് നോക്കാം. നടീൽ സമയത്ത് 1 സെന്റിന് 60 കിലോഗ്രാം ജൈവവളം ചേർത്ത് കൊടുക്കണം. ഇതിനു പകരം 15 കിലോ കോഴിവളം അല്ലെങ്കിൽ വർമി കമ്പോസ്റ്റ്, 32 കിലോ പച്ചിലവളം എന്നിവയും നൽകാം. സംയോജിത പോഷണം നൽകുമ്പോൾ അടിവളമായി രാസവളങ്ങളായ യൂറിയ 308 ഗ്രാം, സൂപ്പർ ഫോസ്ഫേറ്റ് 555 ഗ്രാം, പൊട്ടാഷ് 151 ഗ്രാം എന്നിവ 1 സെന്റിൽ എന്ന അളവിൽ ചേർക്കുക. വിളകൾ പടർന്നു തുടങ്ങുമ്പോൾ 150 ഗ്രാം യൂറിയ 1 സെന്റിന് എന്ന അളവിൽ ചേർക്കുക. പൂവിടുന്ന സമയത്ത് ഇത് വീണ്ടും ആവർത്തിക്കുക. പൂർണ്ണമായും ജൈവ രീതിയിൽ കൃഷി ചെയ്യണമെന്നുള്ളവർക്ക് ജൈവക്കൂട്ടുകൾ പല തവണകളായി 1 ആഴ്ച ഇടവേളയിൽ തടത്തിൽ ചേർക്കാം. 100 ഗ്രാം വീതം കടലപ്പിണ്ണാക്ക്, പേപ്പിൻ പിണ്ണാക്ക് എന്നിവ 2 കിലോഗ്രാം ചാരവുമായി കൂട്ടിക്കലർത്തി തടത്തിൽ വിതരണം. വളർച്ച കുറയുകയാണെങ്കിൽ ഏതെങ്കിലും വളർച്ചാ ത്വരകം, അതായത് ഫിഷ് അമിനോ ആസിഡ്, കടലപ്പിണ്ണാക്ക് ലായനി തുടങ്ങിയവ 2 ആഴ്ച ഇടവിട്ട് തളിക്കുന്നത് നല്ലതാണ്. കളനിയന്ത്രണവും ഇടയിളക്കലും 2 പ്രാവശ്യമെങ്കിലും ചെയ്യേണ്ടതാണ്. ആവശ്യാനുസരണം നന കൊടുക്കുക, മഴക്കാലത്ത് മണ്ണ് കൂട്ടിക്കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക. വളർച്ചയുടെ ആദ്യഘട്ടങ്ങളിൽ 3 മുതൽ 4 ദിവസത്തിൽ ഒരിക്കൽ ജലസേചനം നടത്തണം. പൂവിടുമ്പോഴും കായ്ക്കുമ്പോഴും 1 ഇടവിട്ട ദിവസങ്ങളിൽ നനയ്ക്കുക. പൂർണ്ണ വളർച്ചയെത്തുകയും എന്നാൽ അധികം മൂപ്പെത്തുന്നതിന് മുൻപായുമാണ് വിളവെടുക്കേണ്ടത്. ഓരോ ആഴ്ചയും 2 തവണ വിളവെടുക്കാം. പ്രകൃതിയുടെയും പ്രഗതിയുടെയും 1 ഹെക്ടറിലെ വിളവ് യഥാക്രമം 30.8 ടണ്ണും 37.3 ടണ്ണുമാണ്. അടുത്തതായി പാവലിൽ വരുന്ന പ്രധാനപ്പെട്ട കീടരോഗബാധകൾ ഏതൊക്കെയാണെന്നും അതിൻ്റെ നിയന്ത്രണ മാർഗങ്ങൾ എന്തൊക്കെയാണെന്നും നോക്കാം. കായീച്ചയുടെ ആക്രമണം കൂടുതലായിട്ട് പാവലിൽ കാണാറുണ്ട്. അതിൻ്റെ നിയന്ത്രണ മാർഗം എന്ന നിലയിൽ ആദ്യമായിട്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് നിലത്തെ വീണ കായകൾ ശേഖരിച്ച് നശിപ്പിക്കുക എന്നുള്ളതാണ്. ചെറിയ തോതിൽ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ പേപ്പർ, പോളിത്തീൻ അല്ലെങ്കിൽ തുണി ഇവയിലേതെങ്കിലും കൊണ്ട് കായകൾ മൂടി സംരക്ഷണം നൽകുക. വലിയ തോട്ടങ്ങളിലാണെങ്കിൽ പൂവിടുന്നതിന് മുൻപായി പന്തലിൽ 2 മീറ്റർ ഇടവിട്ട് പഴക്കെണികൾ തൂക്കാം. ആഴ്ചയിലൊരിക്കലും കെണികൾ പുതുക്കേണ്ടതാണ്. ഇതുപോലെ ക്യൂലൂർ ഫെറമോൺ ട്രാപ്പുകളുണ്ട്. അത് 15 സെന്റ് വിസ്തൃതിയിൽ 1 ട്രാപ്പ് എന്ന രീതിയിൽ സ്ഥാപിക്കാവുന്നതാണ്. ബിവേറിയ ബാസിയാന 20 ഗ്രാം 1 ലിറ്റർ എന്ന തോതിൽ കലർത്തി ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. മഴക്കാലത്ത് കൂടുതലായിട്ട് കാണുന്ന ഒരു രോഗമാണ് മൃദുരോമ പൂപ്പ്. സൂഡോമോണസ് ഫ്ലൂറസൻസ് 20 ഗ്രാം 1 ലിറ്റർ എന്ന തോതിൽ തളിച്ചു കൊടുക്കുക. തോട്ടത്തിൽ വൈറസ് രോഗബാധ കാണുകയാണെങ്കിൽ രോഗം ബാധിച്ച വള്ളികൾ വേരോടെ പിഴുതുമാറ്റി തീയിട്ട് നശിപ്പിക്കുക. വിളപരിക്രമണം നടത്തുക. രോഗം പരത്തുന്ന പ്രാണികളെ വേപ്പധിഷ്ഠിത കീടനാശിനികൾ അല്ലെങ്കിൽ ലെക്കാനിസീലിയം 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ, അല്ലെങ്കിൽ ഡൈമത്തോയിറ്റ് 25 EC 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ഉപയോഗിച്ച് നിയന്ത്രിക്കാവുന്നതാണ്. ഗൈനീഷ്യസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചതിനാൽ വളരെ കുറഞ്ഞ ചെലവിൽ അത്യുൽപാദന ശേഷിയുള്ള ഈ ഹൈബ്രിഡ് ഇനങ്ങളുടെ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുവാൻ കേരള കാർഷിക സർവകലാശാലയ്ക്ക് കഴിയുന്നു. സർവകലാശാല പീച്ചിങ്ങിൽ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള സങ്കരയിനമാണ് KRH1. 1 ചെടിയിൽ നിന്ന് 6 മുതൽ 7 കിലോഗ്രാം വിളവ് ലഭിക്കും. കായകൾക്ക് ശരാശരി 45 സെന്റിമീറ്ററോളം നീളം വരും. സൈറ്റോപ്ലാസ്മിക് ജീൻ മെയിൽ സ്റ്റെറിലിറ്റി എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഈ സങ്കരയിനം വികസിപ്പിച്ചെടുത്തത്. സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഈ സങ്കര ഇനങ്ങളുടെ വിത്തുകൾ വെള്ളാനിക്കര കാർഷിക കോളേജിലെ പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിൽ ലഭ്യമാണ്. സ്വകാര്യ കമ്പനികളുടെ ഹൈബ്രിഡ് വിത്തുകളേക്കാൾ വളരെ കുറഞ്ഞ വിലയിൽ ഇവ കർഷകർക്ക് ലഭ്യമാക്കുവാൻ സർവകലാശാലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രിയ കർഷക സുഹൃത്തുക്കളെ, ഉയർന്ന വിളവും മികച്ച ഗുണനിലവാരവും നല്ല വിപണി വിലയും നൽകുന്ന മികച്ച സങ്കര ഇനങ്ങളാണ് ഇവ. ശാസ്ത്രീയ കൃഷിരീതികൾ പിന്തുടർന്ന് ഈ ഇനങ്ങൾ കൃഷി ചെയ്യുകയാണെങ്കിൽ

0: കൂടുതൽ വരുമാനവും മികച്ച ലാഭവും നേടാൻ സാധിക്കും.
1: കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പച്ചക്കറി ഇനങ്ങളിലെ പുതിയ സങ്കര ഇനങ്ങളെപ്പറ്റി ഇതുവരെ പറഞ്ഞു തന്നത് വെള്ളാനിക്കര കാർഷിക കോളേജിലെ വെജിറ്റബിൾ സയൻസ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ രശ്മിക പി കെ. ഡോക്ടർ രശ്മിക പി കെയുടെ ഫോൺ നമ്പർ 9446835969. ഇനി ഒരു ഗാനം കേട്ടിട്ട് അടുത്ത പരിപാടിയിലേക്ക് വരാം.

0: ഗാനം കേട്ടല്ലോ. കേരള കാർഷിക സർവകലാശാലയുടെ പുതിയൊരു ഉൽപ്പന്നമാണ് PGPR മിക്സ് 2. ഇത് ഉപയോഗിക്കുന്നതിലൂടെ വിളകളെ സംരക്ഷിക്കാനാകും. അതെങ്ങനെയെന്ന് നോക്കാം.
1: കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത PGPR മിക്സ്

0: ടു എന്നത് വിളകളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം മണ്ണിലൂടെ പകരുന്ന നിരവധി രോഗങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു ജൈവ സൂക്ഷ്മജീവി കൂട്ടായ്മയാണ്. വിളകളുടെ വേരുകൾക്ക് ചുറ്റും വളർന്ന് രോഗകാരികളായ കുമിളുകളുടെയും ബാക്ടീരിയകളുടെയും വളർച്ചയെ തടയുകയും ചെടികളെ സംരക്ഷിക്കുകയും ചെയ്യുകയാണ് ഇതിന്റെ പ്രധാന പ്രവർത്തനം. അതോടൊപ്പം വേരുകളുടെ വളർച്ച മെച്ചപ്പെടുത്തി മണ്ണിലെ പോഷകങ്ങളും ജലവും കൂടുതൽ കാര്യക്ഷമമായി ആഗിരണം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു. അതിന്റെ ഫലമായി ചെടികൾ ആരോഗ്യത്തോടെ വളരുകയും കൂടുതൽ വിളവ് ലഭിക്കുകയും ചെയ്യുന്നു. PGPR മിക്സ് 2 പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മണ്ണിലൂടെ പകരുന്ന നിരവധി രോഗങ്ങളെ ഇത് നിയന്ത്രിക്കുന്നു. വേരുകളുടെ വളർച്ചയും കരുത്തും വർദ്ധിപ്പിക്കുന്നു. ചെടികളുടെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുന്നു. കൂടാതെ പോഷകങ്ങളുടെ ആഗിരണശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. രാസ കുമിൾനാശിനികളുടെയും ബാക്ടീരിയ നാശിനികളുടെയും ഉപയോഗം കുറയ്ക്കാൻ സഹായിക്കുന്നു. അതോടൊപ്പം വിളവിന്റെയും വിളയുടെ ഗുണമേന്മയുടെയും വർധനയ്ക്ക് സഹായകമാകുന്നു. മണ്ണിന്റെ ജൈവ ആരോഗ്യവും നിലനിർത്തുന്നു. ഇനി ഏതെല്ലാം രോഗങ്ങൾക്കെതിരെയാണ് ഇത് ഫലപ്രദമാകുന്നത് എന്ന് കേൾക്കാം. വേരുചീയൽ, വാട്ടരോഗം, ഡാമ്പിംഗ് ഓഫ്, കോളർ റോട്ട്, റൈസോം റോട്ട്, ഫൈറ്റോഫ്തോറ, പിതിയം, റൈസോക്ടോണിയ, ഫ്യൂസേറിയം തുടങ്ങിയ കുമിൾ രോഗങ്ങളും ചില ബാക്ടീരിയ രോഗങ്ങളും നിയന്ത്രിക്കാൻ ഇത് സഹായിക്കുന്നു. ഏതെല്ലാം വിളകളിൽ ഉപയോഗിക്കാം എന്നുകൂടി നോക്കാം. കേരളത്തിൽ കൃഷി ചെയ്യുന്ന മിക്ക വിളകളിലും ഇത് ഉപയോഗിക്കാം. പ്രധാനമായും തെങ്ങ്, വാഴ, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, പച്ചക്കറികൾ, നെല്ല്, വെറ്റില, അലങ്കാര ചെടികൾ, മറ്റ് തോട്ടവിളകൾ എന്നിവയിൽ ഇത് ഫലപ്രദമാണ്. PGPR മിക്സ് 2 എങ്ങനെ ഉപയോഗിക്കാം എന്നുകൂടി അറിയണ്ടേ? ഇത് കേട്ടുകൊള്ളൂ. ആവശ്യമായ അളവിൽ PGPR മിക്സ് 2 അല്പം വെള്ളത്തിൽ കലക്കി കുഴമ്പ് രൂപത്തിലാക്കി വിത്തിൽ നല്ലതുപോലെ പുരട്ടുക. തുടർന്ന് തണലിൽ ഉണക്കിയ ശേഷം വിതയ്ക്കുക. 1 ലിറ്റർ വെള്ളത്തിൽ 10 മുതൽ 20 ഗ്രാം വരെ PGPR മിക്സ് 2 കലക്കി ലായനി തയ്യാറാക്കുക. തൈകളുടെ വേരുകൾ 20 മുതൽ 30 മിനിറ്റ് വരെ ഈ ലായനിയിൽ മുക്കിവെച്ച ശേഷം നടുക. ഇനി ഇത് മണ്ണിൽ പ്രയോഗിക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ. 1 ലിറ്റർ വെള്ളത്തിൽ 10 മുതൽ 20 ഗ്രാം എന്ന തോതിൽ ലായനി തയ്യാറാക്കി ചെടികളുടെ ചുവട്ടിലെ മണ്ണിൽ ഒഴിച്ചുകൊടുക്കാം. അല്ലെങ്കിൽ നന്നായി അഴുകിയ ചാണകവളത്തിലോ കമ്പോസ്റ്റിലോ PGPR മിക്സ് 2 കലർത്തി ഏതാനും ദിവസം തണലിൽ സൂക്ഷിച്ച ശേഷം ചെടികളുടെ ചുവട്ടിൽ പ്രയോഗിച്ചാലും നല്ല ഫലം ലഭിക്കും. ഇനി ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നറിയണ്ടേ? രാവിലെയോ വൈകുന്നേരമോ പ്രയോഗിക്കുന്നതാണ് നല്ലത്. മണ്ണിൽ ആവശ്യമായ ഈർപ്പമുണ്ടായിരിക്കണം. രാസ കുമിൾനാശിനികളുമായോ ബാക്ടീരിയ നാശിനികളുമായോ ഒരുമിച്ച് ഉപയോഗിക്കരുത്. രാസമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കുറഞ്ഞത് 7 മുതൽ 14 ദിവസം വരെ ഇടവേള നൽകിയ ശേഷം PGPR മിക്സ് 2 പ്രയോഗിക്കുക. ഉൽപ്പന്നം തണലുള്ള സ്ഥലത്ത് സൂക്ഷിക്കുകയും കാലാവധി കഴിയുന്നതിന് മുമ്പ് ഉപയോഗിക്കുകയും വേണം. ജൈവകൃഷിയിലും സംയോജിത രോഗനിയന്ത്രണത്തിലും വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ് PGPR മിക്സ് 2. ഇതിന്റെ കൃത്യമായ ഉപയോഗത്തിലൂടെ രോഗബാധ കുറയ്ക്കുവാനും മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും രാസവളങ്ങളുടെയും രാസ കീടനാശിനികളുടെയും ഉപയോഗം കുറയ്ക്കാനും മികച്ച വിളവും കൂടുതൽ വരുമാനവും നേടാനും കഴിയും. ആരോഗ്യമുള്ള മണ്ണും ആരോഗ്യകരമായ വിളകളും ഉറപ്പാക്കാൻ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ച ഈ ജൈവ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്താം.
1: PGPR മിക്സ് 2 എന്താണെന്ന് മനസ്സിലായില്ലേ? മഴക്കാലമാണല്ലോ. നമ്മുടെ കൃഷിയിടങ്ങളെ സംരക്ഷിക്കാനും പുതിയവ നടാനും പാലിക്കേണ്ട ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം.
2: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങൾ. സംസ്ഥാനത്ത് കാലവർഷക്കെടുതിക്ക് പിന്നാലെ കർഷകർക്ക് കനത്ത പ്രഹരമായി.

0: എൽനിനോ പ്രതിഭാസം രൂപപ്പെടുന്നു. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനപ്രകാരം വരും മാസങ്ങളിൽ മഴ കുറയാനും വരൾച്ച നീണ്ടു നിൽക്കാനും സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ വിള സംരക്ഷണത്തിനായി അടിയന്തിരമായി ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ചുരുക്കത്തിൽ പരിശോധിക്കാം. കേരളത്തിലെ പ്രധാന വിളകൾ നേരിടുന്ന വെല്ലുവിളികളും അടിയന്തിര കർമ്മ പദ്ധതികളും. നെല്ല്. എൽനിനോ കാരണം കാലവർഷം വൈകുമ്പോൾ ഞാറുനടിയിൽ വൈകുന്നതിനും കുറഞ്ഞ കനപ്പ് പൊട്ടലിനും നെന്മണികൾ ശരിയായി നിറയാതിരിക്കാനും കാരണമാകുന്നു. ഇതിന്റെ ഫലമായി വിളവ് കുറയുന്നു. പരിഹാരങ്ങൾ. ഈ സാഹചര്യം നേരിടാൻ സമൂഹ നഴ്സറി ആരംഭിച്ച് ഒരുമിച്ച് വിളയിറക്കാം. നേരിട്ടുള്ള നെൽവിത്ത് വിതയ്ക്കൽ രീതികൾ സ്വീകരിക്കുക. ഹ്രസ്വകാല വിളകൾ തിരഞ്ഞെടുക്കുക. മണ്ണിൽ ഈർപ്പം സംരക്ഷിക്കാനുള്ള നടപടികളെടുക്കുക. തെങ്ങ്. കാലവർഷത്തിലെ കുറവും മണ്ണിലെ ഈർപ്പക്കുറവും പെൺപൂക്കൾ കൊഴിയുന്നതിനും കുറഞ്ഞ കായ്പിടുത്തത്തിനും ഇളനീർ പൊഴിച്ചിലിനും ഇടയാക്കുന്നു. ഇത് ഉൽപാദനത്തിൽ വലിയ കുറവുണ്ടാകും. ഇതിന് പരിഹാരമായി തെങ്ങിന് തടം മൂടൽ, തുള്ളിനന, തടത്തിൽ തൊണ്ടുകുഴിച്ചിടൽ, മഴവെള്ള സംഭരണം എന്നിവയിലൂടെ ഈർപ്പം നിലനിർത്തുക. കുരുമുളക്. മഴ കുറവനുഭവപ്പെടുമ്പോൾ കുരുമുളക് ചെടികൾ കുറഞ്ഞ രീതിയിൽ മാത്രം പൂവിടുകയും തിരികൊഴിച്ചിൽ, കുറഞ്ഞ കായ്പിടുത്തം എന്നിവ ഉണ്ടാവുകയും ചെയ്യുന്നു. കുരുമുളക് വള്ളികളുടെ ചുവട്ടിൽ പുതയിടുക, തോട്ടങ്ങളിൽ തണൽ ക്രമീകരിക്കൽ, തുള്ളിനന സംവിധാനം എന്നീ മാർഗങ്ങളിലൂടെ ഈ പ്രതിസന്ധി മറികടക്കാം. വാഴ. വളർച്ചാഘട്ടങ്ങളിലുണ്ടാകുന്ന ജലക്ഷാമം വാഴക്കുലകളുടെ മോശം വളർച്ചയ്ക്കും വലിപ്പം കുറഞ്ഞ പഴങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. പരിഹാരമാർഗങ്ങളായി തുള്ളിനന ഉറപ്പാക്കുക, ചുവട്ടിൽ പുതയിടുക, വരണ്ട കാറ്റിൽ വാഴകൾ ഒടിഞ്ഞു വീഴാതിരിക്കാൻ കൃത്യമായി താങ്ങ് നൽകുക എന്നിവ ചെയ്യണം. ഇഞ്ചി, മഞ്ഞൾ. മഴ വൈകുന്നതും ഈർപ്പമില്ലായ്മയും ഇഞ്ചിയുടെ കിഴങ്ങ് വളർച്ചയെ സാരമായി ബാധിക്കുകയും ഉൽപാദനക്ഷമത കുറയ്ക്കുകയും ചെയ്യുന്നു. പരിഹാരങ്ങൾ. ഉയർന്ന തടങ്ങൾ, പച്ചിലകളും മറ്റവശിഷ്ടങ്ങളും ഉപയോഗിച്ച് ജൈവ പുതയിടൽ, ആവശ്യാനുസരണം നനയ്ക്കുക. റബ്ബർ. ഉയർന്ന താപനിലയും മണ്ണിലെ ഈർപ്പമില്ലായ്മയും റബ്ബർ പാൽ ഉൽപാദനം കുറയ്ക്കുന്നു. ഇതിനെ ചെറുക്കാൻ തടം മൂടൽ, പുതവിളകൾ വളർത്തുക, ചെറിയ തോട്ടങ്ങളിൽ ആവശ്യാനുസരണം നനച്ചുകൊടുക്കുക എന്നിവ ചെയ്യേണ്ടതാണ്. പച്ചക്കറികൾ. ജലക്ഷാമം മൂലം പച്ചക്കറികളിൽ വളർച്ചക്കുറവ്, പൂക്കൊഴിച്ചിൽ, വിപണി മൂല്യമുള്ള വിളവിൽ കുറവ് എന്നിവയുണ്ടാകുന്നു. ഹ്രസ്വകാല വിളകൾ തിരഞ്ഞെടുക്കുക. തുള്ളിനന അല്ലെങ്കിൽ മൺകുടം ഉപയോഗിച്ചുള്ള നന, പുതയിടൽ, ജൈവവളപ്രയോഗം, ഹൈഡ്രോജെല്ലുകളുടെ ഉപയോഗം, വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങളുടെ പത്രപോഷണം എന്നീ മാർഗങ്ങൾ സ്വീകരിക്കുക. കാപ്പി. പൂമഴയുടെ കുറവ് കാരണം മോശം കായ്പിടുത്തവും വിളവ് കുറവും ഉണ്ടാകുന്നു. സംരക്ഷണ നന, പുതയിടൽ, തണൽ ക്രമീകരണം എന്നിവ അവലംബിക്കുക. ചായ. ഉയർന്ന താപനിലയും വരൾച്ചയും തളിരിലകളുടെ വരവ് കുറയുന്നതും പച്ചില ഉൽപാദനം കുറയുകയും ചെയ്യുന്നു. പുതയിടൽ, തുള്ളിനന, പ്രൂണിംഗ് ക്രമീകരണം എന്നീ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: ഇനി നമുക്ക് ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. ചോദ്യം ഇതായിരുന്നു, ഇന്ത്യയിലെ ജൈവകൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം സുഭാഷ് ഭലേക്കർ. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. പവിത്രം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും സുജാതയും പാടിയത്. രചന ONV കുറുപ്പ്, സംഗീതം ശരത്.

ഇനി നമുക്ക് ദേശാടന കിളി കരയാറില്ല എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഈ ഗാനം പാടിയത് യേശുദാസ്, രചന ONV കുറുപ്പ്, സംഗീതം രവീന്ദ്രൻ.

പൊറിഞ്ചു മറിയം ജ്യൂസ് എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു ഇപ്പോൾ കേട്ടത്. ഈ ഗാനം പാടിയത് കേശവ വിനോദ്. ഇനി നമുക്ക് തിരുത്തൽവാദി എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും ചേർന്ന് പാടിയൊരു ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചനയും SP വെങ്കടേഷിന്റെ സംഗീതവും.

0: നീ അറിഞ്ഞോ, നമ്മുടെ ഈഞ്ചിക്കൽ എസ് പി മെഡിഫോർട്ട് ആശുപത്രിയിൽ 100 റോബോട്ടിക് സർജറികൾ പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി ഈ വരുന്ന ജൂലൈ 11 ശനിയാഴ്ച റൈസ് CMR റോബോട്ടിക് കോൺക്ലേവ് നടത്തുന്നുവെന്ന്.
1: CMR റോബോട്ടിക് കോൺക്ലേവോ?
0: അതേനേ, റൈസ് റോബോട്ടിക് ഇന്നൊവേഷൻ സർജിക്കൽ എക്സലൻസ്. കഴിഞ്ഞ മാസം അച്ഛന് റോബോട്ടിക് നെഫ്രക്ടമി സർജറി നടത്തിയത് ഞാൻ പറഞ്ഞിരുന്നില്ലേ?
1: ആ, ട്രഡീഷണൽ സർജറി പോലൊന്നുമല്ലെന്ന് നീ പറഞ്ഞിരുന്നു.
0: അതെ, എളുപ്പത്തിലുള്ള സർജറിയും വേഗത്തിൽ റിക്കവറിയുമാണ് ഇതിന്റെ പ്രത്യേകത.
1: ആഹാ, കൊള്ളാലോ.
0: ഈ വേർസിയസ് റോബോട്ടിന്റെ പ്രവർത്തനങ്ങൾ ലൈവ് ഡെമോയിലൂടെ കാണിച്ചു തരാനും വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ റോബോട്ടിക് സർജന്മാരുമായി നേരിട്ട് സംസാരിക്കാനും സർജറി പൂർത്തിയാക്കിയ പേഷ്യൻസിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുമായി ഒരുക്കുന്ന ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് റൈസ് CMR കോൺക്ലേവ്. അച്ഛനെയും അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അച്ഛനൊപ്പം ഞാനും പോകും.
1: എന്നാ പിന്നെ ഞാനുമുണ്ട്, കൂട്ടുകാരോടും വരാൻ പറയാം.
0: ആ പിന്നെ യൂറോളജിക്ക് മാത്രമല്ല, ഗൈനക്കോളജി, കുടൽ രോഗങ്ങൾ, ജനറൽ സർജറി എന്നിവയും വേർസിയസ് റോബോട്ടിക് ഉപയോഗിച്ച് നടത്തുന്നുണ്ട്.
1: അതെയോ?
0: മറക്കണ്ട, ജൂലൈ 11 വൈകുന്നേരം 3 മണി മുതൽ 5 മണി വരെ. അപ്പോയിന്റ്മെന്റുകൾക്കും റിസർവേഷനുമായി വിളിക്കൂ 04

0: 1-3-1-0-0-0 അല്ലെങ്കിൽ 0-4-7-1-3-1-0-0-1-0-1.
1: എസ് പി മെഡിഫോർഡ് ഹോസ്പിറ്റൽ, ഇന്റർനാഷണൽ എയർപോർട്ട് സർവീസ് റോഡ്, ഇഞ്ചക്കൽ, തിരുവനന്തപുരം.
0: എസ് പി മെഡിഫോർഡ്, യു ഫസ്റ്റ് ഓൾവേസ്.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി നമുക്ക് കേൾക്കാം കാംബോജി എന്ന ചിത്രത്തിനുവേണ്ടി ചിത്ര പാടിയ ഗാനം. ഒ എൻ വി കുറുപ്പിന്റെ രചനയും എം ജയചന്ദ്രന്റെ സംഗീതവും.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രാജ്യസ്നേഹം പ്രവൃത്തികളിൽ പ്രതിഫലിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഷിംലയിലെ വന്ദേമാതരം പ്രദർശനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ന്യൂസിലൻഡിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യ ശൃംഖലയായി മാറിയതായി കേന്ദ്രമന്ത്രി JP നദ്ദ. ആൾക്കഹോൾ അടങ്ങിയ ഔഷധങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ കർശന നിയന്ത്രണം. വിൽപ്പനയ്ക്ക് ലൈസൻസ് നിർബന്ധമാക്കി. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പാർലമെന്ററി കാര്യമന്ത്രി അവലോകനം ചെയ്തു. ഈ മാസം 20 വർഷകാല സമ്മേളനം ആരംഭിക്കും. ഓപ്പറേഷൻ തൂഫാന് 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. കശുവണ്ടി മേഖലയിലെ പ്രതിസന്ധിയിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് നിവേദനം സമർപ്പിച്ച് മന്ത്രി ഷിബു ബേബി ജോൺ. കേരളത്തിൽ വ്യാപക മഴ, എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2 ക്വാർട്ടറിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുകയാണ്. ഇനി നമുക്ക് കൽക്കട്ട ന്യൂസ് എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രയും മധു ബാലകൃഷ്ണനും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. രചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം ഡെബ് ജ്യോതി മിശ്ര.

വിദ്യാസാഗറിന്റെ സംഗീതത്തിൽ ബൽറാമും വിജയപ്രകാശും ചേർന്ന് പാടിയ ഗാനമായിരുന്നു ഇപ്പോൾ കേട്ടത്. ചിത്രം നീലത്താമര. ഇനി നമുക്ക് സെവൻസ് എന്ന ചിത്രത്തിന് വേണ്ടി ബൽറാമും അനുരാധ ശ്രീറാമും ചേർന്ന് പാടിയൊരു ഗാനം കേൾക്കാം. രചന സന്തോഷ് വർമ്മ, സംഗീതം ബിജിപാൽ.

ഇനി നമുക്ക് സ്നേഹം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. യേശുദാസ് പാടിയത്. രചന യൂസഫലി കേച്ചേരി, സംഗീതം പെരുമ്പാവൂർ ജി. രവീന്ദ്രനാഥ്.

0: സമയം 9 മണി. ഗസൽ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. പ്രണയത്തെക്കുറിച്ച് നാം ഒരുപാട് സംസാരിക്കാറുണ്ട് അല്ലേ? എന്നാൽ പ്രണയത്തിന്റെ ഭാഷ എന്താണ്?

ചിലപ്പോൾ അത് വാചാലമായ വാക്കുകളാകാം, മറ്റു ചിലപ്പോൾ ആഴമേറിയ മൗനമാകാം. അതെ, പ്രണയത്തിൽ വാക്കുകൾക്ക് വലിയ സ്ഥാനമാണുള്ളത്. നാം പ്രയോഗിക്കുന്ന ഓരോ വാക്കും പ്രണയത്തെ കൂടുതൽ മനോഹരമാക്കാം, അല്ലെങ്കിൽ മുറിപ്പെടുത്താം. അതുകൊണ്ടാണ് ഗസലുകൾ നമ്മോട് പാടിയത് ഓർ ആഹിസ്ത കീജിയേ ബാതെ. എന്നാൽ വാക്കുകളേക്കാൾ വലിയൊരു സത്യവും പ്രണയത്തിലുണ്ട്. അതാണ് പരസ്പരം മനസ്സിലാക്കുക എന്നുള്ളത്, അണ്ടർസ്റ്റാൻഡിംഗ്. ഒന്നും പറഞ്ഞില്ലെങ്കിലും നമ്മുടെ ഉള്ളം തൊട്ടറിയുന്ന ഒരാൾ അരികിലുണ്ടാവുമെങ്കിൽ അത് എത്ര വലിയ ഭാഗ്യമാണ്. കുച്ച് ബോൽതാ നഹീ ഹേ ബസ് സോച്താ ഹേ മുജ്കോ എന്ന് പാടുമ്പോൾ നമ്മെ അറിയുന്ന ഒരു മനസ്സാണുള്ളത്. ഇത്രയും പറഞ്ഞത് എന്തിനാണെന്നല്ലേ ഇന്നത്തെ നമ്മുടെ ഗസലുകളിലേക്കുള്ള സഞ്ചാരത്തിന്റെ വഴിയൊരുക്കാൻ.

വാക്കുകളുടെ സുഗന്ധവും മൗനത്തിന്റെ ആഴവും പരസ്പരമുള്ള തിരിച്ചറിവുകളും കോർത്തിണക്കിയ മനോഹരമായ കുറച്ച് ഗസലുകൾ. വരൂ, ആ ഗസലുകളിലേക്ക് നമുക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാം.

പ്രാർത്ഥനകളിൽ പോലും ഒന്നാകണമെന്ന് ആഗ്രഹിക്കുന്ന രണ്ട് മനസ്സുകൾ, പരസ്പരം ഒരു കണ്ണാടിയായി ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന അവരുടെ പ്രണയത്തെ പാടുകയാണ് സോനു നിഗം. ഹസ്രത് ഭരി നസർ സേ വോ ദേഖ്താ ഹേ മുജ്കോ, കുച്ച് ബോൾതാ നഹീ ഹേ ബസ് സോച്താ ഹേ മുജ്കോ.

തുംകോ ദിൽ മേ ബസാ ലേംഗേ തും ആവോ തോ സഹി. പ്രിയപ്പെട്ടവരുടെ വരവിനായി കാത്തിരിക്കുന്ന ഓരോരുത്തർക്കുമാണ് ഈ ഗസൽ. മറ്റാരുടെയും കണ്ണിൽപ്പെടാതെ, ബാഹ്യലോകത്തിന്റെ ശല്യമില്ലാതെ, ഹൃദയത്തിന്റെ ഏറ്റവും സുരക്ഷിതമായ കോണിൽ നിന്നെ കാത്തു സൂക്ഷിക്കാമെന്ന് പാടുമ്പോൾ ആ പ്രണയ തീവ്രത നമുക്ക് അനുഭവവേദ്യമാകുന്നു. ജീവിതത്തിന്റെ പ്രശ്നങ്ങളാകുന്ന ഇരുട്ടിനെ മറികടക്കാൻ നീയും മുന്നോട്ട് വരൂ എന്ന് പറയുന്നിടത്ത് ഗസൽ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വരുന്നുണ്ട്. അൺകണ്ടീഷണൽ ലവ് എന്നൊന്നുണ്ടെങ്കിൽ അവിടെ അലങ്കാരമാകുന്ന ഈ ഗസൽ ചിത്ര സിംഗിന്റേതാണ്.

ചുറ്റുമുള്ളവരറിയാതെ പ്രണയനിമിഷങ്ങൾ ഒളിപ്പിച്ചവർ, തങ്ങളുടെ സംസാരം മറ്റുള്ളവർ കേൾക്കരുത് എന്നാഗ്രഹിച്ചവർ, ഹൃദയമിടിപ്പിന്റെ ശബ്ദം പോലും മറ്റുള്ളവരിലേക്ക് എത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന ആ പ്രണയ മനസ്സുകൾക്ക് വേണ്ടിയാണ് പങ്കജ് ഉദാസിന്റെ ഈ ഗസൽ. ലവ്സ് ഗിർനേ ന പായേ ഹോട്ടോ സേ വക്ത് കേ ഹാത് ഉൻകോ ചുൻ ലേങ്കേ എന്ന് കവി കുറിക്കുമ്പോൾ വാക്കുകളുടെ വിലയാണ് അവിടെ ഉയർത്തിക്കാട്ടിയത്. ഒപ്പം കാലത്തിന്റെ കൈകൾ ആ വാക്കുകളെ എങ്ങനെ ഉപയോഗിക്കുമെന്ന ആശങ്കയുമുണ്ട്. അതുകൊണ്ട് ഹൃദയങ്ങൾ തമ്മിലുള്ള ആശയവിനിമയത്തിന്, കണ്ണുകൾ കൊണ്ടുള്ള സംസാരത്തിന് ഊന്നൽ നൽകുന്ന പ്രണയലോകമാണ് ഇവിടെ നിറയുന്നത്. ഒരുപക്ഷെ ഇന്നിന് ഉൾക്കൊള്ളാനാവാത്ത ആ ഇന്നലെയാണ് ഈ ഗസൽ.

വാക്കുകൾ തോറ്റുപോകുന്നിടത്ത് ഹൃദയങ്ങൾ കൊണ്ടറിഞ്ഞ് ഒരു പ്രണയ സാമ്രാജ്യം പടുത്തുയർത്താൻ കഴിയുമെന്നാണ് ഇന്നത്തെ ഗസലുകൾ നമ്മോട് പറഞ്ഞത്. എന്നാൽ മൗനത്തെക്കാൾ ഭംഗിയുള്ള വാക്കുകൾക്ക് പ്രണയത്തെ അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കാൻ കഴിയും എന്ന മറ്റൊരു വസ്തുതയും നിലനിൽക്കുന്നു.

പ്രവൃത്തികൾ പ്രണയത്തിന് അടിത്തറയിടുമ്പോൾ വാക്കുകൾ അതിന് ആത്മാവ് നൽകുന്നു. അതുകൊണ്ട് മൗനത്തെയും വാക്കുകളെയും അനുയോജ്യമായി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബന്ധങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുക.

0: മറ്റൊരു ഗസൽരാവിൽ ഒത്തുചേരും വരെ മേ റൂബി ബാബു സഭി ശ്രോതാവുംകോ ശുഭരാത്രി.
1: ഗസൽ അവതരണം നിർവഹണം.

0: ആകാശവാണി അനന്തപുരി FM 101.9.
1: സംഗീതസുധ. സംഗീതസുധയിൽ ഇന്ന് അനന്തലക്ഷ്മി വെങ്കിട്ടരാമൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ ചാലക്കുടി NS ബാലകൃഷ്ണൻ. മൃദംഗം HC ശിവൻ. ആദ്യം കേദാരഗൗള രാഗത്തിൽ രുദ്രപട്ടണം വെങ്കിട്ടരാമയ്യ രചിച്ച വർണ്ണം കേൾക്കാം. മിശ്ര ചമ്പതാളം.

ഇനി വരദരാജം എന്ന കൃതി കേൾക്കാം. രാഗം സാരംഗ, രൂപകതാളം മുത്തുസ്വാമി ദീക്ഷിതർ, കൃതി.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അനന്തലക്ഷ്മി വെങ്കട്ടരാമൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ ചാലക്കുടി NS ബാലകൃഷ്ണൻ, മൃദംഗം HS ശിവൻ. ഇനി മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച നാഗലിംഗം എന്ന കൃതി കേൾക്കാം. രാഗം മോഹനം, ആദിതാളം.

സംഗീതസുധ സമാപിക്കുന്നു. നിങ്ങൾ ഇതുവരെ കേട്ടത് അനന്തലക്ഷ്മി വെങ്കിട്ടരാമൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ ചാലക്കുടി എൻ എസ് ബാലകൃഷ്ണൻ. മൃദംഗം എച്ച് ശിവൻ.

നാളെ ഉച്ചയ്ക്ക് 2:00 നേർമൊഴി. അധ്യാപകനും നാടോടി വിജ്ഞാന ഗവേഷകനും കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവുമായ ഡോക്ടർ അജിത് എന്നുമായി അഭിമുഖം.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

പ്രിയ ശ്രോതാക്കളെ, നിശാസുരഭിയിലേക്ക് സ്വാഗതം. ചിലമ്പ് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ലതികയും ചേർന്ന് പാടിയ ഗാനമാണ് നിശാസുരഭിയിൽ ഇന്നാദ്യം. രചന ഭരതൻ, സംഗീതം ഔസേപ്പച്ചൻ.

ഇനി നമുക്ക് അരനാഴിക നേരമെന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഒരു ഗാനം കേൾക്കാം. രചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

ഇനി നമുക്ക് ജയചന്ദ്രൻ പാടിയൊരു ഗാനം കേൾക്കാം, ചിത്രം ഹണിമൂൺ. ഈ ഗാനത്തിന്റെ രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ.

ദിശാസുരഭിയിൽ ഇനി നമുക്ക് കേൾക്കാം കാണാൻ കൊതിച്ചത് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. രചന പി ഭാസ്കരൻ, സംഗീതം വിദ്യാധരൻ.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ നിശാസുരഭി പൂർണ്ണമാകുന്നു. ഒരുപിടി നല്ല ഗാനങ്ങളുമായി നിശാസുരഭി വീണ്ടുമെത്തും നാളെ രാത്രി ഇതേ സമയം.

0: സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം, ഹാഫിസ് പി എച്ച് അബ്ദുൽ ഗഫാർ മൗലവി അവതരിപ്പിച്ചത്.
1: പെരുന്നാളിനായി വാങ്ങിയ പാന്റാണ്. വീട്ടിൽ വന്ന് ധരിച്ചു നോക്കിയപ്പോൾ 4 സെന്റിമീറ്റർ അധികം നീളമുണ്ട്. അത് കുറച്ചു തരാമോ എന്ന് ഉമ്മയോട് ചോദിച്ചു. തിരക്കിട്ട ജോലിയിലായിരുന്നതിനാൽ വൈകിട്ടാവട്ടെ എന്നായിരുന്നു മറുപടി. പെങ്ങളെ സമീപിച്ചു. അടുക്കളപ്പണിയിൽ മുഴുകിയിരുന്നതിനാൽ രാത്രി ശരിയാക്കി തരാം എന്ന് പറഞ്ഞു. നേരെ അങ്ങാടിയിലേക്ക് പോയി. തയ്യൽക്കാരൻ അധികം വന്ന നീളം വെട്ടിക്കുറച്ച് പാൻസ് ശരിയാക്കി കൊടുത്തു. അവൻ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. ഇതൊന്നും ഉമ്മയോ പെങ്ങളോ അറിഞ്ഞിരുന്നില്ല. അവനൊട്ട് പറഞ്ഞതുമില്ല. അന്ന് രാത്രി അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീണ സമയം ഉമ്മ റൂമിൽ കയറി ഭദ്രമായി അലമാരയിൽ വെച്ചിരുന്ന പാൻ്റെടുത്തു. 4 സെന്റിമീറ്റർ വെട്ടിക്കുറച്ചു. പെങ്ങൾ ജോലിയെല്ലാം കഴിഞ്ഞ് വന്ന് വസ്ത്രമെടുത്ത് വീണ്ടും 4 സെന്റിമീറ്റർ വെട്ടിക്കുറച്ചു. പെരുന്നാൾ പ്രഭാതത്തിൽ ഏറെ സന്തോഷത്തോടെ താൻ ഇഷ്ടപ്പെട്ട് വാങ്ങിയ പാൻസ് ധരിച്ച് പള്ളിയിൽ പോകാൻ ഒരുങ്ങുമ്പോൾ ഞെട്ടിപ്പോയി. അതിൻ്റെ നീളം കാൽമുട്ട് വരെ മാത്രം. ഒരിക്കലും ധരിക്കാൻ പറ്റാത്ത വിധം അത് അലങ്കോലമായിരിക്കുന്നു. ആരാണ് ഇവിടെ കുറ്റക്കാർ? മാതാവോ സഹോദരിയോ ടൈലറോ അവനോട് അനീതി കാണിച്ചിട്ടുണ്ടോ? അവർ സഹായിക്കുകയല്ലേ ചെയ്തത്? പക്ഷേ സഹായം ദുരന്തമായി മാറി. ആരും അന്യോന്യം

0: അറിഞ്ഞിരുന്നില്ല. അറിയിക്കുക എന്ന ഉത്തരവാദിത്വം അവൻ നിർവഹിച്ചതുമില്ല. പരസ്പരം അറിഞ്ഞും മനസ്സിലാക്കിയും പ്രവർത്തിക്കുമ്പോൾ കിട്ടുന്ന വിജയം തമ്മിൽ തമ്മിലുള്ള ധാരണയില്ലാതെ വിഘടിച്ച് ചെയ്യുമ്പോൾ കിട്ടില്ല എന്ന് സാരം. ജോലി ആത്മാർത്ഥമായതുകൊണ്ട് മാത്രം ലക്ഷ്യം നേടില്ല. ജോലിക്കാർക്കിടയിൽ ഏകോപനവും ശരിയായ ആശയവിനിമയങ്ങളും ഇല്ലാതായാൽ ഫലം വിപരീതമാവും. താൻ എന്തു ചെയ്യുന്നുവെന്ന് അറിഞ്ഞിരിക്കണം. കൂടെയുള്ളവരും ചെയ്യുന്നതെന്താണെന്ന് അറിയണം. ഒരാളുടെ പ്രവൃത്തിയുടെ വിജയം അയാളുടേത് മാത്രമല്ല, മറ്റുള്ളവരുടെ നീക്കങ്ങളെയും കൂടി ആശ്രയിച്ചാണ് അത് നിലകൊള്ളുന്നത്. പ്രവാചക തിരുമേനിയും അനുയായികളും യാത്രയിലാണ്. വഴിയിൽ വച്ച് അവർ ഭക്ഷണം പാകം ചെയ്യാൻ തീരുമാനിച്ചു. നബി ഓരോരുത്തർക്കായി ചുമതലകൾ വീതിച്ചു നൽകി. അവിടെന്ന് പറഞ്ഞു, വിറകു ശേഖരിക്കുന്ന ജോലി ഞാൻ ഏറ്റെടുക്കുന്നു. കൂട്ടുകാർ പറഞ്ഞു, ദൈവദൂതരെ, അങ്ങ് വിശ്രമിച്ചാലും, അതൊക്കെ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. തിരുമേനി പറഞ്ഞു, ഒരിക്കലുമില്ല. ഒരു സംഘം ചുമതലകൾ നിർവഹിക്കേണ്ടത് പരസ്പരം അറിഞ്ഞും സഹകരിച്ചും ആയിരിക്കണം. എത്ര വലിയ ഗുണപാഠമാണ് അവിടുന്ന് പഠിപ്പിച്ചത്. എന്റെ ജോലി ചെമ്പിൽ അരിയിടലാണ് എന്ന് പറഞ്ഞ് ആരെയും കാത്തു നിൽക്കാതെ ആ ജോലി മാത്രം ഒരാൾ ചെയ്താലുള്ള അവസ്ഥ ആലോചിച്ചു നോക്കുക. ചെമ്പ് കഴുകിയിട്ടില്ല, തീ പൂട്ടിയിട്ടില്ല, വെള്ളം വെച്ചിട്ടുമില്ല. ഇതിനൊന്നും കാത്തു നിൽക്കാതെ ഞാൻ എൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ചു എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? താൻ എടുക്കുന്ന വിഷയം മറ്റൊരാൾ പഠിപ്പിക്കുന്നുണ്ടെന്നറിയാതെ ക്ലാസ്സിൽ കയറുന്ന അധ്യാപകന്റെ അവസ്ഥ ഒന്ന് ചിന്തിക്കുക. ഗവേഷണങ്ങൾ എപ്പോഴും വ്യത്യസ്തമായിരിക്കണം. ഉദ്ദിഷ്ട വിഷയത്തിൽ ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാതെ അതിന് മുതിർന്നാൽ തള്ളപ്പെടാനാണ് സാധ്യത. സംഘടിച്ച് ചെയ്യേണ്ടത് വിഘടിച്ച് ചെയ്താൽ അപശ്രുതികൾ ഉയരും, താളക്രമം നഷ്ടപ്പെടും. കൃത്യമായ ഏകോപനമാണ് സംഘടിത യജ്ഞങ്ങളെയെല്ലാം വിജയിപ്പിച്ചെടുക്കുന്നത്. ഏകോപനങ്ങളുടെ അഭാവമാണ് വിഘടനകൾ സൃഷ്ടിക്കുന്നത്. സാധാരണക്കാരെ അസാധാരണമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സഹായിക്കുന്ന രഹസ്യം ടീം വർക്കാണ്. ഒരു ആഫ്രിക്കൻ പഴമൊഴി ഇങ്ങനെയാണ്, ഇഫ് യു വാണ്ട് ടു ഗോ ഫാസ്റ്റ് ഗോ എലോൺ, ഇഫ് യു വാണ്ട് ടു ഗോ ഫാർ ഗോ ടുഗദർ.
1: ഹാഫിസ് പി എച്ച് അബ്ദുൽ ഗഫാർ മൗലവി അവതരിപ്പിച്ച സുഭാഷിതമായിരുന്നു ഇപ്പോൾ കേട്ടത്. ഇനി നമുക്ക് കാലാവസ്ഥ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. ആകാശവാണി അനന്തപുരി എഫ് എം 101.9. പ്രിയ ശ്രോതാക്കളെ, ഇനി നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ.

जावेद अली की आवाज। इनका गाया ये गैर फिल्मी गीत सुनिए।

0: आप सुन रहे हैं विविध भारती।
1: सखियों के दिल की जुबान। हेलो सहेली।